ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ശ്രാവണം 21, കൊല്ലവർഷം 1201 കർക്കിടകം 27, 2026 ഓഗസ്റ്റ് 12 ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 39 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ജോർജ് ഓണക്കൂർ.
1: എന്റെ സ്വപ്ന ഭൂമികയാണ് ഭാരതം. അമ്മയെപ്പോലെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മാതൃഭൂമി. ഇതൊരു പഴമൊഴിയല്ല, ജീവിക്കുന്ന വാക്കാണ്, സത്യമാണ്. കുട്ടിക്കാലത്ത് വായിച്ച കഥകളിലും കേട്ട പാട്ടുകളിലും മാതൃഭൂമിയുടെ പ്രകീർത്തനം ഉണ്ടായിരുന്നു. അത് ബാല്യത്തെ നേർവഴിയിൽ നയിക്കുന്നതിന് നിദാനമായിട്ടുണ്ടാകാം. വായന ശക്തിയായി തിരിച്ചറിഞ്ഞ കാലം തൊട്ട് എന്റെ ഭൂമിയുടെ ഭംഗികളും സനാതന മൂല്യവും ഗ്രഹിക്കുന്നതിന് അവസരമുണ്ടായി. വളർന്നപ്പോൾ നിരവധി രാജ്യങ്ങൾ സന്ദർശിക്കാനും അവയുടെ വികസന പാഠങ്ങൾ ഉൾക്കൊള്ളാനും സാധിച്ചിട്ടുണ്ട്. മഹാകവികളും മിശ്രിത കലാകാരന്മാരും തുറന്നിട്ട വർണ്ണപ്രപഞ്ചങ്ങൾ, മനുഷ്യ സ്വഭാവത്തിന്റെ വേറിട്ട മുഖങ്ങൾ കണ്ടു. അവർ ജീവിച്ച ഭൂമിയുടെ സമ്പത്തും സംസ്കാരവും ഗ്രഹിക്കാൻ അവസരം കിട്ടി. അത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ അത്ഭുതം വളർത്തി. എന്നിട്ടും മതിമറക്കാതെ മനോഹരമായ മാതൃഭൂമിയുടെ സത്യം അന്വേഷിക്കുന്നു. ഇത് കേവലം ദേശാഭിമാനമല്ല, അനിഷേധ്യമായ സത്യലോകത്തിന്റെ അനുഗ്രഹം തേടുന്ന യാത്ര മാത്രം. എന്തുകൊണ്ടാണ് ഈ മണ്ണിൽ പിറന്നതിൽ, ഇവിടെ വളർന്നതിൽ അഭിമാനം കൊള്ളുന്നത്? യാത്ര ചെയ്ത പരിഷ്കൃത ഭൂമികൾ വിഭ്രമം വളർത്താത്തത് എന്തുകൊണ്ടാണ്? യൗവനത്തിൽ മാടി വിളിക്കുന്ന അഭിനിവേശങ്ങളുടെ പ്രേരണ ചെലുത്തിയ സംസ്കൃതികൾ നിസ്സാരമായിരുന്നില്ല. പക്ഷേ അവയെ അതിജീവിക്കുവാൻ ആർജവം നൽകുന്ന വിധത്തിൽ മാതൃരാജ്യത്തിന്റെ സനാതന മൂല്യങ്ങൾ, സത്വിചാരങ്ങൾ, സത്യം പറയണമെന്നും ധർമ്മം ശീലിക്കണമെന്നും സ്നേഹാർദ്രമായ മാനവികത പുലർത്തണമെന്നും കഥകളിലൂടെ അതിൽ പ്രത്യക്ഷപ്പെട്ട മനുഷ്യജീവിതാവിഷ്കാരങ്ങളിലൂടെ സന്ദേഹങ്ങളില്ലാതെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഫലമിച്ഛിക്കാതെ ധർമ്മം ചെയ്യണമെന്ന് പഠിപ്പിച്ച മഹത് ജീവിതങ്ങൾ എത്രയെത്ര ജീവിത സന്ദർഭങ്ങളാണ് ഓർത്തുവെക്കുവാൻ നൽകിയിട്ടുള്ളത്. കുട്ടിക്കാലത്ത് മനസ്സിൽ വേരൂന്നിയ നന്മയുടെ ജീവനുള്ള ചെടികൾ വളർന്ന് വൻവൃക്ഷങ്ങളായി പിൽക്കാലത്ത് ജീവിതത്തിന് മിഴിവേകി. ഇരുട്ട് അയഥാർത്ഥമാണെന്നും സത്യം വെളിച്ചമാണെന്നും പഠിപ്പിച്ച വിവേകാനന്ദ സൂക്തങ്ങൾ എന്നും വലിയ ശക്തിയായിരുന്നു. ബാല്യത്തെ സുരക്ഷിതവും ശോഭനവുമായ ഭാവിക്ക് കരുത്തുള്ളതാക്കുകയും ചെയ്തു തന്ന അമൃതസമാനമായ ഗുണപാഠങ്ങൾ. ഈ സുരക്ഷിത ബാല്യത്തിൽ നിന്നാണ് വികസിത ഭാരതത്തിലേക്ക്, മനുഷ്യനന്മയുടെ പ്രഭാവത്തിലേക്ക് നാം നയിക്കപ്പെടുന്നത്. ഇത്തരമൊരു പശ്ചാത്തലം മറ്റൊരു സംസ്കാരഭൂമിയിലും ദർശിക്കാനാവുകയില്ല. ഭഗവത്ഗീത പോലെ മനുഷ്യ സംസ്കൃതിക്ക് ഊർജം പകരുന്ന മറ്റൊരു ഉത്ബോധനം എങ്ങും ദർശിക്കാനാവുകയില്ല. ഭാരതം ലോക സംസ്കാരത്തിന് നൽകുന്ന ശക്തിഗാഥയാണ് ഗീതോപദേശം. ഇതിഹാസ പാരമ്പര്യത്തിന്റെ ഈ ചൈതന്യ പൂർണിമ ഇന്ത്യൻ സാഹിത്യത്തിൽ എങ്ങും പ്രകടമാണ്. ചെറുതും വലുതുമായ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന ദേശഭാഷകളെ ദേശീയ ചൈതന്യത്തിൽ ഒരുമിപ്പിക്കുന്നത് ഈ സത്യബോധമാണ്. മഹാപുരാണങ്ങളിൽ നിന്ന് ചൈതന്യമാർജിക്കാത്ത ഒരു പ്രാദേശിക ഭാഷയും ഭാരതത്തിലില്ല. അതുകൊണ്ടാണ് അവയെല്ലാം ഒരർത്ഥത്തിൽ ദേശീയ ഭാഷകളായി കൽപ്പിക്കപ്പെടുന്നത്. എന്നാൽ കാലപരിണാമത്തിൽ നമ്മുടെ ദേശത്തിനും ഭാഷകൾക്കും അവയിലൂടെ ആവിഷ്കൃതമാകുന്ന സംസ്കാരവിശേഷങ്ങൾക്കും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അറിവ് പ്രസരിപ്പിക്കുന്നത് ഭാഷയാണ്. അറിവ് വിജ്ഞാനമായി വിവേകമായി വികാസം പ്രാപിക്കുന്നു. സാംസ്കാരിക ബോധം വളരുന്നു. വികസിത ഭാരതം എന്ന കൽപ്പന പൂർണ്ണത പ്രാപിക്കുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, സമീപകാലത്തായി നമ്മുടെ വിജ്ഞാന ആർജനം ജീവിത നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഉപാധിയായി സങ്കുചിതമാക്കപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസം തൊഴിൽ നേടാനും ജീവിത സുരക്ഷിതത്വം കൈവരിക്കാനും സഹായകമാകേണ്ടത് തന്നെയാണ്. പക്ഷേ അതിനപ്പുറം ജ്ഞാനസമ്പാദനം എന്ന തരത്തിലേക്ക് ഉയരാനും ആധുനിക തലമുറയുടെ ജീവിത നിർവഹണത്തിന് സഹായിച്ചുകൊണ്ട് തന്നെ സംസ്കാര പരിപോഷണത്തിന് സഹായകമാവുകയും വേണം. ഇന്നിപ്പോൾ ആർക്കും ആരോടും ആഭിമുഖ്യമോ ബന്ധങ്ങളിൽ ഇഴയെടുപ്പുമോ ഇല്ലാതെയാകുന്നു. ബന്ധങ്ങൾ അന്യമാകുമ്പോൾ, പരസ്പര ആശ്രയത്വം നഷ്ടമാകുമ്പോൾ, സമൂഹത്തിന്റെ കെട്ടുറപ്പ്, കുടുംബ ബന്ധങ്ങളുടെ ദാർഢ്യം ഇവയൊക്കെ അന്യമാകാം. ഫലമോ സ്വാർത്ഥത വളരുകയും കടപ്പാടുകളുടെ ആകർഷണം അന്യമാവുകയും ചെയ്യും. മുതിർന്ന തലമുറ കരുതലോടെ ബാല്യത്തെ സംരക്ഷിച്ചു വളർത്തി. അവർ വളർന്ന് മുതിർന്നവരെ കരുതലോടെ സൂക്ഷിക്കുകയും വാർദ്ധക്യത്തിൽ കാത്തുപരിപാലിക്കുകയും വേണം. ഈ സാത്വിക ഗതിക്കാണ് ശൈഥല്യം സംഭവിക്കുന്നത്. സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിക്കണമെന്നും മറ്റുള്ളവരോട് കരുതലോ കടപ്പാടോ ആവശ്യമില്ലെന്നും പ്രബോധിപ്പിക്കുന്ന ഉദ്ബോധനങ്ങൾ ഏറിവരികയാണ്. ഫലമോ പിഞ്ചിയ ഒരു ഭൂപടം പോലെ മനുഷ്യബന്ധങ്ങളുടെ സ്വാഭാവിക ചിത്രം നഷ്ടമാകുന്നു. തന്നിലേക്ക് തന്നെ ചുരുങ്ങുക. പക്ഷേ ഈ വർത്തമാനകാല ദുഷ്കർമ്മങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തും കടപ്പാടും വികസിത ഭാരതത്തിന് ഉണ്ടാകണം. ഭൂമിയുടെ അച്ചുതണ്ടിൽ നിന്ന് പല ലോകരാജ്യങ്ങളും ചിതറിമാറുമ്പോൾ അടിപതറാതെ മുന്നോട്ട് നീങ്ങാനുള്ള കരുത്തും കാഴ്ചപ്പാടും ഉൾക്കൊണ്ടാണ് ആത്മബോധത്തോടെ നമ്മുടെ സമൂഹം വികാസത്തിന്റെ ജീവപഥങ്ങൾ പിന്നിടേണ്ടത്. നഷ്ടമാകാത്ത മൂല്യബോധം നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. വികസിത ഭാരതത്തിന് സുരക്ഷിത ബാല്യം സമ്മാനിക്കുന്ന മഹാസംസ്കൃതി താരതമ്യങ്ങളില്ലാത്തതാണ്. അതിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം. മാനവികതയുടെ മഹായുഗം സൃഷ്ടിക്കുന്നതിന് ലോകത്തിന് ആകെ മാതൃകയായി വികസിത ഭാരതം നിലനിൽക്കട്ടെ.
0: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് ഡോക്ടർ ജോർജ് ഓണക്കൂർ. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: ദേശീയ ബഹുമാനത്തെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് ലഭിക്കുന്ന നിയമപരമായ സംരക്ഷണം ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. കേരളത്തിന്റെ പേര് മാറ്റുന്നതിന് കേരള പേരുമാറ്റം ബിൽ 2026 ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിലും പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം ബലികർമ്മങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് കർക്കിടകത്തിലെ അമാവാസി. കർക്കിടകവാവ് ബലിതർപ്പണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് KSRTCയുടെ വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ മന്ത്രി CP ജോൺ വിലയിരുത്തി. 13 പ്രത്യേക ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്ക് KSRTC പ്രത്യേക സർവീസ് നടത്തുന്നുണ്ട്. ആരോഗ്യ പരിപാലനം യുവജനതയുടെ പ്രധാന ലക്ഷ്യമായി മാറണമെന്ന് മന്ത്രി K.മുരളീധരൻ. അന്താരാഷ്ട്ര യുവജന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. RBI വാഗ്ദാനം ചെയ്യുന്ന സമ്മാനത്തുക ലഭിക്കുന്നതിന് 2500 രൂപ അടയ്ക്കണമെന്ന തരത്തിൽ സാമൂഹ്യമാധ്യമത്തിൽ പ്രചരിപ്പിക്കുന്ന വാർത്ത തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. KYC പൂർത്തീകരിക്കുന്നതിന് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് പ്രചരിക്കുന്ന മറ്റൊരു വ്യാജ വാർത്ത. തദ്ദേശ ഭരണവകുപ്പിന്റെ ഓപ്പറേഷൻ ഹോട്ട്സ്പോട്ട് ക്യാമ്പയിന് തുടക്കമായി. മാലിന്യ സംസ്കരണ മേഖലയിലെ നിയമങ്ങൾ നടപ്പാക്കുന്നതും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം ശക്തമാക്കുന്നതുമാണ് ലക്ഷ്യം. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡ് പ്രത്യേക സംഗീത പരിപാടി അവതരിപ്പിക്കും. കണ്ണൂരിലെ താഴെ ചൊവ്വയിൽ നാളെ വൈകിട്ടാണ് പരിപാടി. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി. ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ എഴുതിയ അഗ്നിപൂജ എന്ന കവിത ആലാപനം ശിവപ്രിയ രഞ്ജിത്ത്. തുടർന്ന് അധ്യാത്മരാമായണ പാരായണം 27-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. ഉദയഗീതം കെ എസ് സുദീപ് കുമാർ പാടിയ ഗാനം. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ. ചരിത്രത്തിൽ ഇന്ന് 7:15 ആരണ്യകം ആയുരാരോഗ്യം. തൊഴിൽ ദർശനം കരുണാസായി മനോയാനം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗ്രാമകേരളം. 8:30 ബാലരാമപുരം സുബയ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക

ആരോഗ്യ ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം. 12 മുതൽ 11 മണി വരെ പി ആർ എക്സ്പോർട്ട് അക്ഷരചെപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:00 ഡോക്ടറോട് ചോദിക്കാം. കുട്ടികളിലെ കരൾ രോഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ പ്രശാന്ത് കെ എസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം. 12:00 കൂട്ടുകാരി. സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച സാവിയോ ജോസും അമ്മയും പങ്കുവയ്ക്കുന്ന ജീവിതത്തിന്റെ കരുത്തുറ്റ അനുഭവങ്ങൾ, 1-ാം ഭാഗം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 എ എച്ച് എം എസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര. ഗർഭാശയ മുഴകളും ഹോമിയോ ചികിത്സയും ഡോക്ടർ ഗീത എം ജി സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:00 ഇതാ ഒരു ചോദ്യം, തത്സമയ പ്രശ്നോത്തരി. 2:00 ഫീച്ചർ. സ്വതന്ത്ര ഇന്ത്യയും വികസന നേട്ടങ്ങളും, രചന ശരത് ഗീതാലാൽ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയിപ്പൂക്കൾ. 3:00 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പുനഃപ്രക്ഷേപണം. സന്തോഷ് ജനാർദ്ദനൻ പങ്കുവയ്ക്കുന്ന അലാസ്ക യാത്രാവിശേഷങ്ങൾ, 2-ാം ഭാഗം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 4:00 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:00 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മരാമായണ പാരായണം, 27-ാം ദിവസം കാവലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:20 ഫാം ടു സിറ്റി. 7:20 8:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മൊഴിയാമൊരു കഥ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ. അങ്കമാലി ജോസ് ദിൽറുബയിൽ വായിച്ച കൃതികൾ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം, ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:55 വിവിധ ഭാരതി റിലേ.

0: പ്രിയ ശ്രോതാക്കളെ, നന്മയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിവസത്തിന് തുടക്കമിട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ നമസ്തേ അനന്തപുരി. ഇന്ന് നമസ്തേ അനന്തപുരിയുമായി ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യ രാജ്. പതിവ് പോലെ ആദ്യം കേൾക്കാം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലാപനം ശിവപ്രിയ ശ്രീജിത്.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത്
1: ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് ശിവപ്രിയ ശ്രീജിത്.

0: രാമായണ പാരായണം 27-ാം ദിവസം.
1: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
0: വിഭീഷണൻ, ശ്രീരാമ സന്നിധിയിൽ, സേതുബന്ധനം എന്നീ കഥാഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: ചുടൻ ആജ്ഞയെ ചെയ്തിതു സേതു സംബന്ധനേ.
1: രാമായണ പാരായണം 27-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
2: ഇനി ഉദയഗീതം കെ.എസ്. സുദീപ് കുമാർ പാടിയത് സുലളിത കോമള പദചലങ്ങൾ എന്ന് തുടങ്ങുന്നു.

0: ഉദയഗീതത്തിൽ നിന്ന് കേട്ടത് കെ സുദീപ് കുമാർ പാടിയ ഗാനം. പ്രഭാതഭേരി. പ്രഭാതഭേരിയിൽ ആദ്യം പത്രവൃത്താന്തം. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നു മാറ്റി കേരളം എന്നാക്കുന്നതിനുള്ള ബിൽ ലോക്സഭ പാസാക്കി. ഇന്ന് രാജ്യസഭ കൂടി പാസാക്കുന്നതോടെ ബിൽ നിയമമാകും. ഇന്ന് കർക്കിടക വാവ്. പിതൃക്കളുടെ ആത്മശാന്തിക്കായുള്ള വാവ് ബലിതർപ്പണം ആരംഭിച്ചു. ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ബലിതർപ്പണം. ആണവശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനും ശാസ്ത്ര പ്രചാരകനുമായ ഡോക്ടർ എം പി പരമേശ്വരൻ അന്തരിച്ചു. സംസ്കാരം ഇന്നുച്ചയ്ക്ക് പാറമേക്കാവ് ശാന്തിഘട്ടത്തിൽ. പി എസ് സിയുടെ എൽ പി സ്കൂൾ അധ്യാപക റാങ്ക് പട്ടികയിലുള്ളവർ നിയമനം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിനു മുന്നിൽ 37 ദിവസമായി നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ബഹിരാകാശ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചന്ദ്രനിൽ സ്ഥിരം താവളം പണിയുന്നതിനുള്ള നാസയുടെ മൂൺ ബേസ് മിഷൻ ദൌത്യത്തിലേക്ക് ഇന്ത്യയ്ക്ക് ക്ഷണം. ആർട്ടമീസ് ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് നാസയുടെ ക്ഷണം. യുവേഫ സൂപ്പർ കപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് രാത്രി 12:30 ഓസ്ട്രിയയിലെ സാൽസ്ബർഗിൽ വെച്ച് നടക്കും. ഫ്രഞ്ച് ക്ലബ് പി എസ് ജിയും ഇംഗ്ലീഷ് ക്ലബ് ആസ്റ്റൺ വില്ലയും തമ്മിലാണ് മത്സരം.
1: ലോകം സ്വന്തം പോക്കറ്റിനുള്ളിലാക്കി ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു തലമുറ വളരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇന്റർനെറ്റ്, സ്മാർട്ട്ഫോണുകൾ, സോഷ്യൽ മീഡിയ, വിവരങ്ങളിലേക്കുള്ള തൽക്ഷണ ആക്സസ് എന്നിവയാണ് ഏറ്റവും പുതിയ യുവതലമുറയെ രൂപപ്പെടുത്തിയത്. അവർ സ്ക്രീൻ സ്വൈപ്പ് ചെയ്യുന്നു, കണ്ടന്റ് സ്ട്രീം ചെയ്യുന്നു, ചോദ്യം ചെയ്യുന്നു, ലോകത്തെ പുനർനിർമ്മിക്കുന്നു. ഒരു സ്മാർട്ട്ഫോൺ അവർക്കൊരു ക്ലാസ് മുറിയോ ജോലിസ്ഥലമോ വിപണിയോ വിനോദമോ സാമൂഹ്യ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമോ ആകാം. ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ ജെൻസി സ്വാധീനിക്കുന്നു. എന്നാൽ ലോകത്തെ മാറ്റാൻ ജെൻസി ഉപയോഗിക്കുന്ന അതേ ശക്തികൾ അവരെയും മാറ്റുന്നില്ലേ?
2: ഏറ്റവും വലിയ യുവജന ശേഷിയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം.
1: ഗാന്ധിയനും എഴുത്തുകാരനുമായ അജിത് വെണ്ണിയൂർ.
2: 2000 ശേഷം ജനിച്ചവരെ ആണല്ലോ നമ്മൾ ജെൻസികൾ എന്ന് പറയും. നിലവിലുള്ള കണക്കനുസരിച്ച് ഏതാണ്ട് 47 കോടിയാണ് ഇന്ത്യയിലെ ജെൻസികളുടെ എണ്ണം എന്ന് പറയും. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ജെൻസികൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ വിചാരിക്കുന്നത് ഈ ജെൻസികളെല്ലാം നമ്മുടെ ജന്തർ മന്ദറിലൊക്കെ കണ്ടതുപോലെ വളരെ രോഷാകുലരായ ഒരു സമൂഹം, ഒരു അരക്ഷിതാവസ്ഥയിൽ പ്രകോപിതരാകുന്ന ഒരു സമൂഹം എന്നൊക്കെയുള്ള ഒരു തെറ്റായ ധാരണ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതൊരിക്കലും ശരിയല്ല. പുതിയ തലമുറയാണ്, നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് വളർന്നു വരുന്ന ഒരു സമൂഹമാണ്. പുതിയ ലോകം അവർ സ്വപ്നം കാണുന്നുണ്ട്. പ്രായത്തിന് മുമ്പ് ജനിച്ചവരെ പോലെയല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്ന മാറ്റങ്ങൾ ഈ സമൂഹം കൺതുറന്ന് കാണുന്നുണ്ട്. ആ മാറ്റങ്ങളോട് നമ്മുടെ സമൂഹം അതിനോട് എത്രമാത്രം പ്രതികരിക്കുന്നു, അതിനോട് എത്രമാത്രം ചേർന്നു പോകുന്നു, ആ മാറ്റങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ടോ എന്ന് വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നവരാണ് നമ്മുടെ ജനിച്ച തലമുറ എന്ന് പറയും. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ ജനിച്ച തലമുറ എത്തിയിട്ടുണ്ട്. പഠിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, സംരംഭകരായി പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു വലിയ സമൂഹം ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ സർഗാത്മകമായ സൃഷ്ടിപരമായ സംഭാവനകൾ നൽകിക്കൊണ്ട് വളർന്നു വരുന്നുണ്ട്. ലോകത്തിലെ 3-ാമത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമാണ് നമ്മുടെ ഭാരതത്തിലുള്ളത്. DPIIT അംഗീകരിച്ച രാജ്യത്തെ സ്റ്റാർട്ടപ്പുകൾ ഏതാണ്ട് 1,00,000 മുതൽ 2,00,000 വരെയാണ്. 20 മുതൽ 28 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരാണ് ഈ സ്റ്റാർട്ടപ്പുകൾ ഒക്കെ ആരംഭിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഏതാണ്ട് 70%ത്തിലധികം ഈ യുവ സംരംഭകരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജെൻസ് തലമുറ എന്ന് പറയുന്നത് വളരെയധികം പുരോഗമന ചിന്താഗതിയുള്ള, വികസനോന്മുഖ പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ള, സമൂഹത്തിനൊപ്പം നമ്മളും വികസിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ഒരു സാമൂഹിക മാറ്റം ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണ്. അവരാണ് ശരിക്കും നമ്മുടെ സമൂഹത്തെ പുരോഗമനാത്മകമായിട്ട് സ്വപ്നം കാണുകയും അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുകിയിരിക്കുകയും ചെയ്യുന്നത്.
1: കോളേജ് അധ്യാപിക പ്രത്യൂഷ.
3: ജെൻസി കുട്ടികൾ രാഷ്ട്രീയത്തെ കൂടുതലും ജെനുവിനായി കാണാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രാഷ്ട്രീയത്തെ ഒരു തൊഴിലായോ ഉപജീവന മാർഗമായോ കാണാൻ അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. സിസ്റ്റത്തിൽ ഒരു മാറ്റം വരണം, പോസിറ്റീവായ മാറ്റം. അത് അവരാഗ്രഹിക്കുന്നുണ്ടെന്ന് അവരുടെ പ്രക്ഷോഭവും അവരുടെ ചിന്താഗതികളും അവരിടുന്ന റീലുകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും തോന്നുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനം, അതാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. അവരുടെ ആ രാഷ്ട്രീയ തലം പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അതിനെ പോസിറ്റീവായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ചിന്താഗതിയെ ക്രിയേറ്റീവ് ഐഡിയോളജി എന്നുള്ള രീതിയിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് മാറ്റങ്ങളെ എപ്പോഴും അംഗീകരിച്ചേ മതിയാവുള്ളൂ. ഞാൻ ഉൾപ്പെടുന്ന എന്റെ തലമുറയാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ഒരു കണ്ടീഷനിങ്ങിലെ വിധേയമായി വന്ന തലമുറയാണ്. നമ്മൾ കൂടുതൽ തിങ്ക് ചെയ്ത് മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: ദ്രുതഗതിയിലുള്ള സാമ്പത്തിക സാങ്കേതിക സാമൂഹിക പരിവർത്തനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലാണ് ജെൻസി പ്രായപൂർത്തിയായത്. ഡിജിറ്റൽ പേയ്മെന്റുകൾ, സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഗ്ലോബൽ എന്റർടൈൻമെന്റ്, ന്യൂജൻ കരിയറുകൾ, വർദ്ധിച്ചുവരുന്ന പരസ്പര ബന്ധിതമായ സമ്പദ്വ്യവസ്ഥ എന്നിവയ്ക്കൊപ്പമാണ് അവർ വളർന്നത്. മുൻ തലമുറകളിൽ നിന്ന് ലഭിച്ച പാരമ്പര്യങ്ങളും പ്രതീക്ഷകളും മൂല്യങ്ങളും രൂപപ്പെടുത്തിയ കുടുംബങ്ങളിൽ അവർ ജീവിക്കുന്നു. ജെൻസി ഭൂതകാലത്തെ നിരസിക്കുകയോ ഭാവിയെ അന്ധമായി സ്വീകരിക്കുകയോ അല്ല ചെയ്യുന്നത്.
4: നമുക്ക് ഈ പൊളിറ്റിക്സ് നമുക്കൊരു 3 ലെവലായിട്ട് നമുക്ക് വെക്കാം.
1: വിദ്യാർത്ഥിനി അതിഥി.

0: ഡോണ്ട്
1: ലെവൽ വൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് പാരൻസിന് ടൈം, ലെവൽ ടു എന്ന് പറയുമ്പോൾ നമ്മുടെ പാരൻസിന് ടൈം, ലെവൽ ത്രീ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനാണ്. സിമിലാരിറ്റി തോന്നിയിട്ടുള്ളത് ഈ ലെവൽ വൺ ആൻഡ് ലെവൽ ത്രീ ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് പാരൻസിന് ടൈമും നമ്മുടെ ടൈം. കാരണം ഇവര് ക്വസ്റ്റ്യൻ ചെയ്യും കുറെ കാര്യങ്ങളിൽ, കുറച്ചുകൂടെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ലെവൽ ടു നമ്മുടെ പാരൻസിന്റെ സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്യില്ല എന്നല്ല, നമ്മുടെ അപ്പൂപ്പൻ അപ്പൂപ്പന്മാര് ഫോളോ ചെയ്യണ അതേ പാർട്ടിയിലായിരിക്കും അവരുടെ ഗ്രാൻഡ് പാരൻസും നമ്മുടെ ഗ്രാൻഡ് പാരൻസും പാരൻസും ഫോളോ ചെയ്ത് വരിക. പക്ഷേ ഈ ജെൻസി തലമുറ നോക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഒരു ഒപ്പീനിയൻ ഉണ്ട്, ആ ഒപ്പീനിയൻ വെച്ചാണ് അവര് സംസാരിക്കുന്നതും. അവര് എല്ലാ വിഷയത്തെയും എടുത്ത് ഒരു പ്രൊട്ടസ്റ്റോ അല്ലെങ്കിൽ ഒരു ഫൈറ്റിനോ വേണ്ടി അവർ പോകത്തില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിന് വേണ്ടതായ ഏറ്റവും രണ്ട് കാര്യങ്ങൾ അവര് സെലക്ട് ചെയ്ത് അതിൽ നടപടി ഉണ്ടാക്കാൻ വേണ്ടി അവര് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ്ലി മൂവ് ചെയ്യും. അവർക്ക് അവരുടെ കൺസേൺസ് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം, അതൊരു ജെനുവിൻ കാര്യമാണ് എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്.
0: ജെൻസിയുടെ രാഷ്ട്രീയ ഇടപെടൽ കൂടുതൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വഴി പ്രശ്നാധിഷ്ഠിത വിഷയങ്ങളെ വേഗത്തിൽ അഭിമുഖീകരിക്കുന്നു. അതിനാൽ പാരമ്പര്യമായി ലഭിച്ച രാഷ്ട്രീയ വിശ്വസ്തതകളെക്കാൾ പ്രശ്നങ്ങൾ നേരിടുന്നതിൽ ജെൻസി കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ടത്രേ.
2: നമ്മളേറെ ബുദ്ധിമുട്ടായി കാണുന്ന ഒരു കാര്യമാണ് വിദ്യാർത്ഥികളുടെ ഇടയിൽ രാഷ്ട്രീയം പകരുക എന്നുള്ളത്. എന്ന് പറയുമ്പോൾ അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്.
0: വിദ്യാർത്ഥി സംഘടനാംഗം സാവിയോ വർഗീസ്:
2: ഇപ്പോഴത്തെ തലമുറ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം കൂടെയാണ് അവരുടെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി. കുറെ യുവജനങ്ങള് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ തയ്യാറായി നിൽക്കുന്നതാണ്. ഒന്ന് ഇവിടെ നിന്നും കാണും ബെറ്റർ അമ്യൂണിറ്റീസ് അവിടെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ബെറ്റർ എഡ്യൂക്കേഷൻ അവർക്ക് അവിടെ കിട്ടുന്നുണ്ട്, അവരുടെ ലിവിങ് കണ്ടീഷൻസ് അങ്ങോട്ട് പോകുമ്പോൾ ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ യുവജനങ്ങളെ വീക്ഷിക്കുമ്പോൾ അവരവരുടെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും അവരുടെ ജീവിത ഉന്നതികളിലേക്ക് എത്താനുള്ള ഓട്ടത്തിലേക്കാണ്. യുവജനങ്ങളുടെ രാഷ്ട്രീയ ബോധ്യം നമ്മൾ പുറമെ നോക്കുമ്പോൾ അവർക്ക് ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്നാൽ അവർ എല്ലാം വീക്ഷിച്ച് അവരുടെ കൈത്തുമ്പിൽ ഉള്ള മൊബൈൽ ഫോണിൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞുകൊണ്ട് അവർ പ്രതികരിക്കാതെ മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ പല സോഷ്യൽ മീഡിയ ചാനലുകളും അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാനും അവരുടെ കാര്യങ്ങൾ അറിയാനും മുന്നോട്ട് വരികയാണ്. എല്ലാ യുവജനങ്ങളോടും എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയ ബോധ്യം വേണം.
3: ജെൻസി കാറ്റഗറിയിലുള്ളവർക്ക് പൊളിറ്റിക്സ് ഇല്ല എന്നാണ് പൊതുവെയുള്ള ധാരണ, എന്നാൽ അങ്ങനെയുള്ള ധാരണ തെറ്റാണ്.
0: വിദ്യാർത്ഥി സംഘടനാംഗം വീണ:
3: കൃത്യമായിട്ട് നിലപാടുകൾ എടുക്കുകയും നമ്മുടെ സമൂഹത്തിനകത്തെ ഓരോ വിഷയങ്ങളെയും കൃത്യമായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ജെൻസി പോകുന്നത്. നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ അക്കാദമിക് കരിയറിനകത്തേക്കും പുറത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമ്പം കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ രാഷ്ട്രീയം പറയും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്നർ പൊളിറ്റിക്സിനകത്തേക്ക് ജെൻസി കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ അധികം ഇറങ്ങാതെ വരികയും, എന്നാൽ ഈ രാജ്യത്തിന് ഭീഷണിയാകുന്ന വലിയൊരു രാഷ്ട്രീയം ഉണ്ടാകുന്ന സമയത്തേക്ക് നമ്മുടെ രാഷ്ട്രീയം കൃത്യമായിട്ട് അവിടെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് ജെൻസി കാറ്റഗറിയിലെ കുട്ടികൾ ഇറങ്ങും എന്നുള്ളതാണ്.
4: മികച്ച ജീവിത നിലവാരം, മികച്ച വിദ്യാഭ്യാസം, മികച്ച തൊഴിലവസരങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങളാണ് ജെൻസി അവരുടെ രാഷ്ട്രീയമായിട്ട് അവർ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം.
0: വിദ്യാർത്ഥി സംഘടനാംഗം ഗോകുൽ കൃഷ്ണൻ:
4: അവര് വളരെ സത്യസന്ധരാണ്, ആത്മാർത്ഥതയുള്ള ഒരു തലമുറയാണ്. ഈ തലമുറ മറ്റ് കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറം ഈ രാജ്യത്തിന്റെ മികച്ചൊരു പുരോഗതി, അതിനുവേണ്ടി ചിന്തിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി ഊർജം പകർന്ന് സമൂഹത്തിനിടയിൽ നിൽക്കുന്ന ഒരു തലമുറയായിട്ടാണ് നമുക്ക് ജെൻസിയെ കാണാൻ വേണ്ടി സാധിക്കുക. പുതിയ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു തലമുറയാണ്. അവര് ഈ കേരളം വിട്ട് ഉപരിപഠനത്തിന് പുറത്തു പോകുന്ന സാഹചര്യമാണ്. അതിനുശേഷം മികച്ച അവസരങ്ങൾ അവരെ തേടി വരുന്ന സമയത്ത് അവര് പുറത്ത് തിര താമസമാക്കുന്നു. ആ മികച്ച വിദ്യാഭ്യാസ അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ അവരെ കൊടുക്കാൻ കഴിയുന്ന കാലഘട്ടത്തിൽ നമുക്ക് അവരെ നമ്മുടെ വിഭവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ സാധിക്കും. അല്ലാത്ത പക്ഷം ജെൻസി കൃത്യമായി അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുകയും അവരുടെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ കൃത്യമായി അവർക്ക് മികച്ച അവസരങ്ങൾ കിട്ടുന്നിടത്തേക്ക് പലായനം ചെയ്യുന്ന ഒരു ദുരവസ്ഥയും നമ്മുടെ നാട്ടിലുണ്ട്.
0: അധികാരത്തെ ചോദ്യം ചെയ്യാനും സുതാര്യത ആവശ്യപ്പെടാനും മുൻ തലമുറകൾ പലപ്പോഴും ഒഴിവാക്കിയിരുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ചർച്ച ചെയ്യാനും കൂടുതൽ സന്നദ്ധരായ ഒരു യുവതലമുറയ്ക്ക് രാഷ്ട്രീയമായും പാരമ്പര്യമായും ലഭിച്ച വിശ്വസ്തതകളിലൂടെയും വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെയും തൊഴിൽ, വിദ്യാഭ്യാസം, സമത്വം, സുരക്ഷ, കാലാവസ്ഥ, സ്വാതന്ത്ര്യം തുടങ്ങിയ ആശങ്കകളെ സമീപിക്കാൻ കഴിയുമെന്ന് കരുതുന്നവരും ഉണ്ട്.
5: തീർച്ചയായും ഇന്നത്തെ ജെൻസികൾ തന്നെയാണ് നാളെ നമ്മുടെ രാഷ്ട്രം ഭരിക്കേണ്ടുന്നതും നമ്മളുടെ രാഷ്ട്രത്തിലെ പോളിസീസ് മേക്ക് ചെയ്യേണ്ടുന്നതും പോളിസീസ് മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വോട്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടുന്നതും.
0: സൈക്കോളജിസ്റ്റ് ഡോക്ടർ വാണി ദേവി:
5: അവരുടെ ചിന്താഗതികൾ എന്നും ക്ലിയറും സ്ട്രെയിറ്റ് ഫോർവേഡും ആയിരിക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. അവർക്ക് പൊളിറ്റിക്കൽ ഇൻഫർമേഷൻ മാത്രമല്ലാതെ ഫാക്ട് ചെക്കും കൂടെ ചെയ്യുന്ന ഒരു ലോജിക്കൽ തിങ്കിങ് അവർക്കുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ആവട്ടെ, അൺഎംപ്ലോയ്മെന്റ് ആവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, മെന്റൽ ഹെൽത്ത്, ഇക്വാളിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഇൻഫ്ലേഷൻ, ടെക്നോളജി, പ്രൈവസി, ഇതിലൊക്കെ അവരെങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളതിൽ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് എന്നുള്ളതാണ് അവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.
0: ഓരോ തലമുറയും ലോകത്തിനായി എന്തെങ്കിലും കരുതുന്നുണ്ട്. വിഡ്ഢികളാകാതെ ചോദ്യം ചെയ്യാനും പക്ഷപാതരഹിതമായി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും സാങ്കേതിക വിദ്യയുടെ അടിമയാകാതെ ഉപയോഗിക്കാനും അനുകമ്പ നഷ്ടപ്പെടാതെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും ഉത്തരവാദിത്വത്തോടെ സ്വാതന്ത്ര്യം വിനിയോഗിക്കാനും കഴിയുമെങ്കിൽ ചെറുപ്പമായിരിക്കുക എന്നതിന്റെ അർത്ഥം മാത്രമല്ല, ഡിജിറ്റൽ യുഗത്തിൽ ഒരു പൗരനായിരിക്കുക എന്നതിന്റെ അർത്ഥവും പുനർനിർവചിക്കാൻ ജെൻസിക്ക് കഴിഞ്ഞേക്കും. ഭാവി ഇതിനകം തന്നെ അവരെ ശ്രദ്ധിക്കുകയും അവർക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് അവർ എന്തു ചെയ്യുമെന്ന് കാണാനാണ് ഈ യുവജന ദിനവും കാത്തിരിക്കുന്നത്.

0: ഇന്നത്തെ പ്രഭാതഭേരി സമാപിച്ചു. പുതിയൊരു ആനുകാലിക വിഷയവുമായി പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: നാളെ ശാസ്ത്രലോകത്തിൽ ഭാരതത്തിന്റെ ബഹിരാകാശ പ്രയാണം. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ സംസാരിക്കുന്നു.
4: നമ്മുടെ മുന്നിൽ പ്രതിബന്ധങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നു. സാങ്കേതിക വിദ്യകൾ നിഷേധിക്കപ്പെട്ട കാലമുണ്ടായിരുന്നു. എന്നാൽ ഭാരതീയ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനവും പ്രതിഭയും കൊണ്ട് നാം സ്വന്തമായി സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു.
3: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12
0: നമസ്തേ. അനന്തപുരിൽ ഇനിയൊരു ഗാനം കേൾക്കാം. രാക്കുയിലിൻ രാഗസദസ്സിൽ എന്ന ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ രചിച്ച് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി യേശുദാസും അരുന്ധതിയും പാടിയത്.

0: നമസ്തേ അനന്തപുരിനി 6:85 തുടർന്ന് കേൾക്കാം ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ദേശീയ ബഹുമതികളോട് അവഹേളനം തടയൽ ഭേദഗതി ബിൽ 2026 രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. കേരള പേരുമാറ്റം ബിൽ 2026 ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ക്യാൻസർ രോഗികൾക്ക് ചികിത്സയ്ക്കൊപ്പം വേദനയും സമ്മർദ്ദവും കുറയ്ക്കുന്നതിന് വിവിധ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിലും കർക്കിടകവാവ് പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ദേശീയ ബഹുമതികളോട് അവഹേളനം തടയൽ ഭേദഗതി ബിൽ 2026 രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ദേശീയഗാനമായ ജനഗണമനയ്ക്കൊപ്പം ലഭിക്കുന്ന നിയമപരമായ സംരക്ഷണം ദേശീയഗീതമായ വന്ദേ മാതരത്തിനും ഉറപ്പാക്കുകയാണ് നിയമനിർമ്മാണത്തിന്റെ ലക്ഷ്യം. 1971 ദേശീയ ബഹുമാനത്തെ അവഹേളിക്കുന്നത് തടയൽ നിയമത്തിൽ ഭേദഗതി വരുത്തി ബിൽ കഴിഞ്ഞ മാസം പാർലമെന്റ് പാസാക്കിയിരുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടെ ബിൽ നിയമമായി മാറി. വന്ദേമാതരം ആലപിക്കുന്നത് മനഃപൂർവ്വം തടയുന്നതോ ആലപിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടായ്മയെ തടസ്സപ്പെടുത്തുന്നതോ നിയമം കുറ്റകരമായി കണക്കാക്കുന്നു. കേരളത്തിന്റെ പേരുമാറ്റുന്നതിന് കേരള പേരുമാറ്റം ബിൽ 2026 ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ലോക്സഭ ഈ ബിൽ ഇന്നലെ പാസാക്കിയിരുന്നു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ 2026 പരിഗണിക്കുന്നതിനും പാസാക്കുന്നതിനുമായി രാജ്യസഭ ഇന്ന് പരിഗണിച്ചേക്കും. ഖനികളും ധാതുക്കളും വികസനവും നിയന്ത്രണവും ഭേദഗതി ബിൽ 2026 ലോക്സഭ പരിഗണിക്കും. വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെയും പാർലമെന്റിന്റെ ഇരുസഭകളുടെയും നടപടികൾ തടസ്സപ്പെട്ടിരുന്നു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ 2026 ലോക്സഭയും ട്രിബ്യൂണൽ പരിഷ്കരണ ബിൽ 2026 രാജ്യസഭയും ഇന്നലെ പാസാക്കി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുമെന്ന പ്രതിജ്ഞയെടുത്ത് അഭിമാനത്തോടും പ്രൌഢിയോടും കൂടി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. സമൂഹ മാധ്യമങ്ങളുടെ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെ എല്ലാവരും ഒത്തുചേർന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി എല്ലാവരും അവരവരുടെ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്നും നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ 115 കലാകാരന്മാർ പുരസ്കാരങ്ങൾ സ്വീകരിക്കും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. അക്കാദമി പുരസ്കാരങ്ങൾ മികവിന്റെയും നേട്ടങ്ങളുടെയും ഉന്നത നിലവാരത്തെ പ്രതിനിധീകരിക്കുന്നതിനൊപ്പം വ്യക്തികളുടെ നിരന്തരമായ പ്രവർത്തനങ്ങളെയും സംഭാവനകളെയും അംഗീകരിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. കൊളംബിയയിൽ ഭൂചലനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അനുശോചനം അറിയിച്ചു. ഇന്ത്യയുടെ ഭാഗത്തുനിന്നും കൊളംബിയയ്ക്ക് എല്ലാ സഹായമുണ്ടാവുമെന്നും അദ്ദേഹം സന്ദേശത്തിൽ അറിയിച്ചു. ക്യാൻസർ രോഗികൾക്ക് ചികിത്സയ്ക്കൊപ്പം വേദനയും സമ്മർദ്ദവും കുറയ്ക്കുന്നതിന് വിവിധ സമീപനങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. വിവിധ ചികിത്സാ സമ്പ്രദായങ്ങളിലെ അറിവുകളും ചികിത്സാരീതികളും രോഗികളുടെ ക്ഷേമത്തിനായി ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ കോപ്പറേറ്റീവ് ഓങ്കോളജി ICCO 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഒരു രോഗി പല ചികിത്സാ സമ്പ്രദായങ്ങൾ എന്ന ആശയത്തിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ ഓങ്കോളജിസ്റ്റുകൾ, ആയുർവേദ ഭിക്ഷുകരന്മാർ, ഹോമിയോപ്പതി വിദഗ്ധർ, ഗവേഷകർ, ക്യാൻസർ അതിജീവിതർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണക്കാലത്ത് ഗാർഹിക പാചക വാതക വിതരണത്തിന് കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് കത്തയച്ചു. നിലവിൽ ഗാർഹിക ഇന്ധനം ബുക്കിംഗിന് കാത്തിരിപ്പ് കാലയളവ് നഗരപ്രദേശത്ത് 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസവുമാണ്. ഓണക്കാലത്ത് അധിക ആവശ്യകതയുള്ളതിനാൽ ഈ സമയവ്യത്യാസം കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും നിയന്ത്രണങ്ങൾ ഉടനടി പിൻവലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി സി പി ജോൺ പറഞ്ഞു. റോഡ് സുരക്ഷ അതോറിറ്റി, പൊതുമരാമത്ത് ഫണ്ട് ബോർഡ്, ട്രാഫിക്, നാറ്റ്പാക് തുടങ്ങിയ വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡുകളിലെ സീബ്ര ലൈനുകളുടെ വീതി കൂട്ടാനും മൾട്ടി ലൈൻ ട്രാഫിക് വരുന്ന പാതകളിൽ പെഡസ്ട്രിയൻ ക്രോസിംഗ് റെസ്ക്യൂ സ്പോട്ട് സജ്ജീകരിക്കാനും തിരുവനന്തപുരം കിഴക്കേക്കോട്ട സ്റ്റാച്യു എന്നിവിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവ അടിയന്തരമായി നടപ്പാക്കാനും തീരുമാനമായി. കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി മന്ത്രി സണ്ണി ജോസഫുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സോളാർ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ ഊർജ്ജ പുനരുപയോഗം മെച്ചപ്പെടുത്തുന്നത് കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചാ വിഷയമായി. ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാനഘട്ടമായ സ്പോട്ട് അഡ്മിഷന് ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 4 വരെ അപേക്ഷിക്കാം. നിലവിലെ സീറ്റ് ഒഴിവ് പ്രവേശന വെബ്സൈറ്റിൽ രാവിലെ 9 പ്രസിദ്ധീകരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിലും കർക്കിടക വാവ് പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഹൈന്ദവ വിശ്വാസ പ്രകാരം ബലികർമ്മങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് കർക്കിടകത്തിലെ അമാവാസി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: മലപ്പുറം തിരുനാവായയിൽ കർക്കിടക വാവ് ബലിതർപ്പണം പുലർച്ചെ 2 തുടങ്ങി. 15 കാർമ്മികരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ബലിയിടാൻ ക്ഷേത്ര കവാടം മുതൽ പടിഞ്ഞാറേ നടവരെ പന്തൽ ഒരുക്കിയിട്ടുണ്ട്. ആലുവ മണപ്പുറത്തും കർക്കിടക വാവ് ബലിതർപ്പണത്തിന് തുടക്കമായി. മണപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. കോഴിക്കോട് വരയ്ക്കൽ ബലിതർപ്പണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചടങ്ങുകൾ ഇന്നലെ വൈകിട്ട് തുടങ്ങി. കൊയിലാണ്ടി മൂടാടി ഉരുപുണ്യക്കാവ് ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. വെള്ളയിൽ തൊടിയിൽ കടപ്പുറത്ത് രാവിലെ 10 വരെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ. പാലക്കാട് ജില്ലയിലെ സ്നാനഘട്ടങ്ങളിലും മണ്ഡപങ്ങളിലും അതിരാവിലെ തന്നെ കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങി. പ്രധാനമായും ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങളിലും കൈവഴികളിലെ കടവുകളിലുമാണ് ജില്ലയിൽ ബലിതർപ്പണം നടക്കുന്നത്. കോട്ടയം ജില്ലയിൽ വേദഗിരി ധർമ്മശാസ്ത്ര ക്ഷേത്രം, നാഗമ്പടം മഹാദേവർ ക്ഷേത്രം, ഉദയനാപുരം പിതൃകുന്ന് മഹാവിഷ്ണു ക്ഷേത്രം, ടി വി പുരം ശ്രീരാമ ക്ഷേത്രം, വെണ്ണിമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം, കുമരകം ശ്രീകുമാരമംഗലം ക്ഷേത്രം തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിൽ വാവു ബലിയുടെ ചടങ്ങുകൾ ആരംഭിച്ചു. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഉൾപ്പെടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും വിവിധ ക്ഷേത്ര കമ്മിറ്റികളുടെയും ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ ക്ഷേത്രങ്ങളിലും പമ്പ അച്ഛൻകോവിൽ തുടങ്ങിയ നദികളിലെ കടവുകളിലും ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ മുതൽ ആരംഭിച്ചു. കൊല്ലം ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളായ തിരുമുല്ലവാരം, മുണ്ടയ്ക്കൽ പാപനാശനം, അഷ്ടമുടി ത്രിവേണി സംഗമം എന്നിവിടങ്ങളിലും പുലർച്ചെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. തിരുവല്ലം, വർക്കല, ശംഖുമുഖം, വേളി, അരുവിക്കര, അരുവിപ്പുറം, കഠിനംകുളം, ചേറ്റുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തുടങ്ങിയ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്.
1: രാജ്യത്തെ പ്രമുഖ സ്വകാര്യ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ സ്കൈറൂട്ട് എയർസ്പേസിന്റെ ആദ്യ റോക്കറ്റ് വിക്ഷേപണമായ വിക്രം 1 ദൌത്യത്തിൽ നിർണായക പങ്കുവഹിച്ച മലയാളി എഞ്ചിനീയർമാരുടെ സംഘം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. സംഘത്തിലെ 7 പേരാണ് സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടത്. രാജ്യത്തിന്റെ ചരിത്രപരമായ ഈ ബഹിരാകാശ നേട്ടത്തിന് പിന്നിലെ മലയാളികളുടെ വലിയ സംഭാവന കേരളത്തിന് ഏറെ അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞനും ശാസ്ത്ര പ്രചാരകനുമായിരുന്ന ഡോ എം പി പരമേശ്വരന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. ശാസ്ത്രത്തെ സാധാരണ ജനങ്ങളുടെ നിത്യജീവിതത്തിലേക്കും ചിന്തകളിലേക്കും ഇറക്കിവയ്ക്കാൻ ശ്രമിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗം വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് കുടിശ്ശിക പൂർണ്ണമായും തീർപ്പാക്കുന്നതിന് ഗവൺമെന്റ് നടപടി സ്വീകരിച്ചു. ഇതിന്റെ ഭാഗമായി 30 കോടി രൂപ കൂടി അധികമായി അനുവദിച്ച് ഉത്തരവിറക്കിയതായി മന്ത്രി കെ എ തുളസി അറിയിച്ചു. ഒഇസി ഒബിസി വിഭാഗങ്ങളിലെ പോസ്റ്റ് മെട്രിക് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഇനത്തിൽ ലഭിക്കാനുണ്ടായിരുന്ന 310 കോടി രൂപയുടെ കുടിശ്ശികയാണ് ഇതോടെ പൂർണ്ണമായും തീർപ്പാക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എഐ ഡിവൈഡാണെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. തിരുവനന്തപുരം മുട്ടത്തറ കേപ്പ് എഞ്ചിനീയറിംഗ് കോളേജിലെ 2022-26 ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യ സംസ്കരണ മേഖലയിലെ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം ശക്തമാക്കുന്നതിനും തദ്ദേശഭരണ വകുപ്പിന്റെ ഓപ്പറേഷൻ ഹോട്ട്സ്പോട്ട് ക്യാമ്പയിന് തുടക്കമായി. ഓണത്തിന് മുമ്പ് മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളെ ഓരോ തദ്ദേശഭരണ സ്ഥാപനങ്ങളും കണ്ടെത്തി ഡിജിറ്റലൈസ് ചെയ്ത് നടപടി സ്വീകരിക്കാനാണ് ക്യാമ്പയിന്റെ ഉദ്ദേശം. വൻകിട സ്ഥാപനങ്ങളിലും കുടിവെള്ള സ്രോതസ്സുകളിലും പരിശോധന നടത്തും. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും യുണിസെഫിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലെ ലൈഫ് കോഴ്സ് സമീപനം എന്ന വിഷയത്തിൽ ദ്വിദിന ദേശീയ കോൺക്ലേവ് നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ബഹുമതികളോട് അവഹേളനം തടയൽ ഭേദഗതി ബിൽ 2026 രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. കേരള പേരുമാറ്റം ബിൽ 2026 ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ക്യാൻസർ രോഗികൾക്ക് ചികിത്സയ്ക്കൊപ്പം വേദനയും സമ്മർദ്ദവും കുറയ്ക്കുന്നതിന് വിവിധ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിലും കർക്കിടക വാവ് പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

നമസ്തേ അനന്തപുരി തുടരുന്നു. മനസ്സിൽ മായാതെ നിൽക്കുന്ന അനേകം ഗാനങ്ങൾ സംഭാവന ചെയ്ത ഗാനരചയിതാവ് ചുനക്കര രാമൻകുട്ടിയുടെ ചരമവാർഷിക ദിനമായ ഇന്ന് ആദരാഞ്ജലികളോടെ ഈ ഗാനം നമസ്തേ അനന്തപുരിയിൽ കേൾക്കാം. കന്യാകുമാരിയിൽ ഒരു കവിത എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. സംഗീതം കണ്ണൂർ രാജൻ.

ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. 2026 ജൂലൈ 11 അന്തരിച്ച തെന്നിന്ത്യൻ വാനമ്പാടി എസ് ജാനകിയുടെ പൂർണ്ണ നാമം എന്താണ്? ചോദ്യം ആവർത്തിക്കാം. 2026 ജൂലൈ 11 അന്തരിച്ച തെന്നിന്ത്യൻ വാനമ്പാടി എസ് ജാനകിയുടെ പൂർണ്ണ നാമം എന്താണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം 8 മണിയുടെ FM ന്യൂസ് ഹെഡ്ലൈൻസിനു ശേഷം കേൾക്കാം. അതുവരെ കാത്തിരിക്കും.

സ്വരാജ്യാഭിഷേകത്തിന് തടസ്സം നേരിട്ടപ്പോൾ അതിനു കാരണക്കാരൻ എന്ന് തനിക്ക് തോന്നിയ ഏവരെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മനസ്സിൽ തിളച്ചുമറിഞ്ഞ കോപാഗ്നി തണുത്തത് ശ്രീരാമന്റെ ആശ്വാസവചനങ്ങളിലൂടെയാണ്. ഏതു കോപവും തണുപ്പിക്കുന്ന മഞ്ഞുമലയാണ് രാമായണ കഥാനായകൻ. സീതാരാമ ലക്ഷ്മണന്മാരെ തേടി സപരിവാരം കാട്ടിലെത്തുന്ന ഭരതന്റെ ഉദ്ദേശ്യശുദ്ധി പോലും ലക്ഷ്മണൻ തെറ്റിദ്ധരിക്കുന്നു. ശത്രുഭാവത്തിലാണ് ഭരതന്റെയും സംഘത്തിന്റെയും വരവ് എന്ന് തെറ്റിദ്ധരിച്ച് ഉത്തരക്ഷണത്തിൽ വില്ലുമമ്പും കയ്യിലേന്തുകയാണ് ലക്ഷ്മണൻ ചെയ്യുന്നത്. സ്വന്തം രാജ്യാഭിഷേകത്തിന് ശേഷം കാലം കുറെ കഴിഞ്ഞിട്ടും സീതാന്വേഷണത്തിൽ തൽപരനാവുന്നില്ല സുഗ്രീവൻ എന്ന് തോന്നിയപ്പോഴും ലക്ഷ്മണന്റെ കോപം ക്രോധമായി വളരുന്നു. രാവണവധാന

0: തത്വത്തിൽ ശ്രീരാമൻ എന്നും ഊന്നി നിന്നു. മൂല്യവത്തായി ഭരതന്ന് പാദുകം മുകുടത്തിലും അയോധ്യാധിപനായ പിതാവിൻ്റെ നവരത്നഖചിതമായ സർവാധികാര പ്രതീകമായ കിരീടത്തേക്കാൾ ഭരതകുമാരന് പുരുഷോത്തമനായ ജ്യേഷ്ഠന്റെ തൃപ്പാദങ്ങൾ ഏറെ നേരം പതിഞ്ഞ മെതിയടികളാണ് വിലപിടിയാത്തത് എന്ന് തോന്നി. ഈ രാമായണ കഥാസന്ദർഭം എത്രയെത്ര അർത്ഥഭംഗികളാണ് ഇതൾ വിടർത്തിക്കാട്ടുന്നത്. ശ്രീരാമചന്ദ്രന്റെ കാലടിപ്പൊടികളിൽ ആറാടുക എന്നതാണ് ഭരതൻ ഉറ്റുനോക്കുന്ന പരമഭാഗ്യം. ജ്യേഷ്ഠനും താനും തമ്മിലുള്ള അന്തരം, ജ്യേഷ്ഠനെ കുറിച്ചിടത്തോളം തനിക്കുള്ള അക്രീത ദാസത്വം, ശ്രീരാമൻ അന്നും ഇന്നും എന്നും ഭരതനും മറ്റുള്ളവർക്കും എല്ലാ പ്രകാരത്തിലും മഹാരാജാവ് തന്നെ എന്നിങ്ങനെയുള്ള അർത്ഥപരമ്പരകളിൽ ഓരോന്നും ചിന്താമധുരം തന്നെ. ഇവിടെ മഹാഭാരതത്തിലെ ഉള്ളിൽ കറുപ്പ് കുമിഞ്ഞുകൂടിയ ധൃതരാഷ്ട്രർ എന്ന ജാത്യന്തകഥാപാത്രം ഓർമ്മയിൽ ഉണരുന്നു. ഇടയ്ക്കിടെ എന്റെ മുകുടം നേരെയല്ലേ ഇരിക്കുന്നത് എന്ന് അയാൾ തിരക്കാറുണ്ടായിരുന്നത് ഋഷികവി സൂചിപ്പിച്ചിരിക്കുന്നതിൻ്റെ പരഭാഗശോഭ ആലോചിക്കാൻ രസമുണ്ട്. അയാൾ പ്രാണനിലും പ്രിയതരമായി കരുതി കിരീടത്തെ. ഭരതനെ സംബന്ധിച്ചിടത്തോളം അത് സ്വന്തം തലയിലല്ലാതെ മറ്റെവിടെയെങ്കിലും പരിശുദ്ധിയോടെ സൂക്ഷിക്കേണ്ട ഒരു വസ്തു മാത്രം.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ. ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: കാർഷിക മേഖലാ വാർത്തകൾ. മിത്രനികേതന്റെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം 18 മുതൽ 20 വരെ വെള്ളനാട് മിത്രനികേതൻ ക്യാമ്പസിൽ മിത്ര അഗ്രിഫെസ്റ്റ് 2026 എന്ന പേരിൽ 3 ദിവസത്തെ കാർഷിക പ്രദർശന വിപണനമേള സംഘടിപ്പിക്കുന്നു. 18 വൈകുന്നേരം 3 മണിക്ക് വെള്ളനാട് മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഉദ്ഘാടനം നിർവഹിക്കും. കൃഷി, മൃഗസംരക്ഷണം, കാർഷിക സംരംഭകത്വം, നൂതന കാർഷിക സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ ഏറ്റവും പുതിയ മാതൃകകളും സാധ്യതകളും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വേദിയായിരിക്കും ഈ അഗ്രിഫെസ്റ്റ്. മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഭാഗമായി സൌജന്യ പരിശീലന ക്ലാസുകളും സംഘടിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 8281 114 470, 944 760 1529. സംസ്ഥാനത്ത് തുടരുന്ന മഴയും പ്രതികൂല കാലാവസ്ഥയെയും തുടർന്നുണ്ടാകുന്ന കാർഷിക വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. കൃഷിനാശം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതാത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട അടിയന്തര സഹായങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ആവശ്യമായ സാങ്കേതിക നിർദ്ദേശങ്ങൾ നൽകുന്നതിനും കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. കൃഷിനാശത്തിന് ധനസഹായം ലഭിക്കുന്നതിനായി കർഷകർക്ക് കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഇതിനായി

0: കാലത്ത് 10 തെങ്ങിൻ തൈകളെങ്കിലും പുതുതായി നടുന്നവർക്കും സഹായധനത്തിന് അർഹതയുണ്ട്. തൈകൾ നട്ടതിനുശേഷം നിർദ്ദിഷ്ട ഫോമിൽ അതത് കൃഷിഭവൻ മുഖേന അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0484237772 6 6, 0484237772 6 7. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം ഈ മാസം 20-21 തീയതികളിലെ ആടുവളർത്തൽ പരിശീലന ക്ലാസ്സിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9388464383. കേരള വെറ്ററിനറി യൂണിവേഴ്സിറ്റി ഗോട്ട് ആൻഡ് ഷീപ്പ് ഫാം മണ്ണുത്തി പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 18 രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ നൂതന സാങ്കേതിക വിദ്യകളെയും രോഗപ്രതിരോധ മാർഗങ്ങളെയും പരിചയപ്പെടുത്തുന്ന ആട് ഫാമിംഗ് ഭാവിയുടെ ബിസിനസ് എന്ന വിഷയത്തെക്കുറിച്ച് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ VS മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, 9496556321, 9496569632. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. മഷ്റൂം ഫാർമേഴ്സ് ആൻഡ് ബൈ പ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ ഈ മാസം 19 തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ കൈമനം കൂൺപുരയിൽ വെച്ച് സൌജന്യ കൂൺകൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടാതെ ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരവരുടെ സ്ഥലത്ത് വെച്ച് പരിശീലനം നൽകുന്നതിനോടൊപ്പം കൃഷിക്കാവശ്യമായ വിത്തും മറ്റ് സാധനങ്ങളും എത്തിച്ചുകൊടുക്കുന്നതുമാണ്. കർഷകരിൽ നിന്നും കൂൺ വിലക്കെടുക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9474793879474002290. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: അഥർവം എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറിപ്പ് രചിച്ച, ഇളയരാജ സംഗീതം നൽകിയ, എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിന് ആരണ്യകം, തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് ഭക്ഷ്യ വിഷബാധ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡയറ്റീഷ്യൻ നവമി വിജയൻ പി.
4: ഭക്ഷണത്തിൽ കലരുന്ന രാസവസ്തുക്കൾ, ഭക്ഷണം പഴകുമ്പോൾ ഉണ്ടാകുന്ന ബാക്ടീരിയയുടെ വളർച്ച, പൊടിപടലങ്ങൾ, മലിനജലം, ഇങ്ങനെ ഭക്ഷ്യ വിഷബാധയ്ക്കിടയാക്കുന്ന സാഹചര്യങ്ങൾ നിരവധിയാണ്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന അറവുശാലകളിൽ നിന്നും രോഗാണുക്കൾ പകരും. രോഗബാധയുള്ള മൃഗങ്ങളെയോ പക്ഷികളെയോ അറക്കുന്നത്, അറക്കാനുപയോഗിക്കുന്ന പ്രതലം നല്ല രീതിയിൽ വൃത്തിയാക്കാതെ വയ്ക്കുന്നത് എന്നിവയെല്ലാം ഭക്ഷ്യ വിഷബാധയിലേക്ക് നയിക്കും. പൊതുചടങ്ങുകളിൽ വിളമ്പുന്ന ഭക്ഷണത്തിൽ നിന്നും ഹോട്ടൽ ഭക്ഷണത്തിൽ നിന്നും മാത്രമല്ല, ചെറിയ അശ്രദ്ധ സംഭവിച്ചാൽ വീട്ടിലെ അടുക്കളയും ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകാം. വൃത്തിഹീനമായ ചുറ്റുപാടിൽ പാകം ചെയ്യുന്ന ഭക്ഷണങ്ങളിൽ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ബാക്ടീരിയകൾ വളരാം. ഷവർമ പോലുള്ള മാംസ ആഹാരങ്ങൾ മാത്രമല്ല, അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ ജ്യൂസിൽ നിന്നു പോലും ഭക്ഷ്യ വിഷബാധയ്ക്ക് സാധ്യതയുണ്ട്. കോഴിയിറച്ചിയിൽ മാത്രമല്ല, മുട്ടയിലും സാൽമോണല്ല പോലെയുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യമുണ്ട്. പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പച്ചക്കറികളിലെ കീടനാശിനികളുടെ സാന്നിധ്യം, കൃത്യമായി കഴുകി വൃത്തിയാക്കാത്ത പച്ചക്കറികളുടെ ഉപയോഗം, വേവിക്കാത്ത മുട്ടയുടെ ഉപയോഗം, ഇതെല്ലാമാണ് ഷവർമയിൽ ഭക്ഷ്യ വിഷബാധയ്ക്കുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത്. ഇറച്ചി, മീൻ, പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ, മുട്ട തുടങ്ങിയ പെട്ടെന്ന് ബാക്ടീരിയ വളരുന്ന ഭക്ഷ്യവസ്തുക്കൾ പാകം ചെയ്തതിനു ശേഷം നിയന്ത്രിതമായ ഊഷ്മാവിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധയ്ക്ക് ഇടയാക്കും. പഴകിയ മത്സ്യം, മാംസം എന്നിവയിൽ ബാക്ടീരിയ ദ്രുതഗതിയിൽ വളരും. ചീഞ്ഞ പച്ചക്കറികളിലെയും പഴങ്ങളിലെയും ബാക്ടീരിയകൾ, ശരിയായി വൃത്തിയാക്കാതെ ഉപയോഗിക്കുന്ന പഴങ്ങളിലെയും പച്ചക്കറികളിലെയും

0: കീടനാശിനികളുടെ സാന്നിധ്യം, പാചകത്തിനുപയോഗിക്കുന്ന വെള്ളത്തിലെ അണുക്കളുടെ സാന്നിധ്യം, ഇവയെല്ലാം ഭക്ഷ്യവിഷബാധയ്ക്കിടയാക്കുന്നു. ജ്യൂസ് ഉൾപ്പെടെയുള്ള ശീതളപാനീയങ്ങൾ തയ്യാറാക്കാനായി തിളപ്പിച്ചാറിയതോ ഫിൽട്ടർ ചെയ്തതോ ആയ വെള്ളവും ഐസും ഉപയോഗിക്കാനായി ശ്രദ്ധിക്കണം. ശുദ്ധീകരിക്കാത്ത പാലിൽ ഉണ്ടാക്കുന്ന ജ്യൂസും ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കും. മാത്രമല്ല, വൃത്തിയില്ലാത്ത ചുറ്റുപാടിലോ പാത്രങ്ങളിലോ ഭക്ഷണത്തിനുള്ള ചേരുവകൾ തയ്യാറാക്കുന്നതും പാകം ചെയ്യുന്നതും എല്ലാം രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കാൻ ഇടയാക്കുന്നു. ഭക്ഷ്യവിഷബാധ തടയുന്നതിനായി ഹോട്ടലുകളിലും പൊതുചടങ്ങുകളിലും ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ശുചിത്വ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നു എന്നത് ഉറപ്പുവരുത്തുക. ഏതെങ്കിലും പകർച്ചവ്യാധികളുള്ള ആളുകൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതാണ്. ഭക്ഷണം പാഴ്സൽ വാങ്ങിക്കുകയാണെങ്കിൽ അത് ഉടൻ കഴിക്കുകയും വേണം. ആഘോഷ പരിപാടികൾക്ക് ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ഭക്ഷണമുണ്ടാക്കുന്ന സ്ഥലം, ഇതിനുപയോഗിക്കുന്ന സാധനങ്ങൾ, പാത്രങ്ങൾ എന്നിവയെല്ലാം അതീവ ശ്രദ്ധ പുലർത്തണം. ചടങ്ങുകളിലും മറ്റും ഭക്ഷണമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തിളച്ച വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം പാകം ചെയ്യാൻ അണുവിമുക്തമായ വെള്ളം ഉപയോഗിക്കുക. പഴം, പച്ചക്കറി, ഇറച്ചി, മത്സ്യം തുടങ്ങി ഭക്ഷണത്തിന് വേണ്ട എല്ലാത്തിന്റെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുക. ഭക്ഷണം തയ്യാറാക്കുന്ന വ്യക്തികളും ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ശുചിത്വമാണ് ഭക്ഷ്യവിഷബാധ അകറ്റാനുള്ള മികച്ച പൂംവഴി.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഭക്ഷ്യവിഷബാധ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയറ്റീഷ്യൻ നവമി വിജയൻ പി.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20 കാറുകൾ,
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 100,000 രൂപ വീതം 100 പേർക്ക്
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
6: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
8: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
7: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: ഒരു നോക്കു കാണാൻ എന്ന ചിത്രത്തിനു വേണ്ടി ചുനക്കര രാമൻകുട്ടി രചിച്ച്, ശ്യാമീണം നൽകി, ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്.
1: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ എം ആർ ടിയിൽ നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക് വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
2: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. എം ആർ ടി മെറ്റൽ മാർട്ട് ചാലിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻ അപ്ലൈ.
3: ഓണം വരവായി.
2: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
3: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
2: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായി ജനിച്ചത് 1919 ഓഗസ്റ്റ് 12 അഹമ്മദാബാദിലാണ്. 1969 ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് അദ്ദേഹമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായി തിരുവനന്തപുരത്തെ തുമ്പയെ തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമായിരുന്നു. അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, IIM അഹമ്മദാബാദ് എന്നിവ സ്ഥാപിക്കുന്നതിലും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. രാജ്യം അദ്ദേഹത്തിന് 1966 പത്മഭൂഷണും 1972 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷണും നൽകി ആദരിച്ചു. തിരുവനന്തപുരത്തെ വിക്രം സാരാഭായി സ്പേസ് സെന്റർ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തതാണ്. ആധുനിക ഡിജിറ്റൽ യുഗത്തിന് വലിയ വഴിത്തിരിവ് സൃഷ്ടിച്ചുകൊണ്ട് പ്രശസ്ത കമ്പനിയായ IBM തങ്ങളുടെ ആദ്യത്തെ വ്യക്തിഗത കമ്പ്യൂട്ടർ വിപണിയിലിറക്കിയത് 1981 ഓഗസ്റ്റ് 12 അക്കാലത്ത് ഏകദേശം $1,565 ആയിരുന്നു ഇതിന്റെ വില. ഈ കമ്പ്യൂട്ടറിന് വേണ്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിർമ്മിക്കാനുള്ള കരാർ ബിൽ ഗേറ്റ്സിന്റെ മൈക്രോസോഫ്റ്റ് കമ്പനിക്കാണ് ലഭിച്ചത്. അവർ തയ്യാറാക്കിയ MS-DOS ആണ് ഈ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചത്. ഇതാണ് പിന്നീട് മൈക്രോസോഫ്റ്റിനെ ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനിയാക്കി മാറ്റിയത്. ഗോവയുടെ പ്രഥമ മുഖ്യമന്ത്രിയായിരുന്ന ദയാനന്ദ ബാൽകൃഷ്ണ ബന്ദോഡ്കർ അന്തരിച്ചത് 1973 ഓഗസ്റ്റ് 12. സാധാരണക്കാരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിച്ച അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഭാവു സാഹേബ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനമായി ആചരിക്കുന്നത്. 1999 യുണൈറ്റഡ് നേഷൻസ് പൊതുസഭയാണ് ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനമായി പ്രഖ്യാപിച്ചത്. ആദ്യമായി ഈ ദിനം ആചരിച്ചത് 2000 ഓഗസ്റ്റ് 12. സമൂഹത്തിലെ മാറ്റങ്ങൾക്കും പുരോഗതിക്കും യുവതലമുറ നൽകുന്ന സംഭാവനകളെ അംഗീകരിക്കാനും അവർ നേരിടുന്ന സാംസ്കാരികവും നിയമപരവുമായ പ്രശ്നങ്ങളിലേക്ക് ലോകശ്രദ്ധ ആകർഷിക്കാനുമാണ് ഈ ദിനം മാറ്റിവച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 12 ലോക ആന ദിനമായി ആചരിക്കുന്നത്. ഏഷ്യൻ ആഫ്രിക്കൻ ആനകൾ നേരിടുന്ന വംശനാശ ഭീഷണിയെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നതിനായി 2012 ഓഗസ്റ്റ് 12 ഈ ദിനാചരണം ആരംഭിച്ചത്. ക്വാണ്ടം ബലതന്ത്രത്തിലെ വിപ്ലവകരമായ ഷ്രോഡിംഗർ സമവാക്യം വികസിപ്പിച്ച എർവിൻ ഷ്രോഡിംഗർ ജനിച്ചത് 1887 ഓഗസ്റ്റ് 12. വിയന്നയിൽ ജനിച്ച അദ്ദേഹം ക്വാണ്ടം തരംഗ സിദ്ധാന്തത്തിന് നൽകിയ സംഭാവനകൾക്ക് 1933 ഭൌതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടി. ഭൌതികശാസ്ത്രജ്ഞൻ എന്നതിലുപരി തത്വചിന്തയിലും സാഹിത്യത്തിലും ആഴത്തിലുള്ള അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഷ്രോഡിംഗേഴ്സ് ക്യാറ്റ് എന്ന അദ്ദേഹത്തിന്റെ ചിന്താ പരീക്ഷണം ശാസ്ത്രലോകത്ത് ഏറെ പ്രശസ്തമാണ്. ലോകപ്രശസ്ത രഹസ്യാന്വേഷണ കഥാപാത്രമായ ജെയിംസ് ബോണ്ട് പരമ്പരയുടെ കർത്താവ് ഇയാൻ ഫ്ലെമിംഗ് അന്തരിച്ചത് 1964 ഓഗസ്റ്റ് 12. കാസിനോ റോയൽ, ഗോൾഡ് ഫിംഗർ ഉൾപ്പെടെ നിരവധി വിഖ്യാത നോവലുകൾ അദ്ദേഹം രചിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് നാവികസേനയുടെ ഇന്റലിജൻസ് വിഭാഗത്തിൽ പ്രവർത്തിച്ച പരിചയമാണ് ബോണ്ട് കഥകൾ എഴുതാൻ അദ്ദേഹത്തിന് പ്രചോദനമായത്.
4: ചരിത്രത്തിൽ ഇന്ന്.
5: നീലേ, ഓണക്കോളിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
6: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
5: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ളേ?
6: 1,000, 1,500, 2,000 രൂപയുടെ ഓണക്കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500,

0: സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്. എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
1: സാധാരണക്കാരന് കൈത്താനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കരൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലും ഏവർക്കും സ്വാഗതം.
0: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
1: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50 ൽ പരം സ്റ്റാളുകൾ, അക്വാഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും ഏവർക്കും സ്വാഗതം.

0: നാളെ ഞങ്ങളുടെ വിവാഹം എന്ന ചിത്രത്തിനു വേണ്ടി ചുനക്കര രാമൻകുട്ടി രചിച്ച് ശ്യാം ഈണം നൽകി ചിത്രപാടിയ ഗാനമാണ് കേട്ടത്.
1: ഇന്ത്യൻ കോഫി ഹൌസുകളിലെ ജനറൽ വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 600 ഒഴിവുണ്ട്. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതും തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ പ്രവർത്തിക്കുന്നതുമായ സംഘത്തിന് കീഴിലെ കോഫി ഹൌസുകളിലാണ് ഒഴിവുള്ളത്. പ്രായം 18-30 വയസ്സിനുമിടയിൽ. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 5 വർഷവും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ടായിരിക്കും. അപേക്ഷാ ഫീസ് 200 രൂപ. പൂരിപ്പിച്ച അപേക്ഷകൾ രജിസ്ട്രേഡ് തപാലിൽ അയക്കണം. വിലാസം: പ്രസിഡന്റ്, ഇന്ത്യൻ കോഫി ബോർഡ്, തൊഴിലാളി സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ 4227, ഹെഡ് ഓഫീസ് വെളിയന്നൂർ, തൃശൂർ, പിൻ 6800021. വിലാസം ഒരിക്കൽ കൂടി: പ്രസിഡന്റ്, ഇന്ത്യൻ കോഫി ബോർഡ്, തൊഴിലാളി സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ 4227, ഹെഡ് ഓഫീസ് വെളിയന്നൂർ, തൃശൂർ, പിൻ 6800021. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോറത്തിനും തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ കോഫി ഹൌസുകളുമായോ തൃശൂർ വെളിയന്നൂരിലുള്ള ഹെഡ് ഓഫീസുമായോ ബന്ധപ്പെടുക. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04872425275. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 04872425275. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 13. നാഗ്പൂരിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ മിനറൽ എക്സ്പ്ലോറേഷൻ ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് ട്രെയിനികളുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ വകുപ്പുകളിലായി 13 ഒഴിവുണ്ട്. 2024 UPSSC എഞ്ചിനീയറിംഗ് സർവീസ് പരീക്ഷയിൽ അഭിമുഖത്തിന് ശേഷം നിയമന ശുപാർശ ലഭിക്കാത്തവർക്കാണ് അവസരം. വകുപ്പുകളും ഒഴിവും: ഇലക്ട്രിക്കൽ 1, മെക്കാനിക്കൽ പ്രോക്യുമെന്റ് ആൻഡ് കൺട്രോൾ ഡിവിഷൻ 5, മെക്കാനിക്കൽ സ്റ്റോർ ആൻഡ് ഡിസ്പോസൽ ഡിവിഷൻ 2, മെക്കാനിക്കൽ ഡ്രില്ലിംഗ് ഡിവിഷൻ 5. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 14. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.mecl.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.mecl.co.in. ബംഗളൂരു ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിൽ HAL ഡിസൈൻ ട്രെയിനികളെയും മാനേജ്മെന്റ് ട്രെയിനികളെയും തിരഞ്ഞെടുക്കുന്നു. 120 ഒഴിവുണ്ട്. ബംഗളൂരു, ഹൈദരാബാദ്, നാസിക്, ലക്നൌ, കാൺപൂർ തുടങ്ങിയ രാജ്യത്തെ വിവിധയിടങ്ങളിലുള്ള ഡിവിഷനുകളിലും ഓഫീസ് അല്ലെങ്കിൽ റിസർച്ച് സെന്ററുകളിലുമായിരിക്കും നിയമനം. എഞ്ചിനീയറിംഗ് ടെക്നോളജി ബിരുദധാരികൾക്കാണ് അവസരം. വിഷയങ്ങളും ഒഴിവും: ഡിസൈൻ ട്രെയിനി 60, എയ്റോനോട്ടിക്കൽ 4, ഇലക്ട്രിക്കൽ 7, ഇലക്ട്രോണിക്സ് 20, ഇൻസ്ട്രുമെന്റേഷൻ 3, മെക്കാനിക്കൽ 22, കമ്പ്യൂട്ടർ സയൻസ് 3, മെറ്റലർജി 1, മാനേജ്മെന്റ് ട്രെയിനി 60, ഇലക്ട്രിക്കൽ 11, ഇലക്ട്രോണിക്സ് 12, മെക്കാനിക്കൽ 27, കമ്പ്യൂട്ടർ സയൻസ് 1, മെറ്റലർജി 2, പ്രൊഡക്ഷൻ 5, സിവിൽ 2. യോഗ്യത: കുറഞ്ഞത് 70% മാർക്കോടെ ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയ എഞ്ചിനീയറിംഗ് ടെക്നോളജി ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 60% മാർക്ക് മതിയാവും. പ്രായം 28 വയസ്സ് കവിയരുത്. SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC NCL വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും ഇളവുണ്ട്. അപേക്ഷാ ഫീസ് 500 രൂപ ഓൺലൈനായി അടയ്ക്കണം. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.hal-india.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.hal-india.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 14.
2: തൊഴിൽ ദർശനം. ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25-ാം വയസ്സിലേക്ക്.
3: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
2: 1 ക്യാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നെക്ലസ് സമ്മാനം. 5000 രൂപയ്ക്ക് പോലും ഡയമണ്ട് ആഭരണങ്ങൾ.
3: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
4: 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30.
6: പ്രായോജകർ
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 നമസ്തേ, അനന്തപുരിയാണ് കേൾക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ഐ എസ് കുണ്ടൂരിന്റെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം.
1: നമ്മൾ BMW വാങ്ങിക്കുകയാണെന്ന് മോൻ എല്ലാരോടും പറയുന്നുണ്ട്.
2: അവൻ പറയട്ടെ, ചിലപ്പോ BMW നമ്മുടെ പോർച്ചിൽ വന്നാലോ.
1: നിങ്ങൾ ഈ ഓണത്തിൽ ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാം.
2: ആ അത് വാങ്ങിക്കാം, BMW പുറകെ വരും.
1: അതിങ്ങനെ
2: മൈജി ഓണം മാസ ഓണത്തില് ബമ്പർ പ്രൈസ് BMW ആ. പിന്നെ കാറും സ്കൂട്ടറും എല്ലാമായി ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും.
3: മൈജി ഓണം മാസ ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
5: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
6: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: സൗഹൃദം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.
1: കരുണാസായി മനോയാനം, പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472283856.
3: മനോയാനം. ജീവിതത്തിൽ നാം ആഗ്രഹിക്കാത്ത എത്രയോ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ഒരു ഫോൺ വിളി വൈകുന്നു, മഴ കാരണം യാത്ര മുടങ്ങുന്നു, റോഡിൽ ഗതാഗതക്കുരുക്ക്, ജോലിസ്ഥലത്ത് അപ്രതീക്ഷിതമായ വിമർശനം, വീട്ടിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണ. ഇത്തരം നിമിഷങ്ങളിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇന്നത്തെ ദിവസം തന്നെ മോശമായി പോയി. പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ശരിക്കും ആ ദിവസത്തെ മോശമാക്കിയത് ആ സംഭവമായിരുന്നോ, അതോ അതിനോട് നാം പ്രതികരിച്ച രീതിയായിരുന്നോ? വ്യക്തിത്വ വികസന രംഗത്ത് ഏറെ പ്രചാരമുള്ള 90/10 എന്ന തത്വം പറയുന്നത് ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മുടെ നിയന്ത്രണത്തിലുള്ളത്. എന്നാൽ ആ സംഭവങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ജീവിതത്തിന്റെ വലിയൊരു ഭാഗത്തെ നിർണയിക്കുന്നത്. ഇത് കൃത്യമായ ഒരു ഗണിത സൂത്രമോ ശാസ്ത്രീയ നിയമമോ അല്ല, മറിച്ച് ജീവിതത്തെ കൂടുതൽ ശാന്തമായും വിവേകത്തോടെയും സമീപിക്കാൻ സഹായിക്കുന്ന ഒരു പ്രായോഗിക ചിന്താരീതിയാണ്. ഈ ആശയം ലോകമെമ്പാടും ജനകീയമാക്കിയത് പ്രശസ്ത എഴുത്തുകാരനും പരിശീലകനുമായ സ്റ്റീഫൻ ആർ കോവിയാണ്. ഒരു ചെറിയ സംഭവം സങ്കല്പിക്കാം. രാവിലെ ഓഫീസിലേക്ക് പോകാനുള്ള തിരക്കിലാണ് നിങ്ങൾ. കയ്യിലിരുന്ന ചൂടൻ കാപ്പി അബദ്ധത്തിൽ ഷർട്ടിൽ വീണു, ഷർട്ട് അഴുക്കായി. ഈ സംഭവം നിങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നില്ല. എന്നാൽ അതിനുശേഷം എന്ത് സംഭവിക്കും എന്നത് നിങ്ങളുടെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. ദേഷ്യപ്പെട്ട് വീട്ടിലുള്ളവരോട് വഴക്കിട്ടാൽ, തിരക്കിട്ട് വാഹനമോടിച്ചാൽ, ട്രാഫിക്കിൽ കൂടുതൽ അസ്വസ്ഥനായാൽ ഓഫീസിലെത്തുമ്പോഴേക്കും നിങ്ങളുടെ മനസമാധാനം നഷ്ടമായിരിക്കും. ഒരു ചെറിയ അപകടം ദിവസം മുഴുവൻ നിയന്ത്രിച്ചിരിക്കും. പക്ഷേ ഒരു നിമിഷം ശാന്തമായി നിന്നിട്ട് മറ്റൊരു ഷർട്ട് ധരിച്ച് യാത്ര തുടർന്നാൽ ആലോചിച്ചു നോക്കൂ, കാപ്പി വീണത് ഒരു ചെറിയ അസൗകര്യമായി മാത്രം ഒതുങ്ങും, ദിവസം അതിന്റെ വഴിക്ക് മുന്നോട്ടു പോകും. സംഭവം രണ്ടിടത്തും ഒന്നു തന്നെയാണ്, വ്യത്യാസമുണ്ടായത് പ്രതികരണത്തിലാണ്. ഇന്നത്തെ മനഃശാസ്ത്രം പറയുന്നതും ഇതുതന്നെയാണ്. വികാരങ്ങളെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനും കഴിയുന്നവർക്ക് മാനസിക സമ്മർദ്ദം കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. ഇതിനെ ഇമോഷണൽ റെഗുലേഷൻ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഒരു സംഭവത്തെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കാണാനുള്ള കഴിവിനെ കോഗ്നിറ്റീവ് റീ അപ്രൈസൽ എന്നും പറയുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്തായ റെസിലിയൻസ് അഥവാ പ്രതിരോധം വളർത്തുന്നതിനും ഇത്തരം പ്രതികരണ ശൈലികൾ സഹായകമാണെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിനർത്ഥം ജീവിതത്തിൽ സങ്കടപ്പെടരുത് എന്നല്ല, ദേഷ്യം വരരുത് എന്നുമല്ല. മനുഷ്യവികാരങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ വികാരങ്ങൾ നമ്മുടെ തീരുമാനങ്ങളെ പൂർണമായി നിയന്ത്രിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് ഈ തത്വത്തിന്റെ ഹൃദയം. നമുക്ക് മഴ നിർത്താനാവില്ല, ഒരാളുടെ പെരുമാറ്റം മാറ്റാനുമാവില്ല, ഗതാഗത കുരുക്കൊഴിവാക്കാനാവില്ല. എന്നാൽ ആ നിമിഷത്തിൽ നാം എന്ത് ചിന്തിക്കണം, എങ്ങനെ സംസാരിക്കണം, എന്ത് തീരുമാനമെടുക്കണം എന്നതിൽ വലിയൊരു സ്വാതന്ത്ര്യം നമുക്കില്ലേ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അതിനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. ജീവിതത്തിന്റെ ഗുണനിലവാരം പലപ്പോഴും നിർണയിക്കുന്നത് വലിയ വിജയം.

0: ഭയങ്ങളല്ല, ചെറിയ പ്രതികരണങ്ങളാണ്. ഓരോ ദിവസവും നമ്മുടെ മുന്നിലെത്തുന്ന നൂറുകണക്കിന് ചെറിയ സംഭവങ്ങളിൽ ഏതാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമ്മുടേതാണ്, നമ്മുടേത് മാത്രമാണ്. ഒരുപക്ഷെ അതായിരിക്കാം ഈ 90/10 തത്വം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് എല്ലായ്പ്പോഴും നമുക്ക് തീരുമാനിക്കാനാകില്ല. എന്നാൽ ആ സംഭവങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശക്തി മിക്കവാറും എല്ലായ്പ്പോഴും നമ്മുടെ കൈകളിലുണ്ട്. ആ ചെറിയ തിരഞ്ഞെടുപ്പുകളാണ് ഒടുവിൽ നമ്മുടെ ജീവിതത്തിന്റെ വലിയ കഥ എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ.
2: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: FM ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം നമസ്തേ അനന്തപുരി. തുടർന്ന് കേൾക്കാം സമയം 8:00.
4: നമസ്കാരം, പ്രധാന വാർത്തകൾ.
3: ഖനികളും ധാതുക്കളും വികസനവും നിയന്ത്രണവും ഭേദഗതി ബിൽ 2026 ലോക്സഭ ഇന്ന് പരിഗണിക്കും. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ 2026 ലോക്സഭയും ട്രൈബ്യൂണൽ പരിഷ്കരണ ബിൽ 2026 രാജ്യസഭയും ഇന്നലെ പാസാക്കി. മന്ത്രി സണ്ണി ജോസഫ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സോളാർ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ ഊർജ്ജ പുനരുപയോഗം മെച്ചപ്പെടുത്തുന്നത് കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചാ വിഷയമായി. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിന് കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്നഭ്യർത്ഥിച്ച് മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് കത്തയച്ചു. നിലവിൽ ഗാർഹിക ഇന്ധനം ബുക്കിംഗിന് കാത്തിരിപ്പ് കാലയളവ് നഗരപ്രദേശത്ത് 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസവുമാണ്. സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിലും കർക്കിടകവാവ് പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. മലപ്പുറം, തിരുനാവായ, ആലുവ, മണപ്പുറം തുടങ്ങി കേന്ദ്രങ്ങളിൽ നിരവധി പേരാണ് ബലിതർപ്പണ ചടങ്ങുകൾക്ക് എത്തിയത്. മന്ത്രി ടി സിദ്ദിഖ് ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ മഴക്കെടുതിയിൽ നഷ്ടമുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിക്കും. കർഷകരും പാടശേഖര പ്രതിനിധികളുമായും മന്ത്രി ചർച്ച നടത്തും. സുനാമി പ്രതിരോധ തയ്യാറെടുപ്പിന്റെ ഭാഗമായി നാളെ കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സുനാമി മോക് ഡ്രിൽ നടത്തും. രാവിലെ പ്രദേശവാസികൾക്ക് സുനാമി മുന്നറിയിപ്പ് നൽകുകയും സൈറൺ മുഴക്കുകയും ചെയ്യും. കോഴിക്കോട് മാവൂർ മണ്ണന്തല കടവിൽ വഞ്ചിയിൽ മീൻ പിടിക്കുന്നതിനിടയിൽ പുഴയിൽ വഞ്ചി മറിഞ്ഞ് ഒരാളെ കാണാതായി. ഫയർഫോഴ്സ് തെരച്ചിൽ ആരംഭിച്ചു. ഈ മാസം 22 പുന്നമടക്കായലിൽ നടക്കുന്ന 72 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ട്രാക്കും ഹീറ്റ്സും നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചു. ആലപ്പുഴ YMCA ഹാളിൽ നടന്ന നറുക്കെടുപ്പ് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 10:00.

നമസ്തേ അനന്തപുരിയിൽ. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക്. ചോദ്യം ഇതായിരുന്നു, 2026 ജൂലൈ 11 അന്തരിച്ച തെന്നിന്ത്യൻ വാനമ്പാടി എസ് ജാനകിയുടെ പൂർണ്ണ നാമം എന്താണ്? ശരിയുത്തരം, സിസ്റ്റല ശ്രീരാമമൂർത്തി ജാനകി. 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ ജനിച്ച ജാനകിയമ്മ വിവിധ ഭാഷകളിലായി 48,000-ത്തിലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 1957 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയല്ലോ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് മലയാളത്തിലേക്ക് കടന്നുവന്ന അവർ 10-ലേറെ തവണ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയിട്ടുണ്ട്.

0: ഇനി കാലം സാക്ഷി.
1: ചുനക്കര രാമൻകുട്ടി. മലയാള ചലച്ചിത്ര ഗാനരചയിതാവായ ചുനക്കര രാമൻകുട്ടി 1936 ജനുവരി 19 മാവേലിക്കരയിൽ ജനിച്ചു. ആകാശവാണിയിൽ ലളിതഗാനങ്ങളിലൂടെയും നാടകരചനകളിലൂടെയും അദ്ദേഹം ശ്രദ്ധേയനായി. തിരുവനന്തപുരം മലയാള നാടകവേദി എന്ന പേരിൽ സ്വന്തമായി നാടകസമിതി തുടങ്ങിയ അദ്ദേഹം പിന്നീട് നാടകരംഗത്ത് സജീവമായി. ആശ്രമം എന്ന സിനിമയിൽ ഗാനങ്ങൾ എഴുതിയാണ് അദ്ദേഹം ചലച്ചിത്ര ഗാനരചനാ രംഗത്തേക്ക് കടക്കുന്നത്. തുടർന്ന് ഒരു തിര പിന്നെയും തിര, അധിപൻ, എങ്ങനെ നീ മറക്കും, കോട്ടയം കുഞ്ഞച്ചൻ, ചൂതാട്ടം തുടങ്ങി നിരവധി ചിത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഗാനങ്ങൾ രചിച്ചു. 200-ലധികം ചലച്ചിത്ര ഗാനങ്ങൾ രചിച്ച അദ്ദേഹം എന്റെ ഭാരതം, ബാപ്പുജി കരയുന്നു, അഗ്നിസന്ധ്യ എന്നീ കവിതാ സമാഹാരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് 2015 കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. അർത്ഥസമ്പുഷ്ടമായ വരികളിലൂടെ ആസ്വാദക മനസ്സിൽ ഇടം നേടിയ ചുനക്കര രാമൻകുട്ടി 2020 ഓഗസ്റ്റ് 12 നമ്മോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് ചുനക്കര രാമൻകുട്ടിയുടെ ശബ്ദം.
2: പി ഭാസ്കരൻ മാഷ് എന്ന് പറയുന്ന അദ്ദേഹത്തെയും എനിക്കെന്നല്ല ആർക്കും മറക്കാൻ കഴിയത്തില്ല. അദ്ദേഹത്തിന്റെ ഇത്രയും പച്ച മലയാള പദങ്ങൾ തന്റെ ഗാനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പണ്ഡിതനെ പാമ്പറിനെ ഒരുപോലെ ആകർഷിച്ച ഒരു വലിയ കവിശ്രേഷ്ഠനായിരുന്നു പി ഭാസ്കരൻ മാഷ്. കായലരികത്ത് വലയെറിഞ്ഞപ്പ വളകിലിക്കിയ സുന്ദരി, ആർക്കാത് മനസ്സിലാകാത്തതെ എങ്

തോഴിമാരെ, കള്ളനവൻ വന്നില്ലെന്നാ പറഞ്ഞ, എന്റെ കാമുകം വന്നില്ലെന്നോ, അങ്ങനല്ല പറഞ്ഞ, കള്ളനവൻ. അതെങ്ങനെ അത്ര പച്ച മലയാള പദങ്ങൾ വാരിച്ചൊരിഞ്ഞ് തന്റെ ഗാനങ്ങൾ വാരി വിതറിയ ഒരു മഹാനായ കവിശ്രേഷ്ഠനായിരുന്നു പി ഭാസ്കർ. ഒയിന്റിക്കുറിപ്പിന് പി ഭാസ്കർ മാഷ്കും വയലാർ രാമോർമ്മയ്ക്കും കിട്ടിയ ഒരു സൗഭാഗ്യം പിന്നീട് വന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കാരണം അവർക്ക് സ്വതന്ത്രമായിട്ട് എഴുതാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കവിത എഴുതി അവർ കൊടുക്കുക, ആ കവിതയ്ക്ക് അനുയോജ്യമായ സംഗീതം കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പം അവർക്ക് വിഹായസിൽ ചിറകടിച്ച് പറക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ട്യൂൺ തരിക, ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ള ശ്യാമിൻ്റെ കൂടെ ട്യൂൺ ആദ്യം തരിക, ആ ട്യൂൺ അനുസരിച്ചുള്ള വാക്കുകൾ തിരഞ്ഞെടുക്കുക.

0: ഞങ്ങളെ ഒരു കൂട്ടിനകത്ത് ഇട്ടു, ഞങ്ങൾ ആ കൂട്ടിനകത്ത് ചിറകിട്ടടിച്ചു, കുറെ പാട്ടുകൾ സൃഷ്ടിച്ചു. അവരതല്ല, അവർ വായസിൽ അങ്ങനെ ചിറകടിച്ച് അങ്ങനെ പറന്നു.
1: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് ചുനക്കര രാമൻകുട്ടിയുടെ ശബ്ദം.
2: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
5: ഓണം ഷോപ്പിംഗ്
4: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
5: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
6: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ചുനക്കര രാമൻകുട്ടി രചിച്ച ഗാനമാണ് കേട്ടത്. അധിപൻ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയത്. സംഗീതം ശ്യാം.
1: അയ്യായിരം വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
2: നേടാം. അഞ്ച് ഹീറോ മാവറിക് 440 ബൈക്കുകൾ, അഞ്ച് ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
2: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ഗ്രാമകേരളം.
3: വരാലിന്റെ മാഹാത്മ്യം.
4: കേരളത്തിൽ ശുദ്ധജല സ്രോതസ്സുകളിൽ ധാരാളമായി ഒരു കാലത്ത് ലഭ്യമായിരുന്ന മത്സ്യമാണ് വരാൽ. ജലദൌർലഭ്യം നേരിടാത്ത കുളങ്ങളും പുഴകളും തോടുകളുമൊക്കെ ഈ മത്സ്യത്തിന്റെ ആവാസസ്ഥാനങ്ങളാണ്. സിലിണ്ടർ ആകൃതിയിലുള്ള ശരീരമാണ് ഇതിലുള്ളത്. പരന്ന തലയും ഇരുണ്ട ശരീരപ്രകൃതിയുമുള്ള ഇത് ഏതാണ്ട് 1 മീറ്റർ നീളം വരെ വളരുന്നു. നല്ല രുചിയുള്ള ഈ മത്സ്യം നമ്മുടെ നാട്ടിൻപുറത്തെ കുളങ്ങളിലെയും ചതുപ്പുനിലങ്ങളിലെയും മീൻപിടുത്തക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. കുഞ്ഞു മത്സ്യങ്ങൾ വളർച്ച പ്രാപിക്കുന്നതുവരെ അമ്മയോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. ചെളിപ്രദേശത്ത് താവളമടിക്കുന്ന ഇവയുടെ സാന്നിധ്യം ജലപ്പരപ്പുകളിലെ നുരയും പതയും നോക്കി മനസ്സിലാക്കാൻ കഴിയും. മലയാളികളുടെ നാടൻ പാട്ടുകളിലും പഴഞ്ചൊല്ലുകളിലുമൊക്കെ വരാൽ മത്സ്യം ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും പഴയകാലം മുതൽ നമ്മുടെ പൂർവികർ ഇതിനെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കാനാകുന്നു. വരാലിനെ പിടിക്കാൻ കൊക്ക് തപസ്സിരിക്കുന്നു എന്നുള്ള ചൊല്ല് ഒരുദാഹരണമാണ്. വലിയ ലാഭം പ്രതീക്ഷിച്ചോ ശരിയായ അവസരത്തിനോ വേണ്ടി കാത്തിരിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വരാൽ വീണ കല്ലും ചേർ എന്ന ചൊല്ലിലൂടെ വഴുവഴുപ്പുള്ള വരാൽ വീണ ഇടവും വഴുവഴുപ്പുള്ളതാകുമെന്ന് വ്യാഖ്യാനിക്കുന്നു. സ്വാധീനമുള്ളവർ പോകുന്ന വഴി മറ്റുള്ളവർക്കും മാറ്റമുണ്ടാക്കുമെന്നും ഇതർത്ഥമാക്കുന്നു. ചെളിയിൽ പിറന്നാലും വരാലിന് വരാലിന്റെ ഗുണം എന്ന ചൊല്ലിലൂടെ സാഹചര്യങ്ങൾ എത്ര മോശമായാലും നല്ല ഗുണമുള്ളവർ അത് നിലനിർത്തുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കായൽ വരാലിനെ കാട്ടിലെ തടി കൊണ്ടടിക്കണം എന്നതിലൂടെ ചില കാര്യങ്ങൾ സാധിക്കാൻ കൃത്യമായ തന്ത്രങ്ങൾ മെനയണമെന്ന് സൂചിപ്പിക്കുന്നു. മറ്റൊന്ന്, അക്കരയുണ്ട് കൊക്കരക്കോഴി, ഇക്കരയുണ്ട് പുള്ളിവരാൽ. അടുത്താണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും കയ്യെത്താത്ത ദൂരത്തിലുള്ളവയെ ഉപമിക്കാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ചൊല്ലായി ഇതിനെ കണക്കാക്കുന്നു. കൃഷിപ്പാട്ടുകളിലും വഞ്ചിപ്പാട്ടുകളിലും വരാലിനെപ്പറ്റി

0: കറി ഏറെ രുചികരവും ഫലപ്രദവുമാണ്. ചെളിക്കുള്ളിൽ കഴിയുന്ന ഈ മത്സ്യം ജലശുദ്ധീകാരിയാണ്. വെള്ളം പറ്റുമ്പോൾ ഈർപ്പമുള്ള ചെളിയിലും ഇവയ്ക്ക് അതിജീവിക്കാൻ കഴിയുമെന്നത് ശ്രദ്ധേയമാണ്. ഒരു കാലത്ത് കിണർ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൽ വരാലുകളെ പിടിച്ചിടുന്നത് പ്രത്യേകമായി പറയേണ്ട വസ്തുതയാണ്. വെള്ളത്തിന്റെ അഭാവത്തിലും ദീർഘകാലം ചെളിയിൽ താഴ്ന്നിരിക്കാൻ ഇവയ്ക്ക് കഴിയും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വിലാപകാവ്യമായ കുമാരനാശാന്റെ കരുണയിൽ വരാൽ മത്സ്യത്തെക്കുറിച്ച് പരാമർശമുണ്ട്. വാസവദത്തയുടെ അംഗവിക്ഷേപങ്ങളെ വർണ്ണിക്കുമ്പോൾ ആശാൻ വരാലിന്റെ ചലനത്തെ പരാമർശിക്കുന്നുണ്ട്. ചെളിയിൽ പുരണ്ട വരാൽ കണക്കെ എന്നാണ് ഉപമിക്കുന്നത്. മത്സ്യങ്ങളിൽ ഏറ്റവും ബുദ്ധിസാമർഥ്യമുള്ളത് വരാലിനാണെന്നാണ് പൊതുവേയുള്ള ഒരു വിശ്വാസം. എന്തായാലും പഴയകാലം മുതൽ കേരള ഗ്രാമീണ ജീവിതത്തിലെ അടർത്തി മാറ്റാനാവാത്ത കണ്ണിയായി ഈ മത്സ്യത്തെ ഇന്നും നാം പരിപാലിച്ചു പോരുന്നു.
1: വരാലിന്റെ മാഹാത്മ്യം. രചന സുരേഷ് മണ്ണറശാല. ആഖ്യാനം ആർ രാജേശ്വരി. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
2: Supreme and Style Club by Kollam Supreme, Thiruvananthapuram, Kollam, Kottayam, Alappuzha, Ernakulam, Thrissur and Calicut. Kollam Supreme.
3: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
4: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൌണ്ട്.
3: 18 ക്യാരറ്റിൽ തീർത്ത ഇന്റർനാഷണൽ ഗുണനിലവാരമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ.
4: സുൽത്താന ഗോൾഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
5: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
6: അതെങ്ങനെ?
5: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
7: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
8: പിയ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ് ഇന്ന് രാവിലെ 10 മണിക്ക് പ്രായോജക കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പിയ എക്സ്പോർട്ട് തിരുവനന്തപുരം.
9: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
10: ബുധൻ ഉച്ചയ്ക്ക് 12:40
9: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.

0: ഇപ്പോൾ നമുക്ക് ചുറ്റും. അരുവിക്കര ജലശുദ്ധീകരണശാലയിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെ രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ നഗരത്തിൽ ജലവിതരണം തടസ്സപ്പെടും. ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാനഘട്ടമായ സ്പോട്ട് അഡ്മിഷനു വേണ്ടി ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ വൈകിട്ട് 4 മണി വരെ അപേക്ഷിക്കാം. കർക്കിടകവാവ് ദിനമായ ഇന്ന് സപ്ലൈകോ, മാവേലി സ്റ്റോറുകൾ, സൂപ്പർ സ്റ്റോറുകൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്നിവയുൾപ്പെടെ എല്ലാ വിൽപ്പനശാലകളും തുറന്നു പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒഴിവുള്ള ബിടെക് ലാറ്ററൽ എൻട്രി സീറ്റുകളിലേക്ക് 13-14 തീയതികളിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തും. വിശദവിവരങ്ങൾക്ക് 9495207906 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
2: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
1: സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
3: MRP ലോണം, പൊന്നോണം, ഓഫറിൽ നിറയെ സമ്മാനം.
1: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
4: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലയിലും.

0: മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
1: ഏവർക്കും
0: വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
1: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
0: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.

0: ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ് ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നീനെ ഓണക്കോടിക്കും പിന്നെ ഓണ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
4: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
3: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
4: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാ.
3: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം ഉത്തരിക്കണ്ടം നയനാർ പാർക്കിലും. ഏവർക്കും സ്വാഗതം.
0: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 August 22 to 31
2: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
6: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
8: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
6: നോവൽ സഞ്ചാരം.
9: ഉറുബേദിയ നോവൽ, സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
10: പിറ്റേന്ന് ആശാൻ അവനെ വിളിച്ചു, ശാന്തമായി സംസാരിച്ചു. അത് മറ്റൊരത്ഭുതമായിരുന്നു. വിശ്വം, നീ ഉത്സാഹിച്ചു പഠിച്ചോ, നീ നന്നാവും. അദ്ദേഹം വളരെ ഉന്മേഷവാനായിട്ടാണ് സംസാരിച്ചത്. അവൻ ഉത്സാഹിച്ച് അഭ്യസിക്കുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കളപ്പുരയിൽ വെച്ച് കുഞ്ഞൻ നായരും ശംഖുവും തമ്മിൽ സംസാരിക്കുന്നത് കരയ്ക്ക് നിന്നിരുന്ന വിശ്വം കേട്ടു. കുഞ്ഞൻ നായർ ചോദിക്കുകയാണ്, പോകാൻ പുറപ്പെട്ടിട്ട് പോയില്ലേ? എവിടെ പോവാൻ? ശംഖു പറഞ്ഞു, കരച്ചിലും മൂക്കുപിടിച്ചിലും ഒക്കെ കഴിഞ്ഞപ്പോൾ പോണ്ടെന്നും വച്ചു. തനിക്കു ഭ്രാന്തല്ലേ? പോവോ? പോയാൽ തന്നെ വിടുവോ? അത്ഭുതമുണ്ട്. അഷ്ടാവക്രൻ ചെവിത്തുളയിൽ എണ്ണ ഒഴിക്കുന്നതിനിടയിൽ പറഞ്ഞു, എലി അങ്ങും പൂച്ച ഇങ്ങുമായിട്ടുള്ള ഈ ഇരിപ്പിന് എന്താണൊരു അടിസ്ഥാനം? കാണുന്നത് തന്നെ ഒരു സുഖം. ശംഖു തന്റെ പോത്തൻ ശബ്ദത്തിൽ പൊട്ടിച്ചിരിച്ചു. വിശ്വം ആ സംഭാഷണം കേട്ടില്ലെന്ന് നടിച്ച് നടന്നു കളഞ്ഞു. അനേകം ചോദ്യങ്ങൾ മനസ്സിൽ മുളച്ചു പൊന്തുന്നു. ഒക്കെ തച്ചമർത്തിക്കളയാനേ നിവൃത്തിയുള്ളൂ. എന്തോ ഒരു താളപ്പിഴയുണ്ടെന്ന് മാത്രം അവന് മനസ്സിലായി. ഇതേവരെ ഇതൊന്നും താൻ ശ്രദ്ധിക്കാത്തത് എന്തേ? എന്തേ ശാന്ത ഒന്നും പറയാത്തത്? കാലം മാത്രകളായി, കരണങ്ങളായി, താളവട്ടങ്ങളായി കടന്നുപോയി. വിശ്വത്തിന് ജീവിതത്തിൽ 2 പരിപാടിയേയുള്ളൂ: നൃത്താഭ്യസനം, ചുറ്റിയടിക്കൽ. തെണ്ടിയലയാനുള്ള ആ പഴയ രസം വീണ്ടും മുളയെടുത്തിരിക്കുന്നു. വയലും വരമ്പും തോടും മേടും കടന്ന് തിരക്കിട്ട് നടക്കുക, അങ്ങനെ പോകുമ്പോൾ ലോകം മുഴുവൻ തന്നോട് സംസാരിക്കുന്നുവെന്നൊരു തോന്നലാണ്. അത് ഏകാന്തതയെ നശിപ്പിക്കുന്നു. ഭൂമിയുടെ അറ്റം കണ്ടുപിടിക്കാനുള്ള പ്രയാണം അവസാനിച്ചിട്ടില്ലെന്ന് തോന്നി. പെട്ടെന്നൊരു ദിവസം ശാന്ത വന്നിറങ്ങിയപ്പോൾ വിശ്വം അമ്പരന്നു. വിശ്വം എന്ന അവളുടെ വിളി ഒരു മണിനാദം പോലെ പടിക്കൽ നിന്നേ കേട്ടു. മധ്യവേനൽ കൽപ്പനയ്ക്ക് വന്നതാണ്. ശാന്ത പിന്നെയും വളർന്നിരിക്കുന്നു. ആ കവിളുകൾ കുറേ കൂടി ഉരുണ്ടിരിക്കുന്നു. കണ്ണുകളിൽ കുറേ കൂടി അഗാധ നീലിമ. ഹാൻഡ്ബാഗ് ഒരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, വിശ്വം ഇന്ന് നമുക്ക് ഡാൻസ് ചെയ്യണം. വേണം, അവനും സന്തോഷത്തോടെ പറഞ്ഞു. ഞാൻ പുതിയൊരു ഐഡിയ കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ, അപ്പോഴേക്കും അമ്മ അവിടെ എത്തി.
9: ഉറുബേദിയ നോവൽ, സുന്ദരികളും സുന്ദരന്മാരും, തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണി.

0: കുലി.
1: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളാനി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321 മറ്റൊരു നമ്പർ 9499659321.

0: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ എപ്പോഴൊക്കെയോ സ്വയം ഒരു തിരിഞ്ഞുനോട്ടം, സ്വയം തേടിയുള്ള ആ യാത്രയുടെ ഓർമ്മകൾ പേറുന്ന ഗാനങ്ങളാണ് ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ. ആദ്യ ഗാനം ദത്തുപുത്രൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. വയലാറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം.

0: അലയായി.
1: ഒരു സ്മാർട്ട് ടി വി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
2: ഒരു സ്മാർട്ട് ടി വി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
1: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിലെ സ്വന്തം മൈജി.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷേ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: വീട്ടിലുള്ളപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും സുഗന്ധവ്യഞ്ജനങ്ങളാണ്, ഏലം, കുരുമുളക്, തേയില. ഇവിടെ വന്നപ്പം ആദ്യമായിട്ട് നെൽകൃഷി ചെയ്യാനായിട്ടൊരു അവസരം കിട്ടി. അതുപോലെ ഞങ്ങൾ സ്വന്തമായിട്ട് കപ്പ കൃഷി ചെയ്തു.
1: എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിലെ അടുത്ത ഗാനം ഉമ്മാച്ചു എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രൻ പാടിയതാണ്. പി ഭാസ്കരന്റെ വരികൾ, കെ രാഘവന്റെ സംഗീതം.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
2: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
3: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OPIP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
4: ഇന്നീ പരിപാടിയിൽ യോഗയും വാർദ്ധക്യവും. ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ GS സംസാരിക്കുന്നു.
5: യോഗ ജീവിതത്തിന്റെ പല മേഖലകളെയും സ്പർശിക്കുന്നത് വളരെ ശാന്തമായും ആഴത്തിലുമാണ്. വാർദ്ധക്യാവസ്ഥയിൽ മനുഷ്യനിൽ പ്രകടമാകുന്ന ശാരീരിക, മാനസിക, സാമൂഹ്യ വെല്ലുവിളികൾ തീർത്തും വ്യത്യസ്തമാണ്. തന്റെ ബാല്യവും കൌമാരവും യൗവനവും കൊഴിഞ്ഞുപോയതിന്റെ വിലയിരുത്തലുകൾ തുടർച്ചയായി അവർക്ക് വിശകലനം ചെയ്യേണ്ടി വരുന്നു. കഴിഞ്ഞകാലത്തെ നഷ്ടബോധം എപ്പോഴും അവരെ മൗനിയാക്കാറുണ്ട്. എന്നാൽ തന്റെ അടുത്ത തലമുറ അത് തിരിച്ചറിയുന്നില്ല എന്ന് അവർക്കറിയാം. അവരവർക്ക് വേണ്ടിയും കുടുംബത്തിനും വേണ്ടി ഒന്നും ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്ന ആകുലതയാണ് അവരെ വാർദ്ധക്യത്തിൽ വേട്ടയാടുന്നത്. എന്നാൽ വാർദ്ധക്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും ആത്മവിശ്വാസവും ആരോഗ്യവും ചുറുചുറുക്കും ഒരു പരിധിവരെ വീണ്ടെടുക്കാൻ കഴിയുമെന്നും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സാമ്പത്തിക സാമൂഹിക വിഷയങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയുമെന്നും അവരെ ഉദ്ബോധിപ്പിക്കാൻ പുതുതലമുറയും ശ്രമിക്കുന്നില്ല. ഇന്ന് ലോകമെമ്പാടുമുള്ള വാർദ്ധക്യം, ഉത്കണ്ഠ, ആകുലത, വിഷാദരോഗം, ഉറക്കക്കുറവ്, ശാരീരിക അസ്വാസ്ഥ്യം, സാമ്പത്തിക ഭദ്രതയില്ലായ്മ, സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടൽ, ആത്മീയമായ വെല്ലുവിളികൾ എന്നീ പ്രധാന വിഷയങ്ങളിൽ ചിന്താകുലരാണ്. മരണത്തെപ്പറ്റിയുള്ള ഉത്കണ്ഠയും ഭയവുമെല്ലാം അവരെ വേട്ടയാടുന്നുണ്ട്. അതിനേക്കാൾ അവർ കൂടുതൽ ഭയക്കുന്നത് തന്റെ നിലനിൽപ്പ് കുടുംബത്തിന് ബാധ്യതയാകുമോ എന്നുള്ളതാണ്. ഇത്തരം പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ആലോചിച്ച് അവർ ഉള്ളിൽ വിങ്ങുന്നുമുണ്ട്. ദേശീയ അന്തർദേശീയ സർവേകൾ വഴി നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത്. എന്നാൽ നമ്മുടെ സ്വന്തം അപ്പൂപ്പനമ്മൂമ്മമാരുടെ കാര്യം നമുക്കൊട്ടും അറിയില്ല താനും. യോഗയിലൂടെ വൃദ്ധരിൽ ആത്മവിശ്വാസം, ഊർജവും തിരികെ നിറയ്ക്കാൻ സാധിക്കുമെന്നും ജീവിത നിലവാരം കൂട്ടാൻ കഴിയുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. നിത്യേന അംഗീകൃത യോഗ ഇൻസ്ട്രക്ടറുടെ കീഴിൽ ലഘുവായ യോഗാസനങ്ങളും പ്രാണായാമവും ധ്യാനവും അഭ്യസിക്കുമ്പോൾ തന്നെ താൻ സ്വന്തം ശരീരത്തിനും മനസ്സിനും വേണ്ടി എന്തൊക്കെയോ നല്ലത് ചെയ്യുന്നുണ്ട് എന്ന തോന്നൽ അവരിലുണ്ടാകും. അവരിൽ ഊർജ്ജസ്വലത വിളയാടി തുടങ്ങും. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ നാഷണൽ ആയുഷ് മിഷൻ മുഖാന്തരം സംസ്ഥാനത്ത് അന്തർദേശീയ യോഗാദിനം ആചരിക്കുമ്പോൾ യോഗാ മത്സരങ്ങൾക്ക് പ്രതിനിധീകരിച്ചെത്തിയ വൃദ്ധജനങ്ങളുടെ പങ്കാളിത്തം അത്ഭുതാവഹമായിരുന്നു. ഭാരതത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിലും വാർദ്ധക്യം യോഗയെ താലോലിക്കുന്നു. അവരെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളായ ജീവിതശൈലി രോഗങ്ങൾക്കും തേയ്മാനം, പേശിവേദന, ബലക്കുറവ്, ഉറക്കക്കുറവ് തുടങ്ങിയവയ്ക്കും സ്ഥിരമായി ചെയ്യുന്ന ചെയർ യോഗ, സൂര്യനമസ്കാരം, ധ്യാനം, ശ്വസന വ്യായാമം, ലഘു ആസനമുറകൾ എന്നിവ വലിയ പരിഹാരമാകാറുണ്ട്. ഓർമ്മക്കുറവ്, നാഡീഞരമ്പുകളുടെ വൈകല്യം, ശ്രദ്ധയില്ലായ്മ എന്നിങ്ങനെ ബൗദ്ധികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ധാരാളമാണ്. യോഗയിലൂടെയും മെഡിറ്റേഷനിലൂടെയും ശ്വസനം സാധാരണഗതിയിലാകുകയും ഹൃദയാരോഗ്യം നിലനിർത്താനും തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ സഹായിക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഇത്തരം പ്രശ്നങ്ങൾ വാർദ്ധക്യത്തിൽ സഹജമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം. ആത്മീയമായ വെല്ലുവിളികളും മരണത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ഭയവുമെല്ലാം യോഗയിൽ നിക്ഷിപ്തമായ മോക്ഷം, ആധ്യാത്മികത എന്നിവയെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കും. യോഗ അനുവർത്തിക്കുന്ന നല്ല ശീലങ്ങൾ, മൂല്യങ്ങൾ, സാത്വിക ആഹാരം എന്നിവയെ മനസ്സിലാക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ആഴത്തിലുണ്ടാകുന്ന ആത്മീയ വ്യാകുലത

0: ൾക്കുള്ള മറുപടിയും ലഭിക്കും. യോഗ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ ഉദ്ബോധിപ്പിക്കുന്നു. പ്രകൃതിയുടെ താളങ്ങളെ സ്വീകരിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സും ശരീരവും ശാന്തതയിലേക്ക് വഴുതി വീഴുന്നു.
1: യോഗയും വാർദ്ധക്യവും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ GS.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
3: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ്ണതിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: നിനക്കൊരു BMW കിട്ടിയാൽ ആദ്യം എവിടെയാ പോകുക?
6: BMW ആദ്യം കിട്ടട്ടെ,
5: കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ.
6: എങ്ങനെ?
5: MyGio ഓണം മാസ് ഓണം സീസൺ 4 ഷോപ്പിംഗ് ചെയ്താൽ ബമ്പർ സമ്മാനമായി ഒരു BMW ആ കാത്തിരിക്കുന്നത്. കൂടാതെ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്
6: എന്നാ ഞാനും വരും എന്റെ സ്വന്തം BMW.
7: MyGio ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം MyGi.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
9: എന്നും രാവിലെ 10:30
8: പ്രായോജകർ.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

കുറിഞ്ഞു പോകുന്ന നേരത്തെന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. അടുത്ത ഗാനം സന്തോഷം എന്ന ചിത്രത്തിന് വേണ്ടി ഹരിശങ്കർ പാടിയതാണ്. വിനായക് ശശികുമാറിന്റെ വരികൾ, ജയഹരിയുടെ സംഗീതം.

ഇന്നത്തെ നമസ്തേ അനന്തപുരി സമാപിക്കുന്നു. പുതുമയർന്ന പരിപാടികളും വാർത്തകളും വിശേഷങ്ങളും മധുര ഗാനങ്ങളും ഒക്കെയായി നമസ്തേ അനന്തപുരി വീണ്ടും എത്തും നാളെ രാവിലെ. ഇന്ന് നമസ്തേ അനന്തപുരിയുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ധന്യരാജ്.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: August 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25 വയസ്സിലേക്ക്.
8: August 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
7: ഒപ്പം വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും പിറന്നാൾ സമ്മാനങ്ങളും. സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: നീരെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
3: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
2: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
3: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാ.
2: എന്ന ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
4: സാധാരണക്കാരന് കൈത്താനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലും. ഏവർക്കും സ്വാഗതം.

0: ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: ആഹാ, പുതിയ ഫോൺ വാങ്ങിച്ചല്ലോ. ഇന്നലെ മൈജിയിൽ പോയിരുന്നോ?
2: എങ്ങനെ പോവാതിരിക്കും.
1: അതെന്താ,
2: കാറും സ്കൂട്ടറും മുതൽ BMW വരെ ആയിരക്കണക്കിന് സമ്മാനങ്ങളും വൺ ഡിസ്കൗണ്ടുകളും അല്ലേ മൈജി ഓണം മാസ് ഓണം സീസൺ 4 കാത്തിരിക്കുന്നത്.
1: അപ്പോ ഈ ഓണത്തിന് മൈജിയിൽ ഒന്ന് കേറാതെ പറ്റില്ലല്ലേ.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന് സ്വന്തം മൈജി.
4: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: പോലീസ്?
7: മിസ് സീമ?
0: അതെ.
7: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
7: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
7: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
7: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
7: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
8: ഹലോ മമ്മ.
0: ഹായ്.
9: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ആകാശവാണി അനന്തപുരി FM 101.9 ഗാനോപഹാരത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് ഗാനോപഹാരത്തിൽ 1981 മുതൽ 90 വരെയുള്ള കാലയളവിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ഗാനരചയിതാവ് ചുനക്കര രാമൻകുട്ടിയുടെ ചരമവാർഷിക ദിനമായ ഇന്ന് അദ്ദേഹം രചിച്ച ഗാനങ്ങളാണ് ഗാനോപഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം ലവ് സ്റ്റോറി എന്ന ചിത്രത്തിനു വേണ്ടി ശ്യാമീണം നൽകി യേശുദാസും ചിത്രയും പാടിയത്.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീലയും ശ്യാമും പാടിയത്.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: കുയിലിനെ തേടിയെന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത് സംഗീതം ശ്യാം.

దబ పదస దసరి సరి మరి మరి దబ. മുത്തോട് മുത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസും മിസ് ജാനകിയും പാടിയത്.

0: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വന്ദേമാതരത്തിന്റെ ചൈതന്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിന് പ്രചോദനമേകുകയും ഇന്നും രാജ്യത്തിന്റെ സ്വത്വത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സാംസ്കാരിക മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഹർ ഘർ തിരംഗ ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. കേരള പേരുമാറ്റം ബിൽ 2026 ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ലോക്സഭ ബിൽ ഇന്നലെ പാസാക്കിയിരുന്നു. വിഖ്യാത ശാസ്ത്രജ്ഞനും ISRO മുൻ ചെയർമാനുമായിരുന്ന ഡോക്ടർ വിക്രം സാരാഭായിയുടെ ജന്മദിനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഡോക്ടർ സാരാഭായിയുടെ ദീർഘവീക്ഷണം രാജ്യത്തിന്റെ ബഹിരാകാശ യാത്രയ്ക്ക് അടിത്തറ പാകിയെന്ന് രാജ്നാഥ് സിംഗ് സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. മലപ്പുറം കോടൂർ പഞ്ചായത്തിലെ ഒറുംകടവ് പട്ടർക്കടവ് പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് കടലുണ്ടി നദിക്ക് കുറുകെ പാലം നിർമ്മിക്കുന്നതിന്റെ ആദ്യഘട്ടമായി 10 ലക്ഷം രൂപ അനുവദിച്ചു. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത്. അന്തരിച്ച ഡോക്ടർ MP പരമേശ്വരന്റെ സംസ്കാരം ഉച്ചയ്ക്ക് തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ. ഇന്നലെ തൃശൂരിലെ കോട്ടപ്പുറത്തെ വസതിയിലായിരുന്നു 92-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാനഘട്ടമായ സ്പോട്ട് അഡ്മിഷന് നാളെ വൈകിട്ട് 4 വരെ അപേക്ഷിക്കാം. നിലവിലെ സീറ്റ് ഒഴിവ് പ്രവേശന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 22-ന്. 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 71 വള്ളങ്ങളാണ് ഇത്തവണ മത്സരിക്കുന്നത്. നൈജീരിയയിലെ ലാവോസിൽ കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിനം ഇന്ത്യയ്ക്ക് 17 മെഡലുകൾ. സീനിയർ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയുടെ കരൺ സിംഗും ഷെർജിൻ ശാന്തിമോളും സ്വർണ്ണമെഡലുകൾ നേടി. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 11 മണിക്ക്.

0: എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ്, പ്രായോജക കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പിആർ എക്സ്പോർട്ട് തിരുവനന്തപുരം.
1: കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പിആർ എക്സ്പോർട്ട്, മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ ഓപ്പോസിറ്റ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ, ഫോർട്ട് ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് QRS, കരമന, YMCA റോഡ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: പിആർ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ്, ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
2: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
0: അക്ഷരച്ചെപ്പ് കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക.

0: 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
0: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
1: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
3: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി PR എക്സ്പോർട്ട്, മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ ഓപ്പോസിറ്റ് SP ഫോർട്ട് ഹോസ്പിറ്റൽ, ഫോർട്ട് ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് QRS, കരമന, YMCA റോഡ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: അക്ഷരച്ച് ആരംഭിക്കണ്ടേ?
8: വേണമല്ലോ. വാക്കുകൾ എന്റെ കയ്യിലുണ്ട്
7: എങ്കിൽ പാട്ടുകൾ എന്റെ കയ്യിലുമുണ്ട്
8: എങ്കിൽ ഒട്ടും താമസിക്കേണ്ട.
7: പാട്ടുകളും വാക്കുകളും കോർത്തിണക്കിക്കൊണ്ടുള്ള അക്ഷരച്ചെപ്പ് ഇതാ ആരംഭിക്കുന്നു. പാട്ടിൽ നിന്ന് കണ്ടെത്തേണ്ടത്
8: വാക്കുകൾ.
7: ഒളിഞ്ഞിരിക്കുന്ന വാക്കുകൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കണ്ടുപിടിക്കട്ടെ.
8: ആദ്യത്തെ വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട്.
7: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള കളങ്ങൾ പറയാം. 7, 8, 9, 10 എന്നീ 4 കളങ്ങളാണ് ആദ്യം പൂരിപ്പിക്കേണ്ടത്.
8: 7, 8, 9, 10 എന്നീ 4 കളങ്ങളാണ് ആദ്യം പൂരിപ്പിക്കേണ്ടത് ഇടത്തുനിന്നും വലത്തോട്ട്.
7: അങ്ങനെ കളങ്ങൾ പൂരിപ്പിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം?
8: സൂചനകൾ പറ

ചപലമായ, കളിയായ, ഭംഗിയായി ആടിത്തിമിർക്കുന്ന, അല്ലെങ്കിൽ മനോഹരമായി ഇളകുന്ന എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. ഈ വാക്ക് പൊതുവെ പാട്ടുകളിലും കാവ്യങ്ങളിലുമൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. സന്തോഷകരമായതോ ലളിതമായതോ ആയ ഭാവങ്ങളെ വിശേഷിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്. സാധാരണ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കാറില്ല. ഈ പാട്ടിനകത്ത് ഈ വാക്കങ്ങനെ ആടിത്തിമിർക്കുന്നുണ്ട്.

0: അങ്ങനെ ഇടത്തുനിന്നും വലത്തോട്ട് രണ്ടാമത്തെ വാക്കിലേക്ക് നാം പോവുകയാണ്. രണ്ടാമത്തെ വാക്ക് പൂരിപ്പിക്കാനുള്ള കളങ്ങൾ 17, 18, 19 എന്നിവയാണ്.
1: ഇടത്തുനിന്നും വലത്തോട്ട് 17, 18, 19 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ഷോ, ഇങ്ങനെ വഴുതി ഇറങ്ങി പോകുന്ന ഒരു വാക്കാണ് കേട്ടോ ഇത്.
1: എങ്കിൽ പിടിച്ചെടുത്ത് വേഗം കളങ്ങളെ പൂരിപ്പിക്കൂ.
0: അതെ, വഴുതി പോകാതെ മുറുകെ പിടിച്ചോണം. സൂചനകൾ ഇതാ പറയാൻ പോകുന്നു. ഈ വാക്കിന്റെ അർത്ഥം വഴുതി പോവുക, ഊരി വീഴുക, അല്ലെങ്കിൽ പതുക്കെ ഇറങ്ങിപ്പോവുക എന്നൊക്കെയാണ്. പാട്ട് ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിലും ഈ വാക്ക് പതുക്കെ ഇറങ്ങിപ്പോകും.
1: അതെ, അപ്പോൾ ഒരിക്കൽ കൂടി സൂചനകൾ പറയാം.
0: പറഞ്ഞോളൂ.
1: ഈ വാക്കിന്റെ അർത്ഥം വഴുതി പോവുക, ഊരി വീഴുക, അല്ലെങ്കിൽ പതുക്കെ

0: കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പി ആർ എക്സ്പോർട്ട് മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ ഓപ്പോസിറ്റ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ ഫോർട്ട് ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് ക്യു ആർ എസ് കരമന വൈ എം സി എ റോഡ് സ്റ്റാച്യു ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: അടുത്ത വാക്കിലേക്ക് നമുക്കടക്കാം. ഇടത്തുനിന്നും വലത്തോട്ട് തന്നെയാണ് പൂരിപ്പിക്കേണ്ടത്. 21, 22, 23 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
2: മൂന്നക്ഷരമുള്ള വാക്കാണ് ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 21, 22, 23.
1: ശരീരം, മേനി അല്ലെങ്കിൽ തനു എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
2: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ശരീരം, മേനി അല്ലെങ്കിൽ തനു എന്നൊക്കെയാണ്.
1: അധികം താമസിയാതെ തന്നെ ഈ വാക്ക് നിങ്ങളെ തേടിയെത്തും. തേടിയെത്തുന്ന വാക്കിനെ വഴുതിപ്പോകാൻ വിടാതെ പിടിച്ചു കളത്തിലേക്ക് അങ്ങ് നിറയ്ക്കുക.

0: കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പി ആർ എക്സ്പോർട്ട് മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ ഓപ്പോസിറ്റ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ ഫോർട്ട് ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് ക്യു ആർ എസ് കരമന വൈ എം സി എ റോഡ് സ്റ്റാച്യു ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഇനി പൂരിപ്പിക്കേണ്ട വാക്കുകൾ വലത്തുനിന്നും ഇടത്തോട്ടാണ്. വലത്തുനിന്നും ഇടത്തോട്ട് മൂന്ന് വാക്കുകളുണ്ട്. ആദ്യത്തെ വാക്ക് പറഞ്ഞാലോ?
2: ആദ്യത്തെ വാക്ക് 4, 3, 2, 1 എന്നീ കളങ്ങളിലാണ് പൂരിപ്പിക്കേണ്ടത്.
1: നാലക്ഷരമുള്ള വാക്കാണ് 4, 3, 2, 1. പൂരിപ്പിക്കേണ്ടത് വലത്തുനിന്നും ഇടത്തോട്ട്.
2: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം വീണ, സംഗീതം എന്നൊക്കെയാണ്. ഇതൊരു സംസ്കൃത പദമാണ്. വിനോദം അല്ലെങ്കിൽ കേൾവി എന്നും ഈ വാക്കിന് മറ്റൊരർത്ഥമുണ്ട്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. വീണ, സംഗീതം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇതൊരു സംസ്കൃത പദമാണ്. വിനോദം അല്ലെങ്കിൽ കേൾവി എന്നും ഈ വാക്കിന് അർത്ഥമുണ്ട്.
2: വാക്ക് ഏതാണെന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും. നല്ലൊരു ഗാനം കേൾക്കാം. ആ ഗാനത്തിനകത്ത് ഈ വാക്കുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക.

0: വലത്തു നിന്നും ഇടത്തോട്ട് തന്നെയാണ് അടുത്ത വാക്കും പൂരിപ്പിക്കേണ്ടത്. വലത്തു നിന്നും ഇടത്തോട്ട് 15, 14, 13, 12 കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 15, 14, 13, 12 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
2: കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു.
1: ഇപ്പോഴാണ് ഈ പാട്ട് പാടേണ്ടത്.
0: ഈ പാട്ട് ഈ അവസരത്തിൽ പാടാൻ ഒരു കാരണമുണ്ട്.
1: അതെന്താ?
0: ഈ പാട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ചലച്ചിത്രം മലയാളികൾ ഒരിക്കലും മറക്കില്ല.
1: സൂചനയാണോ ഇത്?
0: സൂചനയല്ല, കുറച്ചുകൂടി വ്യക്തമാക്കാനുള്ള ഒരു സബ് സൂചന. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ശാരദയ്ക്ക് ഏറ്റവും നല്ല നടിക്കുള്ള ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്.
1: ഇനി ഞാൻ സൂചനയും പറയണോ?
0: സൂചന ഒരു വഴിപാടിന് വേണ്ടി പറയാം. ഇത് ക്ഷേത്രങ്ങളിലെ ഒരു പ്രധാന വഴിപാടാണ്. ഒരു വ്യക്തിയുടെ ശരീരത്തിന് തുല്യമായി സാധനങ്ങൾ മറ്റ് തുലാസിൽ വെച്ച് തുലാദാനം ചെയ്യുന്ന പ്രക്രിയയാണ് ഇത്.
1: വീണ്ടും ഞാൻ സൂചന പറയട്ടെ?
0: ഒരിക്കൽ കൂടി പറയാം, അതാണല്ലോ നമ്മുടെ ചിട്ട.
1: ഇത് ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ്. ഒരു വ്യക്തിയുടെ ശരീരഭാരത്തിന് തുല്യമായി സാധനങ്ങൾ മറ്റു ത്രാസിൽ വെച്ച് തുലാദാനം ചെയ്യുന്ന പ്രക്രിയയാണ് ഇത്. പാട്ട് കേൾക്കട്ടെ?
0: അതെ, നല്ലൊരു ഗാനമാണ്, കേട്ടുകൊള്ളൂ.

0: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം പി ആർ എക്സ്പോർട്ട് അക്ഷരചെപ്പ് തുടർന്ന് കേൾക്കാം. സമയം 10:30.
1: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
2: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 14,195 രൂപ നിരക്കിലും പവന് 200 രൂപ കുറഞ്ഞ് 113,560 രൂപ നിരക്കിലുമാണ്. റീഗൽ ജുവലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ.
1: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പി ആർ എക്സ്പോർട്ട് അക്ഷരചെപ്പ് തുടരുന്നു.
4: കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പി ആർ എക്സ്പോർട്ട് മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ ഓപ്പോസിറ്റ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ ഫോർട്ട് ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് QRS കരമന, YMCA റോഡ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: വലത്തുനിന്നും ഇടത്തോട്ട് രണ്ട് വാക്കുകൾ നാം പൂരിപ്പിച്ചു കഴിഞ്ഞു. വലത്തുനിന്നും ഇടത്തോട്ട് തന്നെയാണ് അടുത്ത വാക്കും. 25, 24, 23 അങ്ങനെ 3 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
0: 3 അക്ഷരമുള്ള വാക്കാണ്. വലത്തുനിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 25, 24, 23.
5: ചില അവസരങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, നമ്മോടൊപ്പമുള്ള ഇതിനെപ്പോലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന്. ചിലപ്പോൾ നമ്മെ ഭയപ്പെടുത്തി കൂടെ ഉണ്ടാകും. സൂചനകൾ പറയാം. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ പ്രകാശത്തെ തടസ്സപ്പെടുത്തുമ്പോൾ ഒരു പ്രതലത്തിലോ നിലത്തോ ഉണ്ടാകുന്ന ഇരുണ്ട രൂപത്തെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരു വസ്തുവാണോ പ്രകാശത്തെ തടസ്സപ്പെടുത്തുന്നത്, അതിന്റെ ആകൃതിയായിരിക്കും ആ പ്രതലത്തിൽ കാണപ്പെടുക.
0: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ പ്രകാശത്തെ തടസ്സപ്പെടുത്തുമ്പോൾ ഒരു പ്രതലത്തിലോ നിലത്തോ ഉണ്ടാവുന്ന ഇരുണ്ട രൂപത്തെയാണ്. ഏതൊരു വസ്തുവാണോ പ്രകാശത്തെ തടസ്സപ്പെടുത്തുന്നത്, അതിന്റെ ആകൃതിയായിരിക്കും ആ പ്രതലത്തിൽ കാണപ്പെടുക. ചിലപ്പോൾ ഇത് കണ്ട് നമ്മൾ തന്നെ പേടിക്കാറുമുണ്ട്.
5: അത്രയ്ക്ക് വികൃതമാണോ?
0: ഏതൊരു വസ്തുവാണോ പ്രകാശത്തെ തടസ്സപ്പെടുത്തുന്നത്, അതിന്റെ ആകൃതിയായിരിക്കും എന്നാണല്ലോ സൂചന.
5: അങ്ങനെയാണെങ്കിൽ സൂചനകൾ വെച്ച് നമുക്ക് ഈ പാട്ടുകൂടി കേട്ടാലോ?
0: കേൾക്കാം.

0: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി 25 വയസ്സിലേക്ക്.
1: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
0: 1 ക്യാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നെക്ലസ് സമ്മാനം. 5000 രൂപയ്ക്ക് പോലും ഡയമണ്ട് ആഭരണങ്ങൾ.
1: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
0: ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
5: ഓണം വരവായി.
0: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
5: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
0: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
7: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
8: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
10: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: August 20 മാർക്കലേ
0: വെങ്ങാറമൂട് അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 7 വയസ്സ് കടക്കുമ്പോൾ നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം.
1: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ ബാലോ നിർവഹിക്കുന്നു.
0: 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോസ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
1: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോതൻകോൾ ആൻഡ് അദ്ദമാം.
11: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
0: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
1: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
12: തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി PR എക്സ്പോർട്ട്, മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ, ഓപ്പോസിറ്റ് SP Fort ഹോസ്പിറ്റൽ, ഫോർട്ട്, ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് QRS, കരമന, YMCA റോഡ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
13: വലത്തുനിന്നും ഇടത്തോട്ട് 3 വാക്കുകൾ പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇനി മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള വാക്കാണ്. മുകളിൽ നിന്നും താഴേക്ക് 1 വാക്ക് മാത്രമേ ഉള്ളൂ. 1, 6 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
14: 1, 6 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 2 അക്ഷരമുള്ള വാക്കാണ് വാക്ക് പൂരിപ്പിക്കേണ്ടത്. മുകളിൽ നിന്നും താഴോട്ട്.
13: ഇത് അപകടമാണെന്ന് പഴയ തലമുറയിലെ ആൾക്കാർ പറയും. പഴയ തലമുറ മാത്രമല്ല കേട്ടോ, ഇത് വാങ്ങുന്നത് തന്നെ ചിലപ്പോൾ നമ്മെ അപകടത്തിൽ കൊണ്ടുചെന്നെത്തിക്കും. സൂചനകൾ പറയാം. മറ്റൊരാളിൽ നിന്ന് വാങ്ങി തിരികെ നൽകേണ്ടതായ പണമോ സാമ്പത്തിക ബാധ്യതയോ ആണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
14: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഒരാൾ മറ്റൊരാളിൽ നിന്ന് വാങ്ങി തിരികെ നൽകേണ്ടതായ പണമോ സാമ്പത്തിക ബാധ്യതയോ ആണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ബാധ്യത കഴിവതും ഒഴിവാക്കുക അല്ലേ.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: നമ്മൾ BMW വാങ്ങിക്കുകയാണെന്ന് മോൻ എല്ലാരോടും പറയുന്നുണ്ട്.
5: അവൻ പറയട്ടെ, ചിലപ്പോ BMW നമ്മുടെ പോർച്ചിൽ വന്നാലോ.
4: നിങ്ങൾ ഈ ഓണത്തിന് ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കും.
5: ആ അത് വാങ്ങിക്കാം, BMW പുറകെ വരും.
4: അതെങ്ങനെ?
5: മൈജി ഓണം മാസ ഓണത്തില് ബമ്പർ പ്രൈസ് BMW, പിന്നെ കാറും സ്കൂട്ടറും എല്ലാമായി ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും.
6: മൈജി ഓണം മാസ ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
8: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
7: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
9: കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി PR എക്സ്പോർട്ട്, മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ, ഓപ്പോസിറ്റ് SP ഫോർട്ട് ഹോസ്പിറ്റൽ, ഫോർട്ട് ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് QRS, കരമന, YMCA റോഡ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: അടുത്ത വാക്ക് എഴുതേണ്ടത് താഴെ നിന്ന് മുകളിലേക്കാണ്. 25, 20, 15, 10, 5 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
11: 5 അക്ഷരമുള്ള വാക്കാണ് താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 25, 20, 15, 10, 5.
10: വാക്കിന്റെ സൂചനകൾ പറയാം. ഒന്നിനോടും താരതമ്യം ചെയ്യാൻ കഴിയാത്തവൻ എന്നാണ്. അതായത് അതുല്യമായ അല്ലെങ്കിൽ തുല്യമില്ലാത്ത, സമാനതയില്ലാത്ത കഴിവുകളുള്ള ഒരു വ്യക്തിയെയാണ് ഈ പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്.
11: വീണ്ടും സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഒന്നിനോടും താരതമ്യം ചെയ്യാൻ കഴിയാത്ത

0: വൻ എന്നാണ്. അതായത് അതുല്യമായ അല്ലെങ്കിൽ തുല്യമില്ലാത്ത, സമാനതയില്ലാത്ത കഴിവുകളുള്ള ഒരു വ്യക്തിയെയാണ് ഈ പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്.
1: നമ്മുടെ അക്ഷരച്ചെപ്പിനെ പോലെ അക്ഷരച്ചെപ്പും സമാനതകളില്ലാത്ത പദങ്ങൾ കൊണ്ട്, സമാനതകളില്ലാത്ത ഗാനങ്ങൾ കൊണ്ട് ശ്രോതാക്കളെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.
0: ഈ പാട്ടുകൂടി കേട്ടോളൂ.

0: അക്ഷരച്ചപ്പിലെ അവസാനത്തെ പദം പറയാം. ഈ വാക്ക് പൂരിപ്പിക്കേണ്ടത് 21, 16, 11 എന്നീ കളങ്ങളാണ്. താഴെ നിന്ന് മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ്. താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 21, 16, 11.
0: പലപ്പോഴും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് കേട്ടോ ഇത്. ഈ വാക്കിന്റെ അർത്ഥം പ്രഭാതകാലം, പുലർകാലം, അല്ലെങ്കിൽ സൂര്യോദയ സമയം എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പ്രഭാതകാലം, പുലർകാലം, അല്ലെങ്കിൽ സൂര്യോദയ സമയം എന്നൊക്കെയാണ്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അവരുടെ ഭാഗ്യം ഉദിക്കട്ടെ.
1: ഈ വാക്ക് കേട്ട് കളങ്ങളിൽ പൂരിപ്പിക്കുമ്പോൾ
0: ഈ വാക്കുകൂടി പൂരിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ അക്ഷരച്ചെപ്പ് പൂർണ്ണമാകും. അതിനു മുമ്പ് പാട്ടുകൂടി കേൾക്കാം.

0: വിളിക്കുന്ന വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പനോക്കുക.
1: ചേട്ടാ ഒന്ന് വൈജിലേക്ക് വിടാമോ?
2: ഓണം ഷോപ്പിംഗ്
1: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
2: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
0: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
4: അക്ഷരച്ചപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281-42-03-05.
4: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281-42-03-05. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലെ? കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരിയുത്തരങ്ങൾ പറയാനുള്ള സമയമാണ് ഇത്. കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരിയുത്തരങ്ങൾ കേട്ടുകൊള്ളൂ. ഇടത്തുനിന്നും വലത്തോട്ട് 1, 2, 3, 4 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ആരോമൽ.
5: ഇടത്തുനിന്നും വലത്തോട്ട് 22, 23, 24 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അധരം.
4: മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11, 16, 21 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ആമാടപ്പെട്ടി.
5: മുകളിൽ നിന്നും താഴോട്ട് 3, 8, 13, 18 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മന്ദാകിനി.
4: മുകളിൽ നിന്നും താഴേക്ക് 5, 10 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ചോല.
5: താഴെ നിന്നും മുകളിലേക്ക് 19, 14, 9, 4 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പൂന്തെന്നൽ.
4: താഴെ നിന്നും മുകളിലേക്ക് 22, 17, 12, 7 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അരജൻ.
5: താഴെ നിന്നും മുകളിലേക്ക് 25, 20, 15, 10 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കതിരോല.
3: നമുക്കിവിടെ വാട്സപ്പ് മെസ്സേജ് ആയിട്ടും കത്തുകളായിട്ടും ഒത്തിരി ശരി ഉത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്.
4: വിജയ് ആരാണ് എന്നറിയാൻ ശ്രോതാക്കൾ ആകാംക്ഷയോടെ കാത്തിരിപ്പുണ്ട് കേട്ടോ.
3: പറയാം നമുക്കങ്ങ്.
4: അതെ, അവരെ നിരാശരാക്കണ്ട. പേര് പറയാം. സുജല. ആലപ്പുഴ ചെങ്ങന്നൂരുള്ള സുജല. വിജയ്ക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും. സുജല അക്ഷരച്ചെപ്പിനോട് സംസാരിച്ചത് ഇപ്പോൾ കേൾക്കാം.
6: എന്റെ പേര് സുജല. ഞാൻ ചെങ്ങന്നൂര് കാരക്കാട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാനൊരു റിട്ടയർഡ് അധ്യാപികയാണ്. 2 വർഷമായി പെൻഷനായിട്ട്. എന്റെ ഹസ്ബൻഡിന്റെ പേര് കൃഷ്ണകുമാർ കാരക്കാട് എന്നാണ്. അദ്ദേഹം ആകാശവാണിയിലെ കുറെ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ആരോഗ്യ രംഗത്തും സാഹിത്യ രംഗത്തിലും പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അതുപോലെ ഗ്രാമീണ രംഗത്തിൽ നാട്ടുപേരിന്റെ മുന്നിൽ എന്ന പരിപാടിയിൽ തന്നെ 15 സ്ഥലങ്ങളെ കുറിച്ചൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ആയ ആളാണ്. എനിക്ക് 2 കുട്ടികളാണ്, 2 പെൺമക്കള്. രണ്ടുപേരും വിവാഹം കഴിഞ്ഞു. മൊത്തം മോൾക്കൊരു കുഞ്ഞുണ്ട്. ഞാന് രാവിലെ മുതല് റേഡിയോ കേൾക്കാറുണ്ട്. സുപ്രഭാതം തൊട്ട് എല്ലാ പരിപാടികളും മിക്കവാറും കേൾക്കാറുണ്ട്. രാമായണ പാരായണം, രാമായണത്തിലുള്ള ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാനും ഏറ്റവും ഇഷ്ടം. പഴയ പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അക്ഷരച്ചപ്പില് പൂരിപ്പിച്ച് ആദ്യമായിട്ടാണ് അയക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് രവിവർമ്മ ചിത്രത്തിന്റെ അതിഭാവനി എന്ന ഗാനം. അത് ആകാശവാണിയിലൂടെ കേൾപ്പിച്ചു തരണമെന്ന് താല്പര്യം.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചെപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചെപ്പ് ടീം
0: എൻ ജെ ജോഷിലാൽ,
1: മിനി അജു,
0: ശ്രീലാൽ. അക്ഷരച്ചെപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്ക്. പി ആർ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ്. പ്രായോജക കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പി ആർ എക്സ്പോർട്ട് തിരുവനന്തപുരം.
2: കോട്ടൺ തുണിത്തരങ്ങളുടെ തൂക്കി വിൽപ്പനയുമായി പി ആർ എക്സ്പോർട്ട്, മൾട്ടി ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ ഓപ്പോസിറ്റ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ, ഫോർട്ട് ട്രിവാൻഡ്രം. അവർ ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് ക്യു ആർ എസ്, കരമന, വൈ എം സി എ റോഡ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 11 മണി.
4: നമസ്കാരം, പ്രധാന വാർത്തകൾ.
3: യുവജനങ്ങൾ ഭാവിക്ക് മുതൽക്കൂട്ട് മാത്രമല്ല, രാജ്യത്തിന്റെ അമൂല്യമായ സമ്പത്ത് കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവേകവും ആത്മാർത്ഥതയും കഴിവുമാണ് യുവതയുടെ മുഖമുദ്രയെന്ന് ലോക യുവജനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. യുവജനതയെ ഏകോപിപ്പിച്ച് രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. യുവതയുടെ ഇന്നത്തെ സ്വപ്നങ്ങളാണ് നാളത്തെ ഇന്ത്യയുടെ അടിത്തറയെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിഖ്യാത ശാസ്ത്രജ്ഞനും ISRO മുൻ ചെയർമാനുമായിരുന്ന ഡോക്ടർ വിക്രം സാരാഭായിയുടെ ജന്മദിനത്തിൽ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പരിമിതമായ ശാസ്ത്രീയ സൌകര്യങ്ങൾക്കിടയിലിരുന്ന് ഇന്ത്യയെക്കുറിച്ച് സാരാഭായി കണ്ട സ്വപ്നം ഇന്ന് മഹത്തായ രീതിയിൽ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് ലോക ഗജദിനം. ദിനത്തോടനുബന്ധിച്ച് ആനകൾക്കും മനുഷ്യർക്കും സുരക്ഷിതമായ ഒരു സഹ അസ്തിത്വം ഉറപ്പാക്കുന്നത് രാജ്യത്തിന്റെ പ്രതിബദ്ധതയാണെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. RBI വാഗ്ദാനം ചെയ്യുന്ന സമ്മാനത്തുക ലഭിക്കുന്നതിന് 2500 രൂപ അടയ്ക്കണമെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. KYC പൂർത്തീകരിക്കുന്നതിന് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം എന്നാണ് പ്രചരിക്കുന്ന മറ്റൊരു വ്യാജ വാർത്ത. ഖനന നിയമ ഭേദഗതി നിർദ്ദേശം സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്നതും ഫെഡറൽ വ്യവസ്ഥിതിക്ക് വിരുദ്ധവുമാണെന്ന് NK പ്രേമചന്ദ്രൻ MP. നിർദ്ദേശത്തിനെതിരെ സംസ്ഥാന താൽപര്യം സംരക്ഷിക്കാനും ആവശ്യമെങ്കിൽ ഇതര സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ കൂടിയോഗം വിളിച്ചു ചേർക്കാനും നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയോടും വനമന്ത്രിയോടും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോഴിക്കോട് മാവൂരിനു സമീപം ചാലിയാറിൽ മത്സ്യം പിടിക്കുന്നതിനിടെ തോണി മറിഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കേരള ലോകായുക്ത കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ഈ മാസം ക്യാമ്പ് സിറ്റിംഗ് നടത്തും. 18-ന് കണ്ണൂരിൽ നടത്തുന്ന സിറ്റിംഗിൽ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാറും ഉപ ലോകായുക്ത ജസ്റ്റിസ് വി ഷേർസിയും പങ്കെടുക്കും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക് കേൾക്കാം.

0: കുട്ടികളിലെ കരൾ രോഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം SIT ആശുപത്രിയിലെ പീഡിയാട്രിക് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പ്രശാന്ത് KS മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിൽ MS ആശ.
1: നമസ്കാരം ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടി നമുക്കിവിടെ ആരംഭിക്കാം. കേരളത്തിൽ പൊണ്ണത്തടിയുള്ള 9-നും 12-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ 65% പേർക്കും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇതേ പ്രായമുള്ളവരിൽ തന്നെ അമിതവണ്ണമുള്ളവരിൽ 35% ഫാറ്റി ലിവർ ഉണ്ട്. ഇത്രത്തോളം കുഞ്ഞുങ്ങൾക്ക് കരളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. ഈ പശ്ചാത്തലത്തിൽ കുട്ടികളിലെ കരൾ രോഗങ്ങളും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം SIT ആശുപത്രിയിലെ പീഡിയാട്രിക് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പ്രശാന്ത് KS ആണ്. സ്വാഗതം സർ.
2: നന്ദി.
1: അപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ള കുട്ടികളിലാണ് കരൾ രോഗ സാധ്യത കൂടുതലുള്ളത് എന്ന് കണ്ടു. അപ്പം എന്താണ് പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതവണ്ണം എന്നൊന്ന് പറയാമോ? മുതിർന്നവരുടെ നമ്മുടെ BMI ഒക്കെ നോക്കിയിട്ട് അമിതവണ്ണമുണ്ട് അല്ലെങ്കിൽ പൊണ്ണത്തടിയാണ് എന്നൊക്കെ പറയുന്ന അതേ സാഹചര്യം കുട്ടികൾക്കും ആപ്ലിക്കബിൾ ആണോ?
2: ആദ്യമായിട്ട് ഓരോ പ്രായത്തിലുള്ള കുട്ടിക്കും ഒരു നിശ്ചിതമായ ഭാരം, അതായത് വെയ്റ്റ്, അതേപോലെ തന്നെ ഉയരം, പൊക്കം, ഹൈറ്റ് ഓരോ പ്രായത്തിലും ഒരു നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാൾ അധികമായിട്ട് വരുമ്പോഴാണ് പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതവണ്ണം, ഒബീസിറ്റി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് എന്ന് പറയുന്നത്. മുതിർന്നവരിൽ ഒരു ഡെഫിനറ്റ് ആയിട്ട് ഒരു കട്ട് ഓഫ് ഉണ്ട്. ഈ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും, വെയ്റ്റും ഹൈറ്റും കൂടെ ചേർന്നുള്ള ഒരു അനുപാതമാണ്. അപ്പോൾ കുട്ടികളിൽ നമുക്ക് അത് ബ്ലാങ്കറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ പ്രായത്തിന് അനുപാതികമായിട്ട് ഉള്ള കട്ട് ഓഫും, പിന്നെ നമ്മൾ ഈ കുട്ടികളുടെ വെയ്റ്റ് ഹൈറ്റ് ഇതൊക്കെ ചാർട്ട് ചെയ്യുന്നതിന് ഗ്രോത്ത് ചാർട്ട് എന്ന് പറയും. അതിനകത്ത് തന്നെ ഈ BMIയും കണ്ടുപിടിക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ ഉണ്ട്. BMI ഐഡന്റിഫൈ ചെയ്യാനുള്ള ചാർട്ടും ഉണ്ട്. അത് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആവറേജിനേക്കാളും നോർമൽ അതൊരു റേഞ്ച് നമ്മൾ പറയും. അതായത് 3rd centile ടു 97th centile എന്നൊക്കെ പറയും ശാസ്ത്രീയമായിട്ട് പറയുമ്പം. അതിനേക്കാളും എക്സീഡ് ചെയ്ത് വരുമ്പോഴത്തേക്കാണ് ഈ ഓവർ വെയ്റ്റ് എന്നും, അതായത് അമിതവണ്ണമെന്നും, അല്ലെങ്കിൽ പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബീസിറ്റി എന്നും പറയുന്നത്. അത് ഓരോ പ്രായത്തിനനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും.
1: ഇപ്പോൾ ഒരേ പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ തന്നെ ഇപ്പം ബർത്ത് വെയ്റ്റ് കൂടിയ കുഞ്ഞുങ്ങളും കുറഞ്ഞ കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് അവരുടെ വെയ്റ്റ് അതിനനുസരിച്ച് വ്യത്യാസം വരുമല്ലോ. അത് എത്രത്തോളം ആരോഗ്യപരമാണോ, പ്രായത്തിനനുസരിച്ച് ഇത്ര വെയ്റ്റേ ആകാവൂ, അല്ല ഹൈറ്റിനനുസരിച്ച് വെയ്റ്റിന് വ്യത്യാസം വരാമെന്നുണ്ടോ?
2: അതിൽ അത് ഇപ്പം ഭാരം കുറഞ്ഞു വരുന്ന കുട്ടികൾക്കാണെങ്കിൽ, ഇപ്പം ജനിക്കുമ്പോൾ തന്നെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്കൊരു അലവൻസ് കൊടുക്കും ബാക്കിയുള്ള കുട്ടികളായിട്ട് കാച്ചപ്പ് ചെയ്യാനായിട്ടുള്ള. അതിനൊരു പർട്ടിക്കുലർ പീരീഡ് ഉണ്ട്, ഒരു ഒന്നോ രണ്ടോ വർഷം വരെ കൊടുക്കും. അപ്പോഴത്തേക്കും അവർ നോർമലായിട്ടുള്ള കുട്ടികളുടെ അനുസരിച്ചിട്ടുള്ള വെയ്റ്റിലേക്ക് എത്തിപ്പെടും. അപ്പോൾ അതനുസരിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കത് ഒരു സിംഗിൾ പോയിന്റ് മെഷർമെൻറ്റ് കൊണ്ട് പറ്റില്ല, അതായത് ഒരു തവണത്തെ ഒരു റീഡിങ് കൊണ്ട് പറ്റില്ല. ഫോളോ അപ്പ് ആയിട്ട് നമ്മൾ വെച്ചിട്ട് റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കാണ് അത് കൺഫർമേഷനിലേക്ക് പോകാൻ പറ്റുന്നത്.
1: ഓക്കെ, നമുക്ക് ആദ്യത്തെ കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയണേ.
3: ആലപ്പുഴ എന്ന് വിളിക്കുകയാണ്, ബിനുവാണ്.
1: ഓക്കെ, സംസാരിച്ചോളൂ,
2: പറഞ്ഞോളൂ.
3: നമസ്കാരം. എന്താണ് ഈ ലക്ഷണങ്ങൾ? എന്താണ്
2: അപ്പൊ അത് നമുക്ക് പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കണ്ണിന് മഞ്ഞ നിറം വരിക, നമ്മൾ ഈ മഞ്ഞപ്പിത്തം എന്നൊക്കെ പറയുന്നത്, കണ്ണിന് മഞ്ഞ നിറം, മൂത്രത്തിന് മഞ്ഞ നിറം. അപ്പൊ അതൊക്കെയാണ് പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങൾ. പിന്നെ നമ്മൾ ഓരോ പ്രായത്തിനനുസരിച്ച് ലക്ഷണങ്ങളിലെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരു നവജാത ശിശുവിനെ സംബന്ധിച്ചിടത്തോളം എടുക്കുകയാണെങ്കിൽ, അത് ജനിച്ചു വീണ് കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിഞ്ഞിട്ടും കണ്ണിനെ ഈ മഞ്ഞ നിറം മാറാതെ നിൽക്കുകയാണെങ്കിൽ, അതോടൊപ്പം മൂത്രത്തിൻ്റെ നിറം നമ്മൾ ശ്രദ്ധിക്കണം. മൂത്രത്തിന് കടുത്ത നിറമാണോ, അത് ഡയപ്പറിലോ അല്ലെങ്കിൽ തുണിയിലോ അത് നമ്മൾ കുഞ്ഞുങ്ങൾ മൂത്രം ഒഴിക്കുമ്പോഴത്തേക്ക് സാധാരണ ഇതിൽ അത്രത്തോളം കടുപ്പം ഇല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സിലൊന്നും ആ ഒരു മഞ്ഞ സ്റ്റെയിനിങ് വരത്തില്ല, മഞ്ഞ പാട പോലെ അങ്ങനെ കാണത്തില്ല. പക്ഷെ കണ്ണിൽ നല്ല മഞ്ഞപ്പിത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെയിനിങ് ഉണ്ടാവും, അതായത് മൂത്രം വസ്ത്രത്തിലോ അല്ലെങ്കിൽ ഡയപ്പറിലോ ഒക്കെ കളർ സ്റ്റെയിനിങ് ഉണ്ടാവും. രണ്ടാമത് അതുപോലെ മലത്തിന് നോർമലി ഉള്ള കളർ മഞ്ഞ കളറാണ്. അത് നമ്മൾ പിത്തരസം ഭക്ഷണവുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ നമുക്ക് കിട്ടുന്നത്. അപ്പം ആ മഞ്ഞ നിറത്തിന് പകരം ഒരു പെയിൽ കളർ, അതായത് വെളുത്ത കളറിലോ അല്ലെങ്കിൽ അത്രത്തോളം മഞ്ഞ അല്ലാതെയോ പോവുകയാണെങ്കിൽ അത് നവജാത ശിശുക്കളിലുള്ള ഒരു കരൾ രോഗത്തിന്റെ ലക്ഷണമാകാം ഒന്ന്. അത് ഞാൻ ഈ പ്രായത്തിനനുസരിച്ചാണ് പറയുന്നത്. പിന്നെ കുറച്ചുകൂടെ ഒരു വലിയ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഒരു 3-4 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞപ്പിത്തമായിട്ട് വരെ കണ്ണിന് മഞ്ഞ വരും, ക്ഷീണം വരും, തളർച്ച വരും, ഛർദി ഉണ്ടാകും. ഇല്ല, മരുന്നിന്റെ സൈഡ് എഫക്റ്റ് അല്ല ഈ ജനിക്ക് നവജാത ശിശുക്കളിൽ ഞാൻ ഈ പറഞ്ഞ ഈ രോഗലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കരൾ രോഗം എന്ന് പറയുന്നത് ബിലിയറി അട്രീസിയ എന്ന് പറയും. കുഞ്ഞുങ്ങളിൽ നമ്മൾ ഈ കരളിലാണല്ലോ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. പിത്തരസം ഉൽപ്പാദിപ്പിച്ചിട്ട് അത് ചെറിയ കുഴലുകളുണ്ട്, പിത്തവാഹിനി കുഴലുകൾ എന്ന് പറയും, ബൈൽ ഡക്ട്. അത് ജന്മന അതിന് ചുരുക്കം വന്നു കഴിഞ്ഞാൽ ഈ പിത്തരസം കരളിൽ നിന്ന് വന്ന് ഉൽപ്പാദിപ്പിച്ച് പിത്തസഞ്ചിയിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതനുസരിച്ച് ദഹന പ്രക്രിയയ്ക്ക് ആവശ്യമാകുന്ന സമയത്ത് അത് ചെറുകുടലിലേക്ക് ഒഴുകി വരികയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയയിൽ എവിടെയെങ്കിലും ഒരു തടസ്സം, ഈ പിത്തനാളി കുഴലുകൾക്ക് ഒരു ചുരുക്കം ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്, ബിലിയറി അട്രീസിയ എന്ന് പറയും. അപ്പോൾ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ

0: ഉണ്ടെങ്കിൽ ഉറപ്പായും ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഡോക്ടറെ അല്ലെങ്കിൽ ഇപ്പൊ ഫീൽഡിലാണെങ്കിൽ ആശാ വർക്കർമാരോ ഒക്കെ ഉണ്ട്. ഇവരുമായിട്ട് രോഗലക്ഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കൺഫേം ചെയ്യാനായിട്ടുള്ള പിന്നെ വിദഗ്ധമായ പരിശോധനയ്ക്ക് ഡോക്ടർമാരെ കൺസൾട്ടേഷനോ ഒക്കെ ഏർപ്പാട് ചെയ്യും. പിന്നെ അത് ടെസ്റ്റ് ചെയ്ത ശേഷമാണ് കൺഫേം ചെയ്യുന്നത്. ഇത് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ നവജാത ശിശുക്കളിൽ വരുന്ന ഒരേ അസുഖം മാത്രമാണ് ഈ ബിലിയറിയട്രീസിയ. ഇതുപോലെ അനവധി അസുഖങ്ങൾ, ഏതാണ്ട് കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്കും നമ്മൾ മുതിർന്നവരെ പോലെ ഈ വൈറസ് ജന്യ രോഗമോ മദ്യപാനമോ അങ്ങനെയുള്ളതൊന്നും ഇവിടെ റെലവൻ്റ് അല്ല, ഈ പർട്ടിക്കുലർ റെലവൻ്റ് അല്ല. അപ്പോൾ അതോടൊപ്പം തന്നെ വരാവുന്ന ധാരാളം ജനിതകമായിട്ട് വരുന്ന, അതായത് പാരമ്പര്യമായിട്ട് വരാവുന്ന ചില അസുഖങ്ങൾ, പിന്നെ ചില മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറയും. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് മൂന്ന് ഘടകങ്ങളുണ്ടെന്നറിയാമല്ലോ, കാർബോഹൈഡ്രേറ്റ് അതായത് അന്നജം, പ്രോട്ടീൻ, മാംസ്യം, കൊഴുപ്പ്, ഫാറ്റ്, ഇത് മൂന്ന് സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നെ സംസ്കരണം, പ്രോസസ്സിങ് ആണ് നമ്മുടെ കരളിന്റെ ഒരു മെയിൻ ഫങ്ഷൻ. ധാരാളം ഫങ്ഷൻസ് ഉണ്ട്, ഏതാണ്ട് 300-400 ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ എണ്ണം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് എപ്പോഴും തുടർച്ചയായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കരളിലെ കോശങ്ങൾ. അപ്പം ഈ പ്രക്രിയകളിൽ എന്തെങ്കിലും ഒരു ചില ന്യൂനതകളോ മറ്റോ വന്നു കഴിഞ്ഞാൽ ഇത് കരൾ രോഗങ്ങളായിട്ട് പ്രകടമാകാം. അപ്പോൾ അത് ഓരോന്നും നമുക്ക് ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഈ ഒരു പരിമിതമായ സമയം ഉള്ളതുകൊണ്ട് ഞാനൊരു പൊതുവിൽ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും അങ്ങനെ ഒരു 100-ഓളം കാരണങ്ങളുണ്ട് ഈ നവജാത ശിശുക്കളിൽ തന്നെ. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ മുതിർന്ന കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ, പ്രകടമായിട്ട് മഞ്ഞ ഒക്കെ ആയിട്ട് വരും, ഛർദി, ഇപ്പം ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് അതായത് വൈറസ് ജന്യ ഹെപ്പറ്റൈറ്റിസ് രോഗം, അതും പിന്നെ ഭക്ഷണത്തിൽ കൂടെയും മലിനമായ ജലത്തിൽ കൂടെയും ഒക്കെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് എയും ഇയുമാണ് ഈ രണ്ട് ഗണത്തിൽപ്പെടുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങൾ. പിന്നെ അതുപോലെ വൈറസ് ജന്യ രോഗങ്ങളായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഉണ്ട്. അത് തന്നെ ബി ഇപ്പം നമ്മൾ കുട്ടികളിൽ അധികം കാണാറില്ല, കാരണം നമ്മുടെ ഈ പ്രതിരോധ കുത്തിവയ്പ്പ് പട്ടിക ഉണ്ടല്ലോ, ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ, അതിൽ ഹെപ്പറ്റൈറ്റിസ് ബിയെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള വാക്സിൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എക്കെതിരെയും നമുക്ക് വാക്സിൻ ഉണ്ടെങ്കിലും അത് നമ്മുടെ പ്രതിരോധ, നമ്മുടെ ദേശീയ പ്രതിരോധ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. അല്ലാതെ നമുക്ക് വാക്സിൻസ് എടുക്കാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ലക്ഷണങ്ങൾ. പിന്നെ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കരൾ രോഗങ്ങൾക്ക് പ്രകടമായിട്ട് ലക്ഷണങ്ങൾ ഇല്ലാതെയും കരൾ രോഗങ്ങൾ ഉണ്ടാകാം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചെറിയ ക്ഷീണം, തളർച്ച, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡോക്ടറെ കാണാൻ പോകും. കാണാൻ പോകുന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ എന്തെങ്കിലും ചെയ്യും. ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്ന കൂട്ടത്തിൽ കരളിൻ്റെ പ്രവർത്തനങ്ങൾ അറിയാനുള്ള ടെസ്റ്റ് ഉണ്ട്, നമ്മുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ അതിലെന്തെങ്കിലും അപാകതകളോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ പിന്നെ ആ അപാകതകൾ അതുപോലെ നിലനിൽക്കുന്നില്ല എന്ന് രണ്ടാമതൊരു ഒരു വട്ടം കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ പെർസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ കരൾ രോഗത്തിൻ്റെ സൂചനകളാകാം.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, മുൻകാലങ്ങളിൽ മുതിർന്നവർക്ക് അല്ലെങ്കിൽ മദ്യപാന ശീലം പോലെയുള്ള കാര്യങ്ങൾ ഉള്ളവർക്ക് മാത്രമാണ് കരൾ രോഗം വരിക എന്നൊരു ധാരണ പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇത് ഫാറ്റി ലിവർ ഉണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കൂടുതലായി കുഞ്ഞുങ്ങളിലും കണ്ടുവരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾക്കും ഈ അസുഖം വരുന്നതിന് ഉള്ള കാരണം എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
0: നമ്മുടെ ഈ ജീവിത സാഹചര്യങ്ങളിൽ വന്ന വ്യതിയാനമാണ് പ്രധാനമായിട്ടും. നമ്മുടെ ഭക്ഷണ രീതിയിലൊക്കെ, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഭക്ഷണ രീതിയിൽ നിന്ന് വളരെയധികം ചേഞ്ചസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പം ധാരാളമായിട്ട് പെട്ടെന്ന് കിട്ടുന്ന ഭക്ഷണം, അതായത് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന പ്രോസസ്ഡ് ഫുഡ്സ്, ഇപ്പോൾ പ്രോസസ്ഡ് ഫുഡ്സിനകത്തൊക്കെ കാലറി മൂല്യം വളരെ കൂടുതലായിരിക്കും. അതോടൊപ്പം ഇതിനകത്ത് ധാരാളം ഉപ്പ്, സോൾട്ട്, പഞ്ചസാര, ഷുഗർ, അതുപോലെ ഓയിൽ, ഇതൊക്കെ ധാരാളമായിട്ട് അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാകും. അപ്പം ഒരു ചെറിയ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് തന്നെ വളരെ ഒരു ഓരോ പ്രായത്തിനും നമുക്കൊരു നിശ്ചിതമായിട്ടുള്ള കാലറി നമുക്ക് അനുവദനീയമായിട്ടും ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഇങ്ങനെയുള്ള പാക്ഡ് ഫുഡ്സൊക്കെ കഴിക്കുമ്പം ആ ഒരു സിംഗിൾ ഡേക്ക്, അതായത് ആ ഒരു ദിവസത്തേക്ക് ആകെ മൊത്തം കഴിക്കേണ്ട കാലറിയും ബാക്കി പ്രോട്ടീനൊക്കെ ചിലപ്പം ആ ഒറ്റ ഒരു മീൽ സെർവിങ്ങിനകത്തു നിന്ന് തന്നെ കിട്ടും. അപ്പം ഇങ്ങനെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുമ്പം അത് കരളിൽ കൊഴുപ്പായിട്ട് അടിയിക്കുകയും കരൾ കോശങ്ങൾക്ക് കേടുണ്ടാകുകയും ഈ പറഞ്ഞ പോലെ ഫാറ്റി ലിവറായിട്ട് വരികയും ചെയ്യുന്നു. അപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ 30-40 വയസ്സിലൊക്കെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ പ്രമേഹം കാണാം, അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ അസുഖം കാണാം. ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴപ്പം ചെറിയ കുട്ടികളിലും ഈ ഭക്ഷണ രീതിയിൽ വന്ന വ്യതിയാനവും, അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് വ്യായാമത്തിൻ്റെ അഭാവം. ഇപ്പം നമുക്ക് പഠിക്കുന്ന കുട്ടികളാകുമ്പം പഠനത്തിനുള്ള ഒരു സ്ട്രെസ് ഒരു ഭാഗത്തുണ്ടാകും, രണ്ടാമത് വ്യായാമത്തിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള സമയവും ഒക്കെ വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ പൊതുവായിട്ടുള്ള കളിയിടങ്ങളും പാർക്കുകളും അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു ജോഗ്രഫി നോക്കുമ്പം അത് വളരെയധികം ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയോ, പൊതുവിൽ നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. അപ്പം അത് അതിൻ്റെ അഭാവം വേറൊരു കാര്യം. പിന്നെ മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് ഈ കോവിഡൊക്കെ വന്ന സമയത്ത് ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം, അതായത് സ്കൂളിൽ പോയുള്ള വിദ്യാഭ്യാസ രീതി ഇല്ലാതായി, എല്ലാം വെർച്വലായി അല്ലെങ്കിൽ ഡിജിറ്റലായി മാറി. അപ്പം കൂടുതൽ സമയം സ്ക്രീനിൽ ഇങ്ങനെ സ്ക്രീനെ കേന്ദ്രീകരിച്ചിരിക്കേണ്ട ഒരു വിദ്യാഭ്യാസ രീതി ഉണ്ടാകുന്നു. അപ്പം വ്യായാമം അപ്പോഴും

0: പറയുന്നു. അപ്പം ഒരു ദിവസം തന്നെ ഒരു 2-3 മണിക്കൂറാണ്. അപ്പം ഞങ്ങൾ നടത്തിയ ഒരു പഠനത്തിൽ തന്നെ മനസ്സിലായത് 50% കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വ്യായാമമില്ല. അതിൽ തന്നെ ഗണ്യമായ ഒരു പങ്ക് കുട്ടികൾക്ക് ഈ സ്ക്രീൻ ടൈം, അതായത് മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറോ ടിവിയോ ഇതൊക്കെ ഇങ്ങനെ ദീർഘനേരം നോക്കിയിരിക്കുന്ന ടൈം വളരെ കൂടുതലാണെന്ന് കണ്ടിട്ടുണ്ട്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: മാഡം, ഞാൻ കോട്ടയം ജില്ല ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഗോപകുമാറാണ്.
1: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചു.
2: നമ്മളെ കൊച്ചു കുട്ടികളില് ഈ കുട്ടികൾ മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ന്യായമായ
0: അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മൾ ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു ആവറേജ് ആയിട്ട് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു 2.5 കിലോ എങ്കിലും വെയിറ്റ് ഉണ്ടാവണം. അത് 1 വയസ്സാകുമ്പോഴത്തേക്കും അത് 10 കിലോ എങ്കിലും ആവറേജ് വേണം, 10 കിലോ എങ്കിലും. പിന്നെ ഓരോ പ്രായത്തിനും ഒരു 2-3 കിലോ വെച്ച് കൂടി, അപ്പോൾ ഒരു 6 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് 20 കിലോ വെയിറ്റ് വേണം. 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് 30 കിലോ മതിയാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കൂടുന്നതിൻ്റെ തോത് കുറഞ്ഞു വരും. അപ്പം ഓരോ പ്രായത്തിനും നമുക്ക് ആനുപാതികമായിട്ട്, ഞാനൊരു റഫായിട്ടുള്ള എസ്റ്റിമേറ്റാണ് പറഞ്ഞത്. അപ്പം നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സിംഗിൾ ഒരു തവണ മാത്രം നോക്കിയിട്ട് തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇങ്ങനെ അപകട ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയുന്നതിന് ഒരു 6-7 മാസം കൂടുമ്പം രണ്ട് റീഡിങ് എടുക്കുമ്പോൾ അത് നമുക്ക് ഗ്രോത്ത് ചാർട്ട് എന്ന് പറഞ്ഞൊരു
2: ആ
0: 60 കിലോ എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലാണ്. 60 കിലോ എന്നൊക്കെ
2: പറയുന്നത്
0: അല്ല, ഈ പരിപാടി ആദ്യം മുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ? അപ്പൊ ഞാൻ നേരത്തെ ഒരു ശ്രോതാവ് ചോദിക്കുക, നേരത്തെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഭക്ഷണ രീതികളെ പറ്റിയൊക്കെ വിശദമായിട്ടൊന്ന് പറഞ്ഞിരുന്നു. ഭക്ഷണം ഒരു ഘടകമാണ്, ഭക്ഷണത്തോടൊപ്പം വ്യായാമത്തിൻ്റെ കുറവ്, പിന്നെ ഈ ജീവിതശൈലി, അതായത് കൂടുതൽ സമയം സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, ഈ 3 കാര്യങ്ങൾ. പിന്നെ അതോടൊപ്പം ജനിതകമായിട്ടുള്ള ഘടകങ്ങളും ഉണ്ട്. പക്ഷേ ഇതിൽ ഈ ഭക്ഷണത്തിനകത്ത് വരുന്ന രീതി അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഫാറ്റി ലിവർ എന്ന അവസ്ഥയെ പലരും അവഗണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സ്കാൻ ചെയ്താൽ Grade 1 Fatty Liver, Grade 2 Fatty Liver ഒക്കെ ഇത് എല്ലാവർക്കും ഉള്ളതാണ് എന്നുള്ള ഒരു ധാരണയാണ്. ഇത് നമ്മൾ വലുതായിട്ട് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സാധാരണക്കാർ ചിന്തിക്കുന്നത്. എനിക്കും ഉണ്ട്, നിനക്കും ഉണ്ട്. സോ അതൊന്ന് മാനേജ് ചെയ്യാനുള്ള, അതങ്ങനെ പ്രത്യേകിച്ച് ഒരു എഫേർട്ടും ആൾക്കാർ എടുക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്, അൺട്രീറ്റഡ് ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവർ സിറോസിസിലോട്ടോ അല്ലെങ്കിൽ ഫെയിലിയറിലോട്ടോ ഒക്കെ പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്?
0: ഇതൊരു വളരെ നല്ലൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് 2 കാര്യങ്ങളാണ്. ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു വശം കൂടെ പറയണം. ഇപ്പം കരൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. ഇപ്പം കരൾ രോഗങ്ങൾ ഇപ്പോൾ പ്രകടമായിട്ട് അറിയണമെന്നുള്ള മഞ്ഞപ്പിത്തം, ജോണ്ടിസ്, അതുപോലത്തെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അല്ലാതെ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പം, അതായത് ഒരു കരൾ കോശങ്ങൾ ഒരു 80% 90% ഡാമേജ് ആകുന്നിടം വരെ ചിലപ്പോൾ പ്രകടമായിട്ട് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞപ്പിത്തം അങ്ങനെയൊന്നും കാണണമെന്നില്ല. നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയും, അതായത് വയറിന് ചെറിയ അസ്വസ്ഥത, ക്ഷീണം, തളർച്ച, വിശപ്പില്ലായ്മ, വേറെ എന്തെങ്കിലും ഒരു അസുഖത്തിന് ടെസ്റ്റ്, ഇപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് എടുക്കുന്ന കൂട്ടത്തിൽ രക്തപരിശോധന ചെയ്യുമ്പോൾ നമ്മൾ ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കാണും. അതിൽ തന്നെ അമിനോ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. AST എന്നും ALT എന്നും പറയാം, അല്ലെങ്കിൽ SGOT, SGPT എന്ന് പറയും. ഇപ്പോൾ ഇത് കൂടി നിൽക്കുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ അബ്നോർമലായിട്ട് കാണുമ്പോൾ സ്കാൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും. സ്കാൻ എടുക്കുമ്പോൾ ഫാറ്റി ലിവർ വന്നു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഫാറ്റി ലിവർ ഉണ്ടെന്നുള്ള ധാരണ. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുകൊണ്ട്, ഇപ്പോൾ നമ്മൾ 100 പേരെ എടുക്കുകയാണെങ്കിൽ ഒരു 30 പേർക്കെങ്കിലും ഫാറ്റി ലിവർ കാണും. ഒരു ഏകദേശ കണക്കാണിത്, ചെറിയ നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല. അപ്പോൾ ആദ്യം തന്നെ നേരത്തെ പറഞ്ഞ പോലെ അമിതവണ്ണവും പുണ്ണത്തടിയും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് അമിതവണ്ണമാണെങ്കിൽ, ഇപ്പം ഞങ്ങൾ നടത്തിയ പഠനത്തിൽ 9 മുതൽ 12 വയസ്സുള്ള കുട്ടികളെ എടുത്തത്. അപ്പോൾ അതിൽ നോക്കിയപ്പം 35% അമിതവണ്ണമുള്ള കുട്ടികളും അതിൻ്റെ നേരെ ഇരട്ടി, അതാണ്ട് 65% പുണ്ണത്തടിയുള്ള കുട്ടികളും ഫാറ്റി ലിവർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഗ്രഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജീവിതശൈലിയിലും മറ്റോ ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ യഥാസമയം കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ ചെയ്തില്ലെങ്കിൽ ഇത് സൈലൻ്റായിട്ട് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10-12 വർഷം കഴിയുമ്പോൾ ഇത് ചെറിയ, ആദ്യം ഫാറ്റി ലിവർ മാത്രമേ കാണുള്ളൂ, രണ്ടാമത് കരൾ വീക്കം, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും, ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. അത് കഴിയുമ്പോൾ ഈ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് കരളിലെ ഫൈബ്രോസിസ് എന്ന് പറയും, വടുക്കൾ വരുന്ന സ്കാറിങ്, നമ്മൾ ചെറുതായിട്ട് ഇപ്പം ദേഹത്തൊക്കെ നമുക്ക് മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യുന്ന പ്രോസസ്സ് അറിയാമല്ലോ, അത് നോർമലായിട്ട് സ്കിൻ വന്ന് അത് കറക്റ്റ് ചെയ്യുന്നത്. അപ്പം പക്ഷേ നമ്മൾ കരൾ കോശങ്ങൾക്ക് ഡാമേജ് ഫൈബ്രോസിസ് വന്നു കഴിയുമ്പം അത് നോർമലായിട്ടുള്ള കോശങ്ങളായിരിക്കത്തില്ല, അത് സ്കാറിങ് എന്നാണ്. അപ്പോൾ നോർമലായിട്ടുള്ള ആ ഫംഗ്ഷൻസും ഇതുമൊക്കെ കംപ്ലീറ്റ് അഫക്റ്റഡ് ആവും, അതായത് ഫങ്ഷണൽ മാസ് കുറയും, പ്രവർത്തനക്ഷമതയുള്ള കരൾ കോശം

0: കോശങ്ങളുടെ അളവ് കുറഞ്ഞു വരികയും കരൾ ചുരുങ്ങി വന്ന് സിറോസിസ് ആകും. സിറോസിസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ സങ്കീർണതകളിലേക്ക് പോകും. അപ്പോഴാണ് വയറ്റിൽ വെള്ളം കെട്ടുന്നത്, കരൾ വീക്കം, അസൈറ്റിസ് എന്ന് പറയും. കരളിന് കേട് വന്നിട്ട് രക്തം ഛർദ്ദിക്കാം, തലച്ചോറിനെ ബാധിക്കാം, എൻസെഫലോപ്പതി എന്ന് പറയും. വൃക്കകൾക്ക് കേട് വരാം. ഇപ്പോൾ ഇത് നമ്മൾ എൻ സ്റ്റേജ് ലിവർ ഡിസീസ് എന്ന് പറയും. കുറച്ചുകൂടെ ഒരു സങ്കീർണതകളിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ കരൾ ക്യാൻസറും ഒക്കെ വരാം. അപ്പം നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഒരു യുവത്വവും വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു വർക്ക് ഫോഴ്സ്. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം, ആ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഏജ് ഗ്രൂപ്പ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ച് അത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തന്നെ ദോഷമാണ്.
1: ഇപ്പോൾ പാരൻസ് മദ്യപിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ പാരൻസിന് കരൾ രോഗമുണ്ടെങ്കിൽ അടുത്ത കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവർക്കും ഈ കരൾ രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
0: അങ്ങനെ ഈ മദ്യപാന രോഗം അങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്നതല്ല, പക്ഷേ അതൊരു തെറ്റായ ഒരു ശീലമാണ്. ഇപ്പോൾ മാതാപിതാക്കൾ മദ്യപിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളെപ്പോഴും നമ്മൾ കുട്ടികളെപ്പറ്റി സാധാരണ പറയുന്നത് കുട്ടികൾ കീൻ ഒബ്സർവേഴ്സ് ആണ്. അപ്പോൾ എന്ത് ശീലങ്ങളൊക്കെ അവരിങ്ങനെ നിരീക്ഷിച്ച് വച്ചിരിക്കും, കുറേ കഴിയുമ്പോൾ അവർ അത് അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കി എടുക്കുന്ന ഒരു ശീലം രീതി കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അത്തരത്തിലുള്ള ദുശീലങ്ങൾ ഒഴിവാക്കേണ്ടതാണ്.
1: ഡോക്ടർ, എങ്ങനെയാണ് ഫുഡ് കൺട്രോളിലൂടെ നമുക്ക് കരളിൻ്റെ ആരോഗ്യം ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുക? ഡോക്ടർ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, എങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ ഭക്ഷണ രീതികളും ശൈലികളും വെച്ചിട്ട് നമ്മൾ കൂടുതലും കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും, അരി ആഹാരമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷണം. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ?
0: പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ്, ട്രഡീഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ആരോഗ്യകരമായിട്ട് ഉണ്ടായിരുന്ന രീതിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ കൺവെൻഷണലായിട്ട് കഴിക്കുന്ന രീതി, നമ്മളിപ്പോൾ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ അപ്പോൾ അതിൻ്റെ ഒരു 70% 60% ആദ്യം അന്നജം, കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. അത് ചിലപ്പം റൈസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വീറ്റ് ആയിട്ടായിരിക്കും, ഗോതമ്പായിട്ടായിരിക്കും എടുക്കുന്നത്. അതൊരു തെറ്റായ രീതിയാണ്. നമ്മുടെ ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയും, അതെ, ഫുഡ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിനെ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ ചതുരമായിട്ടുള്ള ഒരിതാണെങ്കിൽ അതിനെ 4 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, ഓരോ പോർഷനും 25% വരും. അതിലൊരു 25% മാത്രമേ ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പച്ചക്കറികൾ, അത് പച്ചക്കറികൾ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഇലക്കറികളും ഉണ്ട്, കളേർഡ് വെജിറ്റബിൾസും ഉണ്ട്, ലൈക്ക് ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. അപ്പം ഈ ഇലക്കറികൾ 25%, ബാക്കി ഒരു 25% ഇങ്ങനെയുള്ള കളേർഡ് വെജിറ്റബിൾസ് യൂസ് ചെയ്യുക. പിന്നെ ഡെയിലി ഫ്രൂട്ട്സ്, സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ്, പിന്നെ ഉച്ചയ്ക്കുള്ള മീലാണെന്നുണ്ടെങ്കിൽ അതിലൂടെ പ്രോട്ടീൻ്റെ സോഴ്സും കൂടെ വേണം, മാംസ്യം വേണം, മത്സ്യം അല്ലെങ്കിൽ മുട്ട അങ്ങനെ എന്തെങ്കിലും ആകാം. അപ്പോൾ ഈ ഒരു പ്രൊപ്പോർഷനല്ല പലപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. കൂടുതൽ ധാരാളമായിട്ട് അന്നജം കഴിക്കും, അതോടൊപ്പം ഈ വറുത്ത് പൊരിച്ച ഐറ്റംസും ഉപ്പ് ചേർന്നത് ഭക്ഷണങ്ങളൊക്കെ ഒത്തിരി കഴിക്കും. അത് ഡെയിലി, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രായത്തിന് ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റുണ്ട്, RDA എന്ന് പറയും, ഇത്ര കാലറി ഇത്ര പ്രോട്ടീൻ. നമ്മളിങ്ങനെയുള്ള ഈ ജങ്ക് ഫുഡ്സും അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സും ഒക്കെ കൂടുതൽ കഴിക്കുമ്പം ഒറ്റ ഒരു സെർവിങ്ങിൽ കൂടി തന്നെ ഇത്രയും ഒരു ദിവസത്തേക്കുള്ള കാലറി ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുക. ഇതേ സെയിം തന്നെ അടുത്ത നേരം

0: അപ്പൊ എനിക്ക് ഈ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്തപ്പോ കുഴപ്പമൊന്നും ഇല്ല എന്നാണ്. പക്ഷെ എപ്പോഴും വയറ് പെരുക്കമുണ്ട്. അത് ഈ കരൾ രോഗമായിട്ട് വല്ല
1: ആ കരൾ രോഗവുമായിട്ട് ഇപ്പം നേരത്തെ ഈ പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി ഈ മദ്യപാനം ശീലം എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക. അപ്പൊ അത് ഇപ്പം രോഗമൊന്നും
0: അതൊന്നും വിളിച്ചെന്ന് പറഞ്ഞാൽ എന്റെ പിള്ളേർക്ക് അത് ബാധിക്കുമെന്ന് ഞാനിപ്പോ അത് നിർത്തി വെച്ചിരിക്കുന്നത്. എനിക്ക് ഈ വയറ് പെരുക്കം ഭയങ്കര പ്രശ്നമാണ്.
1: വയറുപെരുക്കം അതിന് അനുബന്ധമായിട്ടുള്ള ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അത് നല്ല ലക്ഷണമല്ല. നിങ്ങളുടെ കരളിന്റെ പ്രവർത്തനം ചിലപ്പോൾ മോശമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. രണ്ടാമത് നിങ്ങളുടെ ശീലം നിങ്ങളുടെ കുട്ടികളിലും അതിനകത്തൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. കാരണം കുട്ടികൾ വീട്ടിലെ സാഹചര്യങ്ങളും മറ്റും കണ്ടുപഠിക്കുകയാണ്, കണ്ടു വളരുന്നത്. അപ്പം നമ്മൾ മാതാപിതാക്കൾ ഒരു നല്ല മാതൃകയാവേണ്ടതല്ലേ? അപ്പം നമ്മൾ കുട്ടികൾ അത് കണ്ടുപഠിക്കുക. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആരോഗ്യത്തിനും ദോഷമാണ്, നിങ്ങളുടെ കുടുംബത്തിനും ദോഷമാണ്, മക്കൾക്കും ദോഷമാണ്. കേട്ടോ? അത് വൈറസ് ദഹനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നിങ്ങൾക്ക്. അത് ഡോക്ടറെ തന്നെ കണ്ട് അതിനുള്ള ചികിത്സ ചെയ്യുക. എത്രയും പെട്ടെന്ന് ഈ മദ്യപാന ശീലം ഒഴിവാക്കുക കേട്ടോ.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സംസ്ഥാനത്ത് ഇപ്പോൾ സർക്കാർ മേഖലയിൽ കുട്ടികളുടെ ഏക ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗമാണല്ലോ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രി എസ് ഐ ടിയിലെ പീഡിയാട്രിക് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 526 കുട്ടികൾക്കാണ് വിട്ടുമാറാത്ത കരൾ രോഗങ്ങൾ കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ കോവിഡിന് ശേഷം നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റം, അല്ലെങ്കിൽ എല്ലാവരും വീടിനുള്ളിൽ ആ കുറച്ച് കാലയളവിൽ അടച്ചിരിക്കേണ്ടി വന്നു, സ്ക്രീൻ ടൈം കൂടി, അപ്പോൾ അത് കുഞ്ഞുങ്ങൾ പിന്നീട് അവർ ആ ഒരു ജീവിതശൈലി പിന്തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് കരൾ രോഗങ്ങൾ കൂടി എന്ന് പറയാൻ പറ്റുമോ?
1: അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കോവിഡ് ഈ പറഞ്ഞ പോലെയുള്ള ജീവിതശൈലി വ്യതിയാനങ്ങൾക്ക് ആക്കം കൂട്ടിയെന്ന് പറയാം. ഇപ്പം നമ്മൾ ട്രഡീഷണലായിട്ട് ഇപ്പം 90s ലിബറലൈസേഷനൊക്കെ വന്നത്, ഇപ്പം പണ്ട് കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഞാൻ ഈ പറഞ്ഞ പോലെ കാലറി മൂല്യം കൂടിയ ഭക്ഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഉത്സവ അവസരങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെയാണ്, നമ്മൾ സ്പെഷ്യൽ ഒക്കേഷൻസിലായിരിക്കും ചിലപ്പം അമിതമായിട്ട് മധുരമോ അല്ലെങ്കിൽ ഉപ്പോ എണ്ണയൊക്കെ ചേർന്ന ഭക്ഷണങ്ങൾ. ഇപ്പം ഇപ്പോൾ ഒരു ഡെയിലി റുട്ടീനാണ്. ഇപ്പം കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ അങ്ങോളം ഇങ്ങോളം നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഫുഡ് ജോയിൻസ് ആണ്. അപ്പം ഈസി ആയിട്ട് നമുക്ക് ഇപ്പം കടകളിൽ പോലും പോകണ്ട, ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് സുഭിക്ഷമായിട്ടിരുന്ന് കഴിക്കാം. അപ്പം ഈ കോവിഡ് ഇതിനെ ഈ പ്രശ്നങ്ങളുടെ ആക്കം കൂട്ടിയിട്ടുണ്ട്. ബിക്കോസ് ആ ഒരു വീട്ടിലിരിക്കേണ്ട വരുന്ന സമയത്ത് കുട്ടികൾ ആ ഒരു അഡിക്റ്റഡായി പോവുകയും ആ സമയത്ത് അമിതമായിട്ട് വണ്ണം കൂടുന്നതും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കോവിഡിനെ മാത്രം അതിനെ പഴിചാരുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ജനറേഷണൽ ഷിഫ്റ്റാണ് ഈ ഒരു രീതികളും, ഭക്ഷണ രീതിയും ഉണ്ട്, വ്യായാമവും ഉണ്ട്, എല്ലാ കാര്യങ്ങളിലും. അപ്പം മാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, അഡ്വർടൈസ്മെൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു അസുഖത്തിനെ മാത്രം ബ്ലെയിം ചെയ്യുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല.
2: ഇപ്പോൾ നമുക്ക് ലിവർ ഡിസീസസ് റിവേഴ്സിബിൾ ആണോ എന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അതായത് ഇപ്പോൾ സാറ് പറഞ്ഞു ലിവർ ഒരു റിസർവ് സൂക്ഷിക്കുന്ന ഒരു അവയവമാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ആൾക്കാർക്ക് ഒരു ചിന്തയുണ്ട് തനിയെ തന്നെ ഡാമേജ് ആയാലും അത് മാനേജ് ചെയ്തോളൂന്ന്. പക്ഷേ അത് എത്രത്തോളം റിവേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും?
1: അപ്പോൾ അതേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കരൾ രോഗങ്ങളെ പൊതുവിൽ രണ്ടായിട്ട് നമുക്ക് വിഭജിക്കാം. ഒന്ന് അക്യൂട്ടായിട്ട് വരുന്നത്, വന്ന് അസുഖം വരികയും അത് ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ വിട്ടുമാറുന്ന ഒരു 7-8 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം ഒരു 3-4 മാസത്തിനുള്ളിൽ മാറുന്ന ഒരു അവസ്ഥ, അതിന് അക്യൂട്ട് ലിവർ ഡിസീസ് എന്ന് പറയും. ആ ഗണത്തിൽ പെടുന്നതാണ് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്നൊക്കെ പറയുന്നത്. വൈറസ് ജന്യ രോഗങ്ങളെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ, വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഇ, അങ്ങനെയൊക്കെ ഉള്ളത് ആ രീതിയിൽ വരുന്നത്. അതായത് നമ്മൾ വൃത്തിഹീനമായ സാഹചര്യത്തിലുള്ള ഭക്ഷണവും അല്ലെങ്കിൽ ജലവും ഒക്കെ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, അത് വന്നങ്ങ് മാറും. അതോടൊപ്പം തന്നെ ഈ വിട്ടു മാറാത്ത അസുഖങ്ങളുണ്ട്. ഇപ്പോൾ ഒരു 6 മാസമായിട്ടും ലക്ഷണങ്ങൾ മാറാതിരിക്കുക, ഇത് ഞാനൊരു ടൈം ഫ്രെയിം ഒരു ആർബിട്രറി ആയിട്ട് പറഞ്ഞതാണ്. അതായത് ഒരു ഡെഫിനറ്റ് ആയിട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കണക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ചിലപ്പം കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഡാമേജസ് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ ചിലപ്പം കാണത്തില്ല, ഒരു വേറെ എന്തെങ്കിലും ഒരു പരിശോധനയുടെ ഭാഗമായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പിന്നെ പലപ്പോഴും നേരത്തെ രോഗനിർണയം നടത്തി അതിൻ്റെ ചികിത്സ ടൈംലി ആയിട്ട് ചെയ്യുകയാണെന്ന്, അതിപ്പം നവജാത ശിശുക്കളെ തൊട്ട് തുടങ്ങുന്നു. ഇപ്പോൾ ബിലിയറിയട്രീസിയ പോലത്തെ അസുഖം നേരത്തെ അത് സംശയിക്കുകയും അത് ടെസ്റ്റ് ചെയ്യുകയും അത് ചികിത്സിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ ഡാമേജസ് റിവേർട്ട് ചെയ്യാം. പക്ഷേ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സിറോസിസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, സംസാരിച്ചോളൂ, സ്വാഗതം,
1: പറഞ്ഞോളൂ.
3: കൊച്ചിന് 11 വയസ്സായി, നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പൊ ഇടയ്ക്ക് സ്കൂളിൽ വെച്ച് ഇങ്ങനെ സ്ഥിരമായിട്ട് പനി വരും. 4-5 ദിവസം പനി വന്നപ്പോ സ്കൂളിലെ ടീച്ചർ വില്ലേജിൽ പറഞ്ഞു എവിടെയും കൂടി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പനി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വീടിനടുത്ത് ഹോസ്പിറ്റലിൽ
1: കൊണ്ടിരിക്കുകയാണ്.
3: എസ് ജി ഒ ടി നോക്കി.
1: ഓക്കെ,
3: അപ്പൊ അത് എസ് ജി ഒ ടി 116
1: എസ് ജി ഒ ടി 116 എസ് ജി ഒ ടി 116 എസ് ജി പി ടി 109 അല്ലേ?
3: ഒമ്പത് മണിക്ക്.
1: ഓക്കെ,
3: അവരുടെ മൂന്ന് ദിവസത്തേക്ക് മരുന്ന് തന്നിട്ട് പറഞ്ഞു, വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു.
1: ഓക്കെ.

0: അപ്പം ജസ്റ്റ് ചെയ്തപ്പോൾ എസ് ടി പോയിട്ട് 33
1: ആ
0: എസ് ടി പോയിട്ട് 48 വന്നു.
1: ഓക്കെ.
0: അപ്പം പറഞ്ഞു മരുന്ന് 5 ദിവസം മരുന്ന് മരുന്ന് കഴിച്ചിട്ട് മതിയായിക്കോളാൻ പറഞ്ഞു.
1: ഓക്കെ.
0: ആ ഇപ്പം കൊച്ചിന് കുഴപ്പമില്ല, പവന 11 വയസ്സ്, വെയിറ്റ് 56 കിലോ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു.
1: ആ വെയിറ്റ് 56, 11 വയസ്സ് അല്ലേ?
0: 56 വയസ്സ്.
1: ശരി, അപ്പൊ ഞാനൊരു രണ്ട് കാര്യം പറയാം. ആദ്യം നമ്മള് ഈ ബ്ലഡ് ടെസ്റ്റിനകത്ത് വ്യതിയാനം കണ്ടു എന്ന് പറഞ്ഞല്ലോ, ഒരു നമുക്കൊരു ഒരു 110, 120 എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ സാധാരണ നമ്മൾ ഒരു ഏതൊരു വൈറൽ പനി വരുമ്പോഴും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പം ഈ കോമൺ ആയിട്ടുള്ള ഹീമോഗ്രാം എന്ന് പറയും, ടോട്ടൽ കൗണ്ട്, ഹീമോഗ്ലോബിൻ, പ്ലേറ്റ്ലെറ്റ് ഇങ്ങനെയൊക്കെയുള്ള ഇതിനകത്ത് കൂടെ അതിൻ്റെ കൂടെ നമ്മൾ ലിവർ ഫംഗ്ഷനും റീനൽ ഫംഗ്ഷനും ഒക്കെ ചിലപ്പം നോക്കാറുണ്ട്, ഇപ്പോൾ വിട്ടുമാറാത്ത പനിയൊക്കെ ആണെങ്കിൽ. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ചിലപ്പം നോൺ സ്പെസിഫിക് ആയിട്ടുള്ള വൈറസ് ജന്യ രോഗങ്ങൾ, അതായത് പ്രത്യേകിച്ച് കരളിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ സാധാരണ ഒരു ഇൻഫ്ലുവൻസ വൈറസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ പോലും ലിവർ ഫംഗ്ഷനകത്ത് ഒരു വേരിയേഷൻസ് ഇങ്ങനെ കാണാറുണ്ട്. അത് സെൽഫ് ലിമിറ്റിംഗ് ആണ്. സെൽഫ് ലിമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ തനിയെ തന്നെ അത് നോർമൽ ആയിക്കോളും. അത് ഒരു ഒരു 4 ആഴ്ച, ഒരു 5 ആഴ്ച, 6 ആഴ്ചക്കുള്ളിൽ കംപ്ലീറ്റ്ലി നോർമൽ ആവും നമ്മൾ രണ്ടാമത് ഫോളോ അപ്പ് ചെയ്യുമ്പോഴും. ഇവിടെ ഈ മകന്റെ കാര്യത്തിലാണെങ്കിൽ ഇതിനകത്ത് നോർമലായി, പക്ഷേ വേറെ ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റിനെ പറ്റി എന്നോട് സൂചിപ്പിച്ചു, 10 വയസ്സായപ്പോഴുള്ള വെയിറ്റാണ് 56 കിലോ എന്ന് പറഞ്ഞത്. 56 കിലോ ഒരു 10 വയസ്സെന്നുള്ള കുട്ടിക്ക് അവന് നിഷ്കർഷിച്ചിട്ടുള്ളതിനേക്കാളും ഏതാണ്ട് ഇരട്ടിയോളം വരും. ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് 30 കിലോ മതി ഏകദേശം ആവറേജ്. അപ്പം നമ്മൾ പറഞ്ഞു നോക്കുമ്പം ഈ വിഷയം തന്നെ ഇപ്പം നമ്മളിപ്പം നേരത്തെ ഒരു ശ്രോതാവും ഇതേപ്പറ്റി ചോദിച്ചിരുന്നു. അപ്പം ഞാനത് കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞിരുന്നു, ലൈക്ക് ഇങ്ങനെ വെയിറ്റ്, നമ്മൾ പ്രായത്തിനുള്ള വെയിറ്റ് വേണം. അപ്പം ഭക്ഷണ രീതിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം, ഭക്ഷണ രീതി ശ്രദ്ധിക്കണം. സമീകൃതമായിട്ടുള്ള ഭക്ഷണമാണ്. ഭക്ഷണ രീതിയെപ്പറ്റി ഞാൻ വിശദമായിട്ട് പ്രതിപാദിച്ചിരുന്നു, എങ്ങനെയായിരിക്കണം നമ്മുടെ ഫുഡ് പ്ലേറ്റ് എന്നുള്ളത്. അതായത് നമ്മൾ കൂടുതലും ഈ അരിയാഹാരം കൂടുതൽ കഴിക്കുന്ന ആളുകളാണ്. അപ്പം ബാക്കിയുള്ള വെജിറ്റബിൾസും അപ്പം ഇതൊന്നും സമീകൃതമായിട്ടല്ല കഴിക്കുന്നത്. അപ്പം ആ ഇതിനകത്തൊക്കെ ഒരു അതിനകത്തൊക്കെ ഒരു വേരിയേഷൻ കൊണ്ടുവരണം. രണ്ടാമത് വ്യായാമം വേണം. ഒത്തിരി സമയം ടി വി, മൊബൈൽ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കാണുന്നെങ്കിൽ അതൊക്കെ നിയന്ത്രിക്കണം. അപ്പം മാതാപിതാക്കളും പൊതുവേ വണ്ണമുള്ള ആരോഗ്യ പ്രകൃതി ഉള്ളവരാണോ? അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ, പ്രമേഹം, കൊളസ്ട്രോൾ അങ്ങനത്തെ
0: എന്തെങ്കിലും?
1: എന്ത് അസുഖം അമ്മ മരിച്ചത്?
0: കിഡ്നി രോഗമായിരുന്നു.
1: വൃക്കയ്ക്ക് അസുഖമായിരുന്നു. ഓക്കെ. അപ്പൊ അതുകൊണ്ട് കൊച്ചുമാന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. ഈ വെയിറ്റ്
0: ഇത് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ആവശ്യമുണ്ട്?
1: അല്ല, ഈ വെയിറ്റ് ഡോക്ടറെ കാണിക്കണം. ഡോക്ടറെ കാണിച്ച് അപ്പൊ അതിനുള്ള ജീവിതശൈലിയിലുള്ള വ്യതിയാനങ്ങളും ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസങ്ങളും ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തരും. പിന്നെ ഈ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് കംപ്ലീറ്റ്ലി നോർമൽ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ കൂടെ വേണം കേട്ടോ.
2: ശരി, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, കരൾ രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് വിഷവസ്തുക്കളും മരുന്നുകളും. അപ്പോൾ ചില മരുന്നുകളുടെ ദീർഘകാല ഉപയോഗം, ഇപ്പോൾ നമ്മൾ ചെറിയൊരു പനി വന്നാൽ തന്നെ പാരസെറ്റമോൾ, മിഠായി കഴിക്കുന്ന പോലെ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വേണ്ട, കിട്ടുന്ന ചെറിയൊരു തലവേദന ആണെങ്കിലും പാരസെറ്റമോൾ എന്നൊരു അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ പെയിൻ കില്ലേഴ്സ്, ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ദീർഘനാളിൽ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ എലി, വിഷം, കീടനാശിനി. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പല ക്ലെൻസേഴ്സ് അവർ അല്ലെങ്കിൽ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ലിക്വിഡ്സ് അതിൻ്റെ കളർ കണ്ടിട്ട് മണം അട്രാക്ട് ചെയ്തിട്ടൊക്കെ എടുത്ത് അവർ അറിഞ്ഞോ അറിയാതെ കുടിക്കുന്നു ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ വിഷവസ്തുക്കൾ ഉള്ളിൽ പോയാൽ അത് കരളിനെ എത്രത്തോളം ഡാമേജിങ് ആക്കും?
1: കരളിൻ്റെ നമ്മൾ ധാരാളം ഫംഗ്ഷൻസ് ഉണ്ട്, ധർമ്മങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഭക്ഷണം സംസ്കരിക്കുന്നതും അതിൻ്റെ ആഗിരണവും പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഫംഗ്ഷനോടൊപ്പം തന്നെ ശരീരത്തിന് കേടുപാടുണ്ടാക്കുന്ന വസ്തുക്കൾ, അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണത്തിനകത്തുനിന്നുള്ള കേടുപാടുണ്ടാകുന്ന ഭക്ഷണങ്ങൾ ഘടകങ്ങളാവാം. അതോടൊപ്പം നമ്മൾ കഴിക്കുന്ന മരുന്നിനകത്തുള്ള ടോക്സിക് എലിമെൻറ്റ്സ്, അതിനെ പ്രോസസ്സ് ചെയ്യുന്നതിനകത്തും ലിവറിന് ഒരു റോളുണ്ട്. പക്ഷേ നമുക്ക് ഒരു ശരീരത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഒരു എമൗണ്ട് പോവുകയോ അല്ലെങ്കിൽ പൊട്ടൻഷ്യലായിട്ട് കരളിന് കേടുണ്ടാക്കുന്ന ഘടകങ്ങൾ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അത് ലിവറിന് ഡാമേജ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞിരുന്നു, നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ OTC എന്ന് പറയും, ഓവർ ദ കൗണ്ടർ ആയിട്ട് മെഡിസിൻ വാങ്ങി, അത് പ്രിസ്ക്രിപ്ഷൻ്റെ അഭാവത്തിൽ. ഈ അടുത്തിടയ്ക്ക് ഇപ്പം ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെയൊക്കെ കാര്യത്തിൽ അതിന് കുറച്ചൊരു നിയന്ത്രണം വന്നിട്ടുണ്ട്. അതായത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ, ഇപ്പം ഞാൻ ഡോക്ടറാണ്, ഇപ്പം ഞാനിപ്പോൾ കടയിൽ പോയി ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചാൽ പോലും അവർ ഡെഫിനറ്റ് ആയിട്ടും പേര്, വയസ്സ്, ആര് പ്രിസ്ക്രൈബ് ചെയ്യുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണ്. പക്ഷേ ഇതുപോലത്തെ അല്ലാത്ത ഒരു മരുന്നിന്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞു പാരസെറ്റമോൾ, സർവ്വസാധാരണമാണ്. അപ്പം ഇതിനകത്തുള്ള ഒരു കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇത് പല സ്ട്രെങ്തിൽ വരും. ഒരു സംഭവം ഉണ്ടായി വടക്കൻ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് ചെറിയൊരു കുട്ടിക്ക് പാരസെറ്റമോൾ പ്രിസ്ക്രൈബ് ചെയ്തു. അതിപ്പം തുള്ളിമരുന്നായിട്ട് വരുന്നുണ്ട്, ഡ്രോപ്സ് എന്ന് പറയും. രണ്ടാമത് സിറപ്പായിട്ട് വരുന്നുണ്ട്. സിറപ്പായിട്ട് വരുന്നത് തന്നെ സ്ട്രെങ്ത് ഡിഫറൻ്റ് ആണ്. അപ്പം മരുന്നിൻ്റെ ലേബൽ നന്നായിട്ട് വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഡോക്ടർ എഴുതിക്കുന്ന ഡോസ്, അതൊരു കാരണവശാലും നമ്മൾ പറഞ്ഞേക്കുന്ന ഇടവേളകളിൽ, പറഞ്ഞേക്കുന്ന ഡോസിൽ, പറഞ്ഞേക്കുന്ന കാലത്തേക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. അല്ലാതെ ഇത് വാങ്ങിച്ച് നമ്മൾ ലക്ഷണം വരുന്ന സമയത്തൊക്കെ ഈ ഓവർ ദ കൗണ്ടറായിട്ട് യൂസ് ചെയ്യുന്ന ഡാമേജ് ഉണ്ട്.

0: കേടുണ്ടാക്കും. അതുപോലെ തന്നെയാണ് ഈ നോൺ ഈ വേദന സംഹാരി ഗുളികകളെന്ന് പറഞ്ഞ എൻഎസൈഡ്, ഇതൊക്കെ കേടുണ്ടാക്കുന്നതാണ്. അതോടൊപ്പം ചില മരുന്നുകളുണ്ട്, ഇപ്പോൾ വേറെ ചില അസുഖങ്ങൾക്ക് കഴിക്കുന്ന, ഇപ്പോൾ ജന്നി സംബന്ധമായിട്ട് ചില കഴിക്കുന്ന മരുന്നുകളൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാക്കും. പിന്നെ ക്യാൻസറിൻ്റെ മരുന്നുകൾ, അതിപ്പം ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് വരുന്ന സമയത്ത് ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് അത് മാനേജ് ചെയ്യാന്നുള്ളൂ. അല്ലാതെ ഈ ഓവർ ദ കൗണ്ടറായിട്ട് യൂസ് ചെയ്യുന്ന മരുന്നുകളിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാരസെറ്റമോളിൻ്റെ ദുരുപയോഗം വളരെ വളരെ വളരെ കോമൺ ആണ്. ചെറിയൊരു ശതമാനം കുട്ടികളിലെങ്കിലും ഗുരുതരമായിട്ടുള്ള കരൾ രോഗം, അതായത് അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയും, അതായത് കരളിൻ്റെ പ്രവർത്തനം കംപ്ലീറ്റ് ആയിട്ട് അപകടത്തിലാവുകയും പിന്നീട് കരൾ മാറ്റിവെക്കേണ്ട അവസ്ഥ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ഈ വിഷവസ്തുക്കൾ, പെസ്റ്റിസൈഡ്, പെസ്റ്റിസൈഡിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ പറയുകയുണ്ടായി. ഇപ്പം ഇതിൻ്റെ പാക്കിംഗ് ചിലപ്പം വേറെയുള്ള ഏതെങ്കിലും പദാർത്ഥങ്ങളുമായിട്ടുള്ള ഒരു സാമ്യം ഉണ്ടാവും. അപ്പം ഇപ്പം എലിവിഷമൊക്കെ ഒക്കെ തന്നെയാണെങ്കിൽ ഈ അടുത്ത ഇടയ്ക്ക് ഒരു ദാരുണമായൊരു സംഭവം നമുക്ക് നേരിടേണ്ടി വന്നു. ഒരു ചെറിയ കുട്ടിയും, അവൾക്ക് 3 വയസ്സ് 4 വയസ്സുമേ ഉള്ളൂ, ഒരു വടക്കൻ ജില്ലയിൽ നിന്ന് റെഫേർഡായിട്ട് വന്ന കേസാണ്. വീട്ടിൽ പെയിൻറ്റിങ് നടക്കുകയായിരുന്നു. അപ്പം ഇവർ ഈ കാർഷിക കുടുംബമാണ്. അപ്പം റാറ്റ് പോയ്സൺ എന്ന് പറയും, അതിൽ റാറ്റ് പോയ്സൺ അത് ടൂത്ത്പേസ്റ്റിൻ്റെ കളറിലിരുന്നു. കുഞ്ഞ് അറിയാതെ ഇതെടുത്ത് പേസ്റ്റ് ആണെന്നെടുത്ത് ഉപയോഗിക്കുകയും പിന്നീട് ഗുരുതരമായിട്ടുള്ള കരൾ രോഗമായും കുഞ്ഞിന് ദാരുണമായിട്ടായിരുന്നു അത് സംഭവിച്ചത്. അപ്പം ഇങ്ങനെയുള്ള പെസ്റ്റിസൈഡ്സും ഒക്കെ വളരെ കുട്ടികളുടെ ഒരു റീച്ചിൽ നിന്ന് മാറ്റി നിർത്തുന്നതും സേഫായിട്ട് വെക്കേണ്ടതും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്? പേര് പറയാമോ?
2: ഞാൻ ഫൈസൽ ഇബ്രാഹിം, കല്ലമ്പലം, ആറ്റിങ്ങൽ കല്ലമ്പലം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: സാറേ, ഞാൻ ഡൗട്ട് ചോദിച്ചത്, ഈ ലിവറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കായാലും വലിയ മുതിർന്നവർക്കായാലും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്താലും മനസ്സിലാവും സാറേ.
0: അപ്പം അതിന് രണ്ട് വശമുണ്ട്. അപ്പം നമ്മൾ എല്ലായ്പ്പോഴും ചിലപ്പോൾ കാണണമെന്നില്ല. അപ്പം നമ്മളിപ്പം ഈ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് മാത്രം വെച്ച് ഇതും ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പം ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ടെസ്റ്റ് ചെയ്യുകയും അതിനകത്ത് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കാണുമ്പം അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യാതെ ചുമ്മാ സെർച്ച് ചെയ്ത് ഇന്ന അസുഖമാണ് ആ അസുഖമാണെന്ന് വിചാരിക്കുകയും വേറെ പല ചികിത്സാ രീതിയിലേക്ക് പോകുന്ന ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിനകത്ത് ഒരു വ്യതിയാനം മാത്രം കണ്ടുകൊണ്ട് നമ്മൾ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. ലാബ് റിസൾട്ടിനെ അല്ല നമ്മൾ ചികിത്സിക്കുന്നത്, രോഗിയെയാണ് ചികിത്സിക്കുന്നത്. അപ്പോൾ ആ ലക്ഷണങ്ങളും കൂടെ നമ്മൾ അപഗ്രഥിക്കണം, അതോടൊപ്പം കുട്ടിയെ പരിശോധിക്കണം. അതിന് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ആ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, അതിൻ്റെ വിശകലനം നടത്തുന്നത്. മനസ്സിലായോ? അല്ലാതെ നമ്മൾ ആ ടെസ്റ്റ് മാത്രം വെച്ച് ഒരു ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല, തള്ളിക്കളയേണ്ട ആവശ്യവുമില്ല. രണ്ട് വശവും പ്രധാനമാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ശരിയായ സമയത്ത് ചികിത്സ എത്രത്തോളം പ്രധാനമാണ് കരൾ രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം?
0: ഇതൊരു വലിയൊരു ചോദ്യമാണ് ശരിക്കും. ഇപ്പം ഞാൻ നമുക്കൊരു 1-2 ഇൻസ്റ്റൻസസ് എടുക്കാം. ഇപ്പം നവജാത ശിശുക്കളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം നമ്മൾ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയും, അപായ സൂചനകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ശതമാനം, ചെറിയതല്ല, ഒരു 30-40% കുട്ടികൾക്കും ചിലപ്പം മഞ്ഞ കാണാറുണ്ട്. അത് നമ്മൾ ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയും. അത് നോർമലായിട്ട് തന്നെ ചിലപ്പോൾ കാണുന്നതാണ്, ഫിസിയോളജിക് റീസൺസ് എന്ന് പറയും. അപ്പോൾ അത് അങ്ങനെയുള്ള മഞ്ഞ യൂഷ്വലി നമ്മൾ ഒരു 2 ദിവസം കഴിഞ്ഞ് വരികയും 4-5 ദിവസം കൊണ്ട് അത് പീക്കാവുകയും ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറും. ഇപ്പം ഒരു പ്രീടേമായിട്ട് ജനിക്കുന്ന, അതായത് മാസം തികയാത്ത കുഞ്ഞുങ്ങളാണ്, ചിലപ്പോൾ ഒരു 3 ആഴ്ച വരെയൊക്കെ എടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ മഞ്ഞ മാറാതെ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞ് ചിലപ്പോൾ നോർമലായിട്ട് വളരുന്നുണ്ടാവും, ഫീഡ് ചെയ്യുന്നുണ്ടാവും, ബാക്കി കാര്യങ്ങൾക്കൊന്നും കുഴപ്പമുണ്ടാവില്ല. എന്നിരുന്നാലും ഇങ്ങനെ മഞ്ഞ മാറാതെ നിൽക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മൂത്രത്തിൻ്റെ കളർ ശ്രദ്ധിക്കുക, അതോടൊപ്പം മലത്തിൻ്റെ കളറും ശ്രദ്ധിക്കുക. അതിനകത്ത് എന്തെങ്കിലും ഒരു അപാകതകൾ കാണുകയാണെങ്കിലും കുഞ്ഞ് അപ്പാരൻ്റ്ലി നോർമൽ, അതായത് കുഞ്ഞ് വളരുന്നുണ്ട്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ പോലും തീർച്ചയായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. പിന്നീട് തുടർന്ന് പരിശോധനകൾ നടത്തി ഈ പറഞ്ഞ പോലെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യം. അല്ലാതെ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ കുഞ്ഞിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അതോടൊപ്പം തന്നെ ചില പ്രാക്ടീസസ് ഉണ്ട്, മഞ്ഞ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വെയിലത്ത് കാണിക്കുക, അല്ലെങ്കിൽ കുഞ്ഞ് മൾട്ടി വൈറ്റമിൻ സിറപ്പ് കഴിക്കുന്നതുകൊണ്ടാണ് മൂത്രത്തിന് കടുത്ത കളറിൽ പോകുന്നതെന്ന് ഉള്ള തെറ്റായ ധാരണ, പാല് കുടിക്കുന്നതുകൊണ്ടായിരിക്കും മലത്തിന് കളറ് മഞ്ഞയ്ക്ക് പകരം വെള്ളം
1: വരുന്നത്,
0: ഇങ്ങനെയൊക്കെയുള്ള മിഥ്യാധാരണകൾ വളരെ വളരെ സർവ്വസാധാരണം. ഈ അടുത്ത ഇടയ്ക്ക് ഒരു കുട്ടി 3 മാസമായി. അതാണ്, 3 മാസം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു നിർണായകമായിട്ടുള്ള ടൈമാണ് പോകുന്നത്. അപ്പോൾ അത് മെഡിക്കൽ കണ്ടീഷൻ ആണെങ്കിലും സർജിക്കൽ കണ്ടീഷൻ, പ്രത്യേകിച്ച് നവജാത ശിശുക്കളിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒരു സമയബന്ധിതമായിട്ട് പരിശോധനകൾ നടത്തി സ്ഥിരീകരിച്ച് ചികിത്സ ചെയ്യേണ്ട അസുഖങ്ങളുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റാത്ത ഡാമേജ് വരികയും പിന്നെ കരൾമാറ്റത്തിലേക്കൊക്കെ തന്നെ പോകേണ്ട അവസ്ഥയും സംജാതമാവും.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം.
3: എന്റെ പേര് പുഷ്പം, ത്രിവേണ്ടത്ത് നിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
0: നമസ്കാരം, ചോദിച്ചോളൂ.
3: ഡോക്ടർ, അവർക്ക് സ്കാൻ ചെയ്തപ്പോഴും വെറുതെ ഫാറ്റ് ലിവർ എന്ന് കണ്ടു.
0: ഒരു
3: പ്രാവശ്യം കൂടെ കഴിഞ്ഞു.
0: ആർക്കാണ്?
3: വലിയ ആൾക്കാണ്. പിന്നീട്

0: ഒരെണ്ണം ഗ്രേഡ് വൺ ഫാറ്റി ലിവറിന് കണ്ടത്.
1: ഓക്കെ,
0: അപ്പൊ ഏത് കണ്ടീഷനിൽ വരുമ്പോഴാണ് ലിവറിന് ഡാമേജ് ഉണ്ടെന്ന് എങ്ങനെയാ അറിയുന്നത്?
1: നമുക്ക് ഒരു ഒരു അൾട്രാസൗണ്ട് സ്കാൻ മാത്രം വെച്ചിട്ട് ആ ഗ്രേഡിനൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു റിലവൻസും ഇല്ല. അപ്പൊ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടത് 5% കൂടുതൽ കരൾ കോശങ്ങളിൽ കൊഴുപ്പ് അടിയുമ്പോഴാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് സയന്റിഫിക് ആയിട്ട് പറയുന്നത്. ഏകദേശം 30% കൂടുതൽ കോശങ്ങളിൽ കൊഴുപ്പ് അടിയുമ്പോഴേ അൾട്രാസൗണ്ടിൽ ഇത് ഡിറ്റക്ട് ചെയ്യുള്ളൂ. മനസ്സിലായോ? അതായത് നമ്മൾ ആ ഒരു ഈ ഒരു റിപ്പോർട്ടും അങ്ങനെ ഒരു പ്രൊഗ്നോസ്റ്റിക്കേഷൻ, അതായത് അസുഖത്തിന്റെ തീവ്രതയെ പറ്റി പറയുന്നത് ഉചിതമായിരിക്കില്ല. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്, ബാക്കിയുള്ള അനുബന്ധ ടെസ്റ്റുകൾ നടത്തി. അതായത് നമുക്കൊരു ഇപ്പോൾ എല്ലാവരുടെ ഇടയിലുള്ളൊരു മിഥ്യാധാരണയാണ് നമ്മളൊരു പോയൊരു സ്കാൻ ചെയ്യുക, ഇത് കാണുക. നേരത്തെ ഇപ്പോൾ ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ സൂചിപ്പിച്ചിരുന്നു, എനിക്കും ഫാറ്റി ലിവർ ഉണ്ട്, നിനക്കും ഫാറ്റി ലിവർ ഉണ്ട്, അപ്പോൾ അങ്ങനെ അങ്ങ് പോകുന്നത് ആ ഒരു രീതി അല്ല. അപ്പോൾ അതിന് വേറെ പല ഘടകങ്ങളും ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് എന്തായാലും ഡോക്ടർ പറയുന്ന അനുസരിച്ച് ഫോളോ അപ്പ് ചെയ്യുക.
2: ഓക്കെ, വിളിച്ചത് ഡോക്ടർ. ഗാൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കിഡ്നി സ്റ്റോൺസ് എല്ലാ സാധാരണ ആൾക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഗാൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് കുഞ്ഞുങ്ങളെ ബാധിക്കാറുണ്ടോ?
1: കുഞ്ഞുങ്ങളിലും കണ്ടുവരുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഈ അമിതവണ്ണം, ഒബിസിറ്റി, ഇതിൻ്റെയൊക്കെ ഒരു റിസ്ക് ഫാക്ടറാണ്. ഇതൊക്കെ അമിതവണ്ണം, കൊളസ്ട്രോൾ ഒക്കെ കൂടിയിരിക്കുന്ന ഇതൊക്കെ ഈ പിത്തസഞ്ചയിൽ കല്ല് കാണാറുണ്ട്. അപ്പോൾ അത് നമ്മൾ രണ്ട് രീതിയിൽ കാണാറുണ്ട്. ഒന്ന്, ലക്ഷണമൊന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ ഇൻസിഡൻ്റലായിട്ട്, അതായത് വേറെ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ പിത്തസഞ്ചയിൽ കല്ല് കാണുന്നു. അപ്പോൾ അത് യൂഷ്വലി വലിയ കുഴപ്പം ചെയ്യാറില്ല, സിംറ്റംസ് ഒന്നും ഇല്ലാതിരിക്കുക. സിംറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് അമിതമായിട്ടുള്ള വയറുവേദന, പിത്തസഞ്ചയ്ക്ക് വീക്കം വന്നിട്ടുള്ള ഇത്. പിന്നെ ചില അവസ്ഥകളിൽ പിത്തനാളി ചെറിയ കുഴലുകളുണ്ട്, ബൈൽ ഡക്ട് എന്ന് പറയും, അതിലൊക്കെ വന്ന് ബ്ലോക്ക് ചെയ്തിട്ട് അതിൽ അണുബാധ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്, കൊളാഞ്ചൈറ്റിസ്. അതൊക്കെ വളരെ സിവിയർ ആയിട്ടുള്ള അവസ്ഥയാണ്. ഇപ്പം മെയിനായിട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അമിതമായിട്ടുള്ള വണ്ണം ഇത് ഒഴിവാക്കണം. വണ്ണം കൂടുന്ന കുട്ടികളിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് കാണാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ വേറെയും പല അസുഖങ്ങൾ കൊണ്ട് പിത്തസഞ്ചയിൽ കല്ല് കാണാം. രക്തസംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങൾ, പിന്നെ ജനിതകമായിട്ടുള്ള ചില അസുഖങ്ങൾ. അപ്പോൾ അതൊരു ബ്രോഡായിട്ടുള്ള വളരെയധികം കാരണങ്ങൾ കൊണ്ടുവരാം. പക്ഷേ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്ന കോസുകളിൽ വെയിറ്റ് ഒരു ഘടകമാണ്.
2: ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചൊന്ന് പറയാം.
1: അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, കരളിൽ കുട്ടികളിലാണെങ്കിൽ ഏതാണ്ട് നമുക്കൊരു ബ്രോഡായിട്ടൊരു കാറ്റഗറി എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 10-30 കാരണങ്ങൾ കൊണ്ട് വരാം. അതിൽ തന്നെ ഉപവിഭാഗങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഉള്ള ഒരു ഒരു കാറ്റഗറി ഓഫ് ഡിസോർഡേഴ്സ് ആണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ നമുക്കെല്ലാം അറിയാം, നമ്മുടെ കരളിൽ ധാരാളം കോശങ്ങളുണ്ട്. ഇപ്പം നോർമലി നമ്മൾ ബോഡി അതിൻ്റെ ഒരു ഭാഗമായിട്ട് അംഗീകരിച്ച് അതിനെതിരെ പ്രതിപ്രവർത്തിക്കാതെ ഒരു ബാലൻസിൽ പോകുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പം വേറെ എന്തെങ്കിലും ഒരു ഫോറിൻ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതൊരു വൈറസ് ആവാം, അല്ലെങ്കിൽ ഒരു ടോക്സിൻ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫുഡ് പ്രോഡക്ട്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോട്ടീൻ ഘടകങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആവാം, അതിനെ ഫോറിൻ ആയിട്ടുള്ളതിനെ കണ്ട് ബോഡി ഹാൻഡിൽ ചെയ്ത് നോർമൽ റെസ്പോൺസ് വഴി അത് കൺട്രോൾഡ് ആയിട്ട് പോകും. എന്നാൽ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ശരീരത്തിലെ നോർമലായിട്ടുള്ള കോശങ്ങളെ തന്നെയും ഒരു ഒരു വിദേശിയായിട്ട് സങ്കല്പിച്ച്, അതൊരു ഫോറിനറായിട്ട് സങ്കല്പിച്ച് അതിനെതിരെ പ്രതിപ്രവർത്തിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. അതിൽ തന്നെ കരൾ കോശങ്ങളെ എതിരെ ശരീരത്തിലെ ആൻറ്റിബോഡീസ് ഉണ്ടാക്കി ഡാമേജ് ചെയ്യുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ലിവർ ഡിസോർഡേഴ്സ്.
2: ചികിത്സ കോംപ്ലിക്കേറ്റഡ് ആണ്?
1: അല്ല, ഇത് നേരത്തെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട്, അത് ചെയ്തു കഴിഞ്ഞാൽ അത് കൺട്രോൾഡ് ആവും.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: നമസ്കാരം.
2: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് അനിൽ കായംകുളം പുതുപ്പള്ളി, ഞാനിപ്പം വിളിക്കുന്ന ബംഗാളിൽ നിന്നാണ്.
1: പറഞ്ഞോളൂ
3: സാറേ. നമസ്കാരം.
1: നമസ്കാരം, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
3: ഞാനൊരു സംശയം ചോദിക്കുന്നതിന് വേണ്ടിട്ടാണ് വിളിച്ചത്.
1: ചോദിച്ചോളൂ. തീർച്ചയായും.
3: ഈ കരൾ ശസ്ത്രക്രിയ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇൻഫെക്ഷൻ ചാൻസ് വരാൻ വളരെ ചാൻസ് കൂടുതലുണ്ട്.
1: കരൾ ശസ്ത്രക്രിയ ഉദ്ദേശിച്ച എന്ത് കാര്യത്തിനാണ് കരൾ ശസ്ത്രക്രിയ?
3: ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഒരു വ്യക്തിയുടെ.
1: ഓക്കെ ഓക്കെ, നമ്മള് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ വ്യക്തിയാണോ?
3: അതെ, ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ വ്യക്തികളുടെ കാര്യത്തെ കുറിച്ച് എന്ന് പറഞ്ഞാൽ, എന്റെ അറിവിൽ 3 ഞങ്ങളുടെ ദേവളങ്ങര പഞ്ചായത്തിൽ ഒരു 3 ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു.
1: കുട്ടികളാണോ കുട്ടികളാണോ മുതിർന്നവരാണോ?
3: മുതിർന്നവരാണ്.
1: ഓക്കെ.
3: ഇതിൽ 2 35 മേളിൽ പ്രായം ഉണ്ടായിരുന്നു. അവർ മദ്യപാനികളായിരുന്നു. പക്ഷെ എന്റെ സുഹൃത്ത് റഷീദ് എന്ന് പറയുന്ന ആള് മദ്യപാനി അല്ല. പുള്ളിക്ക് എന്റെ പ്രായമുണ്ട്, 55 പ്രായമുണ്ട്.
1: 55 അല്ലേ? 55. ഓക്കെ.
3: അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് 2 പോലും അദ്ദേഹം ജീവിച്ചിരുന്നില്ല. അപ്പം ഞാൻ എന്റെ അറിവില്ല, ഇത് എന്ന് പറയുന്നത് പൊതുവെ കരൾ ശസ്ത്രക്രിയ കഴിയുന്ന വ്യക്തികള് 2-3 മരണപ്പെടുന്നതായി കാണപ്പെടുന്നുണ്ട്.
1: ഇല്ല, അത് ഒരു തെറ്റായ ഒരു ഇൻഫർമേഷൻ ആണ്. നമുക്കിപ്പം നമുക്കൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പം ഇതിനകത്ത് പലപല ഘടകങ്ങളുണ്ട്. നമ്മൾ കരൾ മാറ്റൽ ശസ്ത്രക്രിയ എന്ന് പറയുമ്പം വേറൊരാളുടെ അവയവം നമ്മുടെ ശരീരത്തിൽ എടുത്തു വെച്ച് അതിനെ തുന്നിച്ചേർത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാക്കി പ്രവർത്തിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളുടെ അവയവം വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരം അതിനെ പുറന്തള്ളാതിരിക്കാനായിട്ടുള്ള മരുന്നുകൾ നമ്മൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഉപയോഗിക്കേണ്ടി വരും. ഇമ്യൂണോ സപ്രസൻസ് എന്ന് പറയും. ഇമ്യൂണോ സപ്രസൻസ് എന്ന് പറയുമ്പോൾ പൊതുവേ തന്നെ നമ്മളിപ്പം നോർമലായിട്ട് ഏതെങ്കിലും ഒരു ഇൻഫെക്ഷനോ മറ്റോ വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. ഈ ഇമ്യൂണോ സപ്രസൻസ് ഉപയോഗിക്കുമ്പം ആ ഒരു നമ്മുടെ നോർമൽ മെക്കാനിസം സപ്രസ്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇൻഫെക്ഷനൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ വേറെയും പല കാരണങ്ങൾ കൊണ്ട് സങ്കീർണതകൾ വരാം. ഇതുകൊണ്ട് ശസ്ത്രക്രിയയുടെ പരാജയം തന്നെ ആവണമെന്നില്ല. ഒരു പക്ഷേ ചിലപ്പം നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഓർഗനെ ശരീരം സ്വീകരിക്കുന്നില്ലെങ്കിൽ റിജക്ഷൻ എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള പല പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വരും. അങ്ങനെ ജനറലൈസ് ചെയ്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം വരെ ജീവിച്ചിരിക്കുമെന്ന് പറയുന്നതിന് ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു അടിത്തറയും ഇല്ല.
3: അല്ല, ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നവരൊരു 8-10 വർഷം വരെ ജീവിച്ചിരിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാരും എന്റെ അറിവിൽപ്പെട്ടവരെല്ലാരും ഞാൻ പറഞ്ഞ തെറ്റാണ് 2 വർഷം ജീവിച്ചത്. എന്ത് കാരണത്താലാണ് ഇത്രയും പെട്ടെന്ന് ഇവര് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നുള്ള അറിയാനുള്ള ഒരു ഇതുകൊണ്ട് ചോദിച്ചു.
1: അത് അതിനെ ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഒരു കാരണം ഈ നമ്മൾ ഇമ്യൂണോ സപ്രസൻസ് അതായത് മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ കരളിനെ പുറന്തള്ളാതിരിക്കാനായിട്ട്, അതിന്റെ ഭാഗമായിട്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള റിസ്ക് ഉണ്ട്. 2, വേറെ ചില അസുഖങ്ങൾ അതിന്റെ അനുബന്ധമായിട്ട് വരാം. അതിപ്പം നമുക്കിപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പാടാണ്. പിന്നെ അനുബന്ധമായിട്ടുള്ള വേറെ സങ്കീർണതകൾ പലതും വരാം. അതൊക്കെ താരതമ്യേന കുറവാണ്. ഇതിലേതെങ്കിലും ഒരു ഘടകമാകും. അപ്പോൾ അത് ഒരു ഒരു എന്താ ഫിസിക്കലായിട്ട് നേരിട്ട് വെരിഫൈ ചെയ്താലേ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ കേട്ടോ.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ നേരത്തെ സ്ക്രീൻ ടൈമിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മുടെ തലമുറകൾ മാറുന്നതിനനുസരിച്ച് വന്ന മാറ്റം, ജീവിതശൈലിയിലെ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് സ്ക്രീൻ ടൈം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും കുട്ടികളിൽ ഇപ്പോൾ മുതിർന്നവർ മദ്യപിക്കുന്നു എന്ന് പറയുന്ന പോലെ ഇപ്പോൾ കുഞ്ഞു കുട്ടികളെ പറ്റി നമ്മുടെ ആശങ്ക, കുട്ടികൾ ഡ്രഗ് അബ്യൂസ് ചെയ്യുന്നുണ്ടോ, സബ്സ്റ്റൻസ് അബ്യൂസ് എത്രത്തോളം നമ്മുടെ അത് വളരെ ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഡോക്ടറിനെ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇത്തരം സബ്സ്റ്റൻസ് അബ്യൂസസ് വരുമ്പോൾ അത് എല്ലാ അവയവങ്ങളെയും മാനസികവും ശാരീരികവുമായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ ഈ ടോപ്പിക്ക് കരളുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് കരളിനെ അതെങ്ങനെ ബാധിക്കാൻ സാധ്യതയുണ്ട്?
1: അത് നമുക്ക് സ്ക്രീൻ ടൈമിനെ പറ്റി എടുക്കാം. അപ്പം സ്ക്രീൻ ടൈമിനെ പറ്റി പറയുമ്പോൾ നമുക്കിപ്പം ഇപ്പോഴത്തെ ഒരു ഇപ്പം പിന്നെ ലോകം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക, ടെക്നോളജിയും എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ട് വരിക. അപ്പം നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ഈ സ്ക്രീൻ ടൈം എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. അത് ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരു 2 മണിക്കൂറിൽ കൂടുതലെങ്കിലും, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ റിജിഡായിട്ട് അങ്ങ് ഉദ്ദേശിക്കുകയല്ല. അപ്പം നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് ചിലപ്പോൾ ലാപ്ടോപ്പൊക്കെ നോക്കേണ്ടി വരും. കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് ഒഴിവാക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പോൾ പല രാജ്യങ്ങളും വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെ ചെറിയ പ്രായത്തിൽ 2-3 വയസ്സ് വരെ ചിലപ്പം മൊബൈലോ ടിവിയോ പോലും കാണിക്കാൻ പാടില്ലെന്ന് നിഷ്കർഷിക്കുന്ന രാജ്യങ്ങളുണ്ട് അവരുടെ പോളിസിയുടെ ഭാഗമായിട്ട്. പക്ഷേ ഇപ്പം നമ്മുടെ രാജ്യത്ത് അങ്ങനത്തെ നിയമങ്ങളൊന്നും ഇല്ല, നിലവിലില്ല. പിന്നെ അത് നിയമം ഉണ്ടെങ്കിലും അത് പാലിക്കുന്നതിലാണ് പ്രാധാന്യം. ഒരു 2 മണിക്കൂറിൽ കൂടുതലുള്ള സ്ക്രീൻ ടൈം പൊതുവെ ദോഷം ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ, പ്രൊഡക്റ്റീവായിട്ടുള്ള വ്യായാമം ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ, അത് നിഷ്ക്രിയമായ വിനോദങ്ങളിൽ ഏർപ്പെടുക. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് ചേരുന്ന പോലെ അല്ല. ഇപ്പം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ അമിതമായിട്ട് ഇങ്ങനെ ഇരിക്കുകയും വീഡിയോസ് വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഗെയിം ചെയ്യുന്നത്, അതൊക്കെ കരളിനെ ദോഷമാണ്. നേരത്തെ പറഞ്ഞ പോലെയുള്ള ഫാറ്റി ലിവറിനും മറ്റുമൊക്കെ കാരണമാകും. 2, ഇപ്പോഴത്തെ ഒരു സമകാലീനമായിട്ടുള്ള ഒരു റിലവൻസ് ഉള്ള ടോപ്പിക്ക്, ഏത് ദിവസം നോക്കിയാലും ഈ സബ്സ്റ്റൻസ് അബ്യൂസിനെ പറ്റിയുള്ള വാർത്ത ഒന്നല്ലെങ്കിൽ അടുത്ത വന്നുകൊണ്ടിരിക്കുക. അത് കരളുമായിട്ട് സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ നീഡിൽ ഷെയറിംഗ്, ഇഞ്ചക്റ്റബിൾ ഡ്രഗ്സ്, അത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സാംക്രമികമായിട്ടുള്ള ചില കരൾ രോഗങ്ങൾ വരാം. പ്രധാനമായിട്ട് ഹെപ്പറ്റൈറ്റിസ് BC നീഡിൽ ഷെയർ ചെയ്യുമ്പം. അപ്പോൾ അത് കരളിനെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഡാമേജ് ചെയ്യുകയും ലിവർ സിറോസിസും ക്യാൻസർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. അത് ശ്രദ്ധിക്കേണ്ടതാണ്.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
4: ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം.
2: പേര് സ്ഥലവും പറയാമോ?
4: പേര് ജനിഷ, തലശ്ശേരി.
1: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
4: ഹലോ ഡോക്ടർ,
1: നമസ്കാരം, പറഞ്ഞോളൂ.
4: ആ, പിന്നെ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അവരിപ്പോ കുറച്ച് കാലമായിട്ട് പിന്നെ അലർജിയുടെ മരുന്ന് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇൻഹേലർ ഉപയോഗിക്കുന്നു. അപ്പൊ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ?
1: അപ്പം നമ്മളൊരു അസുഖം ഉണ്ടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ആസ്മയോ മറ്റോ ഉണ്ടാവും. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത്, അപ്പം അത് പിന്നെ ഡോക്ടർ പറഞ്ഞ തോതിൽ പറഞ്ഞ സമയത്ത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ ആരൊക്കെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല കേട്ടോ.
4: പക്ഷേ ഏകദേശം മരുന്ന്
1: അത് ഡോക്ടർ ഓരോ തവണ റിവ്യൂ ചെയ്തിട്ട് അസുഖത്തിന്റെ തീവ്രത അനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ നിർത്താനുള്ള തീരുമാനം എടുക്കുകയോ ചെയ്യും.
2: അപ്പോൾ ഈ ശ്രോതാവിന്റെ സംശയം, ദീർഘകാലം നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അത് കരളിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു അസുഖത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ,
1: അസുഖത്തിന് ഉപയോഗിക്കുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജെന്നിക്കൊക്കെ ഉപയോഗിക്കുന്ന ചില മരുന്നുകളുണ്ട്, അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അത് കരളിന് പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ സജസ്റ്റ് ചെയ്യുന്ന അതിന് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ടാകും, അതിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ പറ്റും. അല്ല അത് തന്നെ ഉപയോഗിക്കേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ലിവർ ഫംഗ്ഷൻസ് നമ്മൾ അസസ് ചെയ്യുകയും പീരിയോഡിക്

0: ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്. പിന്നെ ക്യാൻസർ പോലുള്ള ചില അസുഖങ്ങൾക്കുണ്ട്, അത് നമ്മൾ ഓരോ ക്യാൻസറിന് ഒരു പ്രത്യേകിച്ചുള്ള പ്രോട്ടോകോൾ ഉണ്ടാവും. അപ്പോൾ അത് വരുന്ന സമയത്ത് അത് നമ്മൾ മാനേജ് ചെയ്യുക, പിന്നെ ഒഴിവാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഒഴിവാക്കുകയും അതിന് പകരമുള്ള സബ്സ്റ്റിറ്റ്യൂട്സ് യൂസ് ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്.
1: വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും ചോദിക്കാതെ വയ്യ. ഇപ്പോൾ ആത്മഹത്യാ ശ്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിഷം കുടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ പലരും അത് ശ്രമത്തിൽ പരാജയപ്പെടുകയും ജീവിതത്തിലോട്ട് തിരിച്ചു വരികയും ചെയ്യും. പക്ഷേ അത് ഉണ്ടാക്കുന്ന ശരീരത്തിൽ ഇതുപോലെ ഉണ്ടാക്കുന്ന ഡാമേജസ് എത്രത്തോളം പെർസിസ്റ്റൻ്റാണ്?
0: ഇപ്പം ഈ റാറ്റ് പോയ്സൺ പോലത്തെ ഒക്കെ ഉള്ളതാണെങ്കിൽ ചിലപ്പം ചില ഘട്ടങ്ങളിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ഉൾപ്പെടെ ചെയ്യേണ്ടി വരാറുണ്ട് പലപ്പോഴും. അപ്പം ഈ ഇപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇങ്ങനെയുള്ള വിഷപദാർത്ഥങ്ങൾ കുട്ടികളുടെ റീച്ച്, അതായത് അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള പോയിന്റ്സിൽ വെക്കാതെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വെക്കുക. പിന്നെ ബാക്കിയുള്ള ഇന്റൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന കുറവാണ്, എങ്കിലും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
1: ഈ മണ്ണെണ്ണ പോലുള്ള സാധനങ്ങൾ ഫുഡിന്റെ ജ്യൂസിന്റെ ബോട്ടിലില്
0: അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ ഒരുപോലെ ഇരിക്കും പലപ്പോഴും. അപ്പോൾ അത് ലേബലില്ലാതെ സൂക്ഷിക്കുന്നത് വളരെ കുറ്റകരമായ അനാസ്ഥയെ അത് ഒഴിവാക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
2: മരുമോക്കും മോനും വേണ്ടിയാണ് ചോദിക്കുന്നത്.
1: പെട്ടെന്ന് ചോദിക്കണേ, നമ്മുടെ സമയം തീരാറായിട്ടുണ്ട്. പെട്ടെന്ന്
2: ചോദിക്കാം. മരുമകള് 110 കിലോ വെയിറ്റ് ഉണ്ട്. പൊക്കവും വണ്ണമാണ്. 110 കിലോ വെയിറ്റ്.
0: എത്ര വയസ്സ്?
2: ആഹാര നിയന്ത്രണം ഇല്ല. 25 വയസ്സ് ആയതുള്ളൂ. 25 വയസ്സ്. എന്നിട്ട് മോനാണെങ്കിൽ 95 കിലോ വെയിറ്റ്. അവന് നല്ല ഫുള്ള് നല്ല നല്ല വണ്ണമുണ്ട്. ആഹാരവും നിയന്ത്രണമൊന്നും ഇല്ല. പറയുന്നതൊന്നും കേൾക്കത്തില്ല. 3 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. പക്ഷെ അവർക്ക് മക്കളുണ്ടായിട്ടില്ല ഇതുവരെ. അതിനുള്ള പ്രശ്നം ഉണ്ടാവോ?
0: ഇത് വളരെ ശ്രദ്ധിക്കേണ്ട, ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു അല്ല, ആഹാര നിയന്ത്രണം അല്ലാതെ നമുക്ക് ഇത് ജീവിതശൈലിയിൽ വ്യത്യാസം വരുത്താതെ നമുക്കൊരു, ഞാനിപ്പം എൻ്റെ ആശുപത്രിയിലുള്ള എക്സ്പീരിയൻസ് പറയാം. ഇന്നലെയും വന്നിരുന്നു, രണ്ട് കഴിഞ്ഞ ആഴ്ചയും. ആദ്യം പറയുന്നത് നമുക്ക് പ്രകടമായിട്ട് ഇങ്ങനെയുള്ള ഈ ഫാറ്റിൽ അമിതമായിട്ട് എന്നെ വണ്ണം വന്നിട്ട് വരുന്ന കരൾ രോഗങ്ങൾക്ക് നമുക്ക് ഇപ്പം കുട്ടികളിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന മരുന്നുകളൊന്നുമില്ല. ഭക്ഷണം, വ്യായാമം, ജീവിതശൈലി, ഇത് ചികിത്സയുടെ വളരെ ഇൻ്റഗ്രൽ ആയിട്ടുള്ളൊരു ഭാഗമാണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അത് നമ്മൾ സ്ഥായിയായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ അത് ശരിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ നമുക്കൊരു
2: ഇടയ്ക്ക് മോ ഉറങ്ങിടക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ട് അനക്കമില്ലാതെ നെഞ്ചുവേദനയും നെഞ്ചുരിപ്പും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്.
0: അപ്പോൾ ഈ കൂർക്കമ്പലി ഇങ്ങനെയൊക്കെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അമിതമായിട്ടുള്ള വണ്ണത്തിൻ്റെ അതൊക്കെ ഈ അമിതമായിട്ട് വണ്ണമുള്ളതിൻ്റെ സങ്കീർണതകളാണ്. അതൊക്കെ മെഡിക്കൽ അറ്റൻഷൻ വേണ്ടതാണ്. ഡോക്ടറെ സമീപിച്ച് യഥാസമയം ചികിത്സ ചെയ്യുകയും ജീവിതശൈലിയിലെ വ്യത്യാസങ്ങൾ പാലിക്കുകയും ചെയ്യുക കേട്ടോ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഇപ്പോൾ ഈ ശ്രോതാവ് പറഞ്ഞ പോലെ തന്നെ താൽക്കാലികമായ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട അവയവങ്ങളെ നമ്മൾ റിസ്കിൽ പെടുത്തിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു പ്രോസസ്ഡ് ഫുഡാണെങ്കിലും എക്സസൈസ് ഇല്ലായ്മ തെറ്റായ ജീവിതശൈലി പിന്തുടരുന്നത്. ഇതെല്ലാം നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ശരീരത്തെയും ആരോഗ്യത്തെയും തൃണവൽക്കരിച്ചുകൊണ്ട് അത്തരം സന്തോഷങ്ങളുടെ പിന്നാലെ പോകുന്നത് കൊണ്ടായിരിക്കാം അല്ലെ? ചില സിറ്റുവേഷൻസിൽ സമയമില്ലായ്മ ഒരു കാരണമാകും. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ
0: കൺവീനിയൻസ് ആണ്. കൺവീനിയൻസ് അപ്പോൾ എല്ലാം ഇപ്പോൾ ഒരു റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഒരു രീതി. അപ്പം ടൈം ഇപ്പോൾ സേവ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രൈസ് കൊടുക്കേണ്ടി വരും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴും ഒരു ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അധികാരിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഫോക്കസ് മുതിർന്നവരിലാണ്. അപ്പോൾ അതിനുള്ളൊരു പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്, ശരിക്കും ഈ പ്രിവെൻഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ചെറിയ പ്രായത്തിൽ നിന്നാണ്. കാരണം ഇവരാണ് നാളത്തെ വലിയ തലമുറ ആകേണ്ടതും റോൾ മോഡൽസ് ആവേണ്ടതും. അവരിൽ നിന്ന് ആ ചേഞ്ച് തുടങ്ങണം.
1: ഇപ്പൊ കുട്ടികളിലെ അവബോധം, അവർക്ക് കണ്ടുപിടിക്കാൻ നല്ല ശീലങ്ങൾ പിന്തുടരുന്ന പാരന്റ്സ്, സമൂഹം, ഇതൊക്കെ ആണെങ്കിൽ നമുക്കൊരു പരിധിവരെ കരളിനെ ബാധിക്കുന്ന അസുഖങ്ങളെ തടയാനായിട്ട് സാധിക്കും.
0: ഒരുമാതിരിപ്പെട്ട അസുഖങ്ങൾ ഇപ്പം ജനിതകമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമല്ല. അല്ലാതെ ജീവിതശൈലിയിൽ നിന്ന് വരുന്ന വ്യത്യാസങ്ങളും പിന്നെ മരുന്ന് ദുരുപയോഗം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മോചനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ വാക്സിൻ പ്രിവെന്റബിൾ ആയിട്ടുള്ള ചില അസുഖങ്ങളുണ്ട്. അതായത് ഇപ്പോൾ വൈറസ് ജന്യ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി ആണെങ്കിൽ ഓൾറെഡി ഇപ്പം നിലവിൽ തന്നെ സർക്കാരിൻ്റെ പ്രതിരോധ കുത്തിവയ്പ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് കുട്ടികളെല്ലാവരും ഇമ്മ്യൂണൈസ്ഡ് ആണ്, ഇപ്പം 100% വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടുള്ള ഇഷ്യൂസ് താരതമ്യേന കുറവാണ്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എ പോലെയുള്ളതൊക്കെ സാർവത്രികമായിട്ടില്ല വാക്സിനേഷൻ ഷെഡ്യൂളിൽ, പക്ഷേ ഫലപ്രദമായിട്ടുള്ള വാക്സിൻസ് ഉണ്ട്. അപ്പോൾ അത് വാക്സിൻ എടുക്കുന്നത് നല്ലതായിരിക്കും.
1: ഇപ്പം ശരിയായ ജീവിതശൈലി പിന്തുടർന്ന് അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ, പ്രതിരോധ മരുന്ന്, കുത്തിവയ്പ്പ് ശരിയായ രീതിയിൽ എടുക്കുക, ഇതൊക്കെ ചെയ്താൽ നമുക്കൊരു പരിധിവരെ നമ്മുടെ കുഞ്ഞുങ്ങളെ കരൾ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇത്രയും സമയം കുട്ടികളിലെ കരൾ രോഗങ്ങൾ, അവയുടെ ലക്ഷണങ്ങൾ, ചികിത്സ, പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം വളരെ വിശദമായി ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പീഡിയാട്രിക് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പ്രശാന്ത് KS ആകാശവാണിയുടെ നന്ദി.

0: അറിയിക്കുകയാണ്. അതോടൊപ്പം പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
1: കുട്ടികളിലെ കരൾ രോഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം SIT ആശുപത്രിയിലെ പീഡിയാട്രിക് ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പ്രശാന്ത് KS മറുപടി നൽകിയ
2: ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണമാണ് നിങ്ങൾ കേട്ടത്.
3: ഈ ഓണം KK ചേട്ടൻ തൂക്കും,
4: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
8: അതെങ്ങനെ?
7: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.

0: ആയിരം വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പനോണം.
1: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
2: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
1: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
3: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
5: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
8: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
9: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
2: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: ഓഗസ്റ്റ് 20 മാർക്കല്ലേ
1: വെങ്ങാറമൂട് അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 7 വയസ്സ് കടക്കുമ്പോൾ നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം.
3: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ് ബാലോ നിർവഹിക്കുന്നു.
1: 2,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോസ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
3: അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അഡ്ഡമാം.
4: നിനക്കൊരു BMW കിട്ടിയാൽ ആദ്യം എവിടെയാ പോകുക?
5: BMW ആദ്യം കിട്ടട്ടെ,
4: കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ.
5: എങ്ങനെ?
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഷോപ്പിംഗ് ചെയ്താൽ ബമ്പർ സമ്മാനമായി ഒരു BMW ആ കാത്തിരിക്കുന്നത്. കൂടാതെ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്
5: എന്ന ഞാനും വരും എന്റെ സ്വന്തം BMW.
6: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഈ ആർപ്പവിലെ എന്തിനാണല്ലേ? 2,000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
1: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാനലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ. August 12 ബാലരാമപുരം സുൽത്താന ജ്വല്ലറി, 25 വയസ്സിലേക്ക്.
3: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൌണ്ട്.
1: 1 ക്യാരറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നെക്ലസ് സമ്മാനം. 5,000 രൂപയ്ക്ക് പോലും ഡയമണ്ട് ആഭരണങ്ങൾ.
3: സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാലരാമപുരം.
4: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
1: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം. ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
3: സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
9: എല്ലാ ദിവസവും

0: ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
1: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
2: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
3: ഓഫർ കണ്ടിട്ട്
2: ഡിസ്കൗണ്ട് ഉണ്ടാ?
3: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
2: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
6: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
8: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
7: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
9: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
10: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനിടെ ഉണ്ടായതായി ആരോപിക്കപ്പെടുന്ന പോലീസ് നടപടി ഉൾപ്പെടെ ഉയർത്തിയാണ് ലോക്സഭയിൽ പ്രതിപക്ഷം ബഹളം വച്ചത്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക് മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ബാല്യകാലം മുതൽ ഇന്ത്യയുടെ 14-ാമത്തെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചതുവരെ അനുഭവങ്ങളും പോരാട്ടങ്ങളുമാണ് ആത്മകഥയിൽ പരാമർശിക്കുന്നത്. ഇന്ത്യൻ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ 3-ാം ദിവസം പുരോഗമിക്കുന്നു. കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിലാണ് പ്രകടനങ്ങൾ നടക്കുന്നത്. ഈ വർഷത്തെ +1 പ്രവേശനത്തിന്റെ അവസാനഘട്ടമായ സ്പോട്ട് അഡ്മിഷന് നാളെ വൈകിട്ട് 4 വരെ അപേക്ഷിക്കാം. നിലവിലെ സീറ്റ് ഒഴിവ് പ്രവേശന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി ആഘോഷം ഈ മാസം 28-ന്. വർക്കല ശിവഗിരിയിൽ ജയന്തി സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. അന്തരിച്ച ഡോക്ടർ MP പരമേശ്വരന്റെ സംസ്കാരം ഉച്ചയ്ക്ക് തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ. ഇന്നലെ തൃശൂരിലെ കോട്ടപ്പുറത്തെ വസതിയിലായിരുന്നു 92-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സുഹേലി ദ്വീപിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 പോലീസ് കോൺസ്റ്റബിൾമാരിൽ 2 പേരെ കാണാതായി. കവരത്തി ദ്വീപിൽ നിന്ന് കടൽമാർഗം ഏകദേശം 4 മണിക്കൂർ യാത്രാദൂരമുള്ള ജനവാസമില്ലാത്ത ദ്വീപാണ് സുഹേലി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിലെ ഇന്ത്യൻ നേവി ബാൻഡ് പ്രത്യേക സംഗീത പരിപാടി അവതരിപ്പിക്കും. കണ്ണൂരിലെ താഴെച്ചൊവ്വയിൽ നാളെ വൈകിട്ടാണ് പരിപാടി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക് കേൾക്കാം.

ഇന്നത്തെ കൂട്ടുകാരിയിൽ നമുക്ക് രണ്ട് അതിഥികളാണുള്ളത്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ തളർന്നുപോകാതെ കരുത്തോടെ ജീവിതത്തിലേക്ക് നടന്നുകയറിയ ഒരമ്മയും മകനും, സെറിബ്രൽ പാൽസിയെ അതിജീവിച്ച സാവിയോ ജോസും, അമ്മ ബ്ലെസി സെബാസ്റ്റ്യനും. ഒരു യുവാവായിട്ടും പിഞ്ചു പൈതലിനെ പോലെ അമ്മയുടെ മാറത്തൊട്ടിയാണ് സാവിയോയുടെ സഞ്ചാരം. ജനിച്ചപ്പോൾ തന്നെ ഡോക്ടർമാർ മരിച്ചെന്ന് വിധിയെഴുതി വേസ്റ്റ് ബിന്നിലെറിഞ്ഞ ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് വലിയൊരു കഥയാണ്. സെറിബ്രൽ പാൾസിയുടെ ദുരന്തമുഖത്തും സാവിയോയ്ക്ക് കരുത്തുറ്റ കൂട്ടായി കൂടെ നിന്ന് ഒരു പ്രതിഭയായി അവനെ വാർത്തെടുത്തിരിക്കുന്നു ബ്ലെസി എന്ന അമ്മ. പഠനം മുതൽ എഴുത്തും സാമൂഹ്യ സേവനവുമായി പല മേഖലകളിലേക്കും സാവിയോയുടെ പ്രതിഭ വ്യാപിച്ചിരിക്കുന്നു.

0: കേൾക്കാം മരണമുഖത്ത് നിന്ന് തിരിച്ചെത്തിയ സാവിയോയുടെ ജീവിത വിജയത്തിന്റെ കഥ. ഒരമ്മയുടെ കാരുണ്യത്തിന്റെയും കരുതലിന്റെയും കരുത്തുറ്റ അനുഭവങ്ങൾ. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് സെവിൽ ജിഹാൻ.
1: കൂട്ടുകാരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് കൂട്ടുകാരിയിൽ നമുക്ക് രണ്ട് അതിഥികളാണ് ഉള്ളത്. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പരീക്ഷണങ്ങൾ ഒരുപാട് വരും. ചിലര് പൂർണ്ണമായും അതിൽപ്പെട്ട് തളർന്നു പോവും. ചിലര് ബാക്കിയുള്ളവർക്ക് മാതൃകയായി അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച് ഒരുപാട് പേർക്ക് പ്രകാശം നൽകുന്ന ആളുകളായിട്ട് തീരും. അങ്ങനെ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ച് സാമൂഹിക സേവനത്തിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും എഴുത്തിലും എല്ലാം ശോഭിച്ചുകൊണ്ടിരിക്കുന്ന സാവിയോ ജോസും സാവിയോയുടെ അമ്മയായ ബ്ലെസ്സി സെബാസ്റ്റിനുമാണ് ഇന്ന് നമ്മുടെ പരിപാടിയിൽ കൂടെയുള്ളത്. നമസ്കാരം മാഡം.
2: നമസ്കാരം.
1: ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ആ കുഞ്ഞിനെ പറ്റി. അപ്പോൾ സാവിയോയെ ആൻ്റിയുടെ കയ്യിൽ കിട്ടുന്നതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: രണ്ടാമത്തെ കുട്ടിയാണ് സാവിയോ മോൻ. ആദ്യത്തേത് ഒരു മോളായിരുന്നു. മോൾക്ക് 6 വയസ്സായപ്പോഴാണ് മോൻ ജനിക്കുന്നത്. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ചെക്കപ്പിനൊക്കെ പോകുമ്പോഴും ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. 8 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വയറിനകത്ത് ചില അസ്വസ്ഥതകളൊക്കെ വന്നിട്ട് അടുത്തുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു, മോനെ ഇപ്പോൾ തന്നെ സിസറിയൻ ചെയ്തെടുക്കണം, ഇനി വെച്ചോണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് റെഫറൻസ് ലെറ്റർ തരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാവുന്നു. അഡ്മിറ്റായപ്പോൾ ഡോക്ടർ പറയുന്നു, 22 ദിവസം കൂടെ താമസമുണ്ട്, അതുകൊണ്ട് ഒബ്സർവേഷനിൽ വെക്കാമെന്ന് പറഞ്ഞു. ശരിക്കും ഒരു പ്രസവത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എനിക്ക് അന്ന് കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ജീപ്പ് എടുത്തിട്ടാണ് പോകുന്നത് നാട്ടിൽ നിന്ന്.
1: സ്ഥലം എവിടെയാണ്?
2: ഇടുക്കിയിലാണ്, ഇടുക്കി രാജാക്കാട്.
1: അപ്പോൾ അവിടെ നിന്ന് ജീപ്പ് എടുത്തിട്ടാണ്?
2: ജീപ്പ് എടുത്തത് എന്തിനാന്ന് ചോദിച്ചാൽ, എനിക്ക് ആദ്യത്തേത് സിസേറിയൻ ആയിരുന്നു. അപ്പോൾ രണ്ടാമത് സിസേറിയൻ വേണ്ടി വരുമെന്ന് വിചാരിച്ച് കസിൻസ് കുറേ പേരുണ്ട് ബ്ലഡ് തരാനായിട്ട്. ഇവരെല്ലാവരും കൂടെ ആയിട്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. പക്ഷെ അവിടെ വന്നപ്പോൾ ഡോക്ടർ പറയുന്നത് താമസം ഉണ്ടെന്നാണ്. അപ്പോൾ എല്ലാവരും കൂടെ എന്നെ കളിയാക്കി, നീ അല്ലേ ബഹളം വെച്ചെന്നൊക്കെ പറഞ്ഞ്. പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പക്ഷെ എനിക്കറിയാം എനിക്ക് പ്രസവത്തിനുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്നുള്ളത്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പ്ലാസൻ്റ പൊട്ടി ഫ്ലൂയിഡ് എല്ലാം പുറത്ത് വരാൻ തുടങ്ങി.
1: സെയിം ഡേ തന്നെ?
2: ആ ഡേയിൽ തന്നെ. നൈറ്റിലായപ്പോഴത്തേക്ക് ഡോക്ടർ ഇല്ലാത്ത സമയത്ത് എനിക്ക് അബോധാവസ്ഥയിലേക്ക് പോകുന്നൊരു സ്റ്റേജ് വന്നു. അപ്പം എന്നെ റൂമിൽ കിടത്തിയിരിക്കുകയാണ്. പിന്നെ എന്നെ ലേബർ റൂമിൽ കൊണ്ടുപോയി നോക്കിയപ്പം കുഞ്ഞു മരിച്ചു, അങ്ങനെ അവർ പറഞ്ഞു. അപ്പോഴേക്ക് വീട്ടിൽ നിന്ന് വന്നിരുന്ന ബന്ധുക്കളെല്ലാം തിരിച്ചുപോയി. കാരണം അടുത്ത ദിവസങ്ങളിലൊന്നും സിസറി വേണ്ടി വരില്ല എന്ന് വിചാരിച്ച് ബന്ധുക്കളെല്ലാം തിരിച്ചുപോയി. എൻ്റെ അമ്മച്ചി മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡ് അപ്പം നോർത്ത് ഇന്ത്യയിലാണ് ജോലി ചെയ്യുന്നത്, അദ്ദേഹവും ഇല്ല. അപ്പോൾ ഫ്ലൂയിഡൊക്കെ പോയി. അപ്പം അവർ ചെക്ക് ചെയ്തപ്പോൾ കുഞ്ഞു മരിച്ചുപോയി. അങ്ങനെ അറിയിക്കുകയാണ്, ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പം പിന്നെ ലാൻഡ് ഫോണിൽ നിന്നൊക്കെ വിളിച്ച് പല സ്ഥലങ്ങളിൽ അറിയിച്ച് എല്ലാവരും ബന്ധുക്കളെല്ലാം എത്തുമായിരുന്നു. അപ്പോഴേക്കും ഞങ്ങളെ രണ്ടിനെയും രണ്ടാക്കി എടുത്തു അവർ. കാരണം വെച്ചാൽ ഞാനിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് ബോഡിയിൽ മരുന്നൊന്നും കയറാത്തതുകൊണ്ട് വെറുതെയാണ് എൻ്റെ വയറ് കീറിയത്. പച്ച മാംസം കീറിയിട്ടാണ് സാബിയമ്മനെ പുറത്തെടുത്തത്. ഫ്ലൂയിഡെല്ലാം പുറത്തു പോയതുകൊണ്ട് ഇനി അവർക്ക് പ്രസവിപ്പിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് വയറ് കീറിയിട്ട് കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ ഡോക്ടറുടെ തമ്പ് കുഞ്ഞിൻ്റെ സർബ്രത്തിൽ അമർന്നു പോയതാണ്. അങ്ങനെ മരിച്ചുപോയെന്ന് അവർക്ക് ഉറപ്പാണ്. അപ്പം മരിച്ചുപോയൊരു കുഞ്ഞാണ്. അപ്പം ഈ അമ്മ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മയെ എങ്ങനെ ജീവൻ നിലനിർത്താന്ന് ഓർത്ത് കുഞ്ഞിനെ എടുത്തിട്ട് മറ്റ് എല്ലാം കളയുന്നത് പോലെ തന്നെ ആ കൂടത്തിൽ മോനെയും കൂടെ അവർ വേസ്റ്റായിട്ട് കളയുമായിരുന്നു. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അതിൽ ഒരു ഡോക്ടർ, കുറേ ഡോക്ടർമാരോടിക്കൂടി വേറെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വേറെ ഡോക്ടർമാരെയൊക്കെ വിളിച്ച് വരുത്തിയിരുന്നു. അതിലൊരു ഡോക്ടറല്ലേ പാസ് ചെയ്തപ്പോഴാണ് ഒരു ചെറു ചലനം പോലെ അവർക്കൊരു തോന്നലുണ്ടായതോടുകൂടിയാണ് സാബിമ്മനെ തിരിച്ചെടുത്തത്. തിരിച്ചെടുത്തിട്ട് അവർ പറഞ്ഞു, ഇവിടെ പറ്റില്ല, നിങ്ങൾ പൈസയുള്ളവരാണോ, 1% സാധ്യതയുള്ളൂ, വേണമെങ്കിൽ കുഞ്ഞിനെ കൈയേറ്റാൽ മതി, അങ്ങനെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ആ പൈസയുടെ അല്ലല്ലോ, ആ ഒരു വാക്ക് കേട്ട് കുഞ്ഞിനെ പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എല്ലാവരും കൂടെ ഓടുമായിരുന്നു. ഞാനവിടെ മരിച്ചതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഉപേക്ഷിക്കപ്പെട്ട് അവിടെ കിടന്നു. മോനെയും കൊണ്ട് വേറെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നിട്ട് അവിടെ ഇതുപോലെ തന്നെ അവിടുത്തെ ഡോക്ടർ മോനെ എടുക്കണോ വേണ്ടെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയില്ല ഡോക്ടർ. കാരണം ആ ഒരു അവസ്ഥയായിരുന്നു കുഞ്ഞിന്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഒരു ഓറഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കേസ് കഴിഞ്ഞിട്ട്. ഡോക്ടർ കുഞ്ഞിനെ ടേബിളിൽ കിടത്താൻ പറഞ്ഞു, ഫ്രണ്ടിലെ ടേബിളിൽ കുഞ്ഞിനെ കിടത്തി. ഇതൊക്കെ പറഞ്ഞുള്ള അറിയാണ് കേട്ടോ. അപ്പോൾ ആ ഓറഞ്ചിൻ്റെ സത്ത കൈകൊണ്ട് പിഴിഞ്ഞ് ഇവൻ്റെ ചുണ്ടിൽ ഇറ്റിച്ചു കൊടുത്തു ഡോക്ടർ. അപ്പോൾ ഇവൻ ഞുണഞ്ഞു. അതോടുകൂടി അവർക്ക് പ്രതീക്ഷയായി, പെട്ടെന്ന് ICU-യിലോട്ടാക്കുമായിരുന്നു. അങ്ങനെയാണ് സാവിയമ്മൻ ജീവിതത്തിലോട്ട് കടന്നു വരുന്നത്.

0: കുഞ്ഞിൻ മരിച്ചുപോയി എന്നല്ലേ ആദ്യമേ പറയുന്നത്?
1: അതെ.
0: പക്ഷെ പിന്നീട് രക്ഷപ്പെട്ടു എന്നുള്ള വിവരം?
1: കുഞ്ഞു മരിച്ചുപോയെന്ന് അമ്മയെ എന്റെ അടുത്ത് പറയുന്നില്ല, മറ്റുള്ളവരുടെ അടുത്തല്ലേ പറയുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ബോധം മറയുന്ന സമയം വരെ ഡോക്ടർമാർ സംസാരിക്കുന്ന നമുക്ക് കേൾക്കായിരുന്നു കുഞ്ഞു മരിച്ചുപോയെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയായിരുന്നു.
0: സാവിയോയെ ജീവനുണ്ട് തിരിച്ചു വന്നു എന്ന് എപ്പോഴാ അറിയുന്നേ?
1: 8 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ സാവിയമ്മനെ കാണുന്നത്. എൻ്റെ സ്ഥിതി വളരെ മോശമായിരുന്നു. ജീവനുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, മരിച്ചോന്ന് ചോദിച്ചാൽ മരിച്ചില്ല. അങ്ങനെ ഞാൻ ഒരു ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ചെവിയിൽ വന്ന് പറയുന്നുണ്ട്, ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട്, മോനുണ്ട്, മോൻ വേറെ ഹോസ്പിറ്റലിൽ കാണാൻ നല്ല കുട്ടിയാണ്, നല്ല സുന്ദരനാണ്, ആൺകുട്ടിയാണ്, അവനിങ്ങനെ സുഖം പ്രാപിച്ച് വരുന്നുണ്ട്, മോനുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച വെറുതെ ആശ്വസിപ്പിക്കാൻ പറയുന്നതെന്നാണ് വിചാരിച്ച്. നല്ലൊരു ബോധമില്ല, പക്ഷെ ഉപബോധ ത്തിലുണ്ട്, മോനുണ്ട്, ഉണ്ട് എന്നിങ്ങനെ ഉണ്ട്. നമ്മുടെ കൂടത്തിൽ നമ്മുടെ ജീവനായിട്ട് ഇരുന്നതല്ലേ അത്ര നാള്. ഇപ്പൊ പെട്ടെന്നൊരു ദിവസം എടുത്തു മാറ്റുമ്പോൾ അതിന് ജീവനില്ലാത്തതാണെന്ന് നമ്മുടെ അമ്മ മനസ്സ് സമ്മതിക്കുകയല്ല. അപ്പൊ അങ്ങനെയൊരു ഓർമ്മയും മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെറിയ ബോധത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ മോൻ മറ്റൊരു ഹോസ്പിറ്റലിൽ ഉണ്ടെന്നാണ് അറിയുന്നത്. അത് പിന്നെ പെട്ടെന്ന് എനിക്ക് എൻ്റെ ബോധമണ്ഡലം ഉണരാനൊരു കാരണമായി, എൻ്റെ മോൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്. പിന്നെ ഞാൻ മോനെ കാണുന്നതാണ്. അതാണ് പറഞ്ഞത്, സാവിയമ്മന് 8 ദിവസം എനിക്ക് മുലപ്പാൽ നിഷേധിക്കപ്പെട്ടെന്ന് പറഞ്ഞ് സാവിയമ്മ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. അമ്മ എത്താൻ താമസിച്ചത്, അവന് ജീവിക്കുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും രണ്ട് നാട്ടിലെ രണ്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. പിന്നെ അവന് മുലപ്പാലൊക്കെ ഞുണഞ്ഞു കുടിക്കാനുള്ള ഒരു കഴിവായിട്ടുണ്ടായിരുന്നില്ല. സ്പില്ലറിലിട്ടിച്ച് മുലപ്പാൽ ആദ്യം കൊടുക്കുന്നത് 8 ദിവസം കഴിഞ്ഞിട്ടാണ്.
0: 8 ദിവസം കഴിഞ്ഞിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് ആ ഒരു പ്രോസസ്സ് ഇപ്പൊ സാധാ ഇതുപോലെ തന്നെ കുഞ്ഞിന്റെ ആ വളർച്ചയുടെ സമയം

0: സിസ്റ്ററും എന്ന് പറഞ്ഞ് കാലിൽ തട്ടിക്കൊടുക്കാൻ പറഞ്ഞു. ഇപ്പം കാലിൻ്റെ വെള്ളയിൽ തട്ടുമ്പോൾ ചെറുതായിട്ട് ഒരു കിളിക്കുഞ്ഞ് കരയുന്ന പോലെ ഒരു ഞരക്കം മാത്രമേ ഉള്ളൂ. അത് ഹൃദയം തകരുന്ന ഒരവസ്ഥയായിരുന്നു. പിന്നെ മുലപ്പാൽ എത്തിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് അവന് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് എൻ്റെ വേദന, എൻ്റെ ബോഡിയിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകളുകൊണ്ട് മെഡിസിനൊന്നും ശരീരത്തിൽ കയറാതെ അവർ വെറുതെ പച്ചമാംസം കീറിയതുകൊണ്ട് അതിലൂടെ ഇങ്ങനെ വ്രണമായിട്ട് പഴുപ്പ് ഒലിച്ചുകൊണ്ടിരിക്കുന്നു, നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല. ആ ഒരു വലിയൊരു ബുദ്ധിമുട്ടിനിടയ്ക്ക് മോനെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കിട്ടുന്നത്. എങ്കിലും എല്ലാവരും ആശ്വസിപ്പിച്ചു, ഞാനും മനസ്സിലോർത്തു അമ്മയുടെ സംരക്ഷണം കിട്ടുമ്പോൾ ഇനി കുഞ്ഞ് മാറ്റം വരുമെന്ന് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു 22 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഐ സി യുന്ന് പുറത്താക്കി. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഒരു പ്രശ്നമല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ മെനഞ്ചൈറ്റിസ്, ജനിച്ചപ്പോൾ മെനഞ്ചൈറ്റിസ് ഉണ്ടായതാണ്, ഡോക്ടേഴ്സിന് ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് കസിൻസ് എല്ലാം കൂടെ ഹോസ്പിറ്റലിൽ അടിച്ചു പൊട്ടിക്കാനും ഒക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അവർക്കൊരു പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടി ജനിച്ചപ്പോൾ മെനഞ്ചൈറ്റിസ് ഉണ്ടായതാണെന്നാണ് അവർ റിപ്പോർട്ട് തന്നിരുന്നത്. മെനഞ്ചൈറ്റിസ് ആണെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് വീണ്ടും വീണ്ടും വരും, അതൊന്നും മോനുണ്ടായിട്ടില്ല. പിന്നീട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. 22 ദിവസമായപ്പോൾ മോനെ ഐ സി യുന്ന് പുറത്തിറക്കി. പിന്നീട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും ആരോഗ്യം വീണ്ടെടുത്തു. ഒരു 2-3 മാസമൊക്കെ ആയപ്പോഴത്തേക്കും, ഒരു 6 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഇവന് കമിഴ്ന്ന് വലിഞ്ഞ്, പക്ഷെ തല ഉയർത്തി പിടിക്കാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഭാഗത്ത് ഇങ്ങനെ ഒരു കുഞ്ഞില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല. അതായത് കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നതോ
1: അല്ലെങ്കിൽ
0: എവിടെയോ ഒക്കെയും യാത്ര പോകുമ്പോൾ ഏതെങ്കിലും വൈകിലുള്ള കുഞ്ഞിലെ കണ്ടാൽ അത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല. ഇവന് ഒരു 1 വയസ്സിലല്ല 2 വയസ്സിൽ ഇതൊക്കെ മാറി ഇവൻ ഒരു സാധാരണ കുട്ടിയെ പോലെ ഓടി നടക്കുമെന്നായിരുന്നു പ്രതീക്ഷ. പിന്നെ 8 മാസമൊക്കെ ആയിട്ടും ഇവന് ഇരിക്കില്ല. അങ്ങനെയാണ് വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന്, ആ ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറഞ്ഞിട്ടില്ല മോനിങ്ങനെ ഒരു നോർമൽ ചൈൽഡായിട്ട് വരില്ല എന്ന് അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. അവർക്കൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ തുടർ ചികിത്സയെക്കുറിച്ചൊന്നും പറഞ്ഞു തന്നില്ല. 8 മാസമായപ്പോഴാണ് എന്തായാലും മറ്റൊരിടത്ത് കാണിക്കാമെന്ന് വിചാരിച്ച് കുഞ്ഞിനെ കാണിച്ചപ്പോഴാണ് ഇവൻ സ്പെഷ്യലായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോവുള്ളൂ എന്ന് അറിയുന്നത്. പിന്നെ അപ്പോൾ തന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്തെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്റർ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗമാണ്, അങ്ങോട്ട് റെഫർ ചെയ്യുമായിരുന്നു ഞങ്ങളെ. അവിടെ വന്ന് 3 വർഷം വരെ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. കൈകളും കാലുകളൊക്കെ വളഞ്ഞു പോകാതിരിക്കുവാണെങ്കിൽ 3 വയസ്സാകുമ്പോൾ നടക്കുമെന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ യാത്രയും ദുരിതവും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ദിവസങ്ങൾ പുറത്ത് റൂമെടുത്ത് താമസിക്കും, ഹസ്ബൻഡ് പുറത്തായിരിക്കും, ഞാനും കുഞ്ഞും ഹോസ്പിറ്റലിനകത്തായിരിക്കും. അങ്ങനെ അപ്പം ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ 3 വയസ്സാകുമ്പോഴത്തേക്കും ഇവൻ നടക്കും എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോഴേക്കും ഇവൻ നല്ല ഒരു ആൺകുട്ടിയുടെ രൂപത്തിലേക്ക് എത്തി മോന്. പക്ഷെ കഴുത്ത് നിവരില്ല, കഴുത്ത് നിവരാതെ തോളിലിങ്ങനെ ചാരി വെക്കേണ്ട ഒരവസ്ഥയായിരുന്നു. 1 വയസ്സായപ്പോഴത്തേക്ക് ഇവൻ സംസാരിച്ചു, അമ്മ എന്ന് വിളിച്ചു. അതോടുകൂടി എല്ലാ ദുഃഖവും മറന്നു. അമ്മ എന്നുള്ളൊരു വിളി നോർമൽ കുട്ടികളെ പോലെ തന്നെ സംസാരിച്ചു തുടങ്ങി. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഞങ്ങളെ ഇരുത്തി മോനെ ഇങ്ങനെ ബെൽറ്റൊക്കെ ഇട്ട് കെട്ടിവെച്ചിട്ടൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല, കമിഴ്ന്ന് കിടക്കുകയുള്ളൂ. ആ ഒരു അവസ്ഥയെന്ന് പിന്നെ മാറിയിട്ടില്ല. ആ ശാരീരികാവസ്ഥ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം മോനെ ഈ ഇരിക്കുന്ന അവസ്ഥയിലും ഒരു 6 മാസമായി കുട്ടിയുടെ ശാരീരികാവസ്ഥ തന്നെയാണ് അവനുള്ളത്. പിന്നെ അവൻ്റെ ബുദ്ധിയുടെ മണ്ഡലം വളരെ വേഗം വികസിച്ചു. 3 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സംസാരിക്കുകയും പഠിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങളോട് പറഞ്ഞു. പഠിപ്പിക്കാൻ നോക്കാനായിരുന്നു ഏറ്റവും പാട്. കാരണം വെച്ചാൽ എണീറ്റിരിക്കില്ലാത്തൊരു കുഞ്ഞിനെ അക്ഷരം എഴുതിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു ആദ്യം.
1: അപ്പൊ അക്ഷരം എഴുതിക്കാനൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത്?
0: ഞങ്ങളൊരാളെ വിളിച്ചു വരുത്തി, നാട്ടുമ്പുറത്തൊക്കെ അങ്ങനെയാണ്, വീട്ടിലാളെ വിളിച്ചു വരുത്തി ഇരുത്തി പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ വീട്ടിൽ വിളിച്ചു വരുത്തി അക്ഷരമൊക്കെ 4 വയസ്സിൽ അക്ഷരം മലയാള അക്ഷരങ്ങളെല്ലാം പഠിച്ചെടുത്തു. എങ്ങനെയൊക്കെ ഇരുത്തി, സപ്പോർട്ടൊക്കെ കൊടുത്ത്, തലയണയൊക്കെ കൊടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരുത്തി വന്നിരുന്ന് ടീച്ചർ പഠിപ്പിച്ചു. സാവ്യമോനെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എപ്പോഴും ഒരു സന്തോഷമുള്ള മുഖഭാവമായിരുന്നു. പിന്നെ പ്രകൃതിയിലോട്ട് നോക്കിയിരിക്കുക, പൂക്കളെ ചെടികളെ കുറിച്ചൊക്കെ വർണ്ണിക്കുക വളരെ ചെറുപ്പത്തിൽ തന്നെ. ഇവനത് എഴുതി വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളോട് എഴുതി വയ്ക്കാൻ പറയും. അങ്ങനെയാണ് കവിത എഴുത്ത് തുടങ്ങിയത്. അക്ഷരം വന്ന് പഠിപ്പിച്ചു. സാധാരണ ഒരു 6 മാസം കൊണ്ടൊക്കെയാണ് നല്ല പോലെയൊക്കെ കുഞ്ഞുങ്ങൾ പഠിച്ചെടുക്കുകയുള്ളു. 6 മാസം അല്ല, ചിലപ്പോൾ 1 വർഷമൊക്കെ എടുക്കും. പക്ഷെ മോനെ 1 മാസം കൊണ്ട് ഈ മലയാള അക്ഷരങ്ങളെല്ലാം പെട്ടെന്ന് പഠിച്ചു. അന്ന് നാട്ടുമ്പുറത്ത് നമ്മൾ ആശാൻ ആശാത്തി എന്നൊക്കെയാണ് പറയുന്നത് പഠിപ്പിക്കാൻ വരുന്നവര്. അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം
1: എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് പഠിക്കുന്നത്?
0: പെട്ടെന്ന് പഠിച്ച് ഒരക്ഷരം പഠിപ്പിച്ചിട്ട് അവര് പിന്നെ കുറെ സമയം അല്ലെങ്കിൽ ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത അക്ഷരം എടുക്കുന്നത്. ഇപ്പൊ ഒരക്ഷരം അവരങ്ങ് പറഞ്ഞു കൊടുത്താൽ അവന് ആ അക്ഷരം പെട്ടെന്ന് പഠിച്ചിട്ട് അടുത്ത അക്ഷരം എന്താ എന്നിങ്ങനെ പറയും. അപ്പൊ

0: വിനീവിന് ഭയങ്കര ബുദ്ധി കൂടുതലാണ്, എന്നെ കൊണ്ടൊന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആശാദ്യം ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു മാസം കൊണ്ട് അക്ഷരം പഠിപ്പിച്ചു. അക്ഷരങ്ങൾ പഠിപ്പിച്ച് തീർന്നാൽ പിന്നെ സ്കൂളിൽ എത്തിക്കണമല്ലോ, അതായിരുന്നു പിന്നെ അടുത്ത ഒരു കടമ്പ. സ്കൂളുകളിലൊന്നും പ്രവേശനം കിട്ടിയില്ല അവർ.
1: അപ്പോഴും ഇടുക്കിയിൽ തന്നെയാണ് താമസിക്കുന്നത്.
0: അതെ, പക്ഷേ ഞങ്ങൾ കോതമംഗലത്തും എറണാകുളത്തും ഒക്കെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതനുസരിച്ച് അങ്ങോട്ടൊക്കെ താമസം മാറണ്ടേ വന്നു. സ്കൂളുകൾ വീടിനടുത്തും പോലുള്ള സ്കൂളുകൾ മുതൽ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ അറിയുന്നത് സ്പെഷ്യലായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യലായിട്ട് പഠിക്കാൻ പറ്റും, അത്രയും സെൻ്ററുകളുണ്ട്. അങ്ങനെയാണ് പിന്നെ അതിലോട്ട് മാറുന്നത്. സ്കൂളുകാർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവന് നിൽക്കാനോ ഇരിക്കാനോ പറ്റില്ല, കിടത്തി ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ എവിടെയെങ്കിലും താങ്ങി പിടിച്ച് എവിടെയെങ്കിലും ഇരുത്തി കഴിഞ്ഞാൽ മറ്റൊരു കുട്ടി എന്തെങ്കിലും ചെയ്ത് ഇത് മറിഞ്ഞ് വീണ് കഴിഞ്ഞാലൊക്കെ അവർക്ക് വലിയ പ്രശ്നമല്ലേ. അതുകൊണ്ടാണ് അന്നത്തെ കാലത്തൊന്നും സ്കൂളുകാരി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പിന്നെ പേരൻസിനെ ഒന്നും കൂടെ ഇരുത്താനുള്ള
1: പ്രൊഫഷൻ ഇല്ല.
0: ആ അങ്ങനെ ഇല്ല, അന്നില്ല. ഇന്നിപ്പോൾ കുറേ സപ്പോർട്ടുകൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ കുഞ്ഞുങ്ങൾക്കുണ്ട്.
1: ആ എന്നിട്ട് അപ്പോൾ ആ സമയത്ത് പിന്നെ എങ്ങനെയാണ് ആ പഠനം മുന്നോട്ട് കൊണ്ടുപോയത്?
0: അന്ന് കോതമംഗലത്ത് പ്രതീക്ഷ ഭവൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സെൻ്ററാണ്, റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. അവിടെ അഡ്മിഷൻ എടുത്തിട്ട് അതിനടുത്തുള്ള സ്കൂളിൽ അഡ്മിഷൻ കൊടുത്ത് പഠിപ്പിക്കാമെന്ന് പറഞ്ഞ്, അങ്ങനെയാണ് മോനെ ആദ്യമായിട്ട് വീട്ടിൽ ഞങ്ങളുടെ കൂടത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. കോതമംഗലത്ത് വിദ്യാഭ്യാസം തുടങ്ങുന്ന അവിടെ നിന്നാണ്. ഒന്നാം ക്ലാസ്സിലോട്ട് അഡ്മിഷൻ വാങ്ങിച്ചു സെൻറ്റ് ജോസഫ് സ്കൂള് കോതമംഗലത്ത്.
1: അപ്പൊ ഇനി സ്കൂളിലെ വിശേഷം സാവിയോ പറയും. സാവിയോ,
2: എന്തോ
1: സാവിക്ക് ഓർമ്മയുണ്ടോ സ്കൂളിൽ പോയതൊക്കെ? സെന്റ് ജോസഫ് സ്കൂളിൽ
2: ഓർമ്മയുണ്ട്. 5 വയസ്സിൽ പോയി, 5 വയസ്സ് ഇപ്പൊ പോയിട്ട് പിന്നെ തിരിച്ചു പോന്നു, പിന്നെ 7 വയസ്സിൽ പോയി.
1: സെയിം സ്കൂളിലാണോ പോയത്?
2: ആ.
1: അപ്പൊ അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നോ സാവിയോയ്ക്ക്? അവരെയൊക്കെ ഓർമ്മയുണ്ടോ? ഫ്രണ്ട്സിന്റെ പേര്?
2: ടോണി, ജയ്മാൻ. പിന്നെ
1: ടീച്ചേഴ്സോ? ടീച്ചേഴ്സ്
2: അവിടെ സിസ്റ്റർമാരവിടെ റൂബി സിസ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ കവിത എന്ന് പറയുന്ന തെറാപ്പിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മധുബാല് വന്നിട്ടുണ്ട് അവിടെ സിനിമയുടെ മധുബാല് പാട്ട് പാടി
1: പാട്ടെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു മധുബാൽ സാർ.
2: അച്ഛന്റെ വേഷമായിരുന്നു.
0: അതേത് പാട്ടായിരുന്നു?
2: 1000 രൂപകൾക്കും ആകാശ സീമകൾക്കും.
0: പാട്ടാ അറിയാമത്ര പഠിക്കും.

0: ഈ പാട്ടായിരുന്നു എടുത്തത് അല്ലേ അന്ന്?
1: ആ
0: അന്ന് അന്നൊരു കാര്യം കൂടെ നടന്നില്ലേ,
1: മത്സരത്തിന് എറണാകുളത്തിന് പോയി.
0: സ്പെഷ്യൽ കുട്ടികളുടെ മത്സരത്തിന്?
1: അന്നേരം എനിക്ക് സെക്കൻഡ് പ്രൈസ് ആണ് കിട്ടിയത്. ജയസൂര്യ കൈത്തിരിയിട്ട് മെഡലായിരുന്നു, ഫോട്ടോ എടുത്തു.
0: ഏത് ഇവന്റിനാണ് കിട്ടിയത് സമ്മാനം?
1: ഓട്ട മത്സരത്തിൽ നാലുകാലി എഴുന്നിട്ടുള്ള.
0: ഇപ്പൊ പറഞ്ഞല്ലോ ഓട്ട മത്സരമായിരുന്നു എന്ന്. സാധാരണ മത്സരങ്ങളിൽ നിന്ന് ഈ മത്സരം എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നതെന്ന് പറയാമോ?
2: അത് ഈ സ്പെഷ്യൽ കുട്ടികളുടെ സ്പെഷ്യൽ സ്കൂളുകളുടെ മത്സരങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് വളരെ സങ്കടമാണോ വിഷമമാണോ സന്തോഷമാണോ തരുന്നതെന്നറിയില്ല. കാരണം നോർമൽ കുട്ടികളുടെ മത്സരങ്ങൾ പോലെ വാശിയില്ല അവിടെ. എനിക്ക് ഫ്രണ്ടിലെത്തണം, എനിക്ക് ജയിക്കണം, എനിക്ക് ഒന്നാം സ്ഥാനം വാങ്ങിക്കണം, മറ്റുള്ളവരെ തട്ടിയിട്ടിട്ടാണെങ്കിൽ എന്നുള്ള ഒരു ചിന്തയാണ് സാധാരണ കുട്ടികൾക്കുള്ളത്. പക്ഷേ ഈ സ്പെഷ്യൽ കുട്ടികളെന്ന് പറഞ്ഞാൽ അവരിപ്പം ഇപ്പം മോന് ഓട്ടം, ഓട്ടം എന്ന് പറഞ്ഞാൽ ഇവർ ആനിമൽ പോസിലാണ് പോകുന്നത്. കയ്യും കാലിൻ്റെ മുട്ടും കൈപ്പത്തിയും കുത്തിയിട്ടാണ് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റുന്നത്. മോന് വളരെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരിടത്തു നിന്ന് ഒരിടത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ബോഡി ഇപ്പം ഇത്തിരി വലുതായതുകൊണ്ട് അവനത് ബുദ്ധിമുട്ടാണ്. കാലിൻ്റെ മുട്ടിനൊക്കെ വേദനയാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അന്ന് ആ മത്സരത്തിലാണ് പങ്കെടുത്തത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കുഞ്ഞ് ഫ്രണ്ടിലേക്ക് ഓടിപ്പോയി ഫസ്റ്റ് വാങ്ങിക്കാറായാൽ ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് ആ കുഞ്ഞ് തിരിഞ്ഞു നിൽക്കും മറ്റുള്ള കുട്ടികളും കൂടെ ഒപ്പം എത്താനായിട്ട്. അങ്ങനെയാണ് സാവിയമ്മാന് പോയത്. കുറച്ച് പോയപ്പം മറിഞ്ഞടിച്ച് വീണു, പിന്നെ അവിടുന്ന് താങ്ങിയെടുത്ത് പിന്നെയും വിട്ട്. അങ്ങനെയൊക്കെയാണ് ഇതുങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അതാ സ്കൂളുകാർ അങ്ങനെയുള്ള സ്കൂളുകാരൊക്കെ അഭിനന്ദിക്കുകയും ചെയ്യണം, കാരണം ഇങ്ങനെ പങ്കെടുപ്പിക്കുന്നതിൽ.
0: അവരതിലേക്ക് കൊണ്ടുവരുന്നതിൽ
2: അന്ന് ആക്ടർ ജയസൂര്യ ആണ് മോന് മെഡല് കഴുത്തിലിട്ട് കൊടുത്തത്.
0: സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പഠനം എങ്ങനെയായിരുന്നു?
2: മോൻ്റെ പഠനവും ട്രീറ്റ്മെൻറ്റും ഒരുമിച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എവിടാണോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് പഠനവും കൂടെ കൊണ്ടുപോകുമായിരുന്നു. കൊതമംഗലത്ത് ഇവന് ഹോസ്റ്റൽ ലൈഫ് വലിയ ദുരിതമായിരുന്നു. കാരണം മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെ ഇന്നാണെങ്കിലും ഒരു സ്പെഷ്യൽ സ്കൂളിലും നിർത്താനുള്ളൊരു റൈറ്റ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾ കെയർ ചെയ്ത് കൊടുക്കത്തില്ല. അതായത് അവരുടെ

0: പ്രാഥമിക ആവശ്യങ്ങളെല്ലാം സ്വയമേ ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും, അങ്ങനെയുള്ള കുട്ടികളെ നിർത്തുള്ളൂ. പക്ഷെ മോൻ്റേതെന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് ഇവന് ബോധമനസ്സ് പൂർണ്ണമായിട്ടുണ്ട്. അതായത് ഭൗതിക വെല്ലുവിളി ഇല്ല, ശാരീരിക വെല്ലുവിളി മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് നോർമൽ സ്കൂളിൽ അന്ന് പഠിപ്പിക്കാൻ അന്നത്തെ സാഹചര്യം അനുസരിച്ച് നടന്നില്ല. അതുകൊണ്ടാണ് സ്പെഷ്യൽ സ്കൂളുകളെ ആശ്രയിച്ചത്. അപ്പോൾ ഈ സ്കൂളും പഠനവും ട്രീറ്റ്മെൻറ്റും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം. റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ് ആദ്യം കൊണ്ടുപോയാക്കുന്നത്. അതിനുശേഷം അവൻ അവിടെ നിന്ന് സ്കൂളിലൊക്കെ കൊണ്ടുപോയാക്കുമ്പോൾ അവന് തനിയെ ബസ് കയറാനൊക്കെ പറ്റത്തില്ല. അവർ റാമ്പ് ഇട്ട് കൊടുക്കും ബസ്സിൽ കയറാനായിട്ട്. അപ്പോൾ റാമ്പിലൂടെയൊക്കെ കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കാലിലും കയ്യിലെല്ലാം തൊലിയെല്ലാം പോയി പഴുത്ത് സ്കിന്നെല്ലാം പഴുത്ത് നാശമായി, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളായി. ഇപ്പോൾ അവർ തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതാണ് 7 വയസ്സ് വീണ്ടും പോയിന്ന് മോൻ പറഞ്ഞത്. രണ്ടാമത് പിന്നെ കൂടുതൽ അവർ എടുത്തു കയറ്റും, അതൊക്കെ അവർ ചെയ്തു കൊടുക്കും. പക്ഷേ ടോയ്ലറ്റിലൊക്കെ കുറച്ച് പിള്ളേർ അവർ തന്നെ ചെയ്യണം, ഇവനെ കൊണ്ട് അത് പറ്റത്തില്ല. എങ്കിലും ഇവന് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അവരവിടെ നിർത്തിയിരുന്നത്. തിരിച്ചു കൊണ്ടുവന്നിട്ട് വീണ്ടും സുഖമായി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അവിടെ തന്നെ കൊണ്ടയാക്കി. പിന്നെ അവിടുന്ന് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടാമത് എറണാകുളത്തിനാണ് പോകുന്നത്. എറണാകുളത്ത് ഹോസ്പിറ്റലായിരുന്നു അവൻ്റെ ട്രീറ്റ്മെൻറ്റ് ആ സമയത്ത്. ഇത് എറണാകുളത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് സ്കൂളിലോട്ട് മാറ്റി.
1: എറണാകുളത്ത് ഏത് സ്കൂളിലാണ് സാബി പഠിച്ചത്?
2: ചിറ്റാത്തേര സ്കൂളിൽ.
1: ഹോം ഓഫ് ഫെയ്ത്ത് ആ സ്കൂളിലാണ് പിന്നീട് പഠിച്ചത്.
0: സ്കൂള് ഒരു സിനിമയിൽ കാണിക്കുന്നില്ലേ?
2: രാക്ഷസരാജ അതിനകത്ത് കാണിക്കുന്നുണ്ട്. സിനിമ പഠിച്ചപ്പോൾ ഞാൻ അവിടെ ഇല്ല. അതിന് ശേഷം
0: അതിനകത്ത് പാട്ടുണ്ടല്ലേ, ഒരു പാട്ടാണ് കാണിക്കുന്നത്. ഏത് പാട്ടാ?
2: സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. മനസ്സേ കരയരുത്, മനസ്സേ കരയരുത്, ഞങ്ങൾ കണ്ണീരിലറിഞ്ഞൊരു പാട്ട് പാടാം, ഞങ്ങൾ കണ്ണീരിലറിഞ്ഞ് പാട്ട് പാടാം.
1: നന്നായിട്ട് പാടുന്നുണ്ട് സാവിയോ. സാവിയോ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ?
2: ആ
1: എങ്ങനെയാ കേൾക്കാറ്?
2: റേഡിയോയില് പാട്ട് കേൾക്കും.
1: റേഡിയോ സാവിയോയ്ക്ക് ആരാ കേൾക്കാൻ വേണ്ടി കൊണ്ടു തന്നത്? ആരാ?
2: തെറാപ്പിസ്റ്റ് സുനിത ചേച്ചി. വളരെ ചെറുപ്പത്തിലേ റേഡിയോ കേൾക്കുന്നുണ്ട്. ഞാൻ ഇന്ന് റേഡിയോ കേൾക്കുന്നുണ്ട്.
1: എന്തൊക്കെയാ റേഡിയോയിൽ കേൾക്കാറ് പരിപാടി? ഏതൊക്കെ പരിപാടിയാ ഇഷ്ടം?
2: വയലും വീടും, പിന്നെ പാട്ട്, പിന്നെ വാർത്ത.
1: അതെല്ലാം കേൾക്കും അല്ലേ?
2: കേൾക്കാറുണ്ട് റേഡിയോ. എൻ്റെ കൂടെ എപ്പോഴും റേഡിയോ ഉണ്ട്.
1: എപ്പോഴും കൂട്ടായിട്ട് റേഡിയോ ഉണ്ടല്ലേ? എന്നിട്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ പാട്ടിന്റെ കൂടെ പാടുവോ സാവിയോ?
2: ഞാനത് കേട്ട് വെക്കുള്ളൂ.
1: കേൾക്കുള്ളൂ അല്ലേ?
2: ആ
1: ഇപ്പൊ പറഞ്ഞല്ലോ പാട്ട് ഇഷ്ടം പോലെ കേൾക്കുമല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട ലിറിസിസ്റ്റോ അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസറോ ഒക്കെ ആരാണ് സാവിയോയ്ക്ക്?
2: എനിക്ക് ഗിരീഷ് പുത്തഞ്ചേരി.
1: അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഒരു പാട്ട് ഓണമൊക്കെ അല്ലേ, ഒരു ഓണപ്പാട്ട് പാടാമോ?

തേൻ മാവിൻ താഴക്കുമ്പി താലോലങ്കിളി പാടുവി ഗാനം പോലെ സംഗീതസ്വര സംഗമഗാനങ്ങൾ. തേൻ മാവിൻ താഴക്കും താലോലങ്കിളി പാടുവി ഗാനം പോലെ സംഗീതസ്വര സംഗമഗാനങ്ങൾ. കണ്ണുകൾക്ക് വർണ്ണമേജു വർണ്ണവും സേകവാരി വില്യ പോലൊന്ന് ചേർന്നറിഞ്ഞതാണ് ഈ പൊൻവീട്. മത്സ്യങ്ങളൊന്ന് ചേർന്നൊരു പൊൻവീട്, വർണ്ണമേജു വർണ്ണവും സേകവാരി വില്യ പോലൊന്ന് ചേർന്നറിഞ്ഞതാണ് ഈ പൊൻവീട്.

0: വീട്.
1: നന്നായിട്ട് പാടി കേട്ടോ സാവിയോ.
0: ആ
1: പിന്നെ സാവിയോ ഇപ്പൊ പറഞ്ഞ പോലെ എറണാകുളത്തേക്ക് സ്കൂളിൽ പഠിക്കാൻ പോയി, അതിനുശേഷം എഴുത്ത് ബുക്കൊക്കെ എഴുതണം അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു ആഗ്രഹമൊക്കെ എപ്പോഴാണ് പറയുന്നത്?
0: ഇതൊക്കെ സാവിയുടെ വളരെ ചെറുപ്പത്തിലുള്ള കാര്യമാണ്,
1: ആ
0: പഠിച്ചു തുടങ്ങിയ സമയത്തൊക്കെയുള്ളതാണ്. അവൻ്റെ സ്കൂൾ ലൈഫ്
1: ആ
0: എന്തുമാത്രം ദുരിതമായിരുന്നെന്ന് ചോദിച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഓരോ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവന് സിസ്റ്റമാറ്റിക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് ആ സ്കൂളിൽ നിന്ന് ഇവൻ ഔട്ടാവും, കൊണ്ടുപോകാൻ പറയും. പക്ഷെ തിരിച്ചു തരുമ്പോഴത്തേക്ക് കൊണ്ട വിട്ടതുപോലെ ആയിരിക്കത്തില്ല. നമ്മൾ ആ പരിസരത്ത് തന്നെ താമസിക്കുകയാണ്, അവിടെ തന്നെ ജോലിയും കണ്ടുപിടിച്ച് അതിനടുത്ത് തന്നെ താമസിക്കണം. കാരണം എപ്പോൾ വിളിച്ചാലും പെട്ടെന്ന് ചെല്ലണം. തിരിച്ചു വരുമ്പോൾ അവൻ കിഡ്നിയൊക്കെ വളരെ മോശം രീതിയിലായിരുന്നു, യൂറിനിൽ കൂടെ ബ്ലഡ് പോവുക, അങ്ങനെ ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പം അങ്ങനെ ആകുമ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ പറയും. അതോടുകൂടി ആ എറണാകുളത്തുള്ള പഠനവും ട്രീറ്റ്മെൻറ്റും അവിടെ തീർത്തിട്ട് പിന്നെ ട്രിവാൻഡ്രത്തോട്ടാണ് വന്നത്. ശ്രീചിത്രയിലോട്ട് ട്രീറ്റ്മെൻറ്റ് മാറുമായിരുന്നു.
2: സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച സാവിയോ ജോസും അമ്മ ബ്ലെസി സെബാസ്റ്റ്യനും പങ്കുവയ്ക്കുന്ന ജീവിതത്തിന്റെ കരുത്തുറ്റ അനുഭവങ്ങളുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് സെവിൽ ജിഹാൻ. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം അടുത്ത ശനിയാഴ്ച കൂട്ടുകാരിയിൽ.

0: കൂട്ടുകാരി.
1: നാളെ ശാസ്ത്രലോകത്തിൽ ഭാരതത്തിന്റെ ബഹിരാകാശ പ്രയാണം. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ സംസാരിക്കുന്നു.
2: നമ്മുടെ മുന്നിൽ പ്രതിബന്ധങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നു. സാങ്കേതിക വിദ്യകൾ നിഷേധിക്കപ്പെട്ട കാലമുണ്ടായിരുന്നു. എന്നാൽ ഭാരതീയ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനവും പ്രതിഭയും കൊണ്ട് നാം സ്വന്തമായി സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
3: ആഹാ, പുതിയ ഫോൺ വാങ്ങിച്ചല്ലോ. ഇന്നലെ മൈജി പോയിരുന്നോ?
4: എങ്ങനെ പോവാതിരിക്കും?
3: അതെന്താ,
4: കാറും സ്കൂട്ടറും മുതൽ BMW വരെ ആയിരക്കണക്കിന് സമ്മാനങ്ങളും വൺ ഡിസ്കൗണ്ടുകളും അല്ലേ മൈജി ഓണം മാസ് ഓണം സീസൺ 4 കാത്തിരിക്കുന്നത്.
3: അപ്പോ ഈ ഓണത്തിന് മൈജിയിൽ ഒന്ന് കേറാതെ പറ്റില്ലല്ലേ.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30
6: പ്രായോജകർ.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
9: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
8: എന്നാ ഞാനും വരുന്നളയാ.
10: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
6: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
8: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
7: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
8: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
9: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 30 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഇല്ലിക്കാടും ചെല്ലക്കാറ്റും എന്ന ചിത്രത്തിനായി MG ശ്രീകുമാറും അരുന്ധതിയും പാടിയ ഗാനം, രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം വിദ്യാധരൻ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25 വയസ്സിലേക്ക്.
2: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
1: 18 ക്യാരറ്റിൽ തീർത്ത ഇന്റർനാഷണൽ ഗുണനിലവാരമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ.
2: സുൽത്താന ഗോൾഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
3: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20 കാറുകൾ,
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 100,000 രൂപ വീതം 100 പേർക്ക്
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: അടുത്ത ഗാനം യേശുദാസും സുജാതയും പാടിയതാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ജാസി ഗിഫ്റ്റിന്റെ ഈണം. ചിത്രം പോക്കിരി രാജ.

0: ചലച്ചിത്ര ഗാനങ്ങൾ 12:40 പ്രകാശധാരയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട്
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര.
2: പ്രയോജകർ AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
4: കേരളത്തിൽ ഉടനീളം സെന്ററുകൾ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം.
4: ഫോൺ 9633-86333.
5: ഗർഭാശയ മുഴകളും ഹോമിയോപ്പതി

0: ചികിത്സയും. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ ഗീത എം ജി സംസാരിക്കുന്നു.
1: സ്ത്രീകളിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമാണ് ഗർഭാശയമുലകൾ. ഇത് സാധാരണയായി ഫൈബ്രോയിഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗർഭാശയമുലകൾ ലിയോമയോമ, മയോമ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. പ്രത്യുൽപാദന കാലയളവിലുള്ള സ്ത്രീകളിൽ 4-ൽ 1 ഈ രോഗം കണ്ടേക്കാം. ഫൈബ്രോയിഡിൻ്റെ അഥവാ ഗർഭാശയമുലകളുടെ കാരണങ്ങൾ കൃത്യമായി പറയാൻ സാധ്യമല്ല. സ്ത്രീ ഹോർമോണായ ഈസ്ട്രോജൻ അതുപോലെ ഒരളവ് വരെ പ്രൊജസ്ട്രോണും ഇവയുടെ വളർച്ചയ്ക്ക് നിദാനമാകുന്നുണ്ട്. കൂടാതെ ചില ഗ്രോത്ത് ഫാക്ടേഴ്സ്, പാരമ്പര്യം, ജനിതക ഘടകങ്ങൾ എന്നിവയൊക്കെ ഇതിൻ്റെ കാരണങ്ങളായി കാണുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത അഥവാ പ്യുബർട്ടി അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പ് ഇത് കാണാറില്ല. ഉള്ളമുഴകൾ മെനോപോസ് അഥവാ ആർത്തവ വിരാമം ആയിക്കഴിഞ്ഞാൽ ചുരുങ്ങുന്നതായും കാണുന്നു. നേരത്തെ പ്രായപൂർത്തിയായവർ, പ്രസവിക്കാത്ത സ്ത്രീകൾ, ഒരു കുട്ടി മാത്രമുള്ളവർ, PCOD ഉള്ളവർ എന്നിവരിലും ഇത് കൂടുതലായി കണ്ടുവരുന്നു. ശരീരഘടനയെപ്പറ്റി പറയുകയാണെങ്കിൽ അമിതവണ്ണമുള്ളവരിലാണ് കൂടുതലായി ഇത് കാണുന്നത്. കൊഴുപ്പ് കൂടുതലടങ്ങിയ ആഹാരം കഴിക്കുന്നവരിലും ഇതിൻ്റെ സാധ്യത കൂടുതലാണ്. വളരെ പതുക്കെ വളരുന്ന ഒരു മുഴയാണ് ഈ ഗർഭാശയമുഴകൾ. ഗർഭപാത്രത്തിൻ്റെ മാംസപേശികളിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. സാധാരണയായി ഗർഭാശയത്തിലോ ഗർഭാശയഗളത്തിലോ ആണ് കാണപ്പെടുന്നത്. ഈ മുഴകൾ ഗർഭപാത്രത്തിനകത്തോട്ടോ പുറത്തോട്ടോ വളരാം. ഒരാളിൽ തന്നെ പല വലിപ്പത്തിലും തരത്തിലുമുള്ള മുഴകൾ കാണുന്നുണ്ട്. എണ്ണം 1-ൽ 1 ആകാം. ഈ മുഴകളിൽ 75% രോഗലക്ഷണങ്ങളൊന്നും തന്നെ പ്രകടിപ്പിക്കാറില്ല. മുഴയുടെ വലിപ്പത്തേക്കാൾ അവയുടെ സ്ഥാനമാണ് രോഗലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്. ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലോട്ട് വളരുന്ന മുഴകൾ അമിത രക്തസ്രാവം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പുറത്തേക്ക് വളരുന്ന മുഴകൾ ഒരു ലക്ഷണവും പ്രകടിപ്പിക്കാതെയും ഇരിക്കാം. ഇതിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ കൂടുതൽ പേരിലും കാണുന്ന ലക്ഷണങ്ങൾ ആർത്തവ സംബന്ധമായ ക്രമക്കേടുകളാണ്. ക്രമം തെറ്റിയുള്ള ആർത്തവം, മാസമുറ സമയത്തുള്ള അമിതമായ രക്തസ്രാവം, അമിത വേദനയോടുകൂടിയ മാസമുറ, ആർത്തവത്തിന് ശേഷമുള്ള രക്തസ്രാവം, മാസത്തിൽ 1-ൽ പ്രാവശ്യം മാസമുറ വരിക, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അമിത രക്തസ്രാവമുള്ളവർക്ക് വിളർച്ചയുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുമൂലം ക്ഷീണവും ആരോഗ്യക്കുറവും ഒക്കെ ഉണ്ടാകാം. അടിവയറ്റിൽ വേദന, ഭാരം, വയറിനുണ്ടാകുന്ന അമിതമായ വീക്കം, കാലിൽ നീര്, വിളർച്ച, നടുവേദന എന്നിവയും ഉണ്ടാകാം. ഗർഭാശയത്തിന് പുറത്തോട്ട് വളരുന്ന മുഴകൾ അടുത്തുള്ള മറ്റവയവങ്ങളിൽ സമ്മർദ്ദമുണ്ടാക്കാം. വളരെ വലിയ മുഴകൾ മൂത്രതടസ്സം ഉണ്ടാക്കുകയും ചെയ്യും. കൂടെ കൂടെയുള്ള മൂത്രം പോകൽ, മൂത്രമൊഴിക്കാനുള്ള വിഷമം, മൂത്രം മുഴുവനായും പോകാതിരിക്കൽ, ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും ഉണ്ടാകാം. ഗർഭപാത്രത്തിന് ഉള്ളിലോട്ട് വളരുന്ന മുഴകൾ പലപ്പോഴും വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട്. തുടരെ തുടരെയുള്ള അബോർഷനും ഇതൊരു കാരണമാണ്. പ്രസവ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രസവശേഷമുള്ള അമിത രക്തസ്രാവം, അണുബാധ എന്നിവയും ഈ മുഴകൾ കാരണമായി ഉണ്ടാകാം. ആർത്തവ വിരാമത്തിന് ശേഷം വളരുന്ന മുഴകളും വളരെ പെട്ടെന്ന് വലിയ വലിപ്പത്തിലേക്ക് വളരുന്ന മുഴകളും ക്യാൻസറായി തീരാൻ സാധ്യതയുള്ളവയാണ്. ഗർഭിണികളിൽ പലപ്പോഴും മുഴകൾ വലുതാകുന്നതായി കാണാം. മറ്റു സങ്കീർണതകൾ ഒന്നും ഇല്ലെങ്കിൽ പ്രസവശേഷം ഇത് ചുരുങ്ങുന്നതായി കാണുന്നു. ശാരീരിക പരിശോധനയിൽ അടിവയറിലെ മുഴകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാം. പെൽവിക് അൾട്രാസൗണ്ട് സ്കാൻ, ട്രാൻസ്വജീനൽ സോണോഗ്രാഫി, ട്രാൻസ്വജീനൽ കളർ ഡോപ്ലർ സോണോഗ്രാഫി, ലാപ്രോസ്കോപ്പി എന്നിവ ഇത്തരത്തിലുള്ള മുഴകൾ കണ്ടുപിടിക്കുന്നതിനായി ചെയ്യുന്ന പരിശോധനകളിൽ ചിലതാണ്. ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാടിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായം ഒരു രോഗത്തെയല്ല ചികിത്സിക്കുന്നത്, രോഗിയെയാണ്. ഓരോ വ്യക്തിയും മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തനാണ്. ഈ വ്യത്യാസം രോഗാവസ്ഥയിലും ഓരോ തരത്തിലും ഓരോരുത്തരിലും പ്രകടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരേ രോഗാവസ്ഥയ്ക്ക് ഓരോ രോഗികൾക്കും വ്യത്യസ്തങ്ങളായ ഔഷധങ്ങൾ വേണ്ടിവരുന്നത്. രോഗം ഒരവയവത്തെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് ഒരു വ്യക്തിയെ മുഴുവനായും അത് ബാധിക്കുന്നു. രോഗലക്ഷണങ്ങളോടൊപ്പം രോഗിയുടെ മറ്റ് ശാരീരിക മാനസിക പ്രത്യേകതകളും സവിശേഷതകളും കണക്കിലെടുത്താണ് മരുന്ന് നിശ്ചയിക്കുന്നത്. ശാരീരിക മാനസിക പ്രത്യേകതകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മരുന്ന് നിശ്ചയിക്കുന്നത് വഴി മുഴകൾ വലുതാകുന്നത് തടയാനും ഭാവിയിൽ മറ്റ് സങ്കീർണതകൾ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത തടയാനും കഴിയുന്നു. അമിത ബ്ലീഡിംഗ് ഉള്ളവർക്ക് മരുന്നിനോടൊപ്പം തന്നെ വിളർച്ച നിയന്ത്രിക്കുന്നതിനുള്ള പ്രത്യേക ആഹാരക്രമവും പാലിക്കേണ്ടതുണ്ട്. അമിത കൊഴുപ്പടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുന്നത് അഭികാമ്യമാണ്.
0: ഗർഭാശയ മുഴകളും ഹോമിയോപ്പതി ചികിത്സയും. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ ഗീത എം ജി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പ്രായോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
4: കൊതുകിൽ നിന്നും സംരക്ഷണം നേടുക എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ സംരക്ഷണ മാർഗം. ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
3: ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷേഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമാർജനം ഉറപ്പുവരുത്തുകയും വേണം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ്.
4: മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞു കളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വയ്ക്കുകയോ ചെയ്യുക.
3: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
4: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടിനിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൗർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ചെറിയ പനി വന്നാൽ പോലും ഡെങ്കിപ്പനിയുടെ ലക്ഷണമെന്ന് തോന്നിയാൽ ധാരാളം പാനീയങ്ങൾ കുടിക്കാൻ കൊടുക്കുക. പനി കുറയുന്നതിനുള്ള മരുന്ന് കൊടുത്തതിനു ശേഷം എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.
0: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര സമാപിക്കുന്നു.
5: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന് ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയുള്ള 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
6: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
7: സാധാരണക്കാരന് കൈത്താനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കരൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലും ഏവർക്കും സ്വാഗതം.
8: വീട്ടിൽ ലിസ്റ്റ് റെഡിയായി. ടിവി, ഫ്രിഡ്ജ്, ഫോൺ, മിക്സി. പക്ഷെ ബജറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഓഫായി.
9: ഓഫാവണ്ട, മൈജി ഉണ്ടല്ലോ.
8: എന്താ അവിടെ സ്പെഷ്യൽ?
9: മൈജി ഓണം മാസോണം 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട്സ്, പിന്നെ ഭാഗ്യം കൂടിയാൽ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, BMW വരെ.
10: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: ആകാശവാണി അനന്തപുരി FM 101.9. ചലച്ചിത്ര ഗാനങ്ങൾ. ദേവി കന്യാകുമാരി എന്ന ചിത്രത്തിനായി P. മാധുരി പാടിയ ഗാനം, രചന വയലാർ രാമവർമ്മ, സംഗീതം G. ദേവരാജൻ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഹർഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി വീടുകളിൽ ദേശീയ പതാക ഉയർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവരും ഒത്തുചേർന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കാൻ പ്രധാനമന്ത്രി വീഡിയോ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 5-അംഗ ഉപസമിതി പരിശോധന നടത്തുന്നു. അണക്കെട്ടിന്റെ സുരക്ഷയും നിലവിലെ സ്ഥിതിഗതികളും വിലയിരുത്തുന്നതിനാണ് ഉപസമിതി പരിശോധന നടത്തുന്നത്. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾ അനാഥമാകാൻ

പാടില്ലെന്നും കുടുംബത്തിലെ ഒരംഗത്തിന് ഗവൺമെന്റ് ജോലി നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കടലിൽ കാണാതായവരെ കണ്ടെത്താൻ ശ്രമങ്ങൾ ഊർജ്ജിതമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. പിതൃസ്മരണയിൽ സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളിലും വിവിധ സ്നാനഘട്ടങ്ങളിലും കർക്കടകവാവ് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. പ്രധാന കേന്ദ്രങ്ങളിൽ ആയിരങ്ങളാണ് പിതൃതർപ്പണത്തിനെത്തിയത്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലെ ലൈഫ് കോഴ്സ് സമീപനം എന്ന വിഷയത്തിൽ ദേശീയ കോൺക്ലേവ് നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത്. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ ഡോക്ടർ എം കെ സി നായർ ഓഡിറ്റോറിയത്തിലാണ് കോൺക്ലേവ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ AICTEയുടെ അടൽ അക്കാദമി പദ്ധതിയുടെ ഭാഗമായി ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് കണ്ണൂർ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ തിരഞ്ഞെടുത്തു. ആറ് ദിവസമാണ് പരിപാടി. അന്തരിച്ച ഡോക്ടർ എം പി പരമേശ്വരന്റെ സംസ്കാരം അല്പസമയത്തിനകം തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ. ഇന്നലെ തൃശൂരിലെ കോട്ടപ്പുറത്തെ വസതിയിലായിരുന്നു 92-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കണ്ണൂർ ചെറുകുന്ന് സി കെ പണിക്കർ ഭാഗവതർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈഖരിയം പുരസ്കാരം പിന്നണി ഗായിക എൻ ലതികയ്ക്ക്. ശനിയാഴ്ച വൈകിട്ട് ചെറുകുന്നിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9.

ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി. ഇതാ ഒരു ചോദ്യം തത്സമയ ചോദ്യോത്തര പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങൾക്കൊപ്പം ഞാൻ ഗായത്രി ദേവി. ഇതാ ഒരു ചോദ്യത്തിന്റെ ഫോർമാറ്റിൽ ചെറിയ മാറ്റങ്ങൾ വന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് എപ്പിസോഡുകളായി ശ്രോതാക്കൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അതായത് നമ്മളൊരു ചോദ്യത്തിന്റെ സൂചനകളാണ് തരുന്നത്, അതിനനുസരിച്ച് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ശ്രോതാക്കളുടെ ഒരു ജോലി എന്ന് പറയുന്നത്, ഒരു ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൂ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്നത്തെ സൂചനകൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹം ആരാണ് എന്നുള്ളതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ആദ്യത്തെ ക്ലൂ തന്നു കഴിയുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നവർ, ഉത്തരം കിട്ടുന്നവർ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ വെച്ചുകൊണ്ട് ഉത്തരം എത്രയും പെട്ടെന്ന് അയയ്ക്കുക. അപ്പോൾ വാട്സപ്പ് നമ്പർ ഞാൻ പറയുകയാണ്, 8281420305. നമ്പർ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചോളൂ, 8281420305. അപ്പോൾ ഇന്നത്തെ വ്യക്തിയെ തിരിച്ചറിയാനുള്ള ആദ്യത്തെ സൂചന ഞാൻ പറയുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. സൂചന ഇതാണ്, ലിപിവിന്യാസ ചരിത്രത്തിൽ സ്വന്തം പേരിൽ 4 റോമൻ ഫോണ്ടുകൾ രൂപകൽപ്പന ചെയ്ത ഒരു മികച്ച ഗ്രാഫിക് ഡിസൈനറാണ് ഇദ്ദേഹം. ആരാണ് ഇദ്ദേഹം? സൂചന ഞാൻ ഒരിക്കൽ കൂടി പറയാം, ലിപിവിന്യാസ ചരിത്രത്തിൽ സ്വന്തം പേരിൽ 4 റോമൻ ഫോണ്ടുകൾ രൂപകൽപ്പന ചെയ്ത ഒരു മികച്ച ഗ്രാഫിക് ഡിസൈനറാണ് ഇദ്ദേഹം. ആരാണ് ഈ പ്രമുഖനായ വ്യക്തി? എത്രയും പെട്ടെന്ന് സന്ദേശങ്ങൾ അയച്ചോളൂ. സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ വ്യക്തമായി സന്ദേശത്തിൽ ഉണ്ടായിരിക്കണം, അല്ലാത്തവ നമ്മൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതല്ല. അതുവരെ നമുക്കൊരു നല്ല ഗാനം കേൾക്കാം.

0: രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: അയ്യായിരം വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
0: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
8: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25 വയസ്സിലേക്ക്.
9: 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
10: 18 കാരറ്റിൽ തീർത്ത ഇന്റർനാഷണൽ ഗുണനിലവാരമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ.
9: സുൽത്താന ഗോൾഡ് ഡയമണ്ട്സ്, ബാലരാമപുരം.
11: ചേട്ടാ, ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
12: ഓണം ഷോപ്പിംഗ് ആ
11: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
12: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 August 22-31 വരെ.
5: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50 പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
13: ഇതാ ഒരു ചോദ്യം തുടരുകയാണ്. നമ്മുടെ ആദ്യത്തെ ക്ലൂവിൽ നിന്ന് വളരെ കുറച്ച് പേർക്കാണ് ശരിയുത്തരം കിട്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അതിൽ 4 പേരുടെ പേര് ഞാൻ പറയുകയാണ്, കാരണം 5 പേര് തികച്ച് ശരിയുത്തരം അയച്ചു.

ചിലരെങ്കിലും നമ്മുടെ രണ്ടാമത്തെ സൂചനയിലൂടെ ശരി ഉത്തരം തിരുത്തി അയച്ചിട്ടുണ്ട്. ചിലരൊക്കെ തെറ്റിപ്പോയവരുണ്ട്. എന്നിട്ടും നമുക്കൊരു 5 പേരുടെ പേരുകൾ പറയാൻ പറ്റാത്തൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലർക്കൊന്നും പിടികിട്ടിയിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ 3-ാമത്തെ സൂചനയിലൂടെ ആ ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക്

എത്താൻ കഴിയും. അപ്പൊ ഇപ്പോ ഉത്തരം ശരി ഉത്തരം അയച്ചവരിൽ നിന്ന് നാല് പേരുടെ പേരുകൾ പറയാം. ദിവ്യ ചന്ദ്രൻ മുംബൈ, രമാദേവി വലിയവിള തിരുവനന്തപുരം, സെൽവനോസ് വെള്ളനാട്, ആതിര പുളിമാത്ത്. ഇത്രയും പേര് ശരി ഉത്തരം അയച്ചവരിൽ ഇവിടെ ലഭിച്ചവരാണ്. അപ്പം നമ്മൾ അടുത്ത ക്ലൂവിലെ അടുത്ത സൂചന ക്ലൂവിലേക്ക് പോവുകയാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകളിൽ ചിത്രകല അഭ്യസിച്ച ഇദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചത് ഒരു പരസ്യ ഏജൻസിയിൽ ജൂനിയർ വിഷ്വലൈസറായിട്ടായിരുന്നു. പ്രശസ്തമായ പല ഇന്ത്യൻ പുസ്തകങ്ങളുടെയും കവർ ഡിസൈൻ ചെയ്തത് ഇദ്ദേഹമാണ്. ഇപ്പോൾ എല്ലാവർക്കും ഉത്തരം ഒരു പരിധിവരെ തെളിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേരും സ്ഥലവും വെച്ച് 8281420305 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഉത്തരം അയച്ചോളൂ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും
0: ലേഡീസ് ജെന്റ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
2: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
3: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
2: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
3: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
0: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: അൽ ചെന്നോണം സമ്മാനം കൊണ്ടോണം.
5: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാർക്കടുപ്പിലൂടെ മെഗാ ബാമ്പഗേ AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
6: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണ സദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
5: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
7: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
8: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
9: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
10: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക.
2: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
11: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
12: MRP ലോണം, പൊന്നോണം, ഓഫറിൽ നിറയെ സമ്മാനം.
13: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
14: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
15: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
16: ഓണം വരവായി.
17: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
16: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
17: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
18: കഴിഞ്ഞ സൂചനയിലൂടെ കുറച്ച് കൂടുതൽ പേർക്ക്, ഇതാ ഒരു ചോദ്യത്തിൽ നമ്മൾ കൊടുത്ത സൂചനയിലൂടെ ആ ശരി ഉത്തരം കുറച്ച് കൂടുതൽ പേർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇനിയും ഉത്തരങ്ങൾ കിട്ടാനുണ്ട്. എന്തായാലും കഴിഞ്ഞ സൂചനയിലൂടെ ഉത്തരങ്ങൾ ശരിയായ ഉത്തരം അയച്ചവരുടെ പേരുകൾ പറയുകയാണ്. അതിൽ 5 പേർ, തിരഞ്ഞെടുത്ത 5 പേരുടെ പേരുകൾ പറയുകയാണ്. അനിൽകുമാർ ചക്രപാണിപുരം, പ്രഭ വിളവൂർക്കൽ, രാഹുൽ പിറവം, കൃഷ്ണ ജി വെസ്ഫോർട്ട് തിരുവനന്തപുരം, നിഷ ഇന്ദിരാനഗർ പേരൂർക്കട. അടുത്ത സൂചനയിലേക്ക് പോവുകയാണ്. അടുത്ത സൂചന ഇതാണ്. ശാന്തിനികേതനിലെ പഠനകാലത്ത് പോൾ റോത്തയുടെയും റൂഡോൾഫ് അൾഹൈമിന്റെയും ചലച്ചിത്ര സിദ്ധാന്തങ്ങൾ വായിച്ചതാണ് ഇദ്ദേഹത്തെ സിനിമയെ ഗൌരവമായി പഠിക്കാൻ പ്രേരിപ്പിച്ചത്. ഞാൻ സൂചന ഒരിക്കൽ കൂടി പറയാം. ശാന്തിനികേതനിലെ പഠനകാലത്ത് പോൾ റോത്തയുടെയും റുഡോൾഫ് അർണർഹേമിന്റെയും ചലച്ചിത്ര സിദ്ധാന്ത ഗ്രന്ഥങ്ങൾ വായിച്ചതാണ് ഇദ്ദേഹത്തെ സിനിമയെ ഗൌരവമായി പഠിക്കാൻ പ്രേരിപ്പിച്ചത്. ആരാണ് അദ്ദേഹം? എത്രയും പെട്ടെന്ന് ഉത്തരമയക്കുക. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്.

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: നമ്മുടെ കഴിഞ്ഞ സൂചനയിലൂടെ ഉത്തരങ്ങൾ അയച്ച് ഇവിടെ ലഭിച്ച 5 പേരുടെ പേരുകളാണ് ഇനി പറയാൻ പോകുന്നത്. ലീന നാവായിക്കുളം, പാർവതി പിള്ളൈ ജഗതി, അയ്യപ്പൻ ആറയൂർ, ഗായത്രി എ പുല്ലയിൽ, ധന്യ ചങ്ങനാശ്ശേരി. ചിലർക്കൊക്കെ കുറച്ച് കൂടുതൽ പേർക്ക് ഉത്തരങ്ങളിലേക്ക് അടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും നല്ല സൂചനകളുണ്ട്. ഇതിൽ നിന്നും ഉത്തരം കിട്ടാത്തവർക്ക് തീർച്ചയായിട്ടും ഉത്തരം കിട്ടും. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ, വീണ്ടും വീണ്ടും ഒരു പ്രാവശ്യം പേര് പറഞ്ഞവർ വീണ്ടും വീണ്ടും ശരി ഉത്തരം അയക്കണം എന്നില്ല. കാരണം അവരുടെ പേര് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ശരി ഉത്തരം അയക്കണം എന്നില്ല. അതോടൊപ്പം തന്നെ ചിലരൊക്കെ പേര് മാത്രം ആ തിരക്കിൽ വിട്ടുപോകുന്നതായിരിക്കും, സ്ഥലപ്പേര് വെക്കണേ. സ്വന്തം പേരും സ്ഥലപ്പേരും കൂടെ വെച്ചിട്ട് ശരി ഉത്തരം അയക്കുന്നവരുണ്ട്. പക്ഷേ നമുക്ക് സ്ഥലപ്പേരും അത് കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ആ ഉത്തരങ്ങൾ പൂർണ്ണമല്ലാതാവുകയാണ്. അപ്പം നിങ്ങളുടെ പേരും സ്ഥലപ്പേരും കൂടി അതിൻ്റെ കൂടെ വയ്ക്കാൻ മറന്നു പോകരുത് ശരിയുത്തങ്ങൾ അയക്കുമ്പോൾ. അപ്പം ഇന്ന് ഇതാ ഒരു ചോദ്യത്തിലെ അടുത്ത സൂചനയിലേക്ക് പോവുകയാണ്. ആരാണ് ഈ വ്യക്തി എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ലണ്ടനിലെ 6 മാസത്തെ താമസത്തിനിടെ ഇദ്ദേഹം തിയേറ്ററുകളിൽ കയറി ഇറങ്ങി കണ്ടത് 99 സിനിമകളാണ്. ഇപ്പം സിനിമയുമായി ബന്ധപ്പെട്ട ആളായിരിക്കണം എന്നൊക്കെ ഇപ്പോൾ സൂചന കിട്ടിയിട്ടുണ്ടാകും. അതിൽ വിക്ടോറിയോ ഡിസീക്കയുടെ ബൈസിക്കിൾ തീവ്സ് എന്ന വിഖ്യാത ചിത്രം കണ്ട ശേഷമാണ് എനിക്ക് സിനിമാ സംവിധാനം ചെയ്യണം എന്ന ഉറച്ച തീരുമാനം ഇദ്ദേഹം എടുക്കുന്നത്. ലണ്ടൻ യാത്രയുടെ വഴിത്തിരിവുണ്ടായ ഈ വ്യക്തി ആരാണ്? ക്ലൂ ഒരിക്കൽ കൂടി. ലണ്ടനിലെ 6 മാസത്തെ താമസത്തിനിടെ ഇദ്ദേഹം തിയേറ്ററുകളിൽ കയറി ഇറങ്ങി കണ്ടത് 99 സിനിമകളാണ്. അതിൽ വിക്ടോറിയോ ഡിസിക്കയുടെ ബൈസിക്കിൾ തീവ്സ് എന്ന വിഖ്യാത ചിത്രം കണ്ട ശേഷമാണ് എനിക്ക് സിനിമ സംവിധാനം ചെയ്യണം എന്ന ഉറച്ച തീരുമാനം ഇദ്ദേഹം എടുക്കുന്നത്. ലണ്ടൻ യാത്രയുടെ വഴിത്തിരിവുണ്ടായ ഈ വ്യക്തി ആരാണ്? എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേരും സ്ഥലവും വെച്ച് ഞങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ചോളൂ. വാട്സപ്പ് നമ്പർ 8281420305.

ഇതാ ഒരു ചോദ്യത്തിന്റെ കഴിഞ്ഞ സൂചനയിലൂടെയും കുറച്ചുപേർക്ക് കിട്ടിയിട്ടുണ്ട്. ചിലർ വീണ്ടും തെറ്റ് അയച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും പലരും പറയുന്നുണ്ട്, ആദ്യം പറഞ്ഞ സൂചന ഒന്നുകൂടി പറയുക. നമ്മൾ തരുന്ന സൂചനകൾ ഇനി നിങ്ങൾക്ക് എളുപ്പമായി കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അദ്ദേഹം ആരാണ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അടുത്തത് കുറച്ചുകൂടി എളുപ്പമുള്ള സൂചനയായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പം മറ്റ് സൂചനകൾ നമ്മൾ പറഞ്ഞത് വീണ്ടും ഒന്നുകൂടി നമ്മൾ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ സൂചനയിലൂടെ ഉത്തരങ്ങൾ തിരിച്ചറിഞ്ഞ 5 പേരുടെ പേരുകളാണ് പറയുന്നത്. കൂടുതൽ പേര് അയച്ചിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത 5 പേർ: ബിസ്മി എസ് ജോർജ് വെങ്ങാനൂർ തിരുവനന്തപുരം, ഐശ്വര്യ ജെ ഫോർട്ട് തിരുവനന്തപുരം, രമ ആറ്റിങ്ങൽ, കേണൽ വിജയകുമാർ വിഴിഞ്ഞം, രജനിത എറവൂർ. എറവൂരിൽ നിന്ന് രജനിത. അപ്പോൾ ഇനി അടുത്ത സൂചന ശ്രദ്ധിച്ചോളൂ. ഈ സൂചനയിലൂടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു സംശയമുള്ളവർക്കൊക്കെ കുറച്ചുകൂടി ഒന്ന് വ്യക്തമാകാനാണ് അടുത്ത സൂചന. തന്റെ ആദ്യ സിനിമയുടെ ചിത്രീകരണത്തിന് മുൻപ് ഡയലോഗുകൾക്ക് പകരം ഓരോ ദൃശ്യവും ചിത്രങ്ങളായി വരച്ചുകൊണ്ട് അദ്ദേഹം ഒരു വിശദമായ സ്റ്റോറി ബോർഡ് തയ്യാറാക്കിയിരുന്നു. വളരെ വ്യത്യസ്തമായ ഒരു രീതിയെ ഫോളോ ചെയ്തിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം എന്ന് മനസ്സിലായല്ലോ. പിന്നീട് ആ അപൂർവ രേഖ, അദ്ദേഹം വരച്ചതെല്ലാം അതൊരു അപൂർവ രേഖയായിരുന്നു. ആ അപൂർവ രേഖ ഫ്രാൻസിലെ പ്രശസ്തമായ സിനിമാടെക് ഫ്രാൻസിസ് ആർക്കേവിന് കൈമാറി. വരകളിലൂടെ സിനിമ ദർശിച്ച ഈ പ്രതിഭ ആരാണ്? ഇതായി സൂചന ഒരിക്കൽ കൂടി പറയാം. തന്റെ ആദ്യ സിനിമയുടെ ചിത്രീകരണത്തിന് മുൻപ് ഡയലോഗുകൾക്ക് പകരം ഓരോ ദൃശ്യവും ചിത്രങ്ങളായി വരച്ചുകൊണ്ട് അദ്ദേഹം ഒരു വിശദമായ സ്റ്റോറി ബോർഡ് തയ്യാറാക്കിയിരുന്നു. പിന്നീട് ഈ സ്റ്റോറി ബോർഡ് എന്ന് പറയുന്ന അപൂർവ രേഖ ഫ്രാൻസിലെ പ്രശസ്തമായ സിനിമാടെക് ഫ്രാൻസിസ് ആർക്കേവിന് കൈമാറുകയുണ്ടായി. വരകളിലൂടെ സിനിമ ദർശിച്ച ആ പ്രതിഭ ആരാണ്? എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്തോളൂ. നിങ്ങളുടെ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്.

0: പോലീസ്.
1: മിസ് സീമ.
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
5: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
0: അതെങ്ങനെ?
5: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഇതാ ഒരു ചോദ്യത്തിലെ കഴിഞ്ഞ സൂചനയിലൂടെ കുറച്ചുപേർക്ക്, അതായത് എല്ലാവരും ഇല്ല, ഒരു ആകെ ഉത്തരങ്ങൾ അയച്ച്, ശരി ഉത്തരം അയച്ച 3 പേരാണ് ശരി ഉത്തരം കഴിഞ്ഞ സൂചനയിലൂടെ അയച്ചത്. ആ 3 പേരുടെ പേര്

വായിക്കാം. പ്രമോദ് കുമാർ താനൂർ, ഗായത്രി എസ് നായർ ഉള്ളൂർ, സെലസ്റ്റിന മനോജ് ഇടുക്കി. അടുത്ത സൂചനയിലേക്ക് പോവുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. ബംഗാളിലെ പ്രശസ്തമായൊരു ബാലമാസികയുടെ പത്രാധിപരായി ദീർഘകാലം പ്രവർത്തിക്കുകയും കുട്ടികൾക്കായി മാസികയ്ക്ക് പുതിയൊരു പുനർജന്മം നൽകുകയും ചെയ്ത എഴുത്തുകാരൻ കൂടിയാണ് ഇദ്ദേഹം. ബംഗാളി സാഹിത്യത്തിൽ ഇന്നും കുട്ടികളും മുതിർന്നവരും ഒരുപോലെ നെഞ്ചിലേറ്റുന്ന ഫെലൂദ എന്ന പ്രശസ്തനായ ഡിറ്റക്റ്റീവ് കഥാപാത്രത്തെയും ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ശംഖു, കഥാകാരനായ താരിണി ഖുറോ എന്നിവരെയും സൃഷ്ടിച്ച സാഹിത്യകാരനാണ് ഇദ്ദേഹം. ഇപ്പോൾ പലർക്കും കാര്യം പിടികിട്ടി കാണുമല്ലോ. എന്നാൽ എത്രയും പെട്ടെന്ന് ഉത്തരം വാട്സപ്പ് ചെയ്തോളൂ. ഈ സൂചന ഒരിക്കൽ കൂടി പറയാം. ബംഗാളി സാഹിത്യത്തിൽ ഇന്നും കുട്ടികളും മുതിർന്നവരും ഒരുപോലെ നെഞ്ചിലേറ്റുന്ന ഫെലൂദ എന്ന പ്രശസ്തനായ ഡിറ്റക്റ്റീവ് കഥാപാത്രത്തെയും ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ശംഖു, കഥാകാരനായ താരിണി ഖുറോ എന്നിവരെയും സൃഷ്ടിച്ച സാഹിത്യകാരനാണ് ഇദ്ദേഹം. പിന്നെ ബംഗാളിയിലെ പ്രശസ്തമായ ഒരു ബാലമാസികയുടെ പത്രാധിപരായി ദീർഘകാലം പ്രവർത്തിക്കുകയും കുട്ടികൾക്കായി മാസികയ്ക്ക് പുതിയൊരു പുനർജന്മം നൽകുകയും ചെയ്ത ഈ പ്രതിഭാധനനായ വ്യക്തി ആരാണ് എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് വാട്സപ്പിലൂടെ നിങ്ങളുടെ പേരും സ്ഥലവും വെച്ച് ഉത്തരം അയച്ചോളൂ. വാട്സപ്പ് നമ്പർ 8281420305.

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിയുടെ തരികയുടെ പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
0: ആ ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ അവസാനത്തെ സൂചനയാണ്. ആ വ്യക്തിയെ കണ്ടെത്താനുള്ള അവസാനത്തെ സൂചന ശ്രദ്ധിച്ചോളൂ. പഥേർ പാഞ്ചാലി, അപരാജിതോ, അപൂർ സൻസാർ എന്നീ അപുത്രയങ്ങളിലൂടെ ഇന്ത്യൻ സിനിമയെ ലോകത്തിന്റെ നിറുകയിലെത്തിക്കുകയും ഓസ്കാറിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടി ഇന്ത്യയുടെ അഭിമാനമാവുകയും ചെയ്ത ആ ചലച്ചിത്ര വിസ്മയം ആരാണ്? ഇപ്പോൾ എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടാവും. ഒന്നുകൂടി പറയാം, പഥേർ

പാഞ്ചാലി, അപരാജിതോ, അപ്പൂർ സൻസാർ എന്നീ അപുത്രയങ്ങളിലൂടെ ഇന്ത്യൻ സിനിമയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുകയും ഓസ്കാറിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടി ഇന്ത്യയുടെ അഭിമാനമാവുകയും ചെയ്ത ആ ചലച്ചിത്ര വിസ്മയം ആരാണ് എന്നുള്ളതാണ് അവസാനത്തെ സൂചന. കഴിഞ്ഞ സൂചനയിലെ ശരിയുത്തരം കണ്ടെത്തിയ അഞ്ചുപേരുടെ പേര് പറയുകയാണ്. അഷ്ടമി ഉഴമലയ്ക്കൽ, സുരേഷ് മുരുക്കുമ്പുഴ, അഞ്ജു കരപ്പുഴ കോട്ടയം, ശ്രീകുമാരി പൂജപ്പുര, അക്ഷയ ബാലരാമപുരം. അപ്പോൾ ഈ സൂചനയിലൂടെ, ഈ പറഞ്ഞ അവസാന സൂചനയിലൂടെ ഇനി വ്യക്തിയെ കണ്ടെത്തിക്കൊള്ളൂ, എന്നിട്ട് ഞങ്ങൾക്ക് വാട്സപ്പ് അയച്ചോളൂ നിങ്ങളുടെ പേരും സ്ഥലവും വെച്ച്.

ഞാൻ പറഞ്ഞത് ഇത്ര ശരിയായി. കഴിഞ്ഞ സൂചനയിലൂടെ എല്ലാവർക്കും ആളെ പിടികിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഉത്തരം വന്ന ആദ്യത്തെ 5 പേരുടെ പേരാണ് ഇനി

വായിക്കുന്നത് മാളവിക കിളിമാനൂർ, രേവതി പുന്നമൂട് തിരുവനന്തപുരം, അഞ്ജന കളത്തുകാൽ, രമ്യ പെരിന്തൽമണ്ണ, ചന്ദ്രലേഖ പുഞ്ചയ്ക്കൽ. ശരിയുത്തരം നിരവധിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യം വന്ന അഞ്ചുപേരുടെ പേരാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി ഉത്തരം പറയാനുള്ള സമയമാണ്. ഇന്ന് ഞങ്ങൾ തന്ന സൂചനകളിലൂടെ ആ പ്രമുഖനായ ചലച്ചിത്രകാരനെ കണ്ടെത്തിയിട്ടുണ്ട് പലരും. അത് മറ്റാരുമല്ല, സത്യജിത് റേയാണ്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ചലച്ചിത്ര സംവിധായകരിൽ ഒരാളായാണ് സത്യജിത് റായ് അറിയപ്പെടുന്നത്. കൊൽക്കത്തയിൽ ജനിച്ച സത്യജിത് റായ് അവിടുത്തെ പ്രസിഡൻസി കോളേജിലും ടാഗൂർ സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാലയിലുമാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. നേരത്തെ നമ്മൾ തന്ന ആദ്യ ക്ലൂ, ലിപിവിന്യാസ ചരിത്രത്തിൽ സ്വന്തം പേരിൽ 4 റോമൻ ഫോണ്ടുകൾ രൂപകൽപ്പന ചെയ്ത ഒരു മികച്ച ഗ്രാഫിക് ഡിസൈനറായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞിരുന്നു. ഗ്രാഫിക് ഡിസൈനും ഫോണ്ടുകളും, അതായത് പരസ്യകലയിലും ലിപിവിന്യാസത്തിലും അതീവ വിദഗ്ധനായിരുന്നു അദ്ദേഹം. അദ്ദേഹം രൂപകൽപ്പന ചെയ്ത 4 പ്രശസ്തമായ റോമൻ ഫോണ്ടുകളാണ് റേ റൊമാൻ, റേ ബിസ, അതുപോലെ ഡാഫ്നസ്. അതുകൂടാതെ തന്നെ ഹോളിഡേ സ്ക്രിപ്റ്റ്, കൊൽക്കത്തയിലെ ഡി ജെ കീമർ എന്ന ബ്രിട്ടീഷ് പരസ്യ ഏജൻസിയിൽ ജൂനിയർ വിഷ്വലൈസറായാണ് അദ്ദേഹം കരിയർ ആരംഭിച്ചത്. സൈൻഡ് പ്രസ്സിന് വേണ്ടി ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രശസ്ത പുസ്തകങ്ങളുടെ കവറുകൾ അദ്ദേഹം ഡിസൈൻ ചെയ്തു. ഒരു ഓൾറൗണ്ടർ സിനിമാ പ്രതിഭയായിരുന്നു അദ്ദേഹം. നമ്മൾ നേരത്തെ ഒരു സൂചനയിൽ പറഞ്ഞിട്ടുണ്ട്, അഭിനേതാവായാണ് കലാജീവിതം ആരംഭിച്ചത്. പിന്നെ തിരക്കഥ രചന, നടീ നടന്മാരുടെ തിരഞ്ഞെടുക്കൽ, പശ്ചാത്തല സംഗീതം, ഛായാഗ്രഹണം, കലാസംവിധാനം, ചിത്ര സംയോജനം, പരസ്യകല എന്നിങ്ങനെ ചലച്ചിത്ര നിർമ്മാണ രംഗത്തെ എല്ലാ മേഖലകളിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. സിനിമയുടെ എല്ലാ മേഖലകളിലും കയ്യൊപ്പ് ചാർത്തി. ക്യാമറ, എഡിറ്റിംഗ് എന്നിവയ്ക്ക് പുറമെ തന്റെ സിനിമകളുടെ ടൈറ്റിൽ കാർഡുകളും പരസ്യ പോസ്റ്ററുകളും അദ്ദേഹം സ്വയം ഡിസൈൻ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ശാന്തിനികേതനിലെ പഠനകാലത്ത് പോൾ റോത്തയുടെയും റുഡോൾഫ് ആർണർഹൈമിന്റെയും ചലച്ചിത്ര സിദ്ധാന്ത ഗ്രന്ഥങ്ങൾ വായിച്ചതാണ് അദ്ദേഹത്തെ സിനിമയെ ഗൌരവമായി പഠിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞിരുന്നു. സിനിമയിലേക്കുള്ള വഴിത്തിരിവായിരുന്നു അത്. ശാന്തിനികേതനിലെ കലാപഠനത്തിന് ശേഷം 1950 പരസ്യ ഏജൻസിയുടെ ആവശ്യത്തിനായി ലണ്ടനിൽ പോയി. 6 മാസം റായുടെ ജീവിതം മാറ്റിമറിച്ചു അത്. അവിടെ വെച്ച് അദ്ദേഹം 99 സിനിമകളാണ് കണ്ടത്. ബംഗാളി സാഹിത്യത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഡിറ്റക്റ്റീവ് കഥാപാത്രമായ ഫെലൂദ, ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ശംഖു, കഥാകാരനായ താരിണി കുറും എന്നിവരെ സൃഷ്ടിച്ചത് സത്യജിത് റായാണ്. ഇവ ഇന്നും ജനപ്രിയമായി തുടരുകയാണ്. പഥീർ പാഞ്ചാലി, അപരാജിതോ, അപ്പൂർ സൻസാർ എന്നീ ചിത്രങ്ങൾ അപ്പൂർ ട്രിലജി എന്ന പേരിൽ ലോക സിനിമയിലെ വിസ്മയങ്ങളായി മാറി. 1992 ചലച്ചിത്ര ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് അദ്ദേഹത്തിന് ഓസ്കാർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചു. ആശുപത്രി കിടക്കയിൽ വെച്ചാണ് അദ്ദേഹം ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകിയും രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സൂചനകൾ എല്ലാം ശരിയുത്തരമയച്ച എല്ലാവർക്കും, എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഇതാ ഒരു ചോദ്യം വീണ്ടും എത്തും അടുത്ത ബുധനാഴ്ച.

0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദ്യാർത്ഥി വിഷയം ഉൾപ്പെടെ ഏത് പ്രശ്നവും ചർച്ച ചെയ്യാനും പാർലമെന്റിൽ അംഗങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും ഗവൺമെന്റ് പൂർണ്ണ സജ്ജമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അന്താരാഷ്ട്ര യുവജന ദിനത്തിൽ രാജ്യത്തെ യുവതയ്ക്ക് ആശംസകൾ നേർന്ന് പാർലമെന്റ്. യുവജനങ്ങളുടെ പ്രാഗൽഭ്യം ആഗോളതലത്തിൽ രാജ്യത്തിന് അംഗീകാരം നേടിക്കൊടുക്കുന്നതായി സ്പീക്കർ ഓം ബിർള അഭിപ്രായപ്പെട്ടു. ഓൺലൈൻ റെയിൽവേ റിസർവ്ഡ് ടിക്കറ്റ് ബുക്കിംഗ് 89% വർദ്ധിച്ചതായി റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. റെയിൽ വൺ ആപ്ലിക്കേഷൻ നിലവിൽ വരുന്നതിന് മുൻപ് ഇത് 49%. നികുതി ഇനത്തിൽ 6,000 രൂപ അടയ്ക്കാൻ ആവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പിന്റേത് എന്ന പേരിൽ പ്രചരിക്കുന്ന നോട്ടീസ് വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. PIB ഫാക്ട് ചെക്കിംഗ് വിഭാഗമാണ് നോട്ടീസ് വ്യാജമാണെന്ന് കണ്ടെത്തിയത്. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും യൂണിസെഫിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ദേശീയ സെമിനാർ മന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഓട്ടിസം ബാധിതരായ വ്യക്തികൾക്ക് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പിന്തുണ ഉറപ്പാക്കുന്നതിന് ചട്ടക്കൂട് രൂപപ്പെടുത്തുകയാണ് കോൺക്ലേവിന്റെ ലക്ഷ്യം.

ലക്ഷ്യം. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിലെ ഇന്ത്യൻ നേവി ബാൻഡ് പ്രത്യേക സംഗീത പരിപാടി അവതരിപ്പിക്കും. കണ്ണൂരിലെ താഴെച്ചൊവ്വയിൽ നാളെ വൈകുന്നേരമാണ് പരിപാടി. കണ്ണൂർ ന്യൂമാഹി പുന്നോലിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 30 പേർക്ക് പരിക്ക്. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടെയാണ് മറ്റൊരു ബസ്സിൽ ഇടിച്ചത്. സ്വർണവിലയിൽ വർധന. പവന് 760 രൂപ വർദ്ധിച്ച് 113,560 രൂപയാണ് ഗ്രാമിന്. പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.

1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടി ഇന്ത്യ പുതിയ ഒരു യാത്ര ആരംഭിച്ചു. വികസനപാതയിലെ ഒരു യാത്ര. ദാരിദ്ര്യവും അനാരോഗ്യവും നിരക്ഷരതയും ശക്തമായ സാമൂഹിക വിഷമതകളും നേരിട്ടുകൊണ്ട് മുന്നേറിയ ഇന്ത്യയുടെ നേട്ടങ്ങൾ ശ്രദ്ധേയമാണ്. സാമ്പത്തികം മുതൽ ബഹിരാകാശം വരെ, കൃഷിയിൽ നിന്നും ഐടി മേഖല വരെ, ഇന്ത്യയുടെ വളർച്ച നിരവധി രാജ്യങ്ങൾക്ക് പ്രചോദനമായി മാറി. ഇന്ത്യൻ ഭരണഘടന എന്ന സ്വന്തം നിയമപുസ്തകം സൃഷ്ടിച്ചതാണ് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യ കൈവരിച്ച ആദ്യത്തെ നേട്ടം. ഇതിലൂടെ സർക്കാരിന്റെയും പൗരന്മാരുടെയും മൗലിക അവകാശങ്ങളും കടമകളും നിർദ്ദേശക തത്വങ്ങളും ഉൾപ്പെടുത്തി ഇന്ത്യ സ്വന്തം രാജ്യം ഭരിക്കാൻ പ്രാപ്തയായെന്ന് തെളിയിച്ചു.

1951 തന്നെ ഇന്ത്യൻ റെയിൽവേ രൂപീകൃതമായി. അതിനുശേഷം ഇന്ത്യയുടെ വികസനങ്ങളിലെ പ്രധാന നാഴികക്കല്ലായി മാറി ഇന്ത്യൻ റെയിൽവേ. അപ്സര എന്ന ആണവ റിയാക്ടർ ഇന്ത്യ വികസിപ്പിച്ചതോടുകൂടി ആണവ രംഗത്തെ ഒരു സൂപ്പർ പവർ ആകാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് ലോകത്തിന് മുൻപിൽ തെളിയിച്ചു. കച്ചവടത്തിനെത്തി ഇവിടെ തഴച്ചു വളർന്ന വിദേശ ശക്തികൾ ഇന്ത്യയുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, കാർഷിക മേഖലകളെ താറുമാറാക്കി.

സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യക്ക് ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കി അതിനു മുകളിലാണ് സമസ്ത തലങ്ങളിലുമുള്ള വികസനം കെട്ടിപ്പടുത്തത്. ഇന്ത്യയെക്കുറിച്ച് ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ വിഭാവനം ചെയ്ത പഞ്ചവത്സര പദ്ധതികളിലൂടെ കാർഷിക മേഖല കൈവരിച്ച നേട്ടങ്ങൾ ശ്ലാഘനീയമാണ്.

ഹരിത വിപ്ലവം, വൈദ്യുതി, ജലസേചനം, യന്ത്രവൽകൃത കൃഷി, ജൈവ കൃഷിയിലേക്കുള്ള ചുവടുവെപ്പ്, കൃഷിയിൽ സാങ്കേതിക വിദ്യയുടെ വ്യാപനം എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ, ഇവയെല്ലാം സമ്മേളിതമായപ്പോൾ ഇന്ത്യക്ക് ഭക്ഷ്യസുരക്ഷയും വികസനവും സാധ്യമായി.

0: 1960കളിൽ തുടങ്ങി വിളവ് മുതൽ വിപണി വരെ നൂതന ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തപ്പോൾ കാർഷിക ഉൽപ്പാദനത്തിൽ ഇന്ത്യ ലോകത്തെ പ്രമുഖ രാഷ്ട്രങ്ങളിൽ ഒന്നായി മാറി. കൂടാതെ കർഷകർക്ക് വായ്പ, സംഭരണശാലകൾ, സബ്സിഡികൾ, രാഷ്ട്രീയ കർഷക നേതൃത്വം എന്നിവയും വികസനത്തിന് ഉതകി. ഏതൊരു രാജ്യത്തിന്റെയും വികസനം എന്ന് പറയുന്നത് പട്ടിണിയില്ലാത്ത ഒരു ജനതയുടെ കർമ്മശേഷി കൂടിയാണ്. ഭക്ഷ്യസുരക്ഷയിലൂടെ ഇന്ത്യക്ക് അത് കൈവരിക്കാൻ കഴിഞ്ഞു. പൗരാണിക കാലം മുതൽക്കേ സമ്പന്നമായ ഒരു സാംസ്കാരിക പാരമ്പര്യവും വൈജ്ഞാനിക അടിത്തറയും ഇന്ത്യക്കുണ്ടായിരുന്നു. ധൈഷണികമായ മേഖലകളെ വികസിപ്പിച്ചെടുത്തതോടുകൂടി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരു കുതിപ്പിനായി ഇന്ത്യ സജ്ജമായി.
1: സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ വിദ്യാഭ്യാസ മേഖലയെ ഒരു മൂലധനമായി കണക്കാക്കി. 1951 18% സാക്ഷരതാ നിരക്ക് ഇന്ന് 77% താണ്ടിയിരിക്കുന്നു. സർവശിക്ഷ അഭയാൻ, മിഡ് ഡേ മീൽ പദ്ധതി, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് തുടങ്ങിയവ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവകാശം ഉറപ്പാക്കി. പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ ഉയർന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങളും പ്രശംസനീയമാണ്. IIT, IIM, നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ ആഗോള നിലവാരം പുലർത്തുന്നു. വിവിധ തസ്തികകളിലായി ഇന്ത്യയെ സാങ്കേതികമായി സ്വയം പര്യാപ്തമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇവിടെ നിന്നാണ് വളർന്നത്.
0: വ്യവസായ വിപ്ലവം ഇന്ത്യയിൽ 1950കളിൽ ആരംഭിച്ചു. പ്ലാന്റ് ഇക്കോണമിയുടെ മാതൃകയിൽ ഇന്ത്യ വ്യാവസായിക അടിസ്ഥാന ഘടനയെ ശക്തിപ്പെടുത്തി. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, സ്റ്റീൽസ് അതോറിറ്റീസ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ തുടങ്ങിയ പബ്ലിക് സെക്ടർ യൂണിറ്റുകൾ രൂപം കൊണ്ടു. പിന്നീട് 1991 സാമ്പത്തിക പരിഷ്കരണങ്ങളോടെ ഇന്ത്യ ലിബറലൈസേഷന്റെ വഴിയിലേക്ക് തിരിഞ്ഞു.

0: ഇപ്രാവശ്യത്തേത്. ഈ ഒരു കയറ്റുമതിയിലൂടെ ഉണ്ടായ വികസന നേട്ടം എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തര വിപണിയിലും ലോകവിപണിയിലും നിത്യോപയോഗ സാധനങ്ങൾ അടക്കം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കമ്പനികളും കർഷകരും മത്സരിക്കുന്നു എന്നത് വികസിത രാജ്യത്തിന്റെ നേട്ടം തന്നെയാണ്.
1: ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം ഇന്ത്യയെ അന്താരാഷ്ട്ര വിപണിയിൽ അതിജീവിക്കുവാൻ സഹായിച്ചു. നിക്ഷേപങ്ങൾക്കായി FDA നയം നടപ്പിലാക്കി. ഇതിന്റെ ഫലമായി ഇന്ത്യ ലോകത്തെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി വളർന്നു. 1990s ആരംഭത്തിൽ സോഫ്റ്റ്വെയർ റെവല്യൂഷൻ ഇന്ത്യയുടെ മുഖമുദ്രയായി. ബംഗളൂരുവിനെ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചു തുടങ്ങുകയും ഇന്ത്യ ആഗോള IT സേവന മേഖലയിലെ ഒരു ഹബ്ബായി മാറി. TCS, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ കമ്പനികൾ രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകി. ഇതിനെ തുടർന്നാണ് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ആരംഭം. ഗ്രാമീണ ഡിജിറ്റലൈസേഷൻ, മൊബൈൽ ഇന്റർനെറ്റ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ വ്യാപനം എന്നീ ഘടകങ്ങൾ സമഗ്രമായ പുരോഗതിയിലേക്ക് ഇന്ത്യയെ നയിച്ചു. സർക്കാർ സേവനങ്ങൾ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാകുന്നതോടെ ജനങ്ങൾക്ക് സേവന പ്രാപ്യതയും കൂടി.
0: സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ശരിയായ ആരോഗ്യ പരിപാലന സൗകര്യം വേണ്ടത്ര ഇല്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ശ്രമഫലമായി ഇന്ന് ഇന്ത്യ ആരോഗ്യ മേഖലയിലും വലിയ പുരോഗതി കൈവരിച്ചിരിക്കുന്നു.

ഏഴ് നൂറ്റാണ്ടിനിടെ ശരിയായ രോഗനിയന്ത്രണം, വാക്സിനേഷൻ, ജനസാമൂഹ്യ ആരോഗ്യ പരിപാടികൾ എന്നിവ നടപ്പിലാക്കി. ആയുഷ്മാൻ ഭാരത് പദ്ധതി ഹെൽത്ത് ഇൻഷുറൻസ് ഫോർ പുവർ എന്ന ആശയത്തെ വിഭാവനം ചെയ്തു.

0: ആയുഷ്മാൻ ഭാരത് പദ്ധതി ഹെൽത്ത് ഇൻഷുറൻസ് ഫോർ പുവർ എന്ന ആശയത്തെ വിഭാവനം ചെയ്തു. കോവിഡ് കാലത്ത് ഇന്ത്യ വികസിപ്പിച്ച വാക്സിനുകൾ ലോകത്തിന് മാതൃകയായി. നിലവിൽ ഇന്ത്യയിൽ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം ഉയരുകയാണ്. AIIMS അഥവാ എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു.
1: ഇന്ത്യയുടെ ഭരണഘടന സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കുന്നു. സ്ത്രീകൾക്ക് രാഷ്ട്രീയ, സാമൂഹിക, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലകളിലായും കൂടുതൽ പങ്കാളിത്തം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പാർലമെന്റിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിച്ചു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ സ്മാർട്ട് സ്കോളർഷിപ്പുകളും സംരക്ഷണ പദ്ധതികളും ഇന്ത്യയിൽ നടപ്പിലാക്കി. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് സംവരണങ്ങൾ, സാമൂഹിക നീതിക്ക് വേണ്ടി ആവിഷ്കരിച്ച വിവിധ നിയമങ്ങൾ.

0: സാമൂഹിക സേവന പദ്ധതികൾ, ഇവയെല്ലാം ഇന്ത്യയെ സമത്വത്തിന്റെ വഴിയിലേക്ക് നയിക്കുന്നു.
1: ISRO എന്ന ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഇന്ത്യയെ ബഹിരാകാശ വിദ്യയിൽ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തി. ചന്ദ്രയാൻ, മംഗൾയാൻ, PSLV, ഗഗൻയാൻ എന്നിവയെല്ലാം ഇന്ത്യയുടെ സാങ്കേതിക സാധ്യതകളുടെ തെളിവാണ്. ഈ പരമ്പരയിൽ ഇന്ത്യ ചെലവ് കുറവിൽ ഏറ്റവും പ്രയോജനം നേടുന്ന ബഹിരാകാശ വിക്ഷേപണത്തിൽ മികച്ച രാജ്യമായി. പിന്നീട് ഇന്ത്യയുടെ വിദേശ നയങ്ങൾ കൂടി ആഗോളതലത്തിൽ വളർച്ചയുടെ മുഖമുദ്രയായി.
2: ജനഗണമനയുടെ നാട്, ജനകോടികളുടെ നാട്.
1: NAM അഥവാ നാമിൽ നിന്നാരംഭിച്ച് ബ്രിക്സ്, G20, ക്വാഡ് എന്നിവയിൽ പങ്കാളിത്തം ലോക ജനാധിപത്യ വേദികളിൽ ഇന്ത്യയുടെ നിലപാട് ശക്തമാക്കുന്നു. ഇന്ത്യയുടെ സാംസ്കാരിക ഡിപ്ലോമസി വഴിയുള്ള സോഫ്റ്റ് പവർ ലോകത്തിൽ പ്രത്യേകം സ്വാധീനം ചെലുത്തി.
2: ജനഗണമനയുടെ നാട്, ജനകോടികളുടെ നാട്.
1: രാജ്യത്തിന്റെ വികസനത്തിന് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ബഹിരാകാശ പര്യവേഷണ രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൊയ്ത 5 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ 16,000 കോടി രൂപ സമാഹരിച്ചു. അതോടൊപ്പം ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക മേഖല ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായി വളർന്നു. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് പോലുള്ള പദ്ധതികൾ ഇന്ത്യയുടെ വർത്തമാനകാല വികസന പന്ഥാവിലെ നാഴികക്കല്ലുകളാണ്. സാമ്പത്തിക ഉദാരവൽക്കരണത്തിലൂടെ ഇന്ത്യ സ്വതന്ത്ര വിപണി സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ രാജ്യം ലോകത്തിലെ 4-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ കൈയാളുന്ന രാജ്യമായി മാറി. ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി വികസന ശൈലികൾ പങ്കിട്ടു. ഇന്ത്യയുടെ AI വിപണി ഇപ്പോൾ മികച്ച നിരക്കാണ് രേഖപ്പെടുത്തുന്നത്. AI രംഗത്ത് ഇന്ത്യ ലോക ഭൂപടത്തിൽ സ്ഥാനം അടയാളപ്പെടുത്തി കഴിഞ്ഞു.
0: സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ വികസന കഥ പ്രകാശപൂർണമാകുന്നു.
2: വിശ്വമോഹന ഹൃദയ സംസ്കൃതിയൊത്തു ചേർന്നൊരു ഭാരതം.
0: എല്ലാ പ്രതിബന്ധങ്ങളും അതിജീവിച്ചുകൊണ്ട് ഇന്ത്യ സാമൂഹിക നീതിയുടെയും സമത്വത്തിന്റെയും സാക്ഷ്യങ്ങളായി മാറുന്നു. ഇന്ത്യയിൽ കഴിഞ്ഞ 11 വർഷങ്ങളിൽ 27 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറിയതായി ലോകബാങ്ക് റിപ്പോർട്ട് ചെയ്യുന്നു.
2: രണ്ടായിരത്തി 2011-12
0: 27.1% ദാരിദ്ര്യ നിരക്ക് 2022-23 ആയപ്പോഴേക്കും 5.3% കുറഞ്ഞതായി ലോകബാങ്ക് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. രണ്ടായിരത്തി 2011-12 കാലയളവിൽ 35 കോടിയോളം ജനങ്ങൾ അതിദാരിദ്ര്യം അനുഭവിച്ചിരുന്നു എന്നും എന്നാൽ 2022-23 ഇത് 7.5 കോടിയായി കുറഞ്ഞതായും റിപ്പോർട്ടിലുണ്ട്. പക്ഷേ ഇനിയും ദാരിദ്ര്യം, അഴിമതി, അസമത്വം തുടങ്ങിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുക മാത്രമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇന്ത്യയുടെ വികസന യാത്രയിൽ ഓരോ പൗരനും പങ്കാളിയാവുമ്പോഴാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സർവതല സ്പർശിയായ വികസനം സാധ്യമാകുന്നത്.

0: സിനിമ,
1: നാടകം,
0: നൃത്തരൂപങ്ങൾ, ചിത്രകല,
1: കായികരംഗം
0: തുടങ്ങിയ
1: എല്ലാ രംഗത്തും
0: ഇന്ത്യ
1: അഭിമാനകരമായ
0: നേട്ടങ്ങൾ
1: കൈവരിച്ചിട്ടുണ്ട്.
2: ജനഗണമനയുടെ നാട്, ജനകോടികളുടെ നാട്.
0: ഒരു രാജ്യത്തിന്റെ സമഗ്ര വികസനം എന്നതിൽ കലാ സാംസ്കാരിക നേട്ടങ്ങളെ കൂടി അടയാളപ്പെടുത്തേണ്ടതുണ്ട്. വികസിത ഇന്ത്യ എന്നത് സാമ്പത്തിക ആശ്രയം മാത്രമല്ല, സമഗ്രമായ സാമൂഹിക പങ്കാളിത്തം കൂടിയാണ്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമാണ്. വികസിത ഭാരതത്തെ യാഥാർത്ഥ്യമാക്കാൻ ജനങ്ങളുടെ സമഗ്ര പങ്കാളിത്തം അനിവാര്യമാണ്. ജാതി, മത, വർഗ, വർണ്ണ വിവേചന ചിന്തകൾ വെടിഞ്ഞ് നമ്മുടെ രാജ്യം നമ്മുടെ അഭിമാനം എന്ന ചിന്തയോടെ എല്ലാ ജനങ്ങളുടെയും സമഗ്ര പങ്കാളിത്തം സാധ്യമാകുമ്പോൾ ഇന്ത്യ വികസനത്തിന്റെ നെറുകയിലെത്തും.

സ്വതന്ത്ര ഇന്ത്യയും വികസന നേട്ടങ്ങളും ചിത്രീകരണം സമാപിക്കുന്നു. രചന ശരത് ഗീതാലാൽ, ശബ്ദ സാന്നിധ്യം ജോഷിലാൽ എൻ ജെ, സെവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങളും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക.
3: വീരെ, ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
4: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
3: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
4: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
3: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
5: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലും ഏവർക്കും സ്വാഗതം.
6: നാളെ ശാസ്ത്രലോകത്തിൽ ഭാരതത്തിന്റെ ബഹിരാകാശ പ്രയാണം. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ സംസാരിക്കുന്നു.
7: നമ്മുടെ മുന്നിൽ പ്രതിബന്ധങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നു.

0: സാങ്കേതിക വിദ്യകൾ നിഷേധിക്കപ്പെട്ട കാലമുണ്ടായിരുന്നു. എന്നാൽ ഭാരതീയ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനവും പ്രതിഭയും കൊണ്ട് നാം സ്വന്തമായി സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
1: മറ്റൊരറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496556321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം നന്ദി വീണ്ടും വരിക എന്ന ചിത്രത്തിനായി ചുനക്കര രാമൻകുട്ടി രചിച്ച ഗാനം, ശ്യാമിന്റെ സംഗീതത്തിൽ പാടിയത് ചിത്രം.

0: ഓഗസ്റ്റ് 12 ബാലരാമപുരം സുൽത്താന ജുവലറി 25 വയസ്സിലേക്ക്.
1: ഓഗസ്റ്റ് 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
0: ഒപ്പം വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും പിറന്നാൾ സമ്മാനങ്ങളും. സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാലരാമപുരം.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: നമ്മൾ BMW വാങ്ങിക്കുകയാണെന്ന് മോൻ എല്ലാരോടും പറയുന്നുണ്ട്.
4: അവൻ പറയട്ടെ, ചിലപ്പോ BMW നമ്മുടെ പോർച്ചിൽ വന്നാലോ.
3: നിങ്ങൾ ഈ ഓണത്തിന് ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കും.
4: ആ അത് വാങ്ങിക്കാം, BMW പുറകെ വരും.
3: അതിങ്ങനെ
4: മൈജി ഓണം മാസ ഓണത്തില് ബമ്പർ പ്രൈസ് BMW. പിന്നെ കാറും സ്കൂട്ടറും എല്ലാമായി ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും.
5: മൈജി ഓണം മാസ ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഉദയനാണ് താരം എന്ന ചിത്രത്തിനായി വിനീത് ശ്രീനിവാസനും റിമി ടോമി പാടിയ ഗാനം. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപക് ദേവ്.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇനി തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം സുബ്രഹ്മണ്യപുരം എന്ന ചിത്രത്തിനായി ബെല്ലി രാജയും ദീപാമറിയമും പാടിയത്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
4: ഓണം ഷോപ്പിംഗ്
3: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
4: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
5: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: തിരയപ്പൂക്കളിൽ ഇനി സ്വർണലത പാടിയ ഒരു ഗാനമാണ് ചിത്രം സേതു.

0: തിരയിപ്പൂക്കൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 3 മണി. സഞ്ചാരി.
1: പ്രിയ ശ്രോതാക്കളെ, സന്തോഷ് ജനാർദ്ദനന്റെ അലാസ്കൻ യാത്രാവിശേഷങ്ങളാണല്ലോ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ബാക്കി വിശേഷങ്ങൾ കൂടി കേട്ടാലോ?
2: നമ്മൾ സന്തോഷ് നടത്തിയ അലാസ്കൻ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ബാക്കി വിശേഷങ്ങൾ കൂടെ അദ്ദേഹത്തോട് ചോദിച്ചറിയാം. യാത്രയുടെ മറ്റ് വിശേഷങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് അറിയേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞിരുന്നു യാത്രയിലുടനീളം മനുഷ്യവാസം തീരെ കുറവായിരുന്നു, ഒരു തരത്തിലൊരു നത്തിങ്നെസ് ആയിരുന്നല്ലോ.

0: എടുത്ത് 300 മൈല് ട്രാവൽ ചെയ്യാൻ 8 മണിക്കൂർ വേണമെന്ന് വെച്ചാൽ വേണ്ട, പക്ഷെ ഞങ്ങള് ഈ യാത്രയിൽ ഉടനീളം ഈ സ്ഥലങ്ങളൊന്നും നമുക്ക് ഇനി എപ്പോഴാണ് ഞാൻ കാണാൻ പറ്റുകയെന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് എല്ലായിടത്തും നിർത്തി ഇതുപോലെ പ്രകൃതി ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത്. അതുകൊണ്ടായിരിക്കും 8 മണിക്കൂർ എടുത്തു. അവിടെ കോൾഫുട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു 12 അടിക്ക് 12 അടി റൂമാണ്, അതിനാണ് അവർ ചാർജ് ചെയ്യുന്നത്. 2 പേരോ 3 പേരോ അവിടെ താമസിക്കാം, പക്ഷേ റെന്റ് ഒന്ന് തന്നെയാണ്. US മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും 2 പേരാണെങ്കിൽ ഒരു ചാർജും 3 പേരാണെങ്കിൽ എക്സ്ട്രാ ബെഡ് ചാർജ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ അങ്ങനൊന്നുമില്ല, റൂം തരും നിങ്ങൾ യൂസ് ചെയ്തത്. അവിടെ ഞങ്ങൾ ചെന്ന് ഒന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് അതിനടുത്ത് തന്നെ ഒരു ചെറിയ ക്യാൻറ്റീൻ ഉണ്ട്, ക്യാൻറ്റീനിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം എന്ന് വെച്ചാൽ ആപ്പട കഴിച്ചത് ഒരു ബണ്ണും പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ആണ്. അവിടെ കഴിക്കാൻ കിട്ടുന്ന സാധനങ്ങൾക്കൊന്നും ഒരു എരിവോ പുളിയോ ഒന്നുമില്ല. ഒരു സൗത്ത് ഇന്ത്യൻ നാക്കിന് പറ്റിയ ടേസ്റ്റ് ഒന്നും നമുക്ക് അവിടെ കിട്ടില്ല. സോ അങ്ങനെ കിട്ടിയ ഭക്ഷണവും കഴിച്ചിട്ട് ഞങ്ങളുടെ ആ റൂമൊക്കെ ഉള്ളതിന്റെ ചെറിയൊരു ലോബി ഉണ്ട് അവിടെ. ആ ലോബിയിൽ ഞാൻ ഒന്ന് എന്റെ ക്യാമറയൊക്കെ ഓപ്പൺ ചെയ്ത് ഒന്ന് തുടച്ചൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വയസ്സായൊരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. സോ അവരെ അടുത്ത് കുശലാന്വേഷണമൊക്കെ നടത്തി. അവരൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും കൂടെയാണ്. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു ബെറ്റർ മോഡലാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. സോ അവർ ആ ക്യാമറ എങ്ങനെ മെച്ചമായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് ചെറിയൊരു ക്ലാസ് ഒക്കെ തന്നു. അതെനിക്ക് അന്ന് രാത്രി തന്നെ എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാല് ഞങ്ങള് രാത്രി ഉറങ്ങരുത്, പുറത്തു വന്നിരുന്ന് നോർത്തേൺ ലൈറ്റ്സ് കാണണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ചെന്ന് കിടന്നത്. പക്ഷേ ഈ യാത്രയുടെ ക്ഷീണമൊക്കെ കാരണം ഞാനങ്ങ് ഉറങ്ങിപ്പോയി. പക്ഷെ എങ്ങനെയോ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു ഇത് നോർത്തേൺ ലൈറ്റ്സ് മിസ് ചെയ്യരുതെന്ന്. രാത്രി ഒരു 12 മണി 12:30 ഒക്കെ ആയപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്ന് ഈ ജനലിൽ കൂടെ പുറത്തു നോക്കിയപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇറ്റ് വാസ് സോ സറിയൽ. ആകാശത്ത് എനിക്ക് പച്ച കളർ കാണാൻ പറ്റുന്നുണ്ട്. ഈ നോർത്തേൺ ലൈറ്റ്സ് എന്ന് പറയുന്നത് അതിന് മറ്റൊരു പേരുണ്ട്, എല്ലാവരും വിളിക്കുന്നത് അറോറ ബൊറിയാലിസ് എന്നാണ് എൻ്റെ പേര്. ആകാശത്ത് പല പല കളറിൽ നമുക്ക് ലൈറ്റ് കാണാൻ കഴിയും, അതിന് രാത്രി സമയത്ത് കാണാൻ കഴിയും. ഇതുണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇങ്ങനെ എജക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഭൂമിയെ നോക്കി ഇങ്ങനെ വന്നിട്ട് എർത്തിന് ഒരു മാഗ്നറ്റിക് സ്ഫിയർ ഉള്ളതുകൊണ്ട് ഈ മാഗ്നറ്റിന്റെ ചാർജും വരുന്ന ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ ചാർജും നമ്മൾ റിപ്പൽ ചെയ്യും. ചാർജ്ഡ് പാർട്ടിക്കിൾസ് എല്ലാം അബ്സോർബ് ചെയ്യപ്പെടുന്നത് നോർത്ത് പോളിലും സൗത്ത് പോളിലുമാണ്. ഇങ്ങനെ അബ്സോർബ് ചെയ്യപ്പെടുന്ന ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അറ്റ്മോസ്ഫിയറായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് ഇവിടത്തെ വായുവിലുള്ള മോളിക്യൂൾസിനെ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് എക്സൈറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ കളേഴ്സ് ഫോം ചെയ്യുന്നത്. ഈ കളർ വെച്ചിട്ട് തന്നെ ഇപ്പോഴും എത്ര ശക്തിയായിട്ടാണ് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് അകത്ത് വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പച്ച കളർ ഏറ്റവും കോമൺ ആണ്, എന്നുവെച്ചാൽ അത് ഓക്സിജനെ എക്സൈറ്റ് ചെയ്യുമ്പോഴാണ് ഈ പച്ച കളർ ഉണ്ടാകുന്നത്. പർപ്പിൾ കളർ ഉണ്ടാകുന്നത് നൈട്രജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ്. സോ ഞാൻ അന്ന് കണ്ടത് ഗ്രീനും കണ്ടായിരുന്നു, കുറച്ച് ലൈറ്റ് പർപ്പിളും കണ്ടായിരുന്നു. പർപ്പിൾ കാണുന്നത് ഇത്തിരി ലക്കുമാണ്. ഐ വാസ് സോ ലക്കി ഇനഫ്, ഞാൻ ചെന്ന ദിവസം എനിക്ക് പച്ചയും പർപ്പിളും കാണാൻ കഴിഞ്ഞു. ഞാൻ അന്ന് രാത്രി അവിടെ ഇരുന്ന് എന്റെ ക്യാമറയിൽ ഓൾമോസ്റ്റ് 2 മണിക്കൂർ നേരം ഈ നോർത്തേൺ ലൈറ്റ്സിന്റെ പിക്ചേഴ്സ് ഞാൻ ക്യാമറയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 മണിക്കൂർ ചെലവാക്കിയത് എനിക്ക് ആ പാടെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 16 സെക്കൻഡിന്റെ ഒരു വീഡിയോ ആണ്. സോ ഒരു ടൈം ലാപ്സ് വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റി. ദാറ്റ് വാസ് എ മെസ്മറൈസിംഗ് എക്സ്പീരിയൻസ്. ഈ ആർട്ടിക് സർക്കിളിനകത്താണ് നമ്മൾ ഇരിക്കുന്നത്, ഇത്രയും കൊടും തണുപ്പുമാണ്. പിന്നെ ഈ ചുറ്റും എപ്പോഴും ശ്രദ്ധ വേണം, കാര്യം കരടികളൊക്കെ ഇറങ്ങി നടക്കുന്ന സമയമാണത്. എസ്പെഷ്യലി രാത്രി സമയത്ത് ഈ നോർത്തേൺ ലൈറ്റ്സിന്റെ പ്രകാശം ഉണ്ടെന്നുണ്ടെങ്കിൽ കരടികൾ പുറത്തിറങ്ങും. അതുകൊണ്ട് കരടിയെ നോക്കണം, ക്യാമറ നോക്കണം, ആകാശത്ത് നോക്കണം, എല്ലാം കൂടെ ജഗബോഗയായിരുന്നു അന്ന്.
1: അപ്പൊ അതാണ് നോർത്തേൺ ലൈറ്റ്സ്. നമുക്കിപ്പോ ഒരു പാട്ട് കേട്ടിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം.
0: യാത്ര എന്ന സിനിമയില് തന്നനം തന്നനം എന്ന് പറയുന്ന പാട്ട്.
1: ശരി, നമുക്ക് ആ പാട്ട് കേട്ടിട്ട് അലാസ്കയുടെ മറ്റു വിശേഷങ്ങളിലേക്ക്.

0: അപ്പൊ നോർത്തേൺ ലൈറ്റ്സ് കണ്ടു, പിന്നെ എന്താണ് ചെയ്തത് നെക്സ്റ്റ് ഡേ?
1: അടുത്ത ദിവസത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഈ പ്രൂഡ്ഹോ ബേ എന്ന് പറയുന്ന അവിടുത്തെ തന്നെ ആർട്ടിക് ഓഷന്റെ കരയിലുള്ള ഒരു ഓയിൽ ഫീൽഡാണ്. ആ ഓയിൽ ഫീൽഡും ആർട്ടിക് ഓഷൻ ഇത് രണ്ടുപേരുടെ ഞങ്ങളുടെ പ്ലാൻ. സോ ഈ ആർട്ടിക് ഓഷനിലോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ ഫീൽഡ് കടന്നു വേണം പോകാൻ. അവിടെ നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും അലവ് ചെയ്യില്ല. അതുകൊണ്ട് അവരുടെ തന്നെ ഒരു ഷട്ടിൽ സർവീസ് ഉണ്ട്, ആ സർവീസിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അടുത്ത ദിവസം വൈകുന്നേരം 3 മണിക്കുള്ള ഷട്ടിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം തോറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ട്രാവലും പിന്നെ രാത്രി മുഴുവൻ ഉറക്കമുളച്ചിരുന്നതും ഒക്കെ കൂടെ ഞങ്ങൾ ഉറങ്ങിപ്പോയി. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 8:30-9 മണിയായി. പിന്നെ ആ തണുപ്പത്ത് കാക്കക്കുളിയും കുളിച്ച് കൈ കിട്ടിയ സാധനം കുറെ തിന്നിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയത് ഫ്രഞ്ച് ഫ്രൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറെ ഫ്രഞ്ച് ഫ്രൈസും മേടിച്ച് പാർസൽ ചെയ്തിട്ട് ഞങ്ങള് കാർ എടുത്ത് സ്ഥലം വിട്ടു. ഈ പോകുന്ന വഴി കോയുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിവർ ഉണ്ട്, ആ നദിയൊക്കെ കടന്നു വേണം ഞങ്ങൾ പോവാൻ. കോയുക്ക് നദിയൊക്കെ കടന്നു കഴിയുമ്പോഴത്തേക്കും വലിയ മലകളുടെ ഏരിയ തുടങ്ങും. പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും വളരെ ചെറിയൊരു കുന്നാണെന്ന് തോന്നുമെങ്കിലും അതിന്റെ സൈസ് മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞത് അതിന്റെ താഴെ ഒരു ട്രക്ക് നിർത്തിയിരിക്കുന്നത് കണ്ടു. ട്രക്ക് കണ്ടപ്പോഴാണ് ശരിക്കും ആ മല എത്ര വലുതാണെന്നുള്ളത് മനസ്സിലായത്, അത് എത്ര ദൂരെയാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത്. ആരുമില്ലാത്ത റോഡിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ഹാലൂസിനേഷൻ ഉണ്ട്, എന്നുവെച്ചാൽ റോഡ് ഹിപ്നോസിസ് എന്ന് പറയും. സോ അത് കാരണം നമുക്ക് ഈ ദൂരവും സൈസും ഒക്കെ നമുക്ക് അത്ര മെഷർ ചെയ്യാൻ പറ്റില്ല. ഇത് ആൾട്ടിറ്റ്യൂഡിന്റെ കൂടെ ഒരു പ്രശ്നമാണ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്നും പറയുന്നതിന്. എടുക്കുന്നത് റിസ്ക് ആണോ അല്ലയോ എന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാവില്ല. ഞങ്ങള് ഈ മലയൊക്കെ താണ്ടി ഞങ്ങൾ പോകുന്ന സമയത്ത് ഗെയിം ഓഫ് ത്രോൺസിലുള്ള ദി വാൾ ആണ് അത് അതുപോലെ ഉണ്ട് അത് കാണാനായിട്ട്. അത്രയും മഞ്ഞും മൂടി അതിനിടയ്ക്ക് കൂടെ ഒരു ചെറിയൊരു പാസ്വർണ്ണുണ്ട്. ആ ഒരു മലയിടുക്കിൽ കൂടെയാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ആ മലയിടുക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ആകും. അപ്പോഴത്തേക്കും നമുക്ക് കാതൊക്കെ അടയും, ചെറിയ വെയിൻസ് ഒക്കെ ബ്രേക്ക് ആയിട്ട് ചെറുതായിട്ട് നമുക്ക് മൂക്കിൽ നിന്ന് ബ്ലഡ് ഒക്കെ വരും. ഇതൊക്കെ ഓൾറെഡി ഞങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നുണ്ട്, അതിനൊക്കെ തയ്യാറായിട്ടാണ് ഞങ്ങൾ പോയത്. പഞ്ഞിയൊക്കെ മൂക്കിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കാർ ഓടിച്ചുകൊണ്ടിരുന്നത്. ആ മൗണ്ടൻ പാസ് ഞങ്ങൾ കടന്ന് ഒരു ടേൺ ഞങ്ങൾ ഇങ്ങനെ വലത്തോട്ട് ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഞങ്ങൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ സൂര്യനുണ്ട്, സൂര്യന്റെ രണ്ട് സൈഡിലും വേറെ രണ്ട് സൂര്യന്മാരുണ്ട്. ഇത് അവിടെ സാധാരണയായിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസമാണ്. ഇതിന്റെ പേര് സൺ ഡോഗ് എന്നാണ്. സൂര്യൻ ഒരു പ്രത്യേക ആംഗിളിൽ എത്തുമ്പോഴത്തേക്കും അന്തരീക്ഷത്തിൽ നിശ്ചിത അളവ് ഈർപ്പ് കൊണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെൻസിങ് എഫക്ട് കാരണമാണ് സൂര്യന്റെ രണ്ട് സൈഡിലും

0: ചെറിയ രണ്ട് സൂര്യന്മാരെ കാണാൻ പറ്റുന്ന പ്രതിഭാസം. 12 മണിക്കൂർ ഗ്യാപ്പിനുള്ളിൽ നോർത്തേൺ ലൈറ്റ്സും സൺഡോക്സും കാണാൻ പറ്റി എന്നുള്ളത് അത് ഭാഗ്യമെന്നല്ല, എനിക്കൊന്നും പറയാനില്ല.
1: അതെ അതെ അതെ, അപൂർവങ്ങളിൽ അപൂർവം,
0: അപൂർവങ്ങളിൽ അപൂർവം. അത്രയും ദൂരം കാർ ഓടിച്ചിരുന്നത് എന്റെ കസനായിട്ടുള്ള സതീഷായിരുന്നു. സോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സതീഷ് ഒരുമാതിരി ടയേർഡായിട്ട് വണ്ടി നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കാർ ഓടിക്കാൻ തുടങ്ങിയത് അവിടെ അന്നത്തെ ദിവസം. ഇത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാർ

0: ഞാൻ ഇനി വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞിട്ട് സതീഷ് ഇപ്പറേ വന്നു. അപ്പൊ
1: ഓക്കെ.
0: നോക്കുമ്പോഴുണ്ട് സൈഡിൽ മറ്റൊരു കാർ വന്ന് ഞങ്ങളെ കൈ കാണിക്കുന്നുണ്ട്, നിർത്താൻ പറയുന്നുണ്ട്. സംഗതി ഒരു പോലീസുകാരനായിരുന്നു, ഓവർ സ്പീഡിലാണ് പോകുന്നത്, അങ്ങനെയാണ് ഓവർടേക്ക് ചെയ്തത്, ഇൻഡിക്കേറ്റർ ഒന്നും ഇടാതെ ഓവർടേക്ക് ചെയ്ത് റാഷ് ഡ്രൈവ് ചെയ്ത് പോകുമായിരുന്നു. ചുരുക്കത്തിൽ ഞങ്ങൾ പോലീസ് പിടിച്ചു. പറയാനൊരു കാര്യമുണ്ട്, ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ ഒരുമിച്ചാണ് വന്നോണ്ടിരുന്നതെന്ന്. അങ്ങനെ $400 പെറ്റിയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു.
1: യാത്ര പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക, നമ്മൾ പോകുന്ന സ്ഥലത്ത് നിയമങ്ങളൊക്കെ വളരെ കർശനമായി തന്നെ പാലിക്കുക.
0: അതെ, മുൻകൂട്ടി എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെന്നെങ്കിൽ നേരത്തെ തന്നെ ഇറങ്ങുക, ഞങ്ങളെ പോലെ ഉറങ്ങി പോകാതിരിക്കുക.
1: അതെ അതെ. അപ്പൊ നമുക്ക് മറ്റൊരു പാട്ട് കേൾക്കാം, പാട്ട് കേട്ടിട്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം.
0: ഒരു തമിഴ് പാട്ടായാലോ?

0: ഇപ്പോൾ ഏതാണ്ട് ആർട്ടിക് ഓഷനിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ആർട്ടിക് സർക്കിളിലേക്ക് എത്തി എന്ന് തന്നെ പറയാം. നമ്മൾ പഴയ ജോഗ്രഫി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇതൊരു ടൻഡ്ര റീജൻ എന്നാണ് പറയുന്നത് അല്ലേ?
1: ചന്ദ്ര.
0: അവിടെ പ്രത്യേക തരം മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോ അത്തരം കാഴ്ചകൾ കാണാൻ സാധിച്ചോ? അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ഓഫ് കോഴ്സ്. ആദ്യം ഈ ടൻഡ്ര എന്താണെന്ന് ഒന്ന് പറഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. കാരണം നമുക്ക് അത്ര കണ്ടുപരിചയമുള്ള ഒരു ലാൻഡ്സ്കേപ്പ് അല്ല ഈ ടൻഡ്ര റീജിയൻ എന്ന് പറയുന്നത്. കാര്യം പെർമാഫ്രോ

0: കോസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭൂപ്രദേശം 2 വർഷമോ അതിൽ കൂടുതലോ മഞ്ഞിൽ ഉറഞ്ഞു കിടക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ടെറൈൻ ആണ് ഈ ടൻഡ്ര. കോടിക്കണക്കിന് വർഷങ്ങൾ ഇതുപോലെ മഞ്ഞ് മൂടിക്കിടന്ന് ഒരു പ്രദേശത്ത് പിന്നീട് പുല്ല് മുളയ്ക്കുകയും അത് വളർന്നു വലുതായിട്ട് വീണ്ടും മഞ്ഞ് വന്ന് അതിനിങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് ഈ മഞ്ഞ് പ്രസ് ചെയ്ത് ആക്ച്വലി അവിടെ മണ്ണേ ഉണ്ടാവില്ല, ഫുള്ള് ഈ പുല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. പുല്ലും മഞ്ഞും മാത്രം വെച്ചിട്ട് പെർമനന്റ് ആയിട്ട് ഫ്രോസൺ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണത്. ശരിക്കും അവിടെ മണ്ണില്ല, അങ്ങനത്തെ ഒരു പ്രദേശമാണ് ഈ ടൻഡ്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നാച്ചുറൽ റിസോഴ്സസ് വളരെ കുറവാണ്. ആ ഉള്ള റിസോഴ്സസിൽ ജീവിക്കാൻ പറ്റുന്ന മൃഗങ്ങളും പക്ഷികളും ഒക്കെ അവിടെ ഉള്ളൂ. അവിടെ ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആർട്ടിക് റെഡ് ഫോക്സ് എന്ന് പറയുന്ന കുറുക്കന്മാരുണ്ടായിരുന്നു അവിടെ. കണ്ടു കഴിഞ്ഞാൽ എടുത്ത് കൊഞ്ചിക്കാൻ തോന്നുമെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ഈ പേവിഷവും മറ്റ് സംഗതികളൊക്കെ ഉണ്ടാകും. പിന്നെ ഇവര് പാക്കുകളായിട്ടാണ് സഞ്ചരിക്കുന്നത്, കൂട്ടമായിട്ട് ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ കണ്ടത് 1-2 ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഈ ആർട്ടിക് ഫോക്സുകളാണ് കണ്ടത്. നല്ല ചുവന്ന നിറമുള്ള വാലും നല്ല നീല കണ്ണുകളൊക്കെ ഉള്ള ഒരു സുന്ദര കുറുക്കൻ. കുറുക്കന്മാരല്ലാതെ ഞങ്ങൾ കണ്ട മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ കാരിബോസ് എന്ന് പറയാനുള്ള കലമാൻ പോലത്തെ ഒരു ഒരു മൃഗമാണത്. പക്ഷേ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളൊരു ജീവി. കാരിബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു കോമൺ കൾച്ചറിൽ ഇതിനെ റെയിൻഡിയേഴ്സ് എന്ന് വിളിക്കും. നമ്മുടെ ക്രിസ്മസ് സമയത്തൊക്കെ സാന്റാക്ലോസിനെ വലിച്ചുകൊണ്ട് വരുന്ന ആ മാനുണ്ടല്ലോ, അതാണ് സാധനം. വലിയ ഗ്രൂപ്പുകളായിട്ടാണ് പോകുന്നത്. അത് നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും. കാര്യം വലിയൊരു കമ്പിളിപ്പതപ്പ് ഇങ്ങനെ നീന്തി നീന്തി പോകുന്ന പോലത്തെ ഒരു സീനാണത്. നല്ല ഭംഗിയുള്ളൊരു സംഗതിയായിരുന്നു. അതല്ലാതെ മൂസ് എന്ന് പറയുന്ന ടൈപ്പ് മാനുകൾ, മൂസിന്റെ കൊമ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൈപ്പത്തി പോലെ ഫുള്ള് വിങ്ഡ് ആയിട്ടുള്ള കൊമ്പുകളാണ് ഈ മൂസ് എന്ന് പറയുന്ന മൃഗത്തിനുള്ളത്. പിന്നെ ഞങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടായിരുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളാർ ബെയേഴ്സ് ആയിരുന്നു. പക്ഷെ അതിന് ഇനിയും വടക്കോട്ട് ട്രാവൽ ചെയ്യേണ്ടി വരും. മാത്രമല്ല അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിന്റർ ടൈമിൽ പോകേണ്ടി വരും. കരടികളെ കാണാൻ പറ്റിയില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ യാക്ക് അല്ല, പക്ഷെ അവര് വേറെന്തോ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. കാട്ടുപോത്തിന്റെ ടൈപ്പ് ഒരു കാറ്റിൽസിനെ ഞങ്ങൾ കണ്ടായിരുന്നു. യാക്കുകൾ പോലെ അല്ല, ജടാധാരികളായിട്ടുള്ള കാറ്റിൽസ് ആയിരുന്നു അത്. ഒരുപാട് രോമമൊക്കെ ആയിട്ട് ഒരു സിംഹം മാടിന്റെ വേഷമിട്ട് വരുന്നാൽ എങ്ങനെ അതുപോലെ ഇരിക്കും കാണാൻ.
1: ഇതെല്ലാം നമ്മൾ പോകുന്ന റോഡിന് ഇരുവശത്തോ കാണാറ് അതോ?
0: കാണാനായിട്ട് ഞങ്ങൾ ഒന്നും പോയില്ല. വലിയ റോഡെന്നൊന്നും പറയാനില്ല, റോഡാണെന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് റോഡിന്റെ വശത്തൊക്കെ ഒരു 4 അടിക്ക് ഒരു കോല് വെച്ചിട്ട് അതിനകത്തൊരു റിഫ്ലക്ടർ ഒരു പീസ് വെച്ചിട്ടുണ്ടാവും രണ്ട് സൈഡിലും. അതിനിടയ്ക്ക് റോഡാണെന്ന് സങ്കല്പിച്ച് ഞങ്ങൾ ഓടിക്കണം, അത്ര തന്നെ. കാര്യം ഇതിനകത്ത് ടാറിട്ട റോഡൊന്നും അല്ല, വെറും ഗ്രാവലാണ്, ഫ്രോസൺ തറയാണല്ലോ. അതിനിടയിൽ ഇവര് മണ്ണിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ ടാറിട്ട റോഡൊന്നും ഞാൻ കണ്ടതേ ഇല്ല. ഡെയർ ബാങ്ക്സ് താണ്ടി നമ്മൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഫുള്ള് മണ്ണ് റോഡാണ്. റോഡ് സൈഡിൽ നമുക്ക് ചില സ്ഥലത്ത് ഈ ഷോൾഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത്തിരി വീതിക്ക് വെച്ചിട്ടുണ്ട്, ആ കാര്യം വണ്ടി നിർത്തിയിടാനായിട്ട്. കാരണം ഇവിടെ ട്രാഫിക് ഫുള്ള്.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
4: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
5: ഒരു സ്മാർട്ട് ടി വി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
6: ഒരു സ്മാർട്ട് ടി വി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
5: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
0: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: കർഷക ദിനമായ August 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:00 ആവണി പൊന്നുഞ്ഞാരിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ August 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:00.

0: സഞ്ചാരി തുടരുന്നു.
1: പിന്നെ എങ്ങോട്ടാണ് പോയത്?
2: ഈ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് ഡെഡ് ഹോഴ്സ് എന്ന് പറയുന്ന ഒരു ക്യാമ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കോൾഡ് ഫുട്ട് എന്ന് പറയുന്ന ക്യാമ്പ് പോലെ തന്നെയാണ്. ഇവിടെ ഡെഡ് ഹോഴ്സ് എന്ന് പറയുന്നതും ഒരു ഒരു ക്യാമ്പിംഗ് സ്പോട്ടാണ്. ഈ ഡെഡ് ഹോഴ്സിന്റെ അടുത്താണ് ബ്രിട്ടീഷ് പെട്രോളിയത്തിന്റെ ഓയിൽ ഫീൽഡുകളും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓയിൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരും അത് മാത്രമല്ല അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസേഴ്സും ഒക്കെ താമസിക്കാനായിട്ട് അവിടെ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ അവർ കെട്ടിവെച്ചിട്ടുണ്ട്. പക്ഷേ ട്രാവലേഴ്സിന് തങ്ങാനും റിഫ്രഷ് ചെയ്യാനും ഒക്കെ ഈ കോൾഡ് ഫുഡ് പോലെ തന്നെ ഇവിടെ ഡെഡ് ഹോഴ്സിലും ഒരു ക്യാമ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ക്യാമ്പിലാണ് ഞങ്ങൾക്ക് എത്താനുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ വെതർ വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. കാര്യം ഞങ്ങൾ അതിന് ഏകദേശം ഒരു 5 മൈല് മുൻപ് തന്നെ ഞങ്ങൾക്ക് കാറ് നിർത്തിയിടേണ്ടിരുന്നു. കാര്യം ഞങ്ങൾക്ക് മുൻവശത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ല. കാര്യം അത്രയ്ക്ക് മൂടൽ മഞ്ഞായിരുന്നു. ഒരുപക്ഷെ ഞങ്ങൾക്ക് ഇനി ഡെഡ് ഹോഴ്സിൽ എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് ഡൗട്ട് ആകുന്ന തരത്തിലുള്ള ഒരു മൂടൽ മഞ്ഞായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മൂടൽ മഞ്ഞ് ചെറുതായിട്ടൊന്ന് മാറിയപ്പോൾ ഞങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു റിസ്ക് എടുത്ത് കാറും എടുത്ത് മുന്നോട്ട് പോയി. ലക്കിലി ഞങ്ങൾ അവിടെ ഡെഡ് ഹോഴ്സിൽ എത്തുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഷട്ടിൽ പോയിട്ടില്ലായിരുന്നു. ഈ വെതറിന്റെ കാരണം കൊണ്ട് തന്നെ അവർ ഷട്ടിൽ ഡിലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 3 മണിയുടെ ഷട്ടിൽ പുറപ്പെട്ട് തന്നെ 4:30 ഞങ്ങൾ വെറുതെയാണ് ഈ ഓവർ സ്പീഡിൽ ഓടിച്ചു വന്നതും ഒക്കെ. 4:30 പുറപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പയ്യെ വന്നാൽ മതിയായിരുന്നു.
3: ശരി.
2: സോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഡെഡ് ഹോഴ്സിൽ ആ ക്യാമ്പിൽ ചെന്നിട്ട് ഞങ്ങളൊരു ചൂട് കോഫി ഒക്കെ കുടിച്ച് ചെറുതായിട്ടൊന്ന് ശരീരമൊക്കെ ഒന്ന് ചൂടാക്കി. അവിടെ ഈ ഹീറ്റർ റൂംസ് ഉണ്ടെന്ന് വെച്ചാൽ ചൂട് തരുന്ന തരം ലൈറ്റുകളുണ്ട് അവിടെ. തണുപ്പ് താങ്ങാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ആ റൂമിനകത്ത് ചെന്നിട്ട് ലൈറ്റ് ഇട്ട് അവിടെ ഇരുന്നാൽ മതി. അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് നമ്മളൊന്ന് സ്വന്തമായിട്ട് വാം ആയിട്ട് ഇതിന് സമയമായപ്പോഴത്തേക്ക് അവർ ഞങ്ങളെ ഒന്ന് വിളിച്ചു. ഞങ്ങളുടെ ഐ ഡി ഒക്കെ അവർ ചെക്ക് ചെയ്തു, പാസ്പോർട്ടൊക്കെ എൻ്റെ ചെക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഈ ഷട്ടിൽ ബസ്സിലേക്ക് ഞങ്ങൾ കയറി. ബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഈ മാക്സി ക്യാബ് പോലത്തെ ഒരു 12 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയൊരു ശകടം. അതിനകത്ത് കയറിയിട്ട് ഞങ്ങൾക്ക് ഈ ഓയിൽ ഫീൽഡിനകത്ത് ഈ റിഫൈനറിയുടെ സൈഡുകളും പിന്നെ ആദ്യമായിട്ട് അവർ കുഴിച്ച ആ ഓയിൽ വെൽ അത് ഇപ്പോഴും അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എണ്ണ എടുക്കുന്നില്ലെങ്കിലും അതിനൊരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ് പോലെ അവരവിടെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് അവിടെ ആദ്യമായിട്ട് എണ്ണ എടുത്ത പൈപ്പ്. അതൊക്കെ കണ്ടിട്ട് ഒടുവിൽ ഞങ്ങൾ അവിടെ ആർട്ടിക് സമുദ്രത്തിന്റെ കരയിലെത്തിയിട്ട് അവർ നിർത്തി. അപ്പോ അവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ ഈ ചെറിയ ചെറിയ പക്ഷികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വേറെ എവിടെയെങ്കിലും അതുപോലത്തെ പക്ഷികളെ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ എന്റെ ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി പെൻഗ്വിന്റെ ഒക്കെ പുറം കണ്ടിട്ടില്ല. അതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ശരീരം, തൂവലായിട്ടൊന്നും കാണാനില്ല, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ചെറിയ പക്ഷിയും പറക്കാൻ പറ്റുന്ന പക്ഷിയാണ്. സോ അവറ്റകളിങ്ങനെ കൂട്ടമായിട്ട് വന്നിരുന്ന് കല്ലിലും മണ്ണിലൊക്കെ എന്താ കൊത്തി തിന്നൊക്കെ ഉണ്ടായിരുന്നു. സോ അവറ്റകളൊക്കെ കണ്ടിട്ട് കടലിലേക്ക് ഇറങ്ങി നിന്ന് കാലൊക്കെ നനച്ചിട്ട് ഞാൻ തിരിച്ചു വന്നു. തിരിച്ച് ബസ്സിൽ കയറുമ്പോഴാണ് ഞങ്ങളുടെ കൂടെ വന്ന ഒരാൾ ഈ ആർട്ടിക് സർക്കിളിൽ കുളിച്ചിട്ട് വരികയായിരുന്നു. എനിക്ക് തോന്നി എൻ്റെ അമ്മ ഇയാൾ ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുമോ എന്നുള്ളൊരു സംശയമായി. അവിടെ ഒരു ചെറിയ ബോർഡൊക്കെ വെച്ചിട്ട്

0: വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും പുറത്തുള്ള ടെമ്പറേച്ചറും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കാര്യം വെള്ളത്തിനപ്പോൾ -60 ഡിഗ്രി സെൽഷ്യസ് തണുപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഒരാൾ ഇറങ്ങി കുളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മനുഷ്യൻ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണെന്നുള്ളത് മനസ്സിലായപ്പോൾ പയ്യെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബാഗിനകത്തുനിന്ന് ടവലൊക്കെ എടുത്തിട്ട് പോയി. എൻ്റെ കസിനോട് ഞാൻ പറഞ്ഞില്ല, അവൻ വേറെ എവിടെയൊക്കെ ഇറങ്ങി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ചെന്നിട്ട് വെള്ളത്തിലിറങ്ങി മുങ്ങി ആർട്ടിക് സർക്കിളിൽ നിന്ന് നീന്തി. സോ ദാറ്റ് വാസ് പ്രൈസ്ലെസ്, ബിക്കോസ് ആർട്ടിക് സർക്കിൾ കാണാൻ പോലും സാധ്യത ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചല്ല. ഞാൻ അവിടെ എത്തി ആർട്ടിക് ഓഷൻ കാണുകയും ചെയ്തു, ആർട്ടിക് ഓഷനിൽ ഞാൻ കുളിക്കുകയും ചെയ്തു. കുളിച്ചിട്ട് തിരിച്ച് ഈ ബസ്സിൽ വന്ന് കയറുമ്പോഴാണ് നമ്മുടെ ഡ്രൈവർ ഞാൻ ഇവിടെ കുളിക്കാൻ ഇറങ്ങിയത് കണ്ടിട്ട് ആർട്ടിക് സർക്കിളിൽ എല്ലാവരും ഇറങ്ങി കുളിക്കാറില്ല അത്ര. അങ്ങനെ കുളിക്കുന്നവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് പോലെ ഒരെണ്ണം കൊടുക്കും. ഒഫീഷ്യൽ പോളാർ ബെയർ ക്ലബ് എന്നാണ് എന്റെ പേര്.
1: ഓക്കെ,
0: ഫിക്ഷണൽ വൺ. പക്ഷെ അത് ഇപ്പോഴും എൻ്റെ അടുത്ത് ആ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനത് കാര്യം അവിടെ ഒരു -60 ഡിഗ്രി തണുപ്പുള്ള വെള്ളത്തിൽ ഇറങ്ങുന്നെന്ന് ആലോചിച്ച് നോക്കണം. ദാറ്റ്സ് ഫൺ. ഓക്കെ, പിന്നെ എനിക്ക് അകത്ത് വന്നതിന് ശേഷം തണുത്ത് കിടുങ്ങി വിറയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് എല്ലാവരും കൂടെ പറഞ്ഞു വിട്ടു, ഇത് ഇനിയിപ്പോ വല്ല അസുഖം വന്നാലോ ന്യൂമോണിയ വന്നാലോ എന്നൊക്കെ, ഒന്നും മിണ്ടാതിരിക്കും മാഷേ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ വി ക്രോസ് ദാറ്റ് ഡേ.
1: ഓക്കെ,
0: ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരികെ ഡെഡ് ഓഴ്സിലെത്തി. ഞങ്ങളുടെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കാർ എടുത്തപ്പോഴാണ് അടുത്ത ഷോക്ക് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാറിന്റെ 2 ടയർ പഞ്ചറാണ്.
1: അയ്യോ, ഓക്കെ.
0: അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ട്രക്കുകൾ ഓടുന്ന സ്ഥലത്ത് ഒരു പഞ്ചർ ഒട്ടിക്കുന്ന കടയെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ്. അവസാനം ഞങ്ങൾ തപ്പി നടന്നിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ടയർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവർക്ക് ഈ ചെറിയ കാറിന്റെ ഒന്നും ഒരു പണിയെടുക്കില്ല, അവർ വലിയ ട്രക്കിന്റെ 18-wheel ട്രക്കൊക്കെ ഉണ്ടല്ലോ അതിന്റെയൊക്കെ പണി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ ഈ ചെറിയ കാറും കൊണ്ട് ചെയ്യുന്നപ്പോഴത്തേക്ക് അവർക്കൊരു പുച്ഛം. പക്ഷെ അവർ പറഞ്ഞ കാർ അങ്ങോട്ട് മാറ്റിയിട് എന്ന് പറഞ്ഞു. ഞങ്ങൾ മാറ്റിയിട്ടു, അവര് പെട്ടെന്ന് പഞ്ചറൊക്കെ ഒട്ടിച്ചിട്ട് പറഞ്ഞു, ആ വെക്കോളാം പറഞ്ഞു. കാശ് എത്ര തരേണ്ടതെന്ന് ചോദിച്ചു, കാറിന് നിങ്ങൾ കാശ് വാങ്ങിയാൽ എടുത്തോണ്ട് വെക്കോളാം. സോ പീപ്പിൾ ആർ സോ ചിൽഡ്. ഒരാൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് വെച്ചാൽ അവിടെ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്.
1: എക്സ്ട്രീമിറ്റീസിലൊക്കെ താമസിക്കുമ്പോൾ അത് സ്വാഭാവികമായി വരുന്നതാണ്, ആൾക്കാർക്ക് പരസ്പരം സഹകരിച്ചേ പോകാൻ പറ്റത്തുള്ളൂ,
0: അല്ലെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. സോ അവിടെ ഗിഫ്റ്റ് ഷോപ്പിലൊക്കെ പോയി ആ ഗിഫ്റ്റ് ഷോപ്പിലുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അവർ അവിടുത്തെ ആളല്ല, അവർ കോണ്ടിനെന്റൽ യുഎസിൽ നിന്ന് വരുന്നതാണ്. വർഷത്തിൽ 6 മാസം ഇവിടെ വന്ന് വർക്ക് ചെയ്യും, എന്നിട്ട് തിരിച്ചു പോകും. വിന്റർ ആകുമ്പോൾ അവിടെ കടയൊക്കെ ക്ലോസ് ചെയ്യും, അപ്പോൾ അവർ തിരിച്ച് നാട്ടിലേക്ക് പോകും. അങ്ങനെയാണ് അവിടുത്തെ മിക്ക ഈ ഷോപ്സ് നടത്തുന്നത്, ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ടൂറിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്യുന്ന ഷോപ്സുകളെല്ലാം 6 മാസം മാത്രം തുറക്കുന്ന ഷോപ്പുകളാണ്, അതിന് കോണ്ടിനെന്റൽ യുഎസ് നിന്ന് ആൾക്കാർ വരും.
1: ഓക്കെ,
0: അങ്ങനെയാണ് അവിടുത്തെ രീതി.
1: നമുക്ക് ഒരു പാട്ട് കൂടെ കേട്ടാലോ?
0: ശരി.

0: അപ്പൊ യാത്ര ഏതാണ്ട് അവസാനിക്കാറായി അല്ലേ?
1: അതെ അതെ, ഞങ്ങൾ അവിടെ നിന്ന് ഡെഡ് ഓഷിൽ നിന്ന് തിരിച്ച് പുറപ്പെടുവായിരുന്നു. സോ തിരിച്ചുള്ള യാത്ര അത്ര ഇവന്റ്ഫുൾ ഒന്നുമല്ലായിരുന്നു, കാര്യം ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്ത് എത്തുക എന്നുള്ള ടാർഗറ്റ് ആയതുകൊണ്ട് അന്ന് ഞങ്ങൾ ഡെഡ് ഓഷിൽ നിന്ന് കോൾഫുട്ട് വരെ തിരിച്ച് ഓടിച്ചെത്തി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വൈകുന്നേരം 4:30 മണിക്ക് ശേഷമാണ് ഞങ്ങളുടെ ഈ ഷട്ടിൽ യാത്ര തന്നെ തുടങ്ങിയത്. സോ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ കാറിനടുത്ത് എത്തി, പഞ്ചറൊട്ടിച്ചു, ഗിഫ്റ്റ് ഷോപ്പിലൊക്കെ പോയിട്ട് ഞങ്ങൾ പുറത്ത് വരുമ്പോൾ തന്നെ മണി ഓൾമോസ്റ്റ് 6:30 അടുപ്പിച്ചായിട്ടുണ്ട്.
0: ശരി.
1: എന്നിട്ട് 7 മണിക്ക് ശേഷം ഞങ്ങൾ പുറപ്പെട്ടിട്ട് അടുത്ത് കോൾഫുട്ട് വരെ എത്തണം. സോ ഞങ്ങൾ കോൾഫുട്ടിൽ എത്തുന്ന വഴി അപ്പോഴത്തേക്ക് മിഡ് നൈറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ വഴിയിൽ നിർത്തി, അന്ന് രാത്രി ഞങ്ങൾ ഈ നോർത്തേൺ ലൈറ്റ്സ് ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ പുറകെ വന്നൊരു ടീമാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അവിടെ നിർത്തണ്ട, കരടി സാധാരണ ഇറങ്ങുന്ന സ്ഥലമാണ്, അതുകൊണ്ട് വിട്ടോളം പറഞ്ഞു. സോ അങ്ങനെ ഞങ്ങൾ ഉടൻ തന്നെ കാറും എടുത്ത് തിരിച്ച് കോൾഫുട്ടിലേക്ക് വിട്ടു. രാത്രി 2 മണി 2:30 ഒക്കെ ആയപ്പോഴത്തെ ഞങ്ങൾ കോൾഫുട്ട് ഞങ്ങളുടെ റൂമിലെത്തി, അവിടെ അന്ന് രാത്രി സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ ഓൾമോസ്റ്റ് 11 മണി ആയപ്പോഴത്തെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് ഫെയർ ബാങ്ക്സിലേക്ക് തിരിച്ചു. ആ ഫെയർ ബാങ്ക്സിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ ശരിക്കും അന്ന് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും വല്ലാതെ ടയർഡായിരുന്നു, കാര്യം നിർത്താതെയുള്ള യാത്രയല്ലേ. കാര്യം സിയാറ്റിലിൽ നിന്ന് ആങ്കറേജ്, ആങ്കറേജിൽ നിന്ന് ഫെയർ ബാങ്ക്സ്, ഫെയർ ബാങ്ക്സ് നിന്ന് ഡ്രൈവ് ചെയ്ത് കോൾഫുട്ട്, അന്ന് രാത്രി ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല, അടുത്ത ദിവസം രാവിലെ വീണ്ടും ഡെഡ് ഓഴ്സ്, അന്ന് രാത്രി പിന്നെ കോൾഫുട്ട്. സോ ഉറക്കവും റെസ്റ്റും ഒന്നും തീരെ ഇല്ലാതെ വണ്ടി ഓടിച്ച് ഞങ്ങൾ ഓൾമോസ്റ്റ് രണ്ടുപേരും ടയർഡായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് പുതിയൊരു ഐഡിയ കിട്ടിയത്. അവിടെ അടുത്ത് ഈ ചെന ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. നാച്ചുറൽ ആയിട്ട് ഭൂമിക്കടിയിൽ നിന്ന് തന്നെ വാം വാട്ടർ വരുന്ന ഒരു കുളമാണത്. അവിടുത്തെ ആ ഒരു കുളത്തിൽ എപ്പോഴും ചൂടുള്ളതായിരിക്കും ഉള്ളത്, പ്ലസ് അതിന്റെ അടിയിൽ ഫുള്ള് ഈ മിനറൽ റോക്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മെഡിസിനൽ എഫക്റ്റ് അതിനുണ്ടെന്നാണ് പറയുന്നത്. എനിക്കതിനെ സയന്റിഫിക് ആണോ അല്ലേ എന്നുള്ളതൊന്നും അറിയില്ല, പക്ഷേ എന്റെ ഒരു ഊഹം അത് ശരിയായിരിക്കണം. കാര്യം നമ്മൾ എപ്സം സോൾട്ട് ഒക്കെ ഇട്ട് കാല് കുതിർക്കുമ്പോഴത്തേക്കും കാലിലെ വേദനയൊക്കെ കുറയുന്ന അതേ ഒരു മെത്തേഡ് തന്നെ ആയിരിക്കണം അവർ യൂസ് ചെയ്യുന്നത്. സോ ഈ ചെന ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ഹോട്ട് സ്പ്രിങ് ആണ്. സോ അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ചു നേരം ഈ ചൂടുവെള്ളത്തിൽ കിടന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിലൊക്കെയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ രണ്ടുപേരും കഴുത്തറ്റം വെള്ളത്തിൽ ഇങ്ങനെ ഒരു പാറപ്പുറത്തിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിപ്പോയി, കഴുത്തറ്റം വെള്ളത്തിൽ കിടന്ന് ഞങ്ങൾ ഉറങ്ങിപ്പോയി. കാര്യം അത്രയും സുഖമായിരുന്നു എന്ന് വെച്ചാൽ നല്ല വാം വാട്ടറിൽ മുതുകൊക്കെ നമുക്ക് മസാജ് ചെയ്ത് തരുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു. ഞങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞങ്ങൾ ഓൾമോസ്റ്റ് 3 മണിക്കൂർ ആ വെള്ളത്തിൽ കിടന്ന് ഉറങ്ങി. എന്നിട്ട് അന്നും രാത്രി ഞങ്ങൾ വീണ്ടും ഒരു 1.5 മണിക്കൂർ ഓടിച്ചു വേണം ഫെയർ ബാങ്ക്സിലെത്താൻ. അങ്ങനെ ഫെയർ ബാങ്ക്സിലെത്തി അന്ന് രാത്രി വൃത്തിക്ക് വല്ലതും കഴിച്ചു. കാര്യം അവിടെ അടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ് ഉണ്ടായിരുന്നു. ചെന്ന് ഈ രാത്രി 11 മണി സമയത്ത് ഞങ്ങൾ അവരെ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിച്ച് തിന്നിട്ടാണ് വന്ന് കിടന്നത്.
0: അങ്ങനെ യാത്ര സമാപിച്ചു.
1: അങ്ങനെ യാത്ര ഞങ്ങൾ അന്നത്തെ ദിവസം തീർക്കാനുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ പിന്നെ അവിടെ നിന്ന് ഫെയർ ബാങ്ക്സ് നിന്ന് തിരികെ സിയാറ്റിലേക്ക് വരികയും ചെയ്തു. അത്രയായിരുന്നു എന്റെ അലാസ്കൻ വിശേഷങ്ങൾ.
0: വളരെ നന്ദി സന്തോഷ്. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അലാസ്കൻ യാത്ര വളരെ വ്യത്യസ്തമായ ഒരു യാത്രയായിരുന്നു, വ്യത്യസ്തമായ ഒരു സ്ഥലവും. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അലാസ്കയിൽ പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം പരിപാടിയിൽ പങ്കെടുത്തതിന്. നന്ദി.
1: താങ്ക്സ് ഫോർ ഹാവിംഗ് മീ മൃദുൽ.
2: സന്തോഷ് ജനാർദ്ദനന്റെ അലാസ്കൻ യാത്രാവിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തത് മൃദുൽ ജേക്കബ്. ടീം സഞ്ചാരി, മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: സഞ്ചാരി നിനക്കൊരു BMW കിട്ടിയാൽ ആദ്യം എവിടെയാ പോവുക?
1: BMW ആദ്യം കിട്ടട്ടെ.
0: കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ.
1: എങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഷോപ്പിംഗ് ചെയ്താൽ ബമ്പർ സമ്മാനമായി ഒരു BMW ആ കാത്തിരിക്കുന്നത്. കൂടാതെ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്
1: എന്ന ഞാനും വരും എന്റെ സ്വന്തം BMW.
0: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: വീട്ടിലുള്ളപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും സുഗന്ധവ്യഞ്ജനങ്ങളാണ്, ഏലം, കുരുമുളക്, തേയില. ഇവിടെ വന്നപ്പം ആദ്യമായിട്ട് നെൽകൃഷി ചെയ്യാനായിട്ടൊരു അവസരം കിട്ടി. അതുപോലെ ഞങ്ങൾ സ്വന്തമായിട്ട് കപ്പ കൃഷി ചെയ്തു.
1: എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
3: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ VS മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321 അല്ലെങ്കിൽ 9496565321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496595321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
2: നാളെ ശാസ്ത്രലോകത്തിൽ ഭാരതത്തിന്റെ ബഹിരാകാശ പ്രയാണം. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ സംസാരിക്കുന്നു.
4: നമ്മുടെ മുന്നിൽ പ്രതിബന്ധങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നു. സാങ്കേതിക വിദ്യകൾ നിഷേധിക്കപ്പെട്ട കാലമുണ്ടായിരുന്നു. എന്നാൽ ഭാരതീയ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനവും പ്രതിഭയും കൊണ്ട് നാം സ്വന്തമായി സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു.
2: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00.
3: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സാധാരണയായി പ്രായഭേദമന്യേ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് തൊണ്ടവേദന. പലപ്പോഴും അടിക്കടിക്കുള്ള തൊണ്ടവേദന നല്ലൊരു ശതമാനം ആളുകളിലും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ശരിയായ രോഗനിർണയവും ഉചിതമായ ചികിത്സയിലൂടെയും നമുക്ക് ഈ രോഗത്തെ നിയന്ത്രിക്കുവാനാകും. തൊണ്ടവേദനയെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും സംസാരിക്കുവാനായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ആരോഗ്യവകുപ്പിലെ മുൻ ENT ജൂനിയർ കൺസൾട്ടന്റും ENT സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ രേണുക. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് സാധാരണ കുട്ടികളിലും പ്രായമായവരിലുമൊക്കെ കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തൊണ്ടവേദന. ഈ തൊണ്ടവേദനയുടെ കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: തൊണ്ടവേദനയുടെ പ്രധാന കാരണം ഇൻഫെക്ഷൻസ് ആണ്, തൊണ്ടയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ആണ്. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാം, വൈറൽ ഇൻഫെക്ഷൻ ആകാം. കുട്ടികളിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ടോൺസിലൈറ്റിസ് ആണ്. അത് യൂഷ്വലി ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ബാക്ടീരിയയാണ് കൂടുതലായിട്ടിത് ഉണ്ടാക്കുന്നത്. വേറെ സ്റ്റഫേലോകോക്കെ, ന്യൂമോകോക്കെ അങ്ങനത്തെ ബാക്ടീരിയകളും ഉണ്ട്. മുതിർന്നവരിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഫരിഞ്ചൈറ്റിസ് ആണ്. തൊണ്ടയുടെ ഭിത്തിയിലുണ്ടാകുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ ഫരിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ട് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ഇൻഫെക്ഷൻസ് ആണ് തൊണ്ടവേദനയുടെ ഒരു പ്രധാന കാരണം. മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് വായിലുണ്ടാകുന്ന വ്രണങ്ങൾ അല്ലെങ്കിൽ അൾസേഴ്സ് ആണ്. അതൊരു ട്രോമ അല്ലെങ്കിൽ ഒരു മുറിവ് കൊണ്ട് അത് പിന്നീട് ഒരു വ്രണമായി മാറാം. അല്ലെങ്കിൽ നമ്മൾക്ക് ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ തന്നെ വായിൽ വായ്പുണ്ണ് പോലത്തെ വരുന്നത് കണ്ടിട്ടുണ്ട്. ടെൻഷൻസ് സ്ട്രെസ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് റിലേറ്റഡോ ഹോർമോണൽ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ കൊണ്ട് നമ്മൾക്ക് വായിൽ വ്രണങ്ങൾ ഉണ്ടാവും. ചില ആൾക്കാർക്ക് നമ്മൾ പലപ്പോഴും ഈ വായിലുണ്ടാകുന്ന ക്യാൻസറുകൾ ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത് വായിലെ വ്രണങ്ങളായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതാണ് രണ്ടാമത്തെ കാരണം. ഇനി മൂന്നാമത് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ അസിഡിറ്റി പ്രോബ്ലംസ് പേഷ്യൻസിന് നമ്മൾക്ക് ഒരു അടിക്കടിയുള്ളൊരു തൊണ്ടവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് അല്ലെങ്കിൽ ലറിഞ്ചോ ഫെറിഞ്ചൽ റിഫ്ലക്സ് ഡിസീസ് എന്നൊക്കെയുള്ള ആ അസുഖങ്ങൾ തൊണ്ടവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അലർജിയാണ്. ചില ആൾക്കാർക്ക് തണുത്ത കാലാവസ്ഥയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ തണുത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ അലർജിയായിട്ട് തൊണ്ടവേദന വരാറുണ്ട്. പിന്നെ പുകവലി, പുകയിലെ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു തൊണ്ടവേദന കാണാറുണ്ട്.
1: മാഡം, ഇപ്പോൾ ടോൺസിലൈറ്റിസിനെ കുറിച്ചും ഫരിഞ്ചൈറ്റിസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ശരിക്കും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
2: പേഷ്യൻറ്റിന് ശരിക്കും പറഞ്ഞാൽ രണ്ടും തൊണ്ടവേദനയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഒരു ഒരു ഡോക്ടർക്ക്, പ്രത്യേകിച്ച് ഒരു ENT ഡോക്ടർക്ക് അത് തൊണ്ട പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മളുടെ തൊണ്ട വാ തുറന്ന് നോക്കുമ്പോൾ ഏറ്റവും പുറകിലായിട്ട് കാണുന്ന അതാണ് നമ്മൾ ആ തൊണ്ടയുടെ അല്ലെങ്കിൽ ഫാറിങ്സിൻ്റെ ഭിത്തി എന്ന് പറയുന്നത്. അവിടെ നമ്മൾക്ക് കുറേ ലിംഫോയിഡ് ഫോളിക്കിൾസ് ഉണ്ട്. അവരെന്ന് വെച്ചാൽ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അതിലുണ്ടാകുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ ഫെറിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞത്. അത് യൂഷ്വലി ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പേഷ്യൻസിന് ആദ്യം തുടക്കത്തിൽ ഒരു ചെറിയ പനി, ജലദോഷമൊക്കെ ആയിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ടൊരു തൊണ്ടവേദന, അടുത്ത ദിവസം ആകുമ്പോൾ ഒരു തൊണ്ടവേദനയായി മാറും. അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന പലപ്പോഴും നമ്മൾ ഒരു ഫരിഞ്ചൈറ്റിസ് ആണ്. അതായത് ആദ്യം ഒരു ജലദോഷമൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട്. പക്ഷെ ടോൺസിലൈറ്റിസ് യൂഷ്വലി കുട്ടികളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. അത് കൂടുതലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കണ്ടുവരുന്നത്. നമ്മൾ വാ തുറന്ന് നോക്കുമ്പോൾ നമ്മളുടെ വായുടെ നാക്കിന് പുറകിലായിട്ട്, അതായത് പല്ലിൻ്റെയൊക്കെ പുറം നിരയുടെ രണ്ട് വശത്തായിട്ട് ചെറിയ മൃദുവായ രണ്ട് ടിഷ്യൂസ് ഉണ്ടാവും. അപ്പം അതും നമ്മളുടെ രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പം അവർ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കാവൽക്കാരാണ്. രോഗാണുക്കൾ കയറുമ്പോഴത്തേക്ക് അവയ്ക്കെതിരെ ആദ്യം ആക്ട് ചെയ്യുന്ന ഒരു കാവൽ ഭടന്മാരാണ് ശരിക്കും ടോൺസിലുകൾ. അപ്പം അതിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് ടോൺസിലൈറ്റിസ്. അത് യൂഷ്വലി തൊണ്ടവേദനയായിട്ട് തന്നെയാണ്, യൂഷ്വലി തുടക്കത്തിലെ തന്നെ നല്ല തൊണ്ടവേദന, ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള വേദന ഒക്കെയായിട്ട് തന്നെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഫരിഞ്ചൈറ്റിസിൽ കൂടുതൽ നമ്മൾക്കൊരു ജലദോഷ പ്രശ്നങ്ങളും കൂടെ കൂടുതൽ കാണാറുണ്ട്. അതായത് മൂക്കിലായിരിക്കണം മിക്കവാറും തുടങ്ങുന്നത്. ജലദോഷമായിട്ട് തുടങ്ങും, പനി ക്ഷീണമൊക്കെ കാണും. പിന്നെ അത് താഴോട്ട് ഇറങ്ങുമ്പോഴാണ് പലർക്കും ചുമയും ശബ്ദമടപ്പും ഒക്കെ ആയിട്ടത് മാറുന്നത്.
1: മാഡം, ഇടയ്ക്കിടയ്ക്ക് ചിലർക്ക് തൊണ്ടവേദന വരാറുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? അതുപോലെ തന്നെ ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ?
2: അടിക്കടിയുള്ള തൊണ്ടവേദന കുട്ടികളിൽ പ്രധാനമായിട്ടും ചിലപ്പോൾ ഈ ടോൺസിലൈറ്റിസ് ഒക്കെ വരുമ്പം പ്രധാനമായിട്ടും ആളുകൾ ചെയ്യുന്നത് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പലർക്കും അസുഖം ഒന്ന് കുറയും. അപ്പോൾ കൊടുക്കുന്ന മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കാതിരിക്കുന്നത് അത് നിശേഷം മാറാതിരിക്കാനൊരു സാധ്യതയും ആ പേഷ്യൻസിന് പിന്നീടും അത് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു ക്രോണിക് ടോൺസിലൈറ്റിസ് ആയിട്ട് മാറും കുട്ടികളിൽ. അതായത് മിക്കവാറും അടിക്കടി ഇൻഫെക്ഷൻസ് വരും. പിന്നെ ഒന്നെന്ന് വെച്ചാൽ ഈ അലർജി, ഈ പുകവലിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ പുകയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതിനൊരു അലർജിക്കായിട്ട് അടിക്കടി തൊണ്ടവേദന വരാം. പിന്നെ ഈ അലർജി ഉള്ള ആൾക്കാർക്ക് തന്നെ സൈനസൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സൈനസൈറ്റിസ് വരുന്ന ആൾക്കാർക്ക് എപ്പോഴും മൂക്കിനുള്ളിൽ കഫം ഉണ്ടാവുകയും അത് മൂക്കിൻ്റെ പുറകിൽ നിന്ന് തൊണ്ടയിലേക്ക് ഇറങ്ങുകയും തൊണ്ട എപ്പോഴും ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ വേറൊന്നെന്ന് വെച്ചാൽ ഈ മൂക്ക് അടഞ്ഞിട്ട് പലപ്പോഴും ആൾക്കാർ വാ തുറന്ന് ശ്വാസം എടുക്കും. അപ്പോൾ ത്രോട്ട് എപ്പോഴും ഒരു ഡ്രൈ ആയിട്ട്, ആ ഡ്രൈ അറ്റ്മോസ്ഫിയർ ഫ്രീക്വൻ്റ് ഒരു ഇൻഫെക്ഷൻ ഒരു കാരണമാകുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ ആസിഡ് റിഫ്ലക്സ് ആണ്. ആസിഡ് റിഫ്ലക്സ് ഉള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ അത് യഥാർത്ഥമായിട്ട് കണ്ട് പരിഹരിച്ചില്ലെങ്കിൽ ഈ സ്റ്റൊമക്കിൽ നിന്നുള്ള ആസിഡ് അത് തൊണ്ടയിലേക്ക് വന്നിട്ട് ആ തൊണ്ടയിൽ അത് ഡാമേജസ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും അടിക്കടി ത്രോട്ട് പെയിൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ അടിക്കടി ത്രോട്ട് പെയിൻ എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും അതിൻ്റെ കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കണം. ശരിക്കും ഒരു ENT ഡോക്ടറുടെ അടിക്കടി തൊണ്ടവേദന വരണവർ ഈ ഫിസിഷ്യൻസിനെ കാണിക്കുന്നതിന് പകരം എപ്പോഴും ഒരു ENT ഡോക്ടറിനെ കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് വരേണ്ടതെന്ന് വെച്ചാൽ അത് കറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ അണ്നെസസറി ആയിട്ട് പെയിൻ കില്ലേഴ്സും ആൻറ്റിബയോട്ടിക്സും ഒക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ത്രോട്ട് പോലും നോക്കില്ല, തൊണ്ടവേദന എന്ന് പറയുമ്പോൾ തന്നെ ഒരു പെയിൻ കില്ലറും ഒരു ആൻറ്റിബയോട്ടിക്സ് എഴുതി കിടക്കും. അപ്പോൾ പല അസുഖത്തിനും ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്സേ വേണ്ടി വരില്ല, പക്ഷെ പേഷ്യൻസ് കഴിക്കും, അവർക്ക് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ആ ബേസിക് കോസ് എന്താണെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: ഈ രോഗത്തെ ശരിയായ വണ്ണം തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തെല്ലാമാണ്?
2: ഇപ്പോൾ ടോൺസിലൈറ്റിസിനാണെങ്കിൽ സാധാരണ കുട്ടികൾക്ക് ടോൺസിലൈറ്റിസ് വന്നു കഴിയുമ്പോൾ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ടോൺസിലൈറ്റിസ് തുടക്കത്തിൽ നമ്മൾക്ക് പേഷ്യൻറ്റിനെ കാണിക്കുകയാണെങ്കിൽ മിക്കവാറും ബാക്ടീരിയൽ ടോൺസിലൈസ് സ്ട്രെപ്റ്റോകോക്കൽ ടോൺസിലൈറ്റിസിന് ആൻറ്റിബയോട്ടിക്സ് വേണ്ടി വരും. അപ്പം അത് ഇല്ലെങ്കിൽ കുട്ടികൾ അടിക്കടി ഇൻഫെക്ഷൻ വരുമ്പം അവർ കഴിക്കണ ഭക്ഷണം കഴിക്കുന്നത് കുറയും, കുട്ടികളുടെ വളർച്ചേനെ അത് ബാധിക്കും, വെയിറ്റ് വെക്കുന്നത് കുറയും. പിന്നെ ഈ ടോൺസില് അല്ലെ ഇൻഫെക്ഷൻ ആ ടോൺസിലിൻ്റെ പരിധി വിട്ടിട്ട് അതിന് ചുറ്റുമുള്ള കോശങ്ങളിലേക്ക് ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. അവിടെ പഴുപ്പ് കളക്ട് ചെയ്തിട്ട് പേഷ്യൻറ്റ് ഉമിനീര് പോലും ഇറക്കാൻ വയ്യാത്തൊരവസ്ഥ എത്തും. അത് ശരിക്കും നമ്മൾ പെരി ടോൺസില റാപ്സിസ് എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ പേഷ്യൻറ്റിന് പലപ്പോഴും ശ്വാസം മുട്ടലിൽ വരെ എത്തിയിട്ട് അത് എമർജൻസി ആയിട്ട് കൊണ്ടുവന്ന പഴുപ്പ് കീറിക്കളഞ്ഞില്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ജീവന് തന്നെ ആപത്തുണ്ടാവുന്ന ഒരവസ്ഥയിലേക്ക് എത്താം ഈ ടോൺസിലൈറ്റിസ് നമ്മൾ കറക്റ്റ്ലി ട്രീറ്റ് ചെയ്തില്ലെങ്കിലും. അവിടെ നിന്ന് ഇൻഫെക്ഷൻ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ അത് കഴുത്തിൻ്റെ ആ സ്പേസസിലേക്ക് ബാധിക്കുകയും നെഞ്ചിൽ, അതായത് മീഡിയ സ്ട്രെയിൻ നമ്മളുടെ ഹാർട്ടിന് ചുറ്റുമുള്ള സ്പേസിലേക്കൊക്കെ പോയിട്ട് ഭയങ്കര ഒരു ലൈഫ് ത്രെട്ടനിങ് ഒരു സിറ്റുവേഷനിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ടെന്ന അതാണെങ്കിൽ അത് കറക്റ്റ് ഫുൾ കോഴ്സ് കഴിച്ച്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫുൾ കോഴ്സ് കഴിച്ച് അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഫറിഞ്ചൈറ്റിസിന് പക്ഷേ നമ്മൾ യൂഷ്വലി സാധാരണ രീതിയിൽ നമുക്ക് ഹോം റെമഡീസിലൊക്കെ തുടക്കത്തിൽ അത് ശരിയാവും. പക്ഷേ വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാകുമ്പോൾ, ഫറിഞ്ചൈറ്റിസ് ആണെങ്കിൽ കൂടി അവർക്കൊരു സെക്കൻഡറി ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരികയും അവരുടെ സിംറ്റംസ് വേഴ്സ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടും സിംറ്റംസ് ഹോം റെമഡീസ് എടുത്ത് മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്.
1: നമുക്ക് ഈ തൊണ്ടവേദനയ്ക്ക് വീട്ടിൽ ചെയ്യാവുന്ന പരിഹാര മാർഗങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
2: ഞാൻ പറഞ്ഞല്ലോ ഫറിഞ്ചൈറ്റിസ് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ നമ്മളുടെ രോഗപ്രതിരോധ ശക്തി നല്ലതാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് തന്നെ അവയെ ടാക്കിൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ എപ്പോഴും റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഒന്നെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുക, നമ്മൾ നമ്മളുടെ ബോഡിയിലെ ജലാംശം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക.

0: അപ്പം ഇടവിട്ട് ഇടവിട്ട് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ ഇച്ചിരി ചെറുനാരങ്ങ നീരും ഇച്ചിരി തേനും ഒഴിച്ച് കുടിക്കുന്നത് ആ ഒരു ഇൻഫെക്ഷൻ ഇനീഷ്യൽ ഫേസിൽ തന്നെ കൺട്രോൾ ചെയ്യാനും നമ്മളുടെ ഒരു രോഗപ്രതിരോധ ശക്തിയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും നല്ലതാണ്. പിന്നെ നമ്മൾക്ക് തൊണ്ടവേദന അധികമായിട്ടുണ്ട് അല്ലെങ്കിൽ പനിയുണ്ട് ശരീരം വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പാരസെറ്റമോൾ പോലുള്ള പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടും പനി മാറുന്നില്ല അല്ലെങ്കിൽ തൊണ്ടവേദന കൂടുന്നുണ്ട് അത് പിന്നെ എന്താ പറയുക ചുമയിലേക്കോ ശബ്ദം അങ്ങനെയൊക്കെ മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കേണ്ടതാണ്.
1: മാഡം, ഈ വയറിലെ അസിഡിറ്റിയും തൊണ്ടവേദനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: അതെ അതെ, പലർക്കും പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്തതാണ് ഈ ആസിഡ് റിഫ്ലക്സ് കൊണ്ടുള്ള തൊണ്ടവേദന. പലപ്പോഴും പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് ഈ ആസിഡ് റിഫ്ലക്സ് ഇല്ലെന്ന് വെച്ചാൽ ആമാശയത്തിലുള്ള അതായത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള ആസിഡ് അവിടെ നിന്ന് അന്നനാളത്തിലേക്ക് എത്തുകയും അവിടെ നിന്ന് തൊണ്ടയിലേക്ക് എത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് അത് ത്രോട്ടിൽ പേഷ്യൻ്റ് എപ്പോഴും ഒരു ത്രോട്ട് തൊണ്ടയിലൊരു വേദന ഒരു കരകരപ്പ് തൊണ്ടയിലെന്തോ ഇരിക്കുന്ന പോലത്തെ ഒരു തോന്നൽ ഭക്ഷണം ഇറക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പിന്നെ ഒരു വിട്ടുമാറാത്ത ചുമ കുനിയുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ എന്തോ ഒരു ശ്വാസം മുട്ടൽ പോലെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ് പലപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നത് പേഷ്യൻ്റ്. അപ്പം അങ്ങനെയുള്ളവരുടെ നമ്മളൊരു നോക്കുമ്പോൾ ത്രോട്ടിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ ത്രോട്ടിൽ വലിയ പ്രോബ്ലംസ് ഒന്നും കാണില്ല. സാധാരണ ഫെറിഞ്ചൈറ്റിസിലോ അല്ലെങ്കിൽ ടോൺസിലൈറ്റിസിലോ കാണുന്ന പോലെ തൊണ്ടയിൽ വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല. ഫാറിങ്സിൻ്റെ പുറകിൽ ചെറിയൊരു ചുമപ്പ് മറ്റോ കാണുകയുള്ളൂ. പക്ഷെ പേഷ്യൻ്റെ ഹിസ്റ്ററി നമ്മൾ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവും അതിൻ്റെ യഥാർത്ഥ കാരണം റിഫ്ലക്സ് ആണ് എന്നുള്ളത്. അപ്പോൾ ഈ അത് നമ്മൾ തിരിച്ചറിയാതെ ഇരുന്നാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അനാവശ്യമായ മെഡിസിനുകൾ എടുക്കുകയും ഈ പ്രശ്നം ബേസിക് പ്രശ്നം അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളും ചിലപ്പോൾ ഈ റിഫ്ലക്സ് കൂട്ടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് റിഫ്ലക്സ് ആണ് എന്നുള്ളത് നമ്മൾ പേഷ്യൻറ്റിനെ കറക്റ്റായിട്ട് പേഷ്യൻ്റെ ഹിസ്റ്ററി എടുക്കുകയും പേഷ്യൻ്റെ സിംറ്റംസ് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും റിഫ്ലക്സ് ആണ് പേഷ്യൻ്റെ അടിക്കടിയുള്ള തൊണ്ടവേദനയ്ക്കൊരു കാരണം എന്ന്.
1: മാഡം, തൊണ്ടവേദനയിൽ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ശ്രോതാക്കൾക്കായി ഒരു സന്ദേശം നൽകാമോ?
0: തൊണ്ടവേദന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വന്നിട്ടുണ്ടാവും, ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ ത്രോട്ട് പെയിന് ഇനീഷ്യൽ ഇപ്പോൾ പനിയോടൊപ്പം ഒരു ജലദോഷത്തിനൊപ്പം വരുന്ന തൊണ്ടവേദനയ്ക്ക് നമ്മൾക്ക് ഒന്നോ രണ്ടോ ദിവസം നമ്മൾക്ക് നോക്കാം, നമ്മളുടെ വീട്ടിലെ ചികിത്സാ രീതികൾ നാടൻ രീതികളും ഒക്കെ ചെയ്തു നോക്കാം. പക്ഷേ അത് മാറുന്നില്ല, കടുത്ത പനിയുണ്ട് അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഒരു സൈഡിലുള്ള വേദനയാണ്, ഒപ്പം ശ്വാസം മുട്ടലോ ചെവി വേദനയോ ചുമയോ ശബ്ദമോടൊപ്പം ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിലെ ചികിത്സ മതിയാക്കിയിട്ട് തീർച്ചയായിട്ടും ഒരു ENT ഡോക്ടറിനെ കാണിച്ചിട്ട് അത് എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ യഥാർത്ഥമായ ശരിയായ ചികിത്സ നേടണം. പിന്നെ അടിക്കടി തൊണ്ടവരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണിച്ച് തന്നെ എന്തുകൊണ്ടാണ് ആ അടിക്കടി വരുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിന് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. സ്വയം ചികിത്സ ചെയ്തിട്ട് ലക്ഷണങ്ങൾ വഷളാക്കാതിരിക്കുന്നതാണ് നല്ലത്.
1: തൊണ്ടവേദനയെക്കുറിച്ചും അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രേണുകയ്ക്ക് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
4: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കൾ വരാനുണ്ട് ഡോക്ടർ.
3: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്നറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
4: കൊളസ്ട്രോൾ അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും.
3: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
5: രാമു, നമ്മുടെ സ്ഥിരം കസ്റ്റമർ ദാ ഉണ്ടപ്പക്കൽ വരുന്നുണ്ട്.
6: ചേട്ടാ, ഒരു ബർഗർ, ഒരു ചിക്കൻ റോള്, ഒരു എഗ് പഫ്സും പിന്നെ 2 ബീഫ് കട്ട്ലറ്റ്, ഒരു ഷാർജ ഷേക്ക് കൂടെ വേണം കേട്ടോ. പെട്ടെന്ന് വേണം, ഇപ്പൊ കഴിക്കാനാ. അമ്മേ, വിശന്നിട്ട് വയ്യ. ആ പിന്നെ 10 വെജിറ്റബിൾ പഫ്സും 4 ജാം റോളും പാഴ്സൽ കൂടെ എടുത്തു.
7: അമിതവണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം കുറച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഹാര ശൈലിയിൽ മാറ്റം വരുത്തൂ. ആരോഗ്യം കാത്തു സൂക്ഷിക്കൂ.
2: ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
8: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ. ഏകോപനം MS രാധാകൃഷ്ണൻ. ശബ്ദസന്നിവേശം

0: ശബ് ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി അനന്തപുരി FM 101.9.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന ചിത്രത്തിനായി എം ജി ശ്രീകുമാറും സുശീലാദേവിയും പാടിയത്. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
2: ഓഫർ കണ്ടിട്ട്.
1: ഡിസ്കൗണ്ട് ഉണ്ടോ?
2: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
1: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
5: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
9: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി മാധുരി പാടിയ ഒരു ഗാനമാണ് ചിത്രം നീയത്ര ധന്യ. രചന ONV കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: അടുത്ത ഗാനം ഖാൻദാൻ എന്ന ചിത്രത്തിലെ ഹിന്ദി ഗാനമാണ്. പാടിയത് ലതാ മങ്കേഷ്കർ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഇനി ക്രൈംസ് എന്ന ചിത്രത്തിനായി വിധുരാജ്, സ്വാതി, അഞ്ജന, ആദിത്യ, അപ്സര, പഞ്ചമി, പല്ലവി എന്നിവർ പാടിയ ഗാനമാണ്. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം രവിശങ്കർ.

0: കൂർക്കം വലി ആരോഗ്യകരമായ ഉറക്കത്തിന്റെ ലക്ഷണമോ അതോ ശരീരം നൽകുന്ന അപായ സൂചനയോ? കൂർക്കം വലിയുടെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും ഡോക്ടർ ജ്യോതിശങ്കർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസും ചിത്രയും പാടിയ ഗാനം എന്ന് നാഥന്റെ നിമ്മി എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: താരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: ആഹാ, പുതിയ ഫോൺ വാങ്ങിച്ചല്ലോ. ഇന്നലെ മൈജിയിൽ പോയിരുന്നോ?
2: എങ്ങനെ പോവാതിരിക്കും.
1: അതെന്താ,
2: കാറും സ്കൂട്ടറും മുതൽ BMW വരെ ആയിരക്കണക്കിന് സമ്മാനങ്ങളും വൺ ഡിസ്കൗണ്ടുകളും അല്ലേ മൈജി ഓണം മാസ് ഓണം സീസൺ 4 കാത്തിരിക്കുന്നത്.
1: അപ്പോ ഈ ഓണത്തിന് മൈജിയിൽ ഒന്ന് കേറാതെ പറ്റില്ലല്ലേ.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: അൽ
5: അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് September 10 വരെ നാർക്കടുപ്പിലൂടെ മെഗാ വാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
6: 5 കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പ്രൊവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
5: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അറ്റ് ദമാം.
0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി കണ്ടു കണ്ടറിഞ്ഞു എന്ന ചിത്രത്തിനായി ചുനകര രാമൻകുട്ടി രചിച്ച ഗാനം. ശ്യാമിന്റെ സംഗീതത്തിൽ പാടിയത് ഉണ്ണിമേനോൻ.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ VS മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321 അല്ലെങ്കിൽ 9496553321. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9496593321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
3: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി സൂഫിയും സുജാതയും എന്ന ചിത്രത്തിനായി ഹരിനാരായണൻ രചിച്ച ഗാനം. MJ ചന്ദ്രന്റെ സംഗീതത്തിൽ പാടിയത് അർജുൻ കൃഷ്ണ, നിത്യ മാമൻ, സിയാ ഉൽ ഹഖ്.

0: സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രണ്ടായിരത്തി 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരള പുനർനാമകരണ ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഝാർഖണ്ഡിൽ നിയമന പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയുള്ള പരീക്ഷാർത്ഥികളുടെ സമരം 19-ാം ദിവസത്തിലേക്ക് കടന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയും സ്ഥിതിഗതികളും വിലയിരുത്തുന്നതിനായി 5-അംഗ ഉപസമിതി സന്ദർശനം നടത്തി. തേക്കടിയിലെത്തിയ സംഘം ബോട്ടുമാർഗം ഡാമിലെത്തിയാണ് വിവിധ ഭാഗങ്ങളിൽ പരിശോധനകൾ പൂർത്തിയാക്കിയത്. സപ്ലൈകോയുടെ തിരുവനന്തപുരം ജില്ലാ ഓണം മെഗാ ട്രേഡ് ഫെയർ നാളെ വൈകിട്ട് കിഴക്കേക്കോട്ട EK Nayanar പാർക്കിൽ മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 25 വരെയാണ് ഫെയർ. മഹാത്മാഗാന്ധി സർവകലാശാല എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ മറ്റന്നാൾ സൌജന്യ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. ദേശീയ നിർമ്മിത ബുദ്ധി നൈപുണ്യ സംരംഭത്തിന്റെ ആദ്യഘട്ടത്തിന് കീഴിൽ ഇതുവരെ ലഭിച്ച അപേക്ഷകളുടെയും പങ്കെടുത്തവരുടെയും ആകെ എണ്ണം 60,253 ഉയർന്നു. കേരളത്തിൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 6 മണിക്ക് കേൾക്കാം.

0: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
1: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലൂമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
2: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20 കാറുകൾ,
4: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
4: 100,000 രൂപ വീതം 100 പേർക്ക്
5: ബമ്പർ സമ്മാനമായി BMW കാർ,
4: അങ്ങനെ 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോഫർ.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പൂട്ടിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: സച്ചിൻ വാര്യർ പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം 10:30 AM ലോക്കൽ കോൾ. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും
0: ലേഡീസ് ജെന്റ്സ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
2: വീട്ടിൽ ലിസ്റ്റ് റെഡിയായി. ടിവി, ഫ്രിഡ്ജ്, ഫോൺ, മിക്സി. പക്ഷെ ബജറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഓഫായി.
3: ഓഫാവണ്ട, മൈജി ഉണ്ടല്ലോ.
2: എന്താ അവിടെ സ്പെഷ്യൽ?
3: മൈജി ഓണം മാസോണം 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട്സ്, പിന്നെ ഭാഗ്യം കൂടിയാൽ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, BMW വരെ.
0: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
5: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ.

0: അതിന്റെ ഓണ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
1: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
0: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ളത്?
1: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ. ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്. 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്. ഓണം ബോണസ് കൂപ്പൺ. ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ. അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും.
0: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈത്താനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ടിലും കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലും ഏവർക്കും സ്വാഗതം.
3: ചിത്രം കന്മദം, യേശുദാസ് പാടിയ ഗാനം രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ചിത്രം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനം, രചന ഷിബു ചക്രവർത്തി, സംഗീതം കണ്ണൂർ രാജൻ.

0: ഒരറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോ സുഷ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495565631, 9495569321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് സമാപിച്ചു.
1: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
2: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
3: അമാനയിൽ ചെന്നോണം, സമ്മാനം കൊണ്ടോണം.
1: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാർക്കടുപ്പിലൂടെ മെഗാ വാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
2: 5 കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
1: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അദ്ദമാം.
0: ചിത്രം അക്ഷരങ്ങൾ, ഉണ്ണിമേനോൻ പാടിയ ഗാനം, രചന ONV കുറുപ്പ്, സംഗീതം ശ്യാം.

0: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
2: ഓണം ഷോപ്പിംഗ് ആ
1: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
2: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
5: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
9: എന്നും രാവിലെ 10:30.
8: പ്രായോജകർ
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
10: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.

0: ആയിരം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോഫർ.
1: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: നാളെ ശാസ്ത്രലോകത്തിൽ ഭാരതത്തിന്റെ ബഹിരാകാശ പ്രയാണം. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ സംസാരിക്കുന്നു.
4: നമ്മുടെ മുന്നിൽ പ്രതിബന്ധങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നു. സാങ്കേതിക വിദ്യകൾ നിഷേധിക്കപ്പെട്ട കാലമുണ്ടായിരുന്നു. എന്നാൽ ഭാരതീയ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനവും പ്രതിഭയും കൊണ്ട് നാം സ്വന്തമായി സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു.
3: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
5: വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
6: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
5: ആഘോഷം തുടങ്ങിയില്ലേ?
6: യെസ്, 1000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
7: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ചിത്രം കമലദളം, യേശുദാസ് പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: തമിഴിലും സ്വർഗമാ.
1: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 5 കഴിഞ്ഞ് 40 മിനിറ്റ്.
2: കരുണാസായി മനോയാനം പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
3: കരുണാസായി ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്. ഫോൺ 0472288356.
4: മനോയാനം.
5: ജീവിതത്തിൽ നാം ആഗ്രഹിക്കാത്ത എത്രയോ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ഒരു ഫോൺ വിളി വൈകുന്നു, മഴ കാരണം യാത്ര മുടങ്ങുന്നു, റോഡിൽ ഗതാഗതക്കുരുക്ക്, ജോലിസ്ഥലത്ത് അപ്രതീക്ഷിതമായ വിമർശനം, വീട്ടിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണ. ഇത്തരം നിമിഷങ്ങളിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇന്നത്തെ ദിവസം തന്നെ മോശമായി പോയി. പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ശരിക്കും ആ ദിവസത്തെ മോശമാക്കിയത് ആ സംഭവമായിരുന്നോ അതോ അതിനോട് നാം പ്രതികരിച്ച രീതിയായിരുന്നോ? വ്യക്തിത്വ വികസന രംഗത്ത് ഏറെ പ്രചാരമുള്ള 90/10 എന്ന തത്വം പറയുന്നത് ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മുടെ നിയന്ത്രണത്തിലുള്ളത്. എന്നാൽ ആ സംഭവങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ജീവിതത്തിന്റെ വലിയൊരു ഭാഗത്തെ നിർണയിക്കുന്നത്. ഇത് കൃത്യമായ ഒരു ഗണിത സൂത്രമോ ശാസ്ത്രീയ നിയമമോ അല്ല, മറിച്ച് ജീവിതത്തെ കൂടുതൽ ശാന്തമായും വിവേകത്തോടെയും സമീപിക്കാൻ സഹായിക്കുന്ന ഒരു പ്രായോഗിക ചിന്താരീതിയാണ്. ഈ ആശയം ലോകമെമ്പാടും ജനകീയമാക്കിയത് പ്രശസ്ത എഴുത്തുകാരനും പരിശീലകനുമായ സ്റ്റീഫൻ ആർ കോവിയാണ്. ഒരു ചെറിയ സംഭവം സങ്കല്പിക്കാം. രാവിലെ ഓഫീസിലേക്ക് പോകാനുള്ള തിരക്കിലാണ് നിങ്ങൾ. കയ്യിലിരുന്ന ചൂടൻ കാപ്പി അബദ്ധത്തിൽ ഷർട്ടിൽ വീണു, ഷർട്ട് അഴുക്കായി. ഈ സംഭവം നിങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നില്ല. എന്നാൽ അതിനുശേഷം എന്ത് സംഭവിക്കും എന്നത് നിങ്ങളുടെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. ദേഷ്യപ്പെട്ട് വീട്ടിലുള്ളവരോട് വഴക്കിട്ടാൽ, തിരക്കിട്ട് വാഹനമോടിച്ചാൽ, ട്രാഫിക്കിൽ കൂടുതൽ അസ്വസ്ഥനായാൽ ഓഫീസിലെത്തുമ്പോഴേക്കും നിങ്ങളുടെ മനസമാധാനം നഷ്ടമായിരിക്കും. ഒരു ചെറിയ അപകടം ദിവസം മുഴുവൻ നിയന്ത്രിച്ചിരിക്കും. പക്ഷേ ഒരു നിമിഷം ശാന്തമായി നിന്നിട്ട് മറ്റൊരു ഷർട്ട് ധരിച്ച് യാത്ര തുടർന്നാൽ ആലോചിച്ചു നോക്കൂ, കാപ്പി വീണത് ഒരു ചെറിയ അസൗകര്യമായി മാത്രം ഒതുങ്ങും, ദിവസം അതിന്റെ വഴിക്ക് മുന്നോട്ടു പോകും. സംഭവം രണ്ടിടത്തും ഒന്നു തന്നെയാണ്, വ്യത്യാസമുണ്ടായത് പ്രതികരണത്തിലാണ്. ഇന്നത്തെ മനഃശാസ്ത്രം പറയുന്നതും ഇതുതന്നെയാണ്. വികാരങ്ങളെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനും കഴിയുന്നവർക്ക് മാനസിക സമ്മർദ്ദം കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. ഇതിനെ ഇമോഷണൽ റെഗുലേഷൻ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഒരു സംഭവത്തെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കാണാനുള്ള കഴിവിനെ കോഗ്നിറ്റീവ് റീ അപ്രൈസൽ എന്നും പറയുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്തായ റെസിലിയൻസ് അഥവാ പ്രതിരോധം വളർത്തുന്നതിനും ഇത്തരം പ്രതികരണ ശൈലികൾ സഹായകമാണെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിനർത്ഥം ജീവിതത്തിൽ സങ്കടപ്പെടരുത് എന്നല്ല, ദേഷ്യം വരരുത് എന്നുമല്ല. മനുഷ്യവികാരങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ വികാരങ്ങൾ നമ്മുടെ തീരുമാനങ്ങളെ പൂർണമായി നിയന്ത്രിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് ഈ തത്വത്തിന്റെ ഹൃദയം. നമുക്ക് മഴ നിർത്താനാവില്ല, ഒരാളുടെ പെരുമാറ്റം മാറ്റാനുമാവില്ല, ഗതാഗത കുരുക്കൊഴിവാക്കാനാവില്ല. എന്നാൽ ആ നിമിഷത്തിൽ നാം എന്ത് ചിന്തിക്കണം, എങ്ങനെ സംസാരിക്കണം, എന്ത് തീരുമാനമെടുക്കണം എന്നതിൽ വലിയൊരു സ്വാതന്ത്ര്യം നമുക്കില്ലേ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അതിനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. ജീവിതത്തിന്റെ ഗുണനിലവാരം പലപ്പോഴും നിർണയിക്കുന്നത് വലിയ വിജയങ്ങളല്ല, ചെറിയ പ്രതികരണങ്ങളാണ്. ഓരോ ദിവസവും നമ്മുടെ മുന്നിലെത്തുന്ന 100 ചെറിയ സംഭവങ്ങളിൽ ഏതാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമ്മുടേതാണ്, നമ്മുടേതു മാത്രമാണ്. ഒരുപക്ഷെ അതായിരിക്കാം ഈ 90/10 തത്വം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് എല്ലായ്പ്പോഴും നമുക്ക് തീരുമാനിക്കാനാകില്ല. എന്നാൽ ആ സംഭവങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശക്തി മിക്കവാറും എല്ലായ്പ്പോഴും നമ്മുടെ കൈകളിലുണ്ട്. ആ ചെറിയ തിരഞ്ഞെടുപ്പുകളാണ് ഒടുവിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ കഥ എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് എല്ലാർ മധുജൻ. കരുണാസായി മനോയാനം, പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: സമയം 5:45.
4: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മുറ്റത്തൊരു മാവ്, അത് നിറയെ നമുക്ക് പ്രിയമേറിയ പലയിനം മാങ്ങകൾ. ഇത് പ്രായോഗികമാണോ എന്നായിരിക്കും ചിലർ ചിന്തിക്കുന്നത്. എന്നാൽ കേട്ടോളൂ, തീർച്ചയായും സാധിക്കും. മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗിലൂടെ നമ്മുടെ മുറ്റങ്ങളിൽ നിൽക്കുന്ന മാവുകളിൽ നമുക്കിഷ്ടപ്പെട്ട ഇനം മാങ്ങകൾ കായ്പ്പിക്കാൻ സാധിക്കും. ഗ്രാഫ്റ്റിംഗ് ഇന്ന് മാവിൽ മാത്രമല്ല, ഫലവൃക്ഷങ്ങളിലും പച്ചക്കറി ചെടികളിലും പൂച്ചെടികളിലുമെല്ലാം ചെയ്തുവരുന്ന ഒരു രീതിയാണ്. സ്ഥലപരിമിതി മൂലം വിവിധ ഇനങ്ങൾ വച്ചുപിടിപ്പിക്കാൻ അസൌകര്യമുള്ള ഇടങ്ങളിൽ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗ് ഏറെ പ്രയോജനപ്രദമാണ്. ഇന്ന് ഞാറ്റുവേലയിൽ മാവുകളിലെ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗ് എന്താണെന്നും അത് ഏത് തരത്തിലാണ് ചെയ്യേണ്ടതെന്നും അതിന്റെ പ്രയോജനങ്ങൾ എന്തെന്നുമുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇതേക്കുറിച്ച് വിശദമാക്കുന്നത് SFAC കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ജോമി ജേക്കബ്.
2: മാങ്ങയുടെ സീസണായാൽ ധാരാളം ഇനം മാങ്ങകളും രുചിക്കുമ്പോൾ ഇതിന്റെ തൈയോ ഗ്രാഫ്റ്റോ ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിലെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. വീടിന് ചുറ്റും ധാരാളം സ്ഥലമോ പറമ്പോ ഉള്ളവർക്ക് ഓരോ ഇനത്തിന്റെയും പ്രത്യേകം പ്രത്യേകം ഗ്രാഫ്റ്റുകൾ വാങ്ങി നടാം. എന്നാൽ പരിമിതമായ സ്ഥലമുള്ളവർക്ക് ഒരു മാവിൽ തന്നെ ഒത്തിരി ഇനം മാങ്ങകൾ കായ്ക്കാൻ സഹായമാകുന്ന ഒരു രീതിയാണ് ഈ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗ്. നല്ല ഇനം മാവിന്റെ മാങ്ങയണ്ടി നട്ടുണ്ടാവുന്ന മാവുകൾക്ക് മാതൃഗുണം പൂർണ്ണമായും കിട്ടിയെന്ന് വരില്ല. അതിനാൽ തന്നെ പെട്ടെന്ന് കായ് പിടിക്കുവാനും മാതൃഗുണം കിട്ടുവാനും ഒട്ട് തൈകളാണ് നാം സാധാരണയായി നടുന്നത്. ഒരു മാവിൽ തന്നെ ഒന്നിലധികം ഇനം പല കൊമ്പുകളിലായി ഒട്ടിച്ചു ചേർക്കുന്ന ഒരു ബഹുഇന ഒട്ടിക്കൽ അഥവാ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗ്, അതാണ് ഈ പ്രക്രിയ. ഇതിനായി രണ്ട് രീതിയിൽ നമ്മൾക്ക് ഗ്രാഫ്റ്റിംഗ് അനുവർത്തിക്കാം. ഒന്നാമതായി, മുൻ നിശ്ചയിച്ച ഒരു സ്ഥലത്ത് കുഴികൾ തയ്യാറാക്കി അവിടെ വിത്ത് തൈ നട്ട് അതിന്മേൽ ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഇൻസിറ്റു ഗ്രാഫ്റ്റിംഗ്. രണ്ടാമതായി, വലിയൊരു ചെടിച്ചട്ടിയിലോ ഒരു പോളിത്തീൻ കവറിലോ ഗ്രോ ബാഗിലോ വിത്ത് തൈ നട്ട് ഒട്ടിക്കൽ പ്രക്രിയ നടത്തി അതിനുശേഷം നടേണ്ട സ്ഥലത്തേക്ക് മാറ്റി നടുന്ന ഒരു രീതി. ഈ രീതി അനുവർത്തിക്കുമ്പോൾ തൈകൾ നമ്മൾ കൊണ്ടുപോകുന്ന യാത്രയിലോ ഇളക്കി നടുന്ന വേളയിലോ ഒട്ടുസന്ധിക്ക് ഇളക്കം തട്ടുകയാണ്.

ആണെങ്കിൽ ചിലപ്പോൾ ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു അപകട സാധ്യത ഉണ്ടായതുകൊണ്ട് ഒന്നാമത്തെ രീതിയാണ് കൂടുതൽ അഭികാമ്യം. അതായത് നടേണ്ട സ്ഥലത്ത് മുൻകൂട്ടി മാങ്ങയണ്ടി നട്ട് അവിടെ തന്നെ ഗ്രാഫ്റ്റിംഗ് അനുവർത്തിക്കുന്ന രീതി. ആ രീതിയെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. നാടൻ മാവുകളുടെ മാങ്ങയണ്ടി നട്ടുണ്ടാക്കിയ ആരോഗ്യമുള്ളതും തണ്ട് നേരെ മുകളിലേക്ക് വളരുന്നതുമായ ഒരു തൈ മൂലകാണ്ഡമായി തിരഞ്ഞെടുത്ത്, അതായത് റൂട്ട് സ്റ്റോക്കായി തിരഞ്ഞെടുത്ത് അതിൽ ഗ്രാഫ്റ്റിംഗ് അനുവർത്തിക്കുന്ന രീതി. മാവ് വളർത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒരുക്കിയെടുക്കുന്നതിനായി 2 അടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയെടുത്ത് വെയിൽ കൊള്ളാൻ അനുവദിക്കുകയോ തൊണ്ടോ കരിയിലയോ കൂട്ടിയിട്ട് കത്തിക്കുകയോ ചെയ്യുക. 1-2 ദിവസം കഴിഞ്ഞ് കുഴിയുടെ പകുതി ഭാഗത്തോളം മേൽമണ്ണും 1/2 കിലോ കുമ്മായപ്പൊടിയും ചേർത്തിളക്കി 2 ആഴ്ച ഇട്ടേക്കുക. പിന്നീട് 1-4 കിലോ പഴകിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും 1-2 കിലോ കോഴിക്കാരവും 1/2 കിലോ വേപ്പിൻ പിണ്ണാക്കും ഇളക്കി ചേർത്ത് കുഴിയുടെ നടുവിൽ ഒരു പിള്ളക്കുഴി ഉണ്ടാക്കി ആരോഗ്യമുള്ള ഒരു മാവിൻ തൈ നട്ട് താങ്ങുകമ്പ് കെട്ടി നേരെ മുകളിലേക്ക് വളരാനായി അനുവദിക്കുക. ഉദ്ദേശം 3 അടി ഉയരം വയ്ക്കുമ്പോൾ തലപ്പ് മുറിച്ച് 2-3 ശാഖകൾ 3 വശത്തേക്കായി വളരാൻ അനുവദിക്കുക. ഇത് 1-ാം നിര ശാഖകളായി വളരട്ടെ. വീണ്ടും അവ 1-2 അടി വളരുമ്പോൾ തലപ്പ് മുറിച്ചു കളഞ്ഞ് ഓരോ തലപ്പിലും 2-3 2-ാം നിര ശാഖകൾ വളരാൻ അനുവദിക്കുക. അവ വളർന്ന് 1-2 അടി ഉയരം വയ്ക്കുമ്പോൾ തലപ്പ് മുറിച്ച് 3-ാം നിര ശാഖകൾ വളരാൻ അനുവദിക്കുക. ഓരോ നിരയിലെ ശാഖകളും പല ഭാഗത്തേക്ക് വെയിൽ ലഭിക്കത്തക്ക വിധം ക്രമീകരിച്ച് വളരാനുള്ള രീതികൾ അവലംബിക്കണം. അതായത് ചില ശാഖകൾ നേരെ മുകളിലേക്കും മറ്റു ചിലത് ചരട് വലിച്ചു കെട്ടിയും തിങ്ങി വളരുന്നവ വെട്ടിക്കളഞ്ഞും മാവിൻ്റെ വളർച്ച ക്രമീകരിക്കണം. ഇനി ഈ ഓരോ ശാഖയിലും ഓരോ ഇനം മാവുകൾ ഒട്ടിച്ചു ചേർക്കാവുന്നതാണ്. ഇതിനായി സയോൺ, അതായത് ഒട്ടുകമ്പുകൾ ശേഖരിക്കണം. നല്ല ഇനം മാവുകളിൽ നിന്നും മാങ്ങ പിടിച്ച കൊമ്പിലെ പെൻസിൽ കനമുള്ളതും പച്ച നിറത്തിലുള്ള സയോണുകൾ ഇലകളിലെ ഞെട്ട് ഭാഗം നിലനിർത്തി ബാക്കി പത്രഭാഗം കളഞ്ഞ് മുറിഭാഗം നനഞ്ഞ പഞ്ഞി വെച്ച് കെട്ടി ഒരു പോളിത്തീൻ കവറിൽ പൊതിഞ്ഞുകൊണ്ടു വരണം. 1/2 അടി നീളമുള്ള കമ്പുകൾ മതിയാകും. ഇങ്ങനെ ശേഖരിച്ചു കൊണ്ടുവരുന്ന സയോണുകൾ സൂക്ഷിച്ചു കൊണ്ടുവന്ന് ഈ 3-ാം നിര ശാഖകളുടെ കൊമ്പ് മുറ്റുന്നതിന് മുമ്പ്, അതായത് പച്ച നിറമായിരിക്കുമ്പോൾ തന്നെ ഈ ശേഖരിച്ച സയോൺ കമ്പ് ഒട്ടിച്ചു ചേർക്കണം. ഉദ്ദേശം പെൻസിൽ കനമുള്ള ശാഖയുടെ തലപ്പ് മുറിച്ച് മുറിഭാഗത്ത് നിന്ന് ഏതാണ്ട് 3-4 സെന്റിമീറ്റർ നീളത്തിൽ തണ്ടിന്റെ നടുവിൽ കൂടി താഴേക്ക് ഒരു പിളർപ്പുണ്ടാക്കി ഇതേ കനത്തിലുള്ള 1/2 അടി നീളമുള്ള ഒട്ടുകമ്പിന്റെ ചുവട് ഭാഗം 3-4 സെന്റിമീറ്റർ നീളത്തിൽ ചരിച്ച് ചെത്തി ആപ്പിന്റെ ആകൃതിയിലാക്കി ഈ സ്റ്റോക്ക് തണ്ടിലുണ്ടാക്കിയ പിളർപ്പിലേക്ക് കടത്തി വെച്ച് ഒരു പോളിത്തീൻ നാട ഉപയോഗിച്ച് ഒട്ടിച്ച ഭാഗം വരിഞ്ഞു കെട്ടി വെക്കണം. സിപ്പപ്പിന്റെ പ്ലാസ്റ്റിക് കവറ് നനച്ച് ഒട്ടിച്ചു വെച്ച സയോൺ കൊമ്പിലേക്ക് ഇട്ട് ചുവട് ഭാഗം ചെറുതായി കെട്ടിവെക്കുകയും വേണം. മുറിവ് ഭാഗം മഴയത്ത് നനയാതിരിക്കാനും ആർദ്രതയും ചൂടും ക്രമീകരിച്ച് ഈ സയോൺ കൊമ്പുകൾ വളരാൻ ഇവ സഹായിക്കുന്നു. ഉദ്ദേശം 3 ആഴ്ചയ്ക്കകം ഈ ഒട്ടുകമ്പുകൾ തളിർത്തു തുടങ്ങുമ്പോൾ ഈ കവറുകൾ മാറ്റിക്കളഞ്ഞ് അവ വളരാനായിട്ട് അനുവദിക്കണം. ഇങ്ങനെ 3-ാം നിര ശാഖകളിലെല്ലാം പല ഇനം മാവുകളുടെ സയോണുകൾ ഒട്ടിച്ചു ചേർക്കാവുന്നതാണ്. ചില ശാഖകളിൽ പാർശ്വ ഒട്ടിക്കൽ രീതികളും അവലംബിക്കാവുന്നതാണ്. ഒട്ടുസന്ധിയുടെ താഴ്ഭാഗത്ത് നിന്നും കിളിർപ്പുകൾ മുളയ്ക്കുന്നുവെങ്കിൽ അവ നുള്ളിക്കളയേണ്ടതാകുന്നു. ഇതുകൂടാതെ വീണ്ടും വളരുന്ന ശാഖകളിലെല്ലാം ഈ ഒട്ടിക്കൽ പ്രക്രിയ തുടരാവുന്നതാണ്. ഒട്ടുകമ്പുകൾ ശേഖരിക്കുമ്പോൾ അവയിൽ നേരത്തെ പൂക്കുന്നതും ഇടക്കാലത്ത് പുഷ്പിക്കുന്നതും വൈകി പൂക്കുന്ന ഇനങ്ങളും അച്ചാർ മാവിനങ്ങളും നാടൻ മാവിനങ്ങളും ഇങ്ങനെ അവരവരുടെ അല്ലെങ്കിൽ വീട്ടുകാരുടെ താല്പര്യമനുസരിച്ച് തിരഞ്ഞെടുത്ത് ഒട്ടിക്കുവാനായി ശ്രദ്ധിക്കണം. അതായത് സീസണിൻ്റെ ആദ്യ സമയത്ത് പൂക്കുന്നവ, ഇടക്കാലത്ത് പൂക്കുന്നവ, വളരെ താമസിച്ച് പൂക്കുന്നവ, ഇങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ നിറഞ്ഞ മാവിനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഉദാഹരണത്തിന് കലപ്പാടി, കുളമ്പി മാങ്ങ, ബംഗനപ്പള്ളി, മല്ലിക, ചന്ദ്രക്കാരൻ, ഇമാം വസന്ത്, നീലം മാങ്ങ, സിന്ധൂർ മാങ്ങ, ഇങ്ങനെ ഒട്ടനവധി ഇനങ്ങൾ
നമ്മുടെ പരിചയക്കാരുടെ വീട്ടിലും ചുറ്റുപാടിലുമൊക്കെ

0: ഉള്ള മാവിനങ്ങൾ ഇങ്ങനെ രണ്ടോ മൂന്നോ വർഷത്തെ പടിപടിയായ പ്രയത്നം കൊണ്ട് മുറ്റത്ത് തന്നെ ഒരു മാവിൽ ഒട്ടിച്ചു ചേർക്കാനായി നമുക്ക് ഈ ഒരു വിദ്യയാൽ കഴിയുന്നു. അങ്ങനെ ഒരു വലിയ ചട്ടിയിലോ ഗ്രോ ബാഗിലോ തയ്യാറാക്കിയ ബഹുയിന മാവുകൾ പ്രിയപ്പെട്ടവർക്ക് സമ്മാനമായി നൽകാനും ഈ വിദ്യയാൽ കഴിയുന്നു. ഇത് നമുക്ക് ഒന്ന് തയ്യാറാക്കി നോക്കാം, അതിനായി ഒന്ന് പ്രയത്നിക്കാം.
1: ക്ഷമയോടെയും ശ്രദ്ധയോടെയും ചെയ്താൽ നമുക്കും ഗ്രാഫ്റ്റിംഗ് വിജയകരമായി നടത്താൻ സാധിക്കും. എന്നാൽ നമുക്കും ഒന്ന് പരീക്ഷിക്കാം അല്ലേ? ഇതുവരെ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമാക്കിയത് SFAC കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ജോമി ജേക്കബ്. മാമ്പഴക്കാലം ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു. വർഷം മുഴുവൻ മാമ്പഴം കഴിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സോസ് പോലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി നമുക്ക് അടുത്ത മാമ്പഴക്കാലം വരെ ശുദ്ധമായ മാങ്ങയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇനി മാംഗോ സോസ് തയ്യാറാക്കുന്ന വിധം കൂടി ശ്രദ്ധിച്ചാലോ.
0: തക്കാളി സോസ് ഉണ്ടാക്കി വെക്കുന്നത് പോലെ നല്ല ഇനം മാങ്ങ കൊണ്ട് സോസ് ഉണ്ടാക്കാം. മാമ്പഴ പുളിശ്ശേരിക്ക് പകരം കാച്ചിയ മോരിന് സ്വാദ് കൂട്ടാനും കറികൾക്ക് കൊഴുപ്പ് കൂട്ടാനും അച്ചാറിന് ചാറ് കൂട്ടാനും ചിക്കൻ റോസ്റ്റിന് മേമ്പടി ചേർക്കാനുമെല്ലാം ഈ മാങ്ങാ സോസ് ഉപയോഗിക്കാം. നാരില്ലാത്ത ചെനച്ച മാങ്ങ തൊലി ചെത്തി കഷ്ണങ്ങളാക്കി ഒട്ടും വെള്ളം തൊടാതെ മിക്സിയിൽ അരച്ചെടുത്ത പൾപ്പ്, നാരുള്ളതാണെങ്കിൽ അരിച്ചെടുക്കണം. ഇത് 1 കിലോ. നല്ലെണ്ണ 250 മില്ലി. കടുക് 1 ടേബിൾ സ്പൂൺ. ഉലുവ വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ. വെളുത്തുള്ളി അരച്ചത് 2 ടേബിൾ സ്പൂൺ. ഇഞ്ചി അരച്ചത് 1 ടേബിൾ സ്പൂൺ. പിരിയൻ മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം: കുറച്ച് പരന്ന ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. വെളുത്തുള്ളി അരച്ചത് ചേർത്ത് വഴറ്റി ഇഞ്ചി അരച്ചതും ചേർത്ത് പകുതി മൂത്ത് കഴിയുമ്പോൾ ചെറുതീയാക്കി മുളക് പൊടിയും ഉലുവാപ്പൊടിയും ചേർത്ത് വഴറ്റുക. തുടർന്ന് അരച്ചു വെച്ച മാങ്ങാപ്പൾപ്പും ഉപ്പും ചേർത്ത് അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ജലാംശമെല്ലാം വറ്റി കുറുകി എണ്ണ തെളിയുന്നതുവരെ ചെറുതീയിൽ തന്നെ വെച്ച് തീ അണച്ച് തണുക്കാൻ വെക്കുക. നന്നായി തണുത്ത ശേഷം കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെക്കാവുന്നതാണ്.
2: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും
3: കേരള കർഷകൻ. ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു
2: കേരള കർഷകൻ. ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
3: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
2: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഖനി ധാതു ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള പുനർനാമകരണ ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച തുടരുന്നു. ഭാരതീയ വ്യാപാർ മഹോത്സവിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വ്യോമസേന ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീതവിരുന്ന് നാളെ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ജർമ്മനിക്ക് വേണ്ടി നിർമ്മിച്ച കപ്പലായ MS മറിയ കൈമാറി. ഉടമസ്ഥ സ്ഥാപനത്തിന്റെയും CSL മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു കൈമാറ്റ ചടങ്ങ്. കണ്ണൂർ തലശ്ശേരിക്കടുത്ത് പുന്നോൽ പെട്ടിപ്പാലത്ത് സ്വകാര്യ ബസുകൾ കൂട്ടിയിടിച്ച് 40 പേർക്ക് പരിക്ക്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം നഗരസഭ, ICDS, അർബൻ ഡണ്ട് എന്നിവയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ സംയോജിത ബോധവൽക്കരണ പരിപാടി നാളെ ആരംഭിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 187 ഇടിഞ്ഞ് 77,966, നിഫ്റ്റി 35 നഷ്ടത്തിൽ 24,435 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 760 വർദ്ധിച്ച് 113,560 ഗ്രാമിന് 14,195 ഇന്നത്തെ വില. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 3rd ദിവസവും ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ആകെ മെഡൽ നേട്ടം 29. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 8 മണിക്ക് കേൾക്കാം.

ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മരാമായണ പാരായണം, 27-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 ഫാം ടു സിറ്റി. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മൊഴിയാം ഒരു കഥ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ അങ്കമാലി ജോസ് ദിൽറുബയിൽ വായിച്ച കൃതികൾ. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 വിവിധ ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം സാഹിത്യ പ്രമുഖൻ അവതരിപ്പിക്കുന്നു. രാവിലെ 6:00 8:00 10:00 11:00 ഉച്ചയ്ക്ക് 12:00 1:00 2:00 വൈകുന്നേരം 5:00 6:00 രാത്രി 8:00 FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ONV കുറിപ്പിന്റെ സോജ എന്ന കവിത, ആലാപനം R വിമലസേനൻ നായർ, അധ്യാത്മരാമായണ പാരായണം 28-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്, ഉദയഗീതം ശർമ്മള GS ഗാഥ എന്നിവർ പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ പ്രൊഫസർ PR ലളിതമ്മ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ. 7:15 ആരണ്യകം ആയുരാരോഗ്യം, ചരിത്രത്തിൽ ഇന്ന് തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ്, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 108. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 മുതൽ 11:00 വരെ ഹലോ സന്ദേശ ഗാനം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ

സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകുന്നു. പന്ത്രണ്ട് രണ്ടിന് ശാസ്ത്രലോകം, ഭാരതത്തിന്റെ ബഹിരാകാശ പ്രയാണം. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ സംസാരിക്കുന്നു. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 12:40 പ്രകാശധാര. കൂർക്കം വലി ആരോഗ്യകരമായ ഉറക്കത്തിന്റെ ലക്ഷണമോ അതോ ശരീരം നൽകുന്ന അപായ സൂചനയോ? കൂർക്കം വലിയുടെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും ഡോക്ടർ ജ്യോതി ശങ്കർ സംസാരിക്കുന്നു. 1:02 ഒരു വട്ടം കൂടി. 2:02 നാടകം തൂലിക ഭാഗം 2. രചന എസ് വി വേണുഗോപൻ നായർ. സംവിധാനം രവീന്ദ്രൻ ചെന്നല്ലൂർ. ശബ്ദം നൽകുന്നവർ കരമന ജനാർദ്ദനൻ നായർ, കെ പി എസ് സി സണ്ണി, വില്യം ഡിക്രൂസ്, ഡി ഷൺമുഖൻപിള്ള, എം സോമശേഖരൻ നായർ, മല്ലൂർ രാമകൃഷ്ണൻ, തൃശൂർ വിജയരാജ്, ജി ഗോപാലകൃഷ്ണൻ, അമ്പാടി തങ്കപ്പൻ, മന്നൂർക്കോണം മോഹൻരാജ്, രാജൻ തകര, എസ് എ സ്വാമി, തോമസ് പട്ടാഴി, മല്ലപ്പള്ളി മോഹനൻ, ആന്റണി തറയിൽ, കാട്ടാക്കട പ്രേംകുമാർ, ലീല പണിക്കർ, ടി ആർ റോമന തുടങ്ങിയവർ. 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ, 3:00 ഹലോ പ്രിയഗീതം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 4:00 കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. അഞ്ചു മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6:20 അധ്യാത്മരാമായണ പാരായണം, 28-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, കൃത്യമായ വളപ്രയോഗത്തിലൂടെ തെങ്ങിന്റെ വിളവ് കൂട്ടാം, ഡോക്ടർ ശൈലജകുമാരി എം എസുമായി അഭിമുഖം, 7:20 9:00 ചലച്ചിത്രഗാനങ്ങൾ, 8:45 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് സ്പോൺസേർഡ് പരിപാടി, 9:30 സംഗീതസുധ, മന്നൂർ എം പി രാജകുമാരനുണ്ണി അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം, സാഹിത പ്രമുഖൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ചിത്രം അംഗീകാരം, എസ് ജാനകി പാടിയ ഗാനം, രചന ബിജു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

0: പിന്നെ സ്മാർട്ട് ടി വി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടി വി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
4: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50 ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: എംആർടിയിലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
7: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
8: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
9: കൂർക്കം വലി ആരോഗ്യകരമായ ഉറക്കത്തിന്റെ ലക്ഷണമോ അതോ ശരീരം നൽകുന്ന അപായ സൂചനയോ? കൂർക്കം വലിയുടെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ ജ്യോതി ശങ്കർ സംസാരിക്കുന്നു നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
10: ചിത്രം ആശീർവാദം. വാണിജ്യറാം പാടിയ ഗാനം. രചന ഭരണിക്കാവ് ശിവകുമാർ. സംഗീതം MK അർജുനൻ.

0: വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
3: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
4: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും.
3: ലേഡീസ് ജെന്റ്സ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ, പവർ ഹൌസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
1: August 12 ബാലരാമപുരം സുൽത്താന ജുവലറി, 25 വയസ്സിലേക്ക്.
0: August 12-13 തീയതികളിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ ഡിസ്കൗണ്ട്.
1: ഒപ്പം വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളും പിറന്നാൾ സമ്മാനങ്ങളും. സുൽത്താന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാലരാമപുരം.
5: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പറകരുത്.
6: അതെങ്ങനെ?
5: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ചിത്രം വാഴ്വേ മായം. P. മാധുരി പാടിയ ഗാനം. രചന വയലാർ. സംഗീതം ജി ദേവരാജൻ.

0: രാമായണ പാരായണം 27-ാം ദിവസം.
1: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
0: വിഭീഷണൻ ശ്രീരാമ സന്നിധിയിൽ, സേതുബന്ധനം എന്നീ കഥാഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: ചുടൻ ആജ്ഞയെ ചെയ്തിതു സേതു സംബന്ധനേ.
1: രാമായണ പാരായണം 27-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ. സമയം 6 മണി.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. കേരളം എന്ന പേരുമാറ്റം രാജ്യത്തിനാകെ അഭിമാനകരമെന്ന് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ്. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി മന്ത്രി ടി സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് സംഗീത വിരുന്നൊരുക്കി വ്യോമസേന ബാൻഡ്. കർക്കടക വാവദിനത്തിൽ പിതൃമോക്ഷ പുണ്യം തേടി ജനലക്ഷങ്ങൾ ഇന്ന് ബലിതർപ്പണം നടത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരമേഖലയിൽ നാളെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നത് രാജ്യത്തിനൊന്നാകെ അഭിമാനം പകരുന്നതായി ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: Sriman Nityanand Raya ji to move a motion for consideration of the Kerala alteration of name bill 2026.
2: Kerala rajya ka naam parivartan karne wale vidhayak par Lok Sabha dwara parit roop mein vichar kiya jaye.
0: സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനാ രേഖകളിൽ കേരളം എന്നാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് 2024 ജൂണിൽ കേരള നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയച്ചിരുന്നു. പാർലമെന്റ് പാസാക്കിയ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ പേരുമാറ്റം ഔദ്യോഗികമായി നിലവിൽ വരും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനും പാർലമെന്റ് തീരുമാനിച്ചു. ബിൽ പിൻവലിക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വച്ചത്. ഖനി ധാതു ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. നീറ്റ് വിഷയത്തിൽ സഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്പീക്കർ ഓം ബിർളയെ കത്തിലൂടെ അറിയിച്ചതായി പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും നഷ്ടം സംഭവിച്ച കർഷകർക്ക് വിത്തും നടീൽ വസ്തുക്കളും സൌജന്യമായി നൽകുമെന്നും മന്ത്രി ടി സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും പത്തനംതിട്ട കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശങ്ങളിലെ കാർഷിക ലോണുകളുടെ തിരിച്ചടവിലെ സാവകാശം, മൊറട്ടോറിയം തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവല്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. കേരള സാങ്കേതിക സർവകലാശാല ബിടെക് 5-ാം സെമസ്റ്ററിൽ നടപ്പിലാക്കിയിരുന്ന ഇയർ ബാക്ക് രീതി താൽക്കാലികമായി ഒഴിവാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി റോജി എം ജോൺ. പുതിയ കെ ടി യു സിൻഡിക്കേറ്റിന്റെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. ആദ്യ 2 സെമസ്റ്ററുകളിൽ നിന്നും നിശ്ചിത ക്രെഡിറ്റ് നേടിയാൽ മാത്രമേ 5-ാം സെമസ്റ്ററിലേക്ക് പ്രവേശനം നൽകൂ എന്ന കർശന നിബന്ധനയെയാണ് ഇതിലൂടെ ഒഴിവാക്കപ്പെടുന്നത്. ഇയർ ബാക്ക് വ്യവസ്ഥ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സർക്കാരിനെ സമീപിച്ചിരുന്നു. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ ശനിയാഴ്ച നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. യുവശക്തിയും വന്ദേ മാതരവും പ്രമേയമാക്കിയാണ് ഇക്കുറി ആഘോഷങ്ങൾ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നാളെ തിരുവനന്തപുരത്ത്. പരിപാടിയുടെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രതിരോധ സേനകളും മറ്റു സായുധ സേനകളും രാജ്യമെമ്പാടും ബാൻഡ് പ്രകടനം അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്തും സംഗീത വിരുന്ന് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ വ്യോമസേന ഇന്നും നാളെയുമായാണ് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ബാൻഡ് പ്രകടനം നടത്തുന്നത്. ഇന്ന് ഫുൾ ഡ്രസ് റിഹേഴ്സലാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നാളെയാണ് ഫൈനൽ പ്രകടനം.
0: 80 സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടി കണ്ണൂർ സെക്യൂര സെന്റർ പരിസരത്ത് നാളെ വൈകുന്നേരം 6 മണിക്ക് നടക്കും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കർക്കിടക വാവ് ദിനത്തിൽ പിതൃമോക്ഷ പുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് ബലിതർപ്പണം നടത്തി. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ ആരംഭിച്ച തർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണിവരെ നീണ്ടു. തിരുവല്ലം പരശുരാമക്ഷേത്രം, വർക്കല പാപനാശം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, പമ്പ ത്രിവേണി, ആലുവ മണപ്പുറം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയും നിലവിലെ സ്ഥിതിഗതികളും വിലയിരുത്തുന്നതിനായി 5-അംഗ ഉപസമിതി ഇന്ന് സന്ദർശനം നടത്തി. തേക്കടിയിലെത്തിയ സംഘം ബോട്ടുമാർഗം ഡാമിലെത്തിയാണ് പരിശോധന പൂർത്തിയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: മെയിൻ ഡാം, ബേബി ഡാം എന്നിവിടങ്ങളിലെ നിലവിലെ സ്ഥിതിഗതികൾ ഉപസമിതി നേരിട്ടെത്തി നിരീക്ഷിച്ചു. സ്പിൽവേ ഷട്ടറുകളുടെ കാര്യക്ഷമത ഉൾപ്പെടെയുള്ള വിവിധ സുരക്ഷാ വിഷയങ്ങളും സംഘം സന്ദർശനത്തിനിടെ വിലയിരുത്തി. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയും അനുബന്ധ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമതയും സംഘം വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. സന്ദർശനത്തിനു ശേഷം സമിതി അംഗങ്ങൾ കുമളിയിലെ മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേരും. പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളും വിലയിരുത്തലുകളും ഈ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്ത ശേഷം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും.
0: സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ യുവജനത ജാഗരൂകരാകണമെന്നും ലഹരി വിരുദ്ധ പോരാട്ടത്തിനായി സന്ധിയില്ലാതെ മുന്നിട്ടിറങ്ങണമെന്നും കായിക യുവജനകാര്യ മന്ത്രി OJ ജനീഷ്. മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ സംഘടിപ്പിച്ച നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സംസ്ഥാനതല കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന സംയോജിത ബോധവൽക്കരണ പരിപാടി മേയർ വി രാജേഷ് നാളെ ഉദ്ഘാടനം ചെയ്യും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. കേരളം എന്ന പേരുമാറ്റം രാജ്യത്തിനാകെ അഭിമാനകരമെന്ന് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ്. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി മന്ത്രി ടി സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് സംഗീത വിരുന്നൊരുക്കി വ്യോമസേനാ ബാൻഡ്. കർക്കിടക വാവദിനത്തിൽ പിതൃമോക്ഷം പുണ്യം തേടി ജനലക്ഷങ്ങൾ ഇന്ന് ബലിതർപ്പണം നടത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരമേഖലയിൽ നാളെ കടലാക്രമണത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഒരു ഭക്തിഗാനം, രചന TKR ഭദ്രൻ, സംഗീതം V ദക്ഷിണാമൂർത്തി.

ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: പി സുശീലയും സംഘവും പാടിയ ഗാനം ചിത്രം സായൂജ്യം. രചന യൂസഫലി കേച്ചേരി, സംഗീതം കെ

0: संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
1: अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं,
2: अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं,
3: क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
4: बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा।
5: योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान, अब आपकी है बारी।
4: नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
5: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
4: प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवर। कृषि एवं किसान कल्याण मंत्रालय।
6: प्रिय सुहृत്തുക്കളെ, വെൽക്കം ടു ഫാം ടു സിറ്റി. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എഡ്യൂക്കേഷൻ, പ്രൊഫഷൻ, പാഷൻ. ഈ മൂന്ന് മേഖലകളെയും മനോഹരമായി ബാലൻസ് ചെയ്ത് മുന്നോട്ടു പോകുന്ന ഒരു യങ് ഫാർമറെയാണ് മൂവാറ്റുപുഴ സ്വദേശിയായ ഷോൺ ജോഷി. പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയ ഷോൺ തന്റെ പ്രൊഫഷനൊപ്പം ഫാമിംഗിനും പ്രാധാന്യം നൽകുന്നു. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ പലരും കൃഷിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ മണ്ണിനോടുള്ള സ്നേഹവും പ്രകൃതിയോടുള്ള ബന്ധവും നിലനിർത്തുന്ന വ്യക്തിയാണ് ഷോൺ. നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കും നമ്മുടെ ഉത്തരവാദിത്വങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ സക്സസ്. ഷോണിന്റെ ജീവിതയാത്ര മികച്ച ഒരു എക്സാമ്പിളാണ്. ഷോൺ ജോഷിയുടെ വിശേഷങ്ങൾ കേട്ടാലോ.
7: ഹായ് ഷോൺ, വെൽക്കം ടു ഫാം ടു സിറ്റി. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ എല്ലാവരും ജോലിയെല്ലാം കഴിഞ്ഞ് റിട്ടയർ ചെയ്തതിനു ശേഷം കൃഷിയിലേക്ക് വരാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ ജോലിയോടൊപ്പം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സാധാരണ അങ്ങനെ ഫാമിംഗിലേക്കൊക്കെ വരാറുള്ളത്. എങ്ങനെയാണ് ഈ ഒരു ഫാമിംഗ്, അതിലേക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വന്നത് എങ്ങനെയാണ്? ആ ഒരു സ്റ്റോറി ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്, അതൊന്ന് പറയൂ.
8: ഞാനൊരു പരമ്പരാഗത കൃഷി കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. വീട്ടില് പശു, ആട്, കോഴി എല്ലാ കൂട്ടം മൃഗങ്ങളും ഉണ്ട്. അപ്പൊ പണ്ട് വരെ വീട്ടില് കൃഷിയാണ്, നെൽകൃഷി ഉണ്ടായിരുന്നു, റബ്ബറും കണ്ണാരയും മറ്റ് കൃഷികളൊക്കെ ഉണ്ടായിരുന്നേ. ഞാനിങ്ങനെ ഒരു 4 വർഷം മുന്നേ ആദ്യമായിട്ട് കൃഷിയിലോട്ട് സജീവമായിട്ട് ഇറങ്ങുന്നു ഒറ്റയ്ക്ക്. അന്ന് ആദ്യമായിട്ട് ട്രൈ ചെയ്ത സാധനം തണ്ണിമത്തനായിരുന്നു. അതിന് മുന്നത്തെ വർഷം നമ്മുടെ കോളേജ് പഠിച്ചൊരു സുഹൃത്ത് ചെയ്തായിരുന്നേ. അപ്പോ ഞാൻ ഈ ഒരു കാര്യം അന്നത്തെ കൃഷി ഓഫീസർ മേഡത്തിനോട് പറഞ്ഞപ്പോ മേഡം പറഞ്ഞു നല്ലൊരു കാര്യ, ധൈര്യമായിട്ട് ഈ സാധനം ഇവിടെ ഉണ്ടാവും പറഞ്ഞു,
7: എല്ലാ സപ്പോർട്ടും തരാന്ന് പറഞ്ഞു.
8: ഞാൻ വേറെ ആൾക്കാരോട് ചോദിച്ചപ്പോ അവർക്ക് വലിയ താല്പര്യമില്ലാതെ, കാരണം ഇതുപോലത്തെ ഒരു സാധനം ഇവിടെ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് സംശയമുള്ള സാധനം. അപ്പൊ ഞാനിങ്ങനെ യൂട്യൂബിൽ കുറെ വീഡിയോ റെഫറൻസ് നോക്കി, അപ്പൊ 1-2 പേരൊക്കെ നമ്മുടെ ചുറ്റുപാടത്തൊക്കെ ചെയ്യണ്ടായിരുന്നു, വലിയ തോതിൽ ആരും ചെയ്തിട്ടില്ലായിരുന്നു. ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് 1 ഏക്കർ ഭൂമി നമ്മുടെ അടുത്തുള്ള ഒരു പുള്ളിയുടെ സ്ഥലത്ത് ലീസിനെടുത്ത് ചെയ്ത് നോക്കിയത്. നമ്മുടെ പുഴയുടെ തീരത്തുള്ള കാരണം വെള്ളത്തിന് ക്ഷാമം ഇല്ലായിരുന്നു. എന്റേതായ രീതിയിലാണ് കൃഷി ചെയ്ത്, ആധുനിക രീതിയിലൊന്നുമില്ല, വട്ടത്തില് തടാകത്തെ എടുത്ത് നല്ല രീതിയിൽ ചെയ്തു നോക്കി. അപ്പോ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇത് ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസമായിരുന്നു. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും മറ്റു വളങ്ങളുടെ പ്രയോഗമൊക്കെ അന്നത്തെ കൃഷി ഓഫീസർ എനിക്ക് പറഞ്ഞു തന്നു. വിത്തിട്ട് ശേഷം ഒരു 60-65 ദിവസത്തിന് ശേഷമാണ് ഞാൻ എന്റെ അയൽക്കാരോട് വരെ പറഞ്ഞത്. അവരൊക്കെ ശരിക്കും ഞെട്ടിപ്പി. ഇന്ന് ന്യൂസിലൊക്കെ വന്ന ശേഷമാണ് എന്റെ നാട്ടിലൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. ആൾക്കാര് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ അന്ന് ഒരുപാട് ആൾക്കാര് ദൂരെ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് വന്നായിരുന്നു.
7: അപ്പൊ ശരിക്കും ഹാപ്പി ആയി അല്ലെ, നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും ഇല്ല എന്ന് നമ്മളൊന്ന് കാണിച്ചു കൊടുത്തു അല്ലെ.
8: അതെ അതെ, തീർച്ചയായും തീർച്ചയായും. അന്നത്തെ പള്ളിയിലുണ്ടായിരുന്ന വികാരിയച്ചനൊക്കെ വന്ന് കൃഷിത്തോട്ടം ഭയങ്കര ആകാംക്ഷയോടൊക്കെ കണ്ടു നിന്നു. അങ്ങനെ ഒരു ഇനിഷ്യൽ ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടി. അതിന് സജീവമായിട്ട് ഇറങ്ങിയാലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചായിരുന്നു, പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ള ചിന്തയിലായിരുന്നു. പരമ്പരാഗത കൃഷി രീതി വഴിയാ ചെയ്തു നോക്കിയത്. ഈ തടാകൊക്കെ എടുത്ത് കൂടുതൽ പണി എളുപ്പാക്കാൻ വേണ്ടി 2-ാമത്തെ വർഷം ഷീറ്റൊക്കെ വിരിച്ച് ഒരു ആധുനിക കൃഷി രീതിയുണ്ട്, ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയും. ആ ഒരു രീതി ഇവിടെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് കയറ്റി. 2-2.5 ഏക്കർ എന്നെ പോലെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് തെറ്റെന്ന് മനസ്സിലാകണം. അപ്പോ 2-ാമത്തെ വർഷം ഒറ്റക്ക് തിരുത്തി മികച്ച വിളവ് കിട്ടിക്കൊണ്ടിരിക്കുക.
7: ഷോൺ ജോഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഒരു ഗാനത്തിന് ശേഷം.

ഒരുപാട് പേര് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്തു. തന്നിമത്രമൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് നമ്മള് വിളയിച്ച് കാണിച്ചു കൊടുത്തു. ആദ്യം നമുക്ക് മാർക്കറ്റ് കണ്ടുപിടിച്ച് എവിടെയാണ് നമ്മൾ അതിന്റെ സെയിൽ ഒക്കെ ചെയ്തത്?

0: അതും ഒരു വലിയ കാര്യം തന്നെയാണ്. അത് 5 ടണ്ണോളം തണ്ണിമത്തനാണ് ആദ്യത്തെ വർഷം ഉണ്ടായത്. ആ തണ്ണിമത്തൻ എന്റെ പഞ്ചായത്തിൽ തന്നെ വിറ്റ് തീർന്നു. എന്റെ പഞ്ചായത്ത് തന്നെ ആൾക്കാർക്ക് നേരിട്ട് കൊടുത്തുകയും ചെയ്തു. കാരണം ഞാൻ ഈ തണ്ണിമത്തൻ ആദ്യം ഒരു വേറൊരു കച്ചവടക്കാരന് സെയിൽ ചെയ്ത, അദ്ദേഹം 2 ദിവസത്തിനുള്ളിൽ പറിക്കാൻ വരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ നാട്ടിലുണ്ടായതല്ലേ, 4 പേര് അറിയട്ടെ എന്ന് വിചാരിച്ചു. ഒരു 5-6 തണ്ണിമത്തൻ കൃഷിഭവന്റെ ഒരു എക്കോ ഷോപ്പ് എന്നൊരു സാധനമുണ്ട്, അവിടെ കൊണ്ടുപോയി ലേലത്തിന് വെച്ചു. ഒരു തണ്ണിമത്തൻ 60 രൂപയ്ക്കും ഒരെണ്ണം 66 രൂപയ്ക്കും പോയത് കിലോ. ഞാൻ ഒരു 100 കിലോ അവിടെ കൊണ്ടുപോയി വെച്ചു. 5 മിനിറ്റ് കൊണ്ട് അതും തീർന്നു. കാര്യം മനസ്സിലായി. അപ്പൊ ഞാൻ ആ കച്ചവടക്കാരുടെ അടുത്ത് പറഞ്ഞു, വരണ്ട, ഞാൻ ഇവിടെ തീർത്തോളാം എന്ന് പറഞ്ഞ് ഞാൻ ആ തണ്ണിമത്തൻ അങ്ങനെ മുഴുവൻ ഒരു 3 ആഴ്ചയും കൊണ്ട് ആ 4-5 ടൺ തണ്ണിമത്തൻ ഞാൻ തന്നെ പറിച്ച് അവിടെ കൊണ്ടുപോയി കൊടുത്ത്.
1: അതിനുശേഷം പിന്നെ നമ്മള് എല്ലാ വർഷവും ഈ തണ്ണിമത്തൻ തന്നെയാണോ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത്?
0: ആദ്യത്തെ വർഷം 100% തണ്ണിമത്തനായിരുന്നു. 2-ാമത്തെ വർഷം ഞാൻ കുറച്ചും കൂടെ സ്ഥലം കൂടുതലെടുത്തു. അതിന് 70% തണ്ണിമത്തനും കുക്കുമ്പറും ആയിരുന്നു. കൂടാതെ ചീരയും കറിമത്തനും പൊട്ടുപുള്ളിരി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടുണ്ട്. പിന്നെ കൂടാതെ ഷമാമ കണ്ടമാനം ഉണ്ടായിരുന്നു. നല്ല വിളവ് കിട്ടി, നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെല്ലാം മാർക്കറ്റ് കണ്ടെത്തിയത് ഒരു പരിധി വരെ നമ്മുടെ വീട്ടിൽ തന്നെ തേടി പിടിച്ചു വരും. നാടൻ സാധനത്തിന് ഒരു പ്രിഫറൻസ് കൂടുതലാണ്. ഓർഗാനിക് സാധനം മേടിക്കുന്ന ഒരുപാട് പ്രായമുള്ള ആൾക്കാരുണ്ടാവും, അവരൊക്കെ വിളിക്കും.
1: 6-7 വർഷമായിട്ട് നമ്മളിപ്പോ നല്ല രീതിയിൽ പൊട്ടുവെള്ളരി അതുപോലെ തണ്ണിമത്തനെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഒരു ചലഞ്ചിങ് ആയിട്ട് ഈ ഒരു ഫാമിംഗിൽ തോന്നിയ കാര്യം എന്താണ്?
0: ആദ്യമേ മാർക്കറ്റ് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടിയായിരുന്നു ആദ്യത്തെ വർഷം. അത് ഇനി തുടങ്ങുന്ന ആൾക്കാർക്ക് മെയിൻ ഒരു പോയിന്റ് ആയിരിക്കും മാർക്കറ്റ് കണ്ടുപിടിക്കുക. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന വിളവെടുക്കുന്ന സാധനങ്ങളൊക്കെ ഒരു മാർക്കറ്റ് കണ്ടെത്തിയതില്ലെങ്കിലേ അത് ദിവസം നമ്മുടെ കയ്യിൽ ചെന്ന് സെയിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ഭാഗ്യമായിട്ട് എനിക്ക് മാർക്കറ്റ് ഉള്ള കാരണം പറിച്ചു കഴിഞ്ഞ ശേഷം അത് നമ്മുടെ കയ്യിൽ എത്തുന്ന അപകടം കൂടുതലാണ്. കാരണം ഫ്രൂട്ടൊക്കെ കുക്കുംബറൊക്കെ പറിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ വിറ്റ് തീർക്കണം, അല്ലെങ്കിൽ അത് അതിന്റെ ഗ്രാമർ പോയിക്കൊണ്ടിരിക്കും. അതങ്ങനെ അപ്പൊ മാർക്കറ്റ് കണ്ടത് ഒരു ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ. പിന്നെ കൃഷി ആണ്, ലാഭവും നഷ്ടവും ഉണ്ടാവും. പക്ഷെ കൃഷിയിലെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാനും ആനന്ദിക്കാനും ഉണ്ടാവും. വിത്ത് കുത്തുമ്പോ നമുക്ക് വലിയ രസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതേ സംഭവം 60-ാം ദിവസം നമ്മൾ പറിച്ചെടുക്കുമ്പോ വിളവെടുക്കുമ്പോ കാണുന്ന സന്തോഷം വേറെ ഒന്നും കിട്ടില്ല. രാവിലെ തന്നെ കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ്. കാരണം ഇതല്ല കാച്ചെടുക്കണം. സാമ്പത്തികമായ ലാഭം അല്ല ഞാൻ ഉദ്ദേശിച്ച, മാനസികമായിട്ടുള്ള ഒരു സുഖമുണ്ടല്ലോ.
1: കൃഷി വിശേഷങ്ങളുമായി വീണ്ടും എത്താം ഒരു പാട്ടിന് ശേഷം.

0: ഷോൺ എന്താണ് പഠിച്ചിരുന്നത്? ഡിഗ്രി ആണോ, എന്തായിരുന്നു പഠിച്ചിരുന്നത്?
1: ഞാൻ ഡിഗ്രി മാത്സ് ആയിരുന്നു, പിന്നെ മാസ്റ്റേഴ്സ് എടുത്തു സ്റ്റാറ്റിസ്റ്റിക്സ്. കമ്പനിയിലെ ഒരു മെയിൻ ഒരാള് തന്നെയാണ്.
0: അപ്പൊ ജോലിയോടൊപ്പം തന്നെയാണ് നമ്മൾ കൃഷി അല്ലേ? ജോലിയുള്ള കാരണം കൃഷി ചെയ്യാൻ സമയമില്ല എന്ന് പറയാറുണ്ട്, ടൈം ഇല്ല എന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു വർക്ക് ചെയ്യുന്നു, അതിന്റെ കൂടെ തന്നെ നല്ല രീതിയിൽ ഈ ഒരു ഫാമിംഗ്, ഡെയിലി ലൈഫ് എങ്ങനെയായിരിക്കും? അതായത് സമയം എങ്ങനെയാണ്?
1: സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം തന്നെയാണ്. ഞാൻ രാവിലെ കൃഷിയുള്ള ദിവസം അല്ലെങ്കിൽ തന്നെ ഒരു 6 മണി 6-5 ആകുമ്പോഴേക്കും എനിക്ക് മഴക്കാലത്തൊന്നും കൃഷി ഉണ്ടാവില്ല, വേനൽ സമയത്താണ് മെയിനായിട്ട് കൃഷിയുള്ളത് എനിക്ക്. അപ്പോ ഈ സമയം 6 മണിക്ക് എണീറ്റ് ഞാൻ തോട്ടത്തിൽ പോകും. 6:30 തോട്ടത്തിലെത്തും. അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ കളകൾ പറിച്ചെടുക്കാൻ, വളം ചെയ്യാനുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് 8:30 എൻ്റെ അപ്പ് ചെയ്ത് ഞാൻ കുളിച്ച് റെഡി ഓഫീസിൽ പോകും.
0: ഈ ഒരു ഫാമിംഗില് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫ്രണ്ട്സ് ആരെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സപ്പോർട്ട് എങ്ങനെയാണ്?
1: വീട്ടിലെല്ലാവർക്കും കൃഷിയോട് താല്പര്യമാണ്, അവരും കൂടുന്നതാണ്.
0: നമുക്കിപ്പോ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ വരികയാണെങ്കിൽ നമ്മള് യങ്സ്റ്റേഴ്സ് കൂടുതലായിട്ടും സോഷ്യൽ മീഡിയ ആണല്ലോ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് അത്, കൂടുതൽ ഹെൽപ്ഫുൾ ആണോ അതോ നമുക്കത്, എന്താണ് ഷോണിന്റെ ഒരു അഭിപ്രായം?
1: ഇപ്പോ എല്ലാ ഇൻഫർമേഷൻ നമുക്ക് ഫിംഗർ ടിപ്പിൽ തന്നെ കിട്ടും, അത് നല്ല കാര്യമാണ്. ഞാൻ കൂടുതൽ പ്രാക്ടിക്കലി കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആണോ എന്നറിയാൻ വേണ്ടി ഞാൻ ഇവിടെ കൃഷി ഓഫീസർ ഉണ്ട്, അവരേക്ക് വിളിക്കും. കൃഷിയെ പറ്റിയുള്ള പുസ്തകം ഇഷ്ടമായി എഴുതിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് മാസികൾ വായിക്കുമ്പോൾ തന്നെ നമുക്കും ചെയ്യാവുന്നതുള്ളൂ, നമ്മുടെ വീടിന്റെ ടെറസിലേക്കും മറ്റും കാര്യങ്ങളും
0: ഒരുപാട്. അപ്പൊ ശരിക്കും ആ ഒരു ഇൻട്രസ്റ്റ് തന്നെയാണ്, കാരണം നമുക്ക് ടൈം കിട്ടുമ്പോ നമ്മൾ ഈ കൃഷിയെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി വായിക്കുന്നു, കിട്ടുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് കൃഷി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു ഇൻട്രസ്റ്റ് തന്നെയാണ് അല്ലെ? ഏറ്റവും ഹാപ്പി ആയത് ഏത് ക്രോപ്പ് ചെയ്തപ്പോഴായിരിക്കും? അതെ അല്ലെ, ഹൈബ്രിഡ് വിത്ത് തന്നെയാണോ ഉപയോഗിക്കുന്നത്? ഇപ്പൊ നല്ല മഴയുടെ ഒരു സീസൺ ആണ്, മഴക്കാലത്ത് നമ്മൾ ഏതൊക്കെ കൃഷികളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേനലിൽ ഏതൊക്കെ ചെയ്യാം, അങ്ങനെ സീസൺ കണക്കാക്കി ഒരു കൃഷി ചെയ്യാറുണ്ടോ? എങ്ങനെയാണ്?
1: നമുക്ക് 365 ദിവസം നമുക്ക് വിളവ് കിട്ടുന്ന സാധനമാണ് കുക്കുംബർ. അത് 365 ദിവസം പൊക്കോളും, ഒരു കുഴപ്പമില്ലാണ്ട് പൊക്കോളും ഓരോ രീതിയിൽ തന്നെ. പക്ഷെ തണ്ണിമത്തൻ അങ്ങനെയല്ല, നമ്മുടെ വേനൽ സമയത്ത് മാത്രമാണ് തണ്ണിമത്തൻ മൂവ് ഓൺ ചെയ്യുള്ളൂ. കാരണം ഇപ്പോൾ മഴക്കാലമാണ്, ആരും തന്നെ തണ്ണിമത്തൻ മേടിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് വെണ്ട കൃഷി ചെയ്യാം മഴക്കാലത്ത്, നല്ല രീതിയിൽ വിളവ് കിട്ടും. അങ്ങനത്തെ പച്ചക്കറികളൊക്കെ കുറെ പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ കുക്കുംബറാണ് 365 ദിവസം നമുക്ക് കൃഷി ചെയ്യാൻ വിളവെടുക്കാവുന്ന ഒരു ക്രോപ്പ്.
0: അതേപോലെ തന്നെ നമുക്ക് ഡിമാൻഡും ഉണ്ടോ മാർക്കറ്റിൽ?
1: മാർക്കറ്റിലുണ്ട്, എന്റെ സ്ഥിരം കസ്റ്റമേഴ്സ് വെച്ചിട്ടുള്ള എനിക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഉള്ള ദിവസം ഞാൻ ഫോട്ടോ ഇടും, അന്ന് തന്നെ ഒരു ആവശ്യക്കാരെ വന്ന് മേടിച്ചുകൊണ്ടു.
0: അടുത്ത ഗാനത്തിനു ശേഷം കൂടുതൽ വിശേഷങ്ങൾ.

0: കുറെ പേര് ഇപ്പൊ ഇതുപോലെ ഫാമിംഗ് താല്പര്യമാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം കൃഷിയിലേക്ക് ഇറങ്ങും. പക്ഷെ എന്തെങ്കിലും ഒരു ഫെയിലിയർ വരുമ്പോഴത്തേക്കും പാടെ ഉപേക്ഷിച്ച് വേറെ എന്തെങ്കിലും പോവും, വേറെ ബിസിനസ്സിലേക്ക് പോകുന്ന ആ ഒരു, അതാണ് നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരാറുള്ളത്. ഷോണിന് അവരോടൊക്കെ എന്താ പറയാനുള്ളത്?
1: ഒരു കാര്യം മെയിൻ ആയിട്ട് പറയാനുള്ളത്, കൃഷിയായിരിക്കും ഇനിയുള്ള കാലം ഏറ്റവും കൂടുതൽ ലാഭം തരുന്ന സെക്ടർ ഉറപ്പായിട്ടും. കാരണം കൃഷി ആരും തന്നെ ഇപ്പൊ ചെയ്യാറില്ല. കൃഷി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ പല അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഏരിയ കുറച്ച് കുറച്ച് ആക്കുക, കൂടുതൽ കാര്യങ്ങൾ അതിന് പരീക്ഷിച്ചു നോക്കുക. 10 ഏക്കർ 5 ഏക്കർ ഒക്കെ എടുത്ത് ചെയ്യുമ്പോൾ പരാജയപ്പെടുമ്പോൾ ഭയങ്കര നമുക്കറിയാലോ, അത് ഗെയിമായിരിക്കും. 1 ഏക്കർ താഴെ ഭൂമി എടുത്ത് കൃഷി ചെയ്യുക, 100% നഷ്ടം ഉണ്ടാവില്ല ഉറപ്പായിട്ടും. നഷ്ടം ഉണ്ടാവും തന്നെ ഒരുപാട് പൈസ നഷ്ടം ഉണ്ടാവില്ല, കാരണം സർക്കാർ സബ്സിഡി മറ്റു കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഡിസപ്പോയിന്റ് ആവാതെ അതൊരു എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. ഞാനൊക്കെ ഒരു അങ്ങനെ ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളെന്ന് തന്നെയാണ്. പക്ഷേ ഒരു വൈറ്റ് കോളർ ജോബ് അല്ല, പുറത്തു പറയാനൊക്കെ ഒരു മടിയുണ്ട്. പച്ചക്കറി കൃഷിയും മറ്റു കൃഷിയൊക്കെ വീട്ടിലുള്ളവർക്ക് ഒരു വീട്ടിലെ ചോർച്ച തടയാം. എല്ലാ കൂട്ടും കൃഷിയുള്ള ഒരു വീട്ടിലെ ഒരു പ്രത്യേകിച്ച് പശുകൂടെ ഉണ്ടെങ്കിൽ ആ പാല് ആ ഒരു 200-250 രൂപ നമുക്ക് ലാഭിക്കാം. അങ്ങനെ 7 ദിവസം ആകുമ്പോൾ ഒരു 2000 രൂപയുണ്ട്. ഒരു മാസം ആകുമ്പോൾ 6000-8000 ഇടയ്ക്ക് ആ പൈസ നമുക്ക് ഹോൾഡും ചെയ്യാം. ഓർഗാനിക് സാധനം യാതൊരു വർഷം കൂടാതെ നമുക്ക് നമ്മുടെ സാധനങ്ങൾ സ്വന്തം വീട്ടിൽ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുക, നമ്മുടെ ചോർച്ച തടയാവുന്ന ഏറ്റവും നല്ല മാർഗമാണ്.
0: അതെ അതെ, ശരിക്കും എല്ലാവർക്കും കൃഷി ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ ടെറസില് ഒരു 4 ഗ്രോ ബാഗ് വെച്ച് കൃഷി ചെയ്യാവുന്നതാണ്.
1: പണ്ട് സർക്കാർ പറയാറുണ്ട് ഒരു മുറം പച്ചക്കറി, നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ആരും തന്നെ മണ്ണിലേക്ക് ഇറങ്ങുന്നില്ല. പക്ഷെ ഇതൊരു ഓർഗാനിക് ഫുഡൊക്കെ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉള്ളവർക്കാവുന്ന അവസരമുണ്ട്. നമ്മൾ വെറുതെ സമയമില്ല സമയമില്ലാതെ കാരണം പറഞ്ഞ് നമ്മൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുക.
0: ഷോണിന് എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടോ? അതായത് ഏതെങ്കിലും ഒരു ക്രോപ്പ് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടോ ഈ ഫാമിംഗില്?
1: ഫാമിംഗില് പന്നിവത്തിന്റെ പല വെറൈറ്റീസ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. കുറച്ചുകൂടെ മോണറൈസ് ആക്കണമെന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് റെഫറൽ വീഡിയോ കാണുമ്പോൾ നമുക്ക് കാണാം, ചൈനയിലൊക്കെ കണ്ടമാനം പച്ചക്കറി കൃഷി ചെയ്യണം, കുറച്ചുകൂടെ മോണറൈസ് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയിലാണ്.
0: ഒക്കെ
1: ഇവിടേക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കണമെന്നുണ്ട്. ഫ്രൂട്ട്സ് ആണ് ഞാൻ തന്നെ
0: കൂടുതലായും ഫോക്കസ് ചെയ്യുന്നത് അല്ലേ?
1: പാരലലി അതിന്റെ കൂടെ വെജിറ്റബിൾസ് ഉണ്ടാവും, കുക്കുമ്പറും അങ്ങനെയുള്ള സാധനമാണ് മെയിനായിട്ട് ഫോക്കസ്.

0: ഒരുപാട് വിജയങ്ങളും ഉണ്ടാവട്ടെ. ഫാം ടു സിറ്റിയുടെ എല്ലാ ആശംസകളും.
1: താങ്ക് യു വെരി മച്ച്.
2: പാഷൻ, ഹാർഡ് വർക്ക്, കമ്മിറ്റ്മെന്റ്, ഈ മൂന്ന് മൂല്യങ്ങളുമായി സ്വന്തം വഴിയിൽ മുന്നേറുന്ന ഷോൺ ജോഷിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഫാം ടു സിറ്റിയിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് നീതു എൻ ടി. ഇന്നത്തെ ഫാം ടു സിറ്റി ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും ഒരു ഗ്രീൻ സ്റ്റോറിയുമായി അടുത്തയാഴ്ച.

0: സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ഹിസ്ഹൈനസ് അബ്ദുള്ള, യേശുദാസും രവീന്ദ്രനും സുജിത്തും പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ഒരറിയിപ്പ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് സമാപിച്ചു.
1: നാളെ ശാസ്ത്രലോകത്തിൽ ഭാരതത്തിന്റെ ബഹിരാകാശ പ്രയാണം. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ സംസാരിക്കുന്നു.
2: നമ്മുടെ മുന്നിൽ പ്രതിബന്ധങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നു. സാങ്കേതിക വിദ്യകൾ നിഷേധിക്കപ്പെട്ട കാലമുണ്ടായിരുന്നു. എന്നാൽ ഭാരതീയ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനവും പ്രതിഭയും കൊണ്ട് നാം സ്വന്തമായി സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
0: ചിത്രം മുല്ലവള്ളിയും തേന്മാവും, ജി വേണുഗോപാലും ഗായത്രിയും പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: വീട്ടിൽ ലിസ്റ്റ് റെഡിയായി. ടിവി, ഫ്രിഡ്ജ്, ഫോൺ, മിക്സി. പക്ഷെ ബജറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഓഫായി.
1: ഓഫ് ആവണ്ട, മൈജി ഉണ്ടല്ലോ.
0: എന്താ അവിടെ സ്പെഷ്യൽ?
1: മൈജി ഓണം മാസോണം 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട്സ്, പിന്നെ ഭാഗ്യം കൂടിയാൽ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാകാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: വീട്ടിലുള്ളപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും സുഗന്ധവ്യഞ്ജനങ്ങളാണ്, ഏലം, കുരുമുളക്, തേയില. ഇവിടെ വന്നപ്പം ആദ്യമായിട്ട് നെൽകൃഷി ചെയ്യാനായിട്ടൊരു അവസരം കിട്ടി. അതുപോലെ ഞങ്ങൾ സ്വന്തമായിട്ട് കപ്പ കൃഷി ചെയ്തു.
1: എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
3: ചിത്രം ചന്ദ്രോത്സവം, പി ജയചന്ദ്രൻ പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: കൈതപ്രത്തിന്റെ രചന, സംഗീതം കൈതപ്രം വിശ്വനാഥൻ, യേശുദാസ് പാടിയ ഗാനം, ചിത്രം തിളക്കം.

0: പ്രധാന വാർത്തകൾക്ക് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരള പുനർനാമകരണ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ഉൾപ്പെടെ ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80-ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ രാജ്യമെമ്പാടും പുരോഗമിക്കുന്നു. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് മികച്ച പ്രതികരണം. ഭാരതീയ വ്യാപാർ മഹോത്സവിന് ന്യൂഡൽഹിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി പിയൂഷ്

പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. CBSE 12-ാം ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. റിസൾട്ട്സ് .digilocker.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി മന്ത്രി ടി സിദ്ദിഖ്. നഷ്ടം സംഭവിച്ച കർഷകർക്ക് വിത്തും നടീൽ വസ്തുക്കളും സൌജന്യമായി നൽകുമെന്നും മന്ത്രി. വ്യാജ സൌന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിപണനം തടയുന്നതിനായി നടപ്പാക്കുന്ന ഓപ്പറേഷൻ സൌന്ദര്യയുടെ ഭാഗമായി 10 ലക്ഷത്തോളം രൂപയുടെ വ്യാജ സൌന്ദര്യവർദ്ധക വസ്തുക്കൾ പിടികൂടിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 29 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചിത്രയും സംഘവും പാടിയതാണ് അടുത്ത ഗാനം. രചന ഗിരീഷ് പൊത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ചിത്രം സമ്മർ ഇൻ ബത്ലഹേം.

0: ഒരറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ VS മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495565321, 9495565321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് സമാപിച്ചു.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: വീട്ടിലുള്ളപ്പോ ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും സുഗന്ധവ്യഞ്ജനങ്ങളാണ്, ഏലം, കുരുമുളക്, തേയില. ഇവിടെ വന്നപ്പം ആദ്യമായിട്ട് നെൽകൃഷി ചെയ്യാനായിട്ടൊരു അവസരം കിട്ടി. അതുപോലെ ഞങ്ങൾ സ്വന്തമായിട്ട് കപ്പ കൃഷി ചെയ്തു.
1: എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
3: കൂർക്കം വലി ആരോഗ്യകരമായ ഉറക്കത്തിന്റെ ലക്ഷണമോ അതോ ശരീരം നൽകുന്ന അപായ സൂചനയോ? കൂർക്കം വലിയുടെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും ഡോക്ടർ ജ്യോതിശങ്കർ സംസാരിക്കുന്നു നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
4: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
5: ഓണം ഷോപ്പിംഗ്
4: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിൽ കയറിയത്.
5: ആ കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
6: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: നജീം അർഷാദും ശ്വേതയും പാടിയ ഗാനം ചിത്രം പ്രണയമീനുകളുടെ കടൽ. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഷാൻ റഹ്മാൻ.

0: വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ചിത്രം പ്രണയവർണ്ണങ്ങൾ, യേശുദാസും ചിത്രയും പാടിയ ഗാനം, രചന ഗിരീഷ് പോത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: എസ് ഉണ്ണികൃഷ്ണൻ നായർ സംസാരിക്കുന്നു.
1: നമ്മുടെ മുന്നിൽ പ്രതിബന്ധങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നു. സാങ്കേതിക വിദ്യകൾ നിഷേധിക്കപ്പെട്ട കാലമുണ്ടായിരുന്നു. എന്നാൽ ഭാരതീയ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനവും പ്രതിഭയും കൊണ്ട് നാം സ്വന്തമായി സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം മീഴി 2-ലും, രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം രവീന്ദ്രൻ.

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാരിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണി.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം, മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: മനോയും സ്വർണലതയും പാടിയ ഗാനം ചിത്രം തെങ്കാശി പട്ടണം, രചന കൈതപ്രം, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.
4: പുലരി മഴ കടമിഴിയിൽ കമലദളം കവിളിനയിൽ സിന്ദൂരം നടന്നാൽ പുലരി മഴ പൂഞ്ചു.

0: വീട്ടിലുള്ളപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും സുഗന്ധവ്യഞ്ജനങ്ങളാണ്, ഏലം, കുരുമുളക്, തേയില. ഇവിടെ വന്നപ്പം ആദ്യമായിട്ട് നെൽകൃഷി ചെയ്യാനായിട്ടൊരു അവസരം കിട്ടി. അതുപോലെ ഞങ്ങൾ സ്വന്തമായിട്ട് കപ്പ കൃഷി ചെയ്തു.
1: എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
3: യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം ദോസ്ത്, രചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ.

0: ഒരു ടി വി വാങ്ങിച്ചാൽ ബി എം ഡബ്ല്യു പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് ബി എം ഡബ്ല്യു ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: യേശുദാസ് പടിയതാണ് അടുത്ത ഗാനം. ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം. രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9 മണി.
1: മൊഴിയാം ഒരു കഥ.
2: വി കെയിൻ എഴുതിയ കഥ വിവാഹ പിറ്റേന്ന്, അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
3: രാത്രി 11 മണിക്കായിരുന്നു മുഹൂർത്തം. ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. സുഹൃത്തുക്കളെയും സിൽബന്ധികളെയും പറഞ്ഞും പിരിച്ചുമയച്ചു. തടി ശുദ്ധമായി കിട്ടിയപ്പോൾ 2:00. തലേനാളത്തെ ഉറക്കം ബാക്കിയായിരുന്നു താനും. ആരെയും കാത്തു നിൽക്കാതെ ഞാൻ വടി പോലെ മണിയറ മഞ്ചത്തിൽ പോയി കിടന്നതാണ്. പറഞ്ഞുവെച്ച പോലെ ഉത്തരക്ഷണത്തിൽ ഉറക്കവും വന്നു. നവവധു പിന്നീട് വന്നിട്ടുണ്ടാവാം. ലജ്ജ നടിച്ചു പരുങ്ങി നിന്നിട്ടുണ്ടാവാം. കുറേയധികം നിന്ന് കാലുകുഴഞ്ഞു തുടങ്ങിയപ്പോൾ പതുക്കെ വന്ന് കിടന്നുറങ്ങിയിട്ടുമുണ്ടാവാം. ഏതായാലും ഞാൻ ഉണർന്നപ്പോൾ അവളില്ല. നേരത്തെ എഴുന്നേറ്റു പോയിട്ടുണ്ടായിരിക്കണം. വാതിൽ തുറന്നു കിടക്കുന്നു. ഞാൻ വാച്ചു നോക്കി. 7:30 മൂന്ന് കുട്ടികൾ ഒരുമിച്ച് വാതിൽക്കൽ വന്നെത്തി നോക്കി, തല പിൻവലിച്ചു. പിന്നെ ഒരു തല മാത്രം വന്ന് എത്തി നോക്കി. പിന്നെ 2 തല. എനിക്ക് ദേഷ്യം വന്നു. എന്താ കുട്ടി, ഞാൻ ചോദിച്ചു. ഏട്ടേ, കോറസിൽ ഒരു വിളി, പാലക്കാട് താലൂക്കിലെ ശുദ്ധ സംഗീത സ്വരത്തിൽ. പിന്നെ അവർ മൂന്നുപേരും മുറിക്കകത്ത് ധൈര്യത്തിൽ വന്നു. അത്ഭുതം കൊണ്ട് എനിക്ക് ശ്വാസം മുട്ടി. 6, 5, 4 വയസ്സു പ്രായമുള്ള ഈ കുട്ടികൾ യാതൊരു മുന്നറിയിപ്പും തരാതെ എന്നെ ഏട്ടനെന്ന് വിളിക്കുന്നു. ഏട്ടനെന്നുകൂടിയല്ല, ഏട്ടേ എന്ന്. ലജ്ജിച്ചത് ഞാനാണ്. കാപ്പി കുടിക്കണ്ടേ? അതിലൊരുവൻ ചോദിച്ചു. വേണം, ഞാൻ തലകുനിച്ചു പറഞ്ഞു. എടത്തിയെ കൊണ്ടുവരണം. ഒരേ ശ്വാസത്തിൽ അവർ പിന്തിരിഞ്ഞു നോക്കി പറഞ്ഞു. എടത്തി കൊണ്ടുവന്നു. പറയാൻ കാത്തു നിൽക്കുകയായിരുന്നു അവൾ. എടത്തി നമ്മുടെ നവവധു തന്നെ. പിള്ളേരു മൂന്നും ഒരു വരിയായി നിന്നു. ഞാൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ഇവിടെ എന്താണ്ടാ കാര്യം? പോടാ ചെക്ക, ചെക്കന്മാരോട് അവൾ അലറി. എടത്തിക്കുന്ന ആണാണ്, അതിലൊരു ചെക്കൻ. ഹൗ, വല്ലാത്ത ട്രെയിനിങ്. ഇതെല്ലാം മുൻകൂട്ടി ആലോചിച്ച് പഠിച്ചൊരുവിട്ടതാണ്. തികഞ്ഞ ആത്മാർത്ഥത തീരെയില്ലാത്ത അഭിനയം. അവർ ഒരു വരിയായി പുറത്തു കടന്നു. വളരെ നാളത്തെ പരിചയമുള്ള മട്ടിൽ വധു എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു. ജ്യേഷ്ഠന്മാരാരുമില്ലാത്ത കാരണം മുൻപറഞ്ഞ ചെക്കന്മാർ ആദ്യമായി ഒരളിയൻ അവർക്കുണ്ടായപ്പോൾ സന്തോഷം സഹിക്കവയ്യാതെ ഏട്ടെയെന്ന് വിളിച്ച് എന്നെ പറ്റിക്കൂടുകയാണെന്ന്. പ്രസ്തുത സ്നേഹാധിക്യത്തിന് ഞാൻ അവരോട് തികച്ചും നന്ദിയുള്ളവനാണെന്ന് അവരെ അറിയിക്കാൻ ഞാൻ അവളോട് അഭ്യർത്ഥിച്ചു. ഈ മൂന്നും നിന്റെ സ്വന്തം സഹോദരങ്ങളാണോ? ആ, അതന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയും മനസ്സിലായില്ലേ എന്ന മട്ടിൽ അവൾ. വേറെ ബന്ധത്തിൽ സഹോദരങ്ങൾ വല്ലവരുമുണ്ടോ? നല്ല വള്ളുവനാടൻ മലയാളത്തിൽ ഞാൻ ചോദിച്ചു. ഓ, വല്യമ്മയുടെ മക്കളുണ്ട് 5 ആള്. അവൾ തനി പാലക്കാടൻ മലയാളത്തിൽ ഉത്തരം നൽകി. കൊടുങ്ങല്ലൂരമ്മേ, ഞാൻ അകമലിഞ്ഞു വിളിച്ചു. എന്താണ്? വിളി കേൾക്കുന്ന മട്ടിൽ അവൾ അരുളി ചെയ്തു. ഒന്നുമില്ല, എനിക്ക് ഭഗവതിയെ വലിയ വിശ്വാസമാണ്. ഈ കൊല്ലം ഭരണിക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. അവൾ ചിരിച്ചു. എനിക്ക് ചിരിയല്ല വന്നത്, സങ്കടമാണ്. ഇവൾക്ക് കുറച്ചെങ്കിലും ലജ്ജ അഭിനയിച്ചുകൂടെ? മര്യാദ വിചാരിച്ചെങ്കിലും കല്യാണപ്പന്തലിൽ കണ്ടതിനു ശേഷം ഞാൻ അവളെ ആദ്യം കാണുകയാണ്. പക്ഷെ അവൾക്ക് യാതൊരു കൂസലുമില്ല. മിലിട്ടറിയിലോ മറ്റോ പോയി ചത്തെന്ന വിവരം കിട്ടിയ ഭർത്താവ് തിരിച്ച് ജീവനോടെ വന്നതുപോലെയാണ് അവൾ പെരുമാറുന്നത്. ലജ്ജയൊഴിച്ച് ബാക്കി എന്തും അവൾ അഭിനയിക്കും. നാഴിയൊരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് കാപ്പി. എരുമപ്പാൽ സമൃദ്ധിയായി ഒഴിച്ചുണ്ടാക്കിയ വെട്ടിയാൽ മുറിയാത്ത കാപ്പി ഇതിനകം ഞാൻ കുടിച്ചു കഴിഞ്ഞിരുന്നു. അവൾ വീണ്ടും ഗ്ലാസ് നിറയ്ക്കാൻ ശ്രമമായി. മതി മതി, ഞാൻ 2 കൈകൊണ്ടും തടുത്തു. എന്താണിത്? ഞങ്ങൾക്ക് പാലൊന്നും കാശു കൊടുത്ത് വാങ്ങണ്ട, എരുമേ കറക്കണുണ്ട്. കുറച്ചും കൂടി കുടിക്കേം. അവൾ വിടുന്ന മട്ടല്ല. അരുത്, നിർബന്ധിക്കരുത്, ഞാൻ ദയനീയമായി അഭ്യർത്ഥിച്ചു. ഞാൻ എരുമയൊന്നുമല്ലോ. ആക്വേ, തമാശ പറയുകയാണ്, തിരിയും കൂടിയാവാം. ആ തിരി വീണ്ടും ഒരു നാഴിയുരിയായിരുന്നു. വിവാഹ പിറ്റേന്ന് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പരസ്യമായി ഒരു പൊത്തിപ്പിടി നടത്തുന്നത് ഭംഗിയല്ലോ എന്ന് കരുതി ഞാൻ അതും കുടിച്ചു. അങ്ങനെ 3 നാഴി കൊഴുത്ത കാപ്പി അകത്താക്കി ഞാനൊന്ന് നിവർന്നു നിന്നു. എന്റെ വയർ കുലുങ്ങുന്നുണ്ടായിരുന്നു. ഞാനൊരു സിഗരറ്റിന് തീ കൊളുത്തി. അതും അവളുടെ കണ്ണിൽപ്പെട്ടു.
4: ആ, സീക്രട്ട് വലിക്കുന്നു. അതന്നെ കഞ്ഞിയും വെള്ളവും അകത്ത് ചെല്ലാത്തത്.
3: വിശേഷിച്ച് മഴവും കൈക്കോട്ടും എടുത്ത് ഞാൻ ജോലി ചെയ്യാറില്ല. ചെല്ലുന്ന കഞ്ഞിയും വെള്ളവും മതിയെന്നാണ് താനും ധാരണ. അത് പറ്റില്ല, വിറക് വെട്ടണോ? നിങ്ങൾ എന്താണ് എപ്പോഴും തമാശ പറഞ്ഞുകൊണ്ടിരിക്കണേ? നിങ്ങളുടെ തടി നന്നാവാനാ പറയണേ? കണ്ടില്ലേ, എല്ലൊക്കെ പുറത്ത്. ബഹുമാനപ്പെട്ട പടച്ചവനെ, ഈ സ്ത്രീ സൃഷ്ടിക്കും അങ്ങാണോ ഉത്തരവാദി? 12 മണിക്കൂർ തികച്ചായിട്ടില്ല ഞാൻ അവളുടെ ജീവിതത്തിൽ കാലുകുത്തിയിട്ട്. പക്ഷെ അവളിതാ എന്നെ കൊണ്ട് മുന്നാഴി കാപ്പി കുടിപ്പിക്കുന്നു, എന്റെ സിഗരറ്റ് വലിയെ നിശിതമായി വിമർശിക്കുന്നു, ഞാനൊരു അസ്ഥികൂടമാണെന്ന് പറയുന്നു, വഴിയെ എനിക്കൊരു ദേഹപോഷണ പദ്ധതി ആസൂത്രണം ചെയ്യുവാൻ പോകുന്നു. ഭർതൃ ശുശ്രൂഷയിൽ മതിവരാതെ BC 2365 ആണ്ട് സെപ്റ്റംബർ 4 ഞായറാഴ്ച പകൽ 11:30 മരിച്ചുപോയ സൗഭാഗ്യവതി ശീലാവതിയുടെ ആത്മാവ് ഈ ആറ്റമയുഗത്തിൽ അവതാരം ചെയ്ത് അരുളിയതായിരിക്കുമോ ഇവൾ? ഇനി പോയി പല്ലു തേച്ച് കുളിക്കിൻ, എന്നിട്ട് കാപ്പി കുടിക്കാം. എന്റെ ഓമനം ഒഴിഞ്ഞു. എണ്ണ തേക്കണ്ടേ? ദാ എണ്ണ, സോപ്പ് പെട്ടി, ആ തോർത്തുമുണ്ട്, അലക്കിയത് തരാം. ജാലവിദ്യക്കാരന്റെ പാവ പോലെ അവളുടെ ഓരോ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞാൻ ചലിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ തല നിറച്ച എണ്ണയുമായി ഞാൻ അവളുടെ പിന്നാലെ മുറിക്കു പുറത്ത് കടന്നു. താഴത്തേക്കുള്ള കോണി ആദ്യത്തെ പടി ചവിട്ടി തിരിഞ്ഞു നിന്ന് അവൾ പറഞ്ഞു, അമ്മയും വല്യമ്മയും കുട്ടികളും അമ്മാനും ഒക്കെ

താഴത്ത് തളത്തില് കാണാൻ നിൽക്കുന്നുണ്ട്. അവരിന്നലെ നല്ലോണം പോലെ കണ്ടില്ലാത്രേ. കഷ്ടമായിപ്പോയി, ഞാൻ പറഞ്ഞു. ആ കുറവിപ്പോൾ തീർത്തു കളയാം. നിലത്തു നിന്നാൽ മുഴുവൻ ആളുകളും കാണുകയില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒരു മേശയോ സ്റ്റൂളോ വരുത്തൂ, ഞാൻ അതിനു മുകളിൽ കയറി നിൽക്കാം. നിർബന്ധിച്ചാൽ ഞാനൊരു നൃത്തവും ചെയ്യാം. സംഗീതത്തിലും എനിക്ക് വാസനയുണ്ട്. ഞാൻ താഴെ തളത്തിൽ കാലുകുത്തി. പ്രധാനമന്ത്രിയുടെയും മറ്റും വരവിന്റെ ചിത്രങ്ങൾ പത്രങ്ങളിൽ കണ്ടു പഠിച്ചിട്ടായിരിക്കാം. കാണേണ്ടവരെല്ലാം ഒരു വരിയായി നിന്നിരുന്നു. വയസ്സും പ്രാധാന്യവും അനുസരിച്ച് മുൻഗണനയുള്ളവർ ആദ്യമാദ്യം. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മാവൻ, വലിയമ്മ, അമ്മ, ചെറിയമ്മ, കുട്ടികൾ, മരിച്ചുപോയ വലിയമ്മമാരുടെ പ്രേതങ്ങൾ, എല്ലാവരും. നല്ലോണം ഉറങ്ങിയില്ലേ അമ്മാമൻ? ഒരുവിധം, ഞാൻ പറഞ്ഞു. അത് അബദ്ധമായിപ്പോയി. നല്ലോണം പോലെ ആയില്ല അപ്പോ. എന്താണ്ടി അമ്മു, കമ്പിളി എവിടെയായിരുന്നു? ഉറക്കം പറ്റിയില്ല, കണ്ണു മിഴിയണില്ല. കുറെ മരുമകളോടും കുറെ സ്വഗതമായും കുറെ എന്നോടായും അമ്മാമൻ പറഞ്ഞു. പറ്റി, ഞാൻ പ്രഖ്യാപിച്ചു. വിവരമായി വിസ്തരിച്ചു പറ്റി. ഞാൻ മുദ്രക്കടലാസിൽ എഴുതി ഒപ്പിട്ടു തരാം. ഏത് കോടതിയിലും പറയാം. തിളക്കുന്ന നെയ്യിൽ കൈമുക്കി സത്യം ചെയ്യാം. പിന്നെ കണ്ണു മിഴിയാത്തത് എണ്ണ കണ്ണിലിറങ്ങിയിട്ടാണ്. എന്നാ ചെടുക്കനെ പോയി കുളിക്കിൻ. പല്ല് തേക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. വലിയമ്മയുടെ അഞ്ചും അമ്മയുടെ മൂന്നും കൂടി മൊത്തം 8 കുട്ടികളുടെ മധുര സ്വരത്തിലുള്ള കോറസ്. ഞാൻ പല്ല് തേക്കാൻ പോയിരുന്നു. ദാ ഈർക്കില്. ഞാൻ തിരിഞ്ഞു നോക്കി. ചുരുങ്ങിയത് കുട്ടികളടക്കം 20 ആളുകൾ കാണും. എല്ലാവരുടെ കയ്യിലും 2 മുഴം നീളമുള്ള 5ഉം 8ഉം ഈർക്കില്. ഒരു ചൂലിന് വേണ്ടത്ര ഈർക്കില് ഞാൻ കരസ്ഥമാക്കി. അതെല്ലാം ജിഹ്വാക്ഷാളനത്തിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഞാൻ നിർജിഹ്വനായേനെ. കിണ്ടി ചരിച്ച് ഞാൻ കുറച്ച് വെള്ളം കയ്യിലാക്കി. ഉത്തരക്ഷണത്തിൽ ഞാൻ 6 ഉയരത്തിൽ ഇരുന്ന ഇരിപ്പിൽ മേൽപോട്ട് ചാടി. തിളയ്ക്കുന്ന വെള്ളം എന്റെ കൈ പൊള്ളി. ഞാൻ തിരിഞ്ഞു നോക്കി. എനിക്ക് ഈർക്കില് സംഭാവന ചെയ്ത ജനസമൂഹം നിർനിമേഷരായി എന്നെയും നോക്കി നിൽക്കുന്നു. പല്ലുതേപ്പ് കാണാനല്ലേ? ഞാൻ അവരോട് ചോദിച്ചു. സന്തോഷമായി. എല്ലാവരും ഇരിക്കിൻ, ഇരുന്ന് കാണിൻ. ഭാഗ്യമെന്ന് പറയട്ടെ, ഓരോരുത്തരുമായി അങ്ങുമിങ്ങും മാറി ഞാൻ പല്ലുതേപ്പ് കഴിച്ചു. തുടർന്ന് കുളക്കടവിലേക്കുള്ള ഘോഷയാത്രയായിരുന്നു. അതിനിടയിൽ കേട്ടു ഏട്ടയുടെ ചെരിപ്പെന്ന് കോറസ്. വേണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞു. ഇല്ല, സാരമില്ല. ചത്ത എലിക്കുഞ്ഞുങ്ങളെ തൂക്കിക്കൊണ്ടുവരുന്ന മട്ടിൽ അവർ ചെരിപ്പ് കൊണ്ടുവന്നു. വേണ്ടെന്ന് പറയാൻ തക്ക കാരണമുണ്ടായിരുന്നു. അബദ്ധത്തിന് ഞാനത് തലേന്നാണ് മേടിച്ചത്. അതെന്നെ വിശദമായി കടിക്കുകയും ചെയ്തിരുന്നു. 2 കാലിലുമായി 9 പോളകളുണ്ടായിരുന്നു. ഞാൻ അത് വീണ്ടും ഇടുകയാണെങ്കിൽ. ഇടൂ, ഒരുവൻ പറഞ്ഞു. ഇടൂ, മറ്റുള്ളവർ ഏറ്റുപാടി. ഞാൻ ഇട്ടു. ഞങ്ങൾ നടന്നു. വേദന കൊണ്ട് ഞാൻ പല്ലിളിക്കുന്നുണ്ടായിരുന്നു. ചിരിക്കുകയാണെന്ന വ്യാജേന. എന്റെ കണ്ണിൽ നിന്ന് കുടം കണക്കിൻ വെള്ളം വീഴുന്നുണ്ടായിരുന്നു. വേദന കൊണ്ടും എണ്ണ കൊണ്ടും ഞങ്ങൾ കുളക്കരയിലെത്തി. എന്റെ അംഗരക്ഷക സേന കരയിൽ തന്നെ സ്ഥാനമുറപ്പിച്ചു. ഞാൻ ഇറങ്ങി കുളിക്കുള്ള ശ്രമമായി. കൂടെ ആരെങ്കിലും ഇറങ്ങിൻ, ഒരാൾ വിളിച്ചു പറഞ്ഞു. വേണ്ടെന്ന് ഞാൻ വിലക്കി, വിലപിച്ചു. അങ്ങനെയല്ലോ, അവർ പറഞ്ഞു. 4-5 ആളുകൾ വെള്ളത്തിൽ ചാടി. അതിന്റെ രഹസ്യം എനിക്ക് മനസ്സിലായി. വെള്ളത്തിൽ ഞാൻ മുങ്ങുമ്പോൾ അവർക്കും ഒരുമിച്ച് മുങ്ങാം. ഒരു സമയം ഞാൻ മുങ്ങി പിന്നെ പൊങ്ങിയില്ലെങ്കിലോ? അവർക്കെന്നെ കണ്ടുപിടിക്കുകയും ചെയ്യാം. പുറംകാവലിന് വേറെ ആളുകളുണ്ട് താനും. കുളി കഴിഞ്ഞ് തിരിച്ചെത്തി വസ്ത്രധാരണം ചെയ്യുന്ന സമയം മാത്രം എന്റേതായിരുന്നു. ഞാനത് തികച്ചും ഉപയോഗിക്കാൻ തന്നെ തീർച്ചപ്പെടുത്തി. പക്ഷേ പ്ലാൻ പറ്റിയില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ എത്തി വിളംബരം ചെയ്തു. എല്ലാം വിളമ്പി വെച്ചു. വരിൻ, വേഗം വരിൻ. ഞാൻ പോയി പിഞ്ഞാണത്തിനു മുന്നിലിരുന്നു. 1 മുഴം ദോശയും 1 കുടം കാപ്പിയും എന്റെ മുമ്പിലുണ്ടായിരുന്നു. കഴിക്കിൻ, കഴിക്കിൻ. ജനക്കൂട്ടത്തിൽ നിന്ന് ആർപ്പുവിളി പൊന്തി. പുരാതന റോമിലെ ക്രൂര വിനോദങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ സിംഹവും ദോശ അടിമയും. കടിക്ക്, ചീന്ത്, കൊല്ല്, ജനക്കൂട്ടം ആർത്തു വിളിക്കുന്നു. കഴിക്കിൻ, ചട്ടിണി ഒഴിച്ചു കൊടുക്കടി. അമ്മാവന്റെ കൽപ്പനയാണ്. ഒഴിക്കാൻ പറഞ്ഞത് എനിക്ക് നന്നേ പിടിച്ചു. ഒഴിക്കുക തന്നെയാണ് വേണ്ടത്, വിളമ്പുകയല്ല. വിളമ്പിയാൽ എവിടെയും എത്തുകയില്ല. എന്റെ ഓഡിയൻസിനെ ഞാൻ തീരെ മുഷിപ്പിച്ചില്ല. ഒന്നും തിന്നില്ലെന്ന് സങ്കല്പിച്ച് ഞാൻ എല്ലാം തിന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു റിക്കാർഡ് ഫീറ്റും പെർഫോമൻസുമായിരുന്നു. ആടിയാടി പുറത്തു വന്ന ഞാനൊരു ചാരുകസേരയിൽ ചെരിഞ്ഞു വീണു. ഒരു സംഘം സ്ത്രീകൾ വന്നു. കുശലപ്രശ്നമെന്ന വ്യാജേന അവർ എന്റെ ജോലിയും ശമ്പളവും സ്വകാര്യ സമ്പാദ്യവും പുറം സമ്പാദ്യവും വയസ്സും മറ്റും ചുഴിഞ്ഞു ചോദിക്കുകയായി.
വിസ്താരം

0: ഏതാണ്ട് ഇങ്ങനെയായിരുന്നു ചോദ്യം. ജോലി എന്താണാവോ? ഉത്തരം: പോലീസ്. ഏറ്റിൻഷേബിൾ. അവർ എല്ലാവരും തീയിലിരുന്ന മാതിരി എഴുന്നേറ്റ് നിന്നു. ആരും സല്യൂട്ട് ചെയ്തില്ല. ഇരിക്കിൻ, ഞാൻ പറഞ്ഞു. ആരും ഇരുന്നില്ല. പക്ഷേ ചോദ്യം തുടർന്നു: എന്തുണ്ടാവോ ശമ്പളം? ഉത്തരം: ചെലവ് കഴിച്ച് 205 റുപ്പിക, 4 അണ 7 പൈ. ചോദ്യം: കൃത്യം? ഉത്തരം: ബഹുകൃത്യം. ചോദ്യം: എന്തുണ്ടാവോ ഇപ്പൊ കയ്യിൽ? ഉത്തരം: തൽക്കാലം ചില്ലറ 3-4 റുപ്പികയേ ഉള്ളൂ. പക്ഷേ സ്റ്റേറ്റ് ബാങ്കിൽ സ്ഥിരം സൂക്ഷിപ്പ് 400,000 വരും. ഉറുപ്പികയും അണയും പയ്യും എല്ലാം കൂട്ടിയാൽ 205 റുപ്പിക, 4 അണ 7 പൈ. ഉറുപ്പികയും അണയും പയ്യും എല്ലാം കൂട്ടിയാൽ അമ്മുവിന്റെ ഭാഗ്യം, ഒരു സ്ത്രീ പറഞ്ഞു. പിന്നെയും വിസ്താരം. ചോദ്യം: എത്ര കൊല്ലായി ജോലിയിലായിട്ട്? ഉത്തരം: 7.5 കൊല്ലം. ചോദ്യം: ശമ്പളം മുഴുക്കെ ബാങ്കിലിടുവോ? ഉത്തരം: മുഴുവനും. ചോദ്യം: അപ്പൊ 7 കൊല്ലം കൊണ്ട് 10-25,000 ഉറുപ്പിക ഉണ്ടാക്കിയോ? ഉത്തരം: പുറം സമ്പാദ്യവും ഉണ്ട്. ചോദ്യം: ആഹാ, അതെത്രണ്ട്? ഉത്തരം: 7.5 കൊല്ലത്തെ ശമ്പളം മുഴുവൻ ബാങ്കിലിട്ട ശേഷം 25,000 ഉറുപ്പിക തികയാൻ വേണ്ട സംഖ്യ. 12.84 6.90 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ ഒരു മാസത്തെ പുറം സമ്പാദ്യമാണ്. സംഖ്യ കൃത്യം പറയണമെങ്കിൽ ഒരു ദിവസത്തെ അവധിയോ കുറച്ച് കടലാസും ഒരു പെൻസിലുമോ തരണം. അവർ കേസ് വേറൊരു തീയതിക്ക് നീട്ടിവെച്ചു. സമയം ഈ കേസിൽ കക്ഷി ചേരാതെ മുന്നോട്ട് നീങ്ങിയതുകൊണ്ട് ഒരുവിധം 12.5 മണിയായി കിട്ടി. ഊണിന് ഇലവെച്ചു. ഞാൻ ഊണ് കഴിക്കുന്ന വിദ്യയും അവർക്ക് കാണിച്ചു കൊടുത്തു. പ്രേക്ഷകർ സംതൃപ്തരായെന്നു തോന്നുന്നു. എല്ലാവരും പുഞ്ചിരി തൂകിയിരുന്നു. ഇത്ര നല്ലൊരു ഊണ് അടുത്ത കാലത്തൊന്നും അവർ കണ്ടിരിക്കുകയില്ല. ഊണ് കഴിഞ്ഞ് കുറച്ച് വിശ്രമിക്കണമെന്നുണ്ടായിരുന്നു. ഓടി മുകളിൽ പോയി വാതിൽ കൊട്ടിയടച്ചിരിക്കുക. അപ്പോൾ പണി പറ്റും, തീർച്ച. ഞാൻ ഊണ് കഴിഞ്ഞ് കൈ കഴുകി തിരിഞ്ഞപ്പോഴുണ്ട് കറുത്തുരുണ്ട ഒരു കാരണവർ എന്നെ അഭിമുഖീകരിച്ച് പ്രസംഗിക്കുന്നു. കണ്ട് വിശേഷം പറയുവാൻ ഇതുവരെ കൂടിയിട്ടില്ല. മരിച്ചുപോയ നിങ്ങളുടെ വലിയ മാമൻ ചാത്തുക്കുട്ടി നായരെ ഞാൻ അറിയും. അങ്ങോരും എന്റെ ജ്യേഷ്ഠൻ ഇട്ടിരാരിഷൻ കാരണവരും വലിയ ചങ്ങാതികളായിരുന്നു. ഇട്ടിരാരിഷൻ കാരണവരെ നിങ്ങൾ അറിയില്ല? മഹാ അറിയും, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. ആർ പറഞ്ഞോ അറിയില്ലെന്ന്? ഇട്ടിരാരിഷൻ കാരണവരെയും അദ്ദേഹത്തിന്റെ കാരണവർ ഇട്ടിണാൻ കാരണവരെയും അദ്ദേഹത്തിന്റെ കാരണവർ ഊറാങ്ങൂഠൻ പറങ്ങോടാമാനെയും ഞാൻ അസലായി അറിയും. എന്തിനധികം, പരശുരാമനു ശേഷം കേരളത്തിലുണ്ടായ സർവ്വ കാരണവന്മാരെയും ഞാൻ അറിയും. കൂടുതൽ ഇപ്പോഴൊന്നും പറയുന്നില്ല. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഇവിടെ അടുത്തുള്ള 10 പറ പുഞ്ചക്കണ്ടത്തിൽ വെച്ച് ഞാൻ ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടുന്നുണ്ട്. ആര് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഞാൻ മറുപടി പറയുന്നതും എനിക്ക് വശമുള്ള പല്ലുതേപ്പ്, കുളി, ഊണ്, കാപ്പികുടി മുതലായ മഹേന്ദ്രജാലങ്ങൾ പ്രദർശിപ്പിക്കുന്നതുമാണ്. ചാർജ് 1 പൈ പോലുമില്ല. എല്ലാവരും വരണം. നിങ്ങളും അമാന്തിക്കരുത്. ഞാൻ ഭയങ്കരമായി പൊട്ടിച്ചിരിച്ചു. കൂടെ കാരണവരും. അദ്ദേഹത്തിനും ഭ്രാന്താണ്. പക്ഷേ അതിൽ പിന്നെ ഇന്ന് വരെ എന്റെ ഭാര്യയല്ലാതെ വേറെ ഭാര്യ വീട്ടുകാരാരും എന്നെ സമീപിച്ചിട്ടില്ല.
1: വി കെ എൻ എഴുതിയ കഥ വിവാഹ പിറ്റേന്ന്, അവതരിപ്പിച്ചത് ഐശ്വര്യ.
2: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം അനശ്വരം, SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയ ഗാനം. രചന PK ഗോപി, സംഗീതം ഇളയരാജ.

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ഇപ്പോൾ അങ്കമാലി ജോസ് അവതരിപ്പിക്കുന്ന ദിൽരൂപ കച്ചേരി കേൾക്കാം. വയലിൻ ഗോകർണം S. ഉലകനാഥൻ, മൃദംഗം തഞ്ചാവൂർ TP നാഗരാജൻ. ആദ്യം മൈസൂർ വാസുദേവാചാർ രചിച്ച പ്രണമാമ്യഹം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ഗൌള, ആദിതാളം.

ഇനി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച പരമപുരുഷം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ലളിത പഞ്ചമം, ഖണ്ഡജാപ്പ് താളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്കമാലി ജോസ് അവതരിപ്പിക്കുന്ന ദിൽരൂപ കച്ചേരി. വയലിൻ ഗോകർണം എസ് ഉലകനാഥൻ, മൃദംഗം തഞ്ചാവൂർ ടി പി നാഗരാജൻ. ഇനി ത്യാഗരാജസ്വാമികൾ രചിച്ച സരസീരുഹ നയനെ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം അമൃതവർഷിണി, ആദിതാളം.

അവസാനമായി മീ വല്ല ഗുണദോഷമേമി എന്ന് കീർത്തനം കേൾക്കാം. രാഗം കാപ്പി, ഖണ്ഡജാപ താളം, ത്യാഗരാജസ്വാമികൾ കൃതി.

നിങ്ങൾ ഇതുവരെ കേട്ടത് അങ്കമാലി ജോസ് അവതരിപ്പിച്ച ദിൽരൂപ കച്ചേരി. വയലിൻ ഗോകർണം എസ് ഉലകനാഥൻ. മൃദംഗം തഞ്ചാവൂർ ടി പി നാഗരാജൻ.

ഒരറിയിപ്പ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 20 ഓഗസ്റ്റ്. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് സമാപിച്ചു.

മറ്റൊരറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495565321, 9495569321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ.

സമയം 10:30. നിശാസുരഭി. നിശാസുരഭിയിലാദ്യം ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയ ഗാനം കേൾക്കാം. രചന MD രാജേന്ദ്രൻ, സംഗീതം G. ദേവരാജൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ചത്.
1: എന്റെ സ്വപ്ന ഭൂമികയാണ് ഭാരതം. അമ്മയെപ്പോലെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മാതൃഭൂമി. ഇതൊരു പഴമൊഴിയല്ല, ജീവിക്കുന്ന വാക്കാണ്, സത്യമാണ്. കുട്ടിക്കാലത്ത് വായിച്ച കഥകളിലും കേട്ട പാട്ടുകളിലും മാതൃഭൂമിയുടെ പ്രകീർത്തനം ഉണ്ടായിരുന്നു. അത് ബാല്യത്തെ നേർവഴിയിൽ നയിക്കുന്നതിന് നിദാനമായിട്ടുണ്ടാകാം. വായന ശക്തിയായി തിരിച്ചറിഞ്ഞ കാലം തൊട്ട് എന്റെ ഭൂമിയുടെ ഭംഗികളും സനാതന മൂല്യവും ഗ്രഹിക്കുന്നതിന് അവസരമുണ്ടായി. വളർന്നപ്പോൾ നിരവധി രാജ്യങ്ങൾ സന്ദർശിക്കാനും അവയുടെ വികസന പാഠങ്ങൾ ഉൾക്കൊള്ളാനും സാധിച്ചിട്ടുണ്ട്. മഹാകവികളും വിശ്രുത കലാകാരന്മാരും തുറന്നിട്ട വർണ്ണപ്രപഞ്ചങ്ങൾ, മനുഷ്യ സ്വഭാവത്തിന്റെ വേറിട്ട മുഖങ്ങൾ കണ്ടു. അവർ ജീവിച്ച ഭൂമിയുടെ സമ്പത്തും സംസ്കാരവും ഗ്രഹിക്കാൻ അവസരം കിട്ടി. അത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ അത്ഭുതം വളർത്തി. എന്നിട്ടും മതിമറക്കാതെ മനോഹരമായ മാതൃഭൂമിയുടെ സത്യം അന്വേഷിക്കുന്നു. ഇത് കേവലം ദേശാഭിമാനമല്ല, അനിഷേധ്യമായ സത്യലോകത്തിന്റെ അനുഗ്രഹം തേടുന്ന യാത്ര മാത്രം. എന്തുകൊണ്ടാണ് ഈ മണ്ണിൽ പിറന്നതിൽ, ഇവിടെ വളർന്നതിൽ അഭിമാനം കൊള്ളുന്നത്? യാത്ര ചെയ്ത പരിഷ്കൃത ഭൂമികൾ വിഭ്രമം വളർത്താത്തത് എന്തുകൊണ്ടാണ്? യൗവനത്തിൽ മാടി വിളിക്കുന്ന അഭിനിവേശങ്ങളുടെ പ്രേരണ ചെലുത്തിയ സംസ്കൃതികൾ നിസ്സാരമായിരുന്നില്ല. പക്ഷേ അവയെ അതിജീവിക്കുവാൻ ആർജവം നൽകുന്ന വിധത്തിൽ മാതൃരാജ്യത്തിന്റെ സനാതന മൂല്യങ്ങൾ, സത്വിചാരങ്ങൾ, സത്യം പറയണമെന്നും ധർമ്മം ശീലിക്കണമെന്നും സ്നേഹാർദ്രമായ മാനവികത പുലർത്തണമെന്നും കഥകളിലൂടെ അതിൽ പ്രത്യക്ഷപ്പെട്ട മനുഷ്യജീവിതാവിഷ്കാരങ്ങളിലൂടെ സന്ദേഹങ്ങളില്ലാതെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഫലമിച്ഛിക്കാതെ ധർമ്മം ചെയ്യണമെന്ന് പഠിപ്പിച്ച മഹത് ജീവിതങ്ങൾ എത്രയെത്ര ജീവിത സന്ദർഭങ്ങളാണ് ഓർത്തുവെക്കുവാൻ നൽകിയിട്ടുള്ളത്. കുട്ടിക്കാലത്ത് മനസ്സിൽ വേരൂന്നിയ നന്മയുടെ ജീവനുള്ള ചെടികൾ വളർന്ന് വൻവൃക്ഷങ്ങളായി പിൽക്കാലത്ത് ജീവിതത്തിന് മിഴിവേകി. ഇരുട്ട് അയഥാർത്ഥമാണെന്നും സത്യം വെളിച്ചമാണെന്നും പഠിപ്പിച്ച വിവേകാനന്ദ സൂക്തങ്ങൾ എന്നും വലിയ ശക്തിയായിരുന്നു. ബാല്യത്തെ സുരക്ഷിതവും ശോഭനവുമായ ഭാവിക്ക് കരുത്തുള്ളതാക്കുകയും ചെയ്തു തന്ന അമൃതസമാനമായ ഗുണപാഠങ്ങൾ. ഈ സുരക്ഷിത ബാല്യത്തിൽ നിന്നാണ് വികസിത ഭാരതത്തിലേക്ക്, മനുഷ്യനന്മയുടെ പ്രഭാവത്തിലേക്ക് നാം നയിക്കപ്പെടുന്നത്. ഇത്തരമൊരു പശ്ചാത്തലം മറ്റൊരു സംസ്കാരഭൂമിയിലും ദർശിക്കാനാവുകയില്ല. ഭഗവത്ഗീത പോലെ മനുഷ്യ സംസ്കൃതിക്ക് ഊർജം പകരുന്ന മറ്റൊരുദ്ബോധനം എങ്ങും ദർശിക്കാനാവുകയില്ല. ഭാരതം ലോക സംസ്കാരത്തിന് നൽകുന്ന ശക്തിഗാഥയാണ് ഗീതോപദേശം. ഇതിഹാസ പാരമ്പര്യത്തിന്റെ ഈ ചൈതന്യ പൂർണിമ ഇന്ത്യൻ സാഹിത്യത്തെ എങ്ങും പ്രകടമാണ്. ചെറുതും വലുതുമായ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന ദേശഭാഷകളെ ദേശീയ ചൈതന്യത്തിൽ ഒരുമിപ്പിക്കുന്നത് ഈ സത്യബോധമാണ്. മഹാപുരാണങ്ങളിൽ നിന്ന് ചൈതന്യമാർജിക്കാത്ത ഒരു പ്രാദേശിക ഭാഷയും ഭാരതത്തിലില്ല. അതുകൊണ്ടാണ് അവയെല്ലാം ഒരർത്ഥത്തിൽ ദേശീയ ഭാഷകളായി കൽപ്പിക്കപ്പെടുന്നത്. എന്നാൽ കാലപരിണാമത്തിൽ നമ്മുടെ ദേശത്തിനും ഭാഷകൾക്കും അവയിലൂടെ

0: ആവിഷ്കൃതമാകുന്ന സംസ്കാര വിശേഷങ്ങൾക്കും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അറിവ് പ്രസരിപ്പിക്കുന്നത് ഭാഷയാണ്. അറിവ് വിജ്ഞാനമായി വിവേകമായി വികാസം പ്രാപിക്കുന്നു. സാംസ്കാരിക ബോധം വളരുന്നു. വികസിത ഭാരതം എന്ന കൽപ്പന പൂർണ്ണത പ്രാപിക്കുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, സമീപകാലത്തായി നമ്മുടെ വിജ്ഞാന ആർജനം ജീവിത നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഉപാധിയായി സങ്കുചിതമാക്കപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസം തൊഴിൽ നേടാനും ജീവിത സുരക്ഷിതത്വം കൈവരിക്കാനും സഹായകമാകേണ്ടത് തന്നെയാണ്. പക്ഷേ അതിനപ്പുറം ജ്ഞാനസമ്പാദനം എന്ന തരത്തിലേക്ക് ഉയരാനും ആധുനിക തലമുറയുടെ ജീവിത നിർവഹണത്തിന് സഹായിച്ചുകൊണ്ട് തന്നെ സംസ്കാര പരിപോഷണത്തിന് സഹായകമാവുകയും വേണം. ഇന്നിപ്പോൾ ആർക്കും ആരോടും ആഭിമുഖ്യമോ ബന്ധങ്ങളിൽ ഇഴയെടുപ്പമോ ഇല്ലാതെയാകുന്നു. ബന്ധങ്ങൾ അന്യമാകുമ്പോൾ, പരസ്പര ആശ്രയത്വം നഷ്ടമാകുമ്പോൾ, സമൂഹത്തിന്റെ കെട്ടുറപ്പ്, കുടുംബ ബന്ധങ്ങളുടെ ദാർഢ്യം ഇവയൊക്കെ അന്യമാകാം. ഫലമോ, സ്വാർത്ഥത വളരുകയും കടപ്പാടുകളുടെ ആകർഷണം അന്യമാവുകയും ചെയ്യും. മുതിർന്ന തലമുറ കരുതലോടെ ബാല്യത്തെ സംരക്ഷിച്ചു വളർത്തി അവർ വളർന്ന് മുതിർന്നവരെ കരുതലോടെ സൂക്ഷിക്കുകയും വാർദ്ധക്യത്തിൽ കാത്തുപരിപാലിക്കുകയും വേണം. ഈ സാത്വിക ഗതിക്കാണ് ശൈഥല്യം സംഭവിക്കുന്നത്. സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിക്കണമെന്നും മറ്റുള്ളവരോട് കരുതലോ കടപ്പാടോ ആവശ്യമില്ലെന്നും പ്രബോധിപ്പിക്കുന്ന ഉദ്ബോധനങ്ങൾ ഏറിവരികയാണ്. ഫലമോ, പിഞ്ചിയ ഒരു ഭൂപടം പോലെ മനുഷ്യബന്ധങ്ങളുടെ സ്വാഭാവിക ചിത്രം നഷ്ടമാകുന്നു. തന്നിലേക്ക് തന്നെ ചുരുങ്ങുക. പക്ഷേ ഈ വർത്തമാനകാല ദുഷ്കർമ്മങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തും കടപ്പാടും വികസിത ഭാരതത്തിന് ഉണ്ടാകണം. ഭൂമിയുടെ അച്ചുതണ്ടിൽ നിന്ന് പല ലോകരാജ്യങ്ങളും ചിതറിമാറുമ്പോൾ അടിപതറാതെ മുന്നോട്ട് നീങ്ങാനുള്ള കരുത്തും കാഴ്ചപ്പാടും ഉൾക്കൊണ്ടാണ് ആത്മബോധത്തോടെ നമ്മുടെ സമൂഹം വികാസത്തിന്റെ ജീവപഥങ്ങൾ പിന്നിടേണ്ടത്. നഷ്ടമാകാത്ത മൂല്യബോധം നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. വികസിത ഭാരതത്തിന് സുരക്ഷിത ബാല്യം സമ്മാനിക്കുന്ന മഹാസംസ്കൃതി താരതമ്യങ്ങളില്ലാത്തതാണ്. അതിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം. മാനവികതയുടെ മഹായുഗം സൃഷ്ടിക്കുന്നതിന് ലോകത്തിന് ആകെ മാതൃകയായി വികസിത ഭാരതം നിലനിൽക്കട്ടെ.
1: ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 11 കഴിഞ്ഞ് 5:10. നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ കേൾക്കാം.
2: बनाया था
3: जी,
2: तो मैं उस गाने पे बहुत उस वक्त उम्मीदों के साथ में बैठा हुआ था कि ये गाना जो है ये एकदम लोगों को पसंद आएगा, और वो उस वक्त नहीं पसंद आया इतना, क्योंकि लोग जो गाने उससे पहले रिलीज हुए थे वो उसी एल्बम के, पहले तेरा चेहरा था, फिर मेरी याद रखना, फिर चैन मुझे आए ना गाना था. अच्छा, उसके बाद फिर नैन से नैन आया, तो क्या था कि वो एकदम अलग किस्म का गाना था इन कंपैरिजन टू, तो वो कहीं पे लोगों को झटका लगा, तो क्योंकि दे वर कंपेयरिंग इट एट दैट पॉइंट इन टाइम विद द अदर सॉन्ग्स, तो वो वहां उन जॉनर्स में वो फिट नहीं आ रहा था, लेकिन मेरे दिल के बहुत करीब था. तो फिर बाद में तो मेरे अंदर थोड़ी सी मायूसी हुई, क्योंकि मैंने कहा यार ये तो होना चाहिए, यू नो इसमें राग दरबारी है, ये तो बड़े करीब है हमारे म्यूजिक में. राग दरबारी के तकरीबन सारे गाने सुपरहिट रहते हैं, राग ही ऐसा है. तो आई वॉज क्वाइट यू नो स्लाइटली डिसअपॉइंटेड, यू नो, तो लेकिन मैंने छोड़ दिया. मैंने कहा ठीक है, यू नो आई मीन जो हुक्म जनता का उसको तो सर आंखों पर बंदा करता है, यू नो. तो कुछ सालों के बाद मैंने देखा कि इट वॉज सडनली गेटिंग रिवाइव्ड,
3: राइट,
2: एंड इट वॉज गेटिंग रिवाइव्ड फ्रॉम द रियलिटी शोज, क्योंकि उसके अंदर रिदम जो था ना वो बहुत यूनिक किस्म का रिदम था
3: जी.
2: तो वो जो डांसर्स थे उनको बेहद पसंद आ रहा था, क्योंकि वो इट लेंट इटसेल्फ टू अ ट्रेमेंडस अमाउंट ऑफ इंटरेस्टिंग डांस.
3: वाओ,
2: तो वहां से अचानक वो गाना जो था
3: वापस आ गया,
2: वो वापस आया, और फिर इट बिकेम वेरी पॉपुलर.
3: बिल्कुल,
2: सो मच सो कि फिर, और मुझे बड़ी खुशी हुई इस बात, क्योंकि एक होता ना वो एक वो जो एक निग्लेक्टेड बच्चा होता है वो अचानक जो है उसको अपनी जगह मिल रही है, यू नो. तो देन आई हैव टू देन ऑल्सो इंक्लूडेड इन टू माई कॉन्सर्ट्स, क्योंकि अक्सर इंसान कॉन्सर्ट्स जो है वो उन्हीं गानों को शामिल करता है जो सबसे ज्यादा पॉपुलर होते हैं, यू नो. तो उसकी अहमियत ऐसी हो गई थी फिर, जिसकी वजह से वो फिर पॉपुलर हुआ.
3: जब आप आशा जी के साथ काम कर रहे थे
2: जी,
3: तो वो किस तरह की आपकी कैफियत थी, और उनसे जुड़ी कोई यादगार घटना हमारे साथ शेयर कीजिएगा.
2: देखिए, जैसे मैंने अक्सर ये जिक्र किया है, आशा जी का और मेरा जो रिश्ता था वो एक बहुत ही अलग किस्म का रिश्ता

വന്ദേ മാതരം. ഋഷി ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ കി ലേഖനി സെ അവതരിത ദിവ്യ രചന ജോ ബനി സ്വതന്ത്രതാ സേനാനിയോ കെ ലിയെ തേജോമയ പ്രേരണ. स्वाधीनता दिवस के पावन अवसर पर सुनिए राष्ट्रीय गीत वंदे मातरम के अनुवादों पर आधारित वंदे मातरम एक जय घोष इस रूपक श्रृंखला की विशेष कड़ी.

मेरी चाबियां घर की।

ബന്ദി ഹരി ഹൈ ഹൈ.